ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്ന് ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 14, കൊല്ലവർഷം 1201, ഇടവം 21, 2026 June 4, വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:47. ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: വിശ്വപ്രസിദ്ധ തത്വചിന്തകനും സന്യാസിയും ആത്മീയ ആചാര്യനുമായിരുന്ന സ്വാമി വിവേകാനന്ദനാണ് പാശ്ചാത്യ ലോകത്തിന് ഭാരതത്തിന്റെ സംഭാവനകളായ വേദാന്തവും യോഗയുമൊക്കെ പരിചയപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ ബോധനങ്ങൾ ഇന്നും ലോകമെമ്പാടുമുള്ള ലക്ഷോപലക്ഷം ജനങ്ങളെ പ്രചോദിപ്പിക്കുന്നുണ്ട്. ചിക്കാഗോയിൽ നടന്ന ദ പാർലമെന്റ് ഓഫ് വേൾഡ്സ് റിലീജിയൻസ് എന്ന സംഗമത്തിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണമാണ് അദ്ദേഹത്തിന് ആഗോള അംഗീകാരം നേടിക്കൊടുത്തത്. എപ്പോഴും ലളിതമായ പരമ്പരാഗത ഇന്ത്യൻ വസ്ത്രങ്ങൾ മാത്രം ധരിച്ചിരുന്ന അദ്ദേഹത്തോട് അമേരിക്കയിൽ വച്ച് ഒരു ദിവസം ഒരു വിദേശ വനിത പരിഹാസപൂർവം ചോദിക്കുകയുണ്ടായി, താങ്കൾ എന്തുകൊണ്ടാണ് ഒരു മാന്യനായ പുരുഷന് യോജിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാത്തത്? പുഞ്ചിരിയോടുകൂടി അദ്ദേഹം മറുപടി പറഞ്ഞു, നിങ്ങളുടെ നാട്ടിൽ തുന്നൽക്കാരന് മാന്യന്മാരെ സൃഷ്ടിക്കുവാൻ കഴിയും, എന്നാൽ ഞങ്ങളുടെ സംസ്കാരത്തിൽ ഒരു വ്യക്തിയുടെ സ്വഭാവമാണ് അയാളുടെ മാന്യത നിർണയിക്കുന്നത്. വിമർശകയെ നിശബ്ദമാക്കിയ ഈ മറുപടി മഹത്വവും ബഹുമാനവും ഗാംഭീര്യവുമെല്ലാം ഒരുവന്റെ ആന്തരിക മൂല്യങ്ങളിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നുമാണ് ഉറവെടുക്കുന്നത് എന്ന അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു. അമേരിക്ക സന്ദർശന വേളയിൽ ഒരു ദിവസം ഒരു പാലത്തിന്റെ മുകളിൽ കുറച്ചു ചെറുപ്പക്കാർ കൂടി നിന്ന് താഴെയുള്ള നദിയിൽ വീണുകിടക്കുന്ന മുട്ടത്തോടുകളിലേക്ക് വെടിവെക്കാൻ ശ്രമിക്കുന്നത് വിവേകാനന്ദൻ കാണുകയുണ്ടായി. പലവട്ടം ശ്രമിച്ചിട്ടും അവരുടെ ഉന്നം ശരിയായില്ല. പുഞ്ചിരിയോടെ അദ്ദേഹം അവരുടെ അടുത്തെത്തി തോക്കു പിടിച്ചുവാങ്ങി 12 പ്രാവശ്യം ആ ലക്ഷ്യത്തിലേക്ക് വിജയകരമായി വെടിവെച്ചു. അത്ഭുതസ്തബ്ധരായ യുവാക്കൾ എങ്ങനെയാണ് ഇത് സാധിച്ചത് എന്നാരാഞ്ഞു. മറുപടിയായി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ എന്തു ചെയ്യുമ്പോഴും മനസ്സ് പൂർണമായും അതിലേക്ക് അർപ്പിക്കുക. വെടിയുതിർക്കുന്ന സമയത്ത് ലക്ഷ്യത്തിൽ മാത്രമായിരിക്കണം മനസ്സ് കേന്ദ്രീകരിക്കേണ്ടത്. അപ്പോൾ ഒരിക്കലും ഉന്നം പിഴയ്ക്കില്ല. ഈ ഏകാഗ്രതയാണ് ജീവിതത്തിൽ എല്ലാറ്റിലും വിജയം നേടുവാനുള്ള രഹസ്യം. ഒരിക്കൽ അദ്ദേഹം വനത്തിലൂടെ ശിഷ്യരുമൊത്ത് സഞ്ചരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവർ അടുത്തൊരു സിംഹം

0: മുഖത്തെ കണ്ടു. എല്ലാവരും ഭയചകിതരായി. എന്നാൽ സ്വാമിജി ശാന്തമായി പറഞ്ഞു, എന്തിനു ഭയക്കണം? എന്റെ മനസ്സ് ശുദ്ധവും ശക്തവുമാണെങ്കിൽ ഒരു സിംഹത്തിന് പോലും എന്നെ ഉപദ്രവിക്കാനാവില്ല. ഒരു ദിവസം വിവേകാനന്ദൻ നടന്നു വരുമ്പോൾ പാതയോരത്ത് ദരിദ്രനായ ഒരാൾ വിശപ്പ് സഹിക്കാനാവാതെ കിടപ്പുണ്ടായിരുന്നു. വഴിയാത്രക്കാരൊക്കെ ആ മനുഷ്യനെ അവഗണിച്ച് കടന്നുപോയിക്കൊണ്ടിരുന്നു. എന്നാൽ അദ്ദേഹം ആ മനുഷ്യനെ പിടിച്ചിരുത്തി ഭക്ഷണം കൊടുത്തു. പിന്നീട് അദ്ദേഹം പറയുകയുണ്ടായി, ദുരിതമനുഭവിക്കുന്ന മനുഷ്യരിലാണ് ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരനെ ഞാൻ കാണുന്നത്. 1893 നടന്ന പാർലമെന്റ് ഓഫ് വേൾഡ്സ് റിലീജിയൻസ് സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേളയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കഥ ഇക്കാലത്ത് ഏറെ പ്രസക്തിയുള്ളതാണ്. കൂപമണ്ഡൂകം എന്ന ഈ കഥ ഒരു ആഴമേറിയ കിണറിനുള്ളിൽ വസിച്ചു പോന്ന തവളയെപ്പറ്റിയുള്ളതാണ്. ആ കിണറിന്റെ ചുമരുകളായിരുന്നു അവന്റെ ലോകത്തിന്റെ അതിരുകൾ. ഞാൻ ലോകത്തിന്റെ രാജാവാണ് എന്നവൻ വിശ്വസിച്ചിരുന്നു. ഒരു ദിവസം വലിയ കൊടുങ്കാറ്റുണ്ടായപ്പോൾ സമുദ്രത്തിൽ നിന്ന് മറ്റൊരു തവള ഈ കിണറ്റിലെത്തി. നീ എവിടെ നിന്ന് വരുന്നു എന്ന് കിണറ്റിലെ തവള ചോദിച്ചു. ഞാൻ സമുദ്രത്തിൽ നിന്നാണ് വരുന്നത്. സമുദ്രമോ അത് എന്റെ ഈ കിണറിനോളം വലുതാണോ? അതിഥിയായ തവള പൊട്ടിച്ചിരിച്ചു. സുഹൃത്തേ, എന്തു വിഡ്ഢിത്തരമാണ് പറയുന്നത്! സമുദ്രത്തിന്റെ വിശാലതയെ ഈ ചെറിയ ദ്വാരവുമായി താരതമ്യം ചെയ്യുന്നതെങ്ങനെ? കിണറ്റിലെ തവള കുപിതനായി പറഞ്ഞു, എന്റെ കിണറിനേക്കാളും വലുതായി ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. നീ നുണയനാണ്. സങ്കുചിത ചിന്താഗതി വച്ചു പുലർത്തുന്നവരോടാണ് സ്വാമിജി ഈ കഥ പറഞ്ഞത്. തന്റെ മതം, സംസ്കാരം എല്ലാം അന്യന്റേതിനേക്കാളും മികച്ചതാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഈ ലോകത്ത് അസ്വാരസ്യങ്ങളും യുദ്ധങ്ങളും സൃഷ്ടിക്കുന്നത്. ഇങ്ങനെ ചെറിയ ദൃഷ്ടാന്തങ്ങളിലൂടെ മഹത്തായ ജീവിതത്തിലേക്കുള്ള മാർഗനിർദ്ദേശങ്ങളാണ് സ്വാമി വിവേകാനന്ദൻ ലോകത്തിന് കാട്ടിക്കൊടുത്തത്.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് അനിത ദേവി ജെ.
1: ഇപ്പോൾ സമയം 6 മണി.
3: ആകാശവാണി FM വാർത്തകൾ.
1: സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേൽ നന്ദിപ്രമേയ ചർച്ച സഭയിൽ ഇന്ന് അവസാനിക്കും. ഇന്ത്യ ലാവോസ് 10th ജോയിന്റ് കമ്മീഷൻ യോഗം ഡൽഹിയിൽ വിജയകരമായി പൂർത്തിയായി. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ലാവോസ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ തോങ് സവാൻ ഫോം വിഹാനും യോഗത്തിൽ സംയുക്തമായി അധ്യക്ഷത വഹിച്ചു. കർണാടകയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും സംസ്ഥാന ഗവൺമെന്റ് സൗജന്യ ബസ് പാസുകൾ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത DK ശിവകുമാറിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ മത്സ്യത്തൊഴിലാളികൾ കർശനമായി പാലിക്കണമെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി. അപകടകരമായ സാഹചര്യങ്ങളിൽ മുന്നറിയിപ്പ് അവഗണിച്ച് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും കളക്ടർ നിർദ്ദേശിച്ചു. കോട്ടയം ജില്ലയിൽ പകർച്ചവ്യാധികൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്ത പഞ്ചായത്തുകളിൽ കൂടുതൽ ജാഗ്രത പുലർത്താൻ തീരുമാനം. ജില്ലാതല ഇന്റർസെക്ടറൽ യോഗത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ന്യൂഡൽഹി മാൽവിയ നഗറിലെ ഹോട്ടലിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തിൽ മരണസംഖ്യ 21. മരിച്ചവരിൽ 12 വിദേശികളും ഉൾപ്പെടുന്നു. 49 പേർ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഗോവയിൽ സാഫ് വനിതാ ഫുട്ബോൾ സെമിഫൈനലിൽ ഭൂട്ടാനെ പരാജയപ്പെടുത്തി ആതിഥേയരായ ഇന്ത്യ ഫൈനലിൽ.
3: ആകാശവാണി FM വാർത്തകൾ.
1: ഇനി അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻമോൺ സ്പൈസസ് കാവ്യധാര, ONV കുറിപ്പിന്റെ ആവണിപ്പാടം എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, 6:55 FM ഡയറി ചിന്താശകലം.

0: ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7 മണിക്ക് മഹിതം മലയാളം. തുടർന്ന് ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. സമകാലികം, മടങ്ങാതെ അതിഥി തൊഴിലാളികൾ, മുടങ്ങുന്ന തൊഴിലിടങ്ങൾ. 7:50 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. എന്ത് പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 ചിത്രപതംഗം, മേക്കപ്പ് ആർട്ടിസ്റ്റ് മിറ്റായ MC പങ്കെടുക്കുന്നു. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ, ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 10:30 റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് സംഗീതലഹരി. 11:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് സോപാന സംഗീതം. പാർവതീദേവിയും അഞ്ജന നായരും അവതരിപ്പിക്കുന്നത്, ഇടയ്ക്ക രജീഷ് രാമചന്ദ്രൻ. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴംപച്ചക്കറി വിലവിവരം, ലളിതഗാനങ്ങൾ. 1:00 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ഗാനങ്ങൾ. 2:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. വൈകിട്ട് 6:50 കിസാൻ വാണി, സഹകരണത്തിൻ്റെ തണലിൽ കൂൺവിളവ്. വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ മാതൃകാ സംരംഭത്തെക്കുറിച്ച് വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് SB ജയരാജ് സംസാരിക്കുന്നു. ബട്ടൺ കൂൺ കൃഷിയിലെ വിജയഗാഥകൾ പങ്കുവയ്ക്കുന്നു മാമ്പ്ര സ്വദേശി ഷാജു പഞ്ഞിക്കാരൻ. 7:20 വിപണി. 7:35 FM ഈവനിംഗ്, സമകാലികം, ഒരിടത്തൊരിടത്ത്, പി നരേന്ദ്രനാഥിൻ്റെ ബാലസാഹിത്യകൃതികൾ, പറയിപെറ്റ പന്തിരുകുലം. 8:05 യുവവാണി, ഗായികയും വയലിനിസ്റ്റുമായ രേവതി നാരായണൻ അവതരിപ്പിക്കുന്ന പരിപാടികൾ. ശ്രോതാക്കൾ കേട്ടത് ഇന്നത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹിയിലെ.
3: This is Akashvani. The news read by Tanvi Khurana. Prime Minister Narendra Modi will hold talks with the acting president of Venezuela, Delcy Rodriguez, in New Delhi today. The discussions will involve the full spectrum of India-Venezuela relations and explore avenues for further cooperation in the areas of energy security, trade and investment, pharmaceuticals, healthcare, transportation and renewable energy. Ms. Rodriguez arrived in New Delhi yesterday on a 5-day visit to India. She is accompanied by a delegation comprising of several ministers. The delegation will visit several sites connected with energy, pharmaceuticals and auto sectors to gain insights into India's technological and industrial capabilities and to also explore opportunities for collaboration. Prime Minister Narendra Modi has stated that yoga is gaining tremendous popularity across the world. In a social media post, the Prime Minister said he will join the first World Yogasan Sports Championship 2026 virtually today. The championship will be held in Ahmedabad, Gujarat. Mr. Modi said the platform has brought together yoga enthusiasts from across the world. United Kingdom Secretary of State for Foreign and Commonwealth Affairs Yvette Cooper arrived in New Delhi last night on a 2-day official visit to India. Ms. Cooper is scheduled to call on Prime Minister Narendra Modi today. She will also have a meeting with External Affairs Minister Dr. S. Jayashankar this evening. The Ministry of External Affairs said her visit will provide an opportunity to further strengthen the India-UK Comprehensive Strategic Partnership. Union Home Minister Amit Shah will chair 73rd plenary session of Northeastern Council NEC in Shillong, Meghalaya today. The Ministry of Development of Northeast Region said that the session will discuss and deliberate on progress made by the CM high-level task forces constituted for critical sectors of regional development. During the session, presentations will be made on tourism, agriculture and horticulture, investment promotion, self-reliance in milk, eggs, fish and meat, sports promotion, economic corridor development, infrastructure and connectivity, and handloom and handicraft.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: ഇനി മാമ്പലം സിസ്റ്റേഴ്സ് പാടിയ ത്യാഗരാജകൃതികൾ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾകൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: അടുത്തതായി ഹരികേശൻ നെല്ലൂർ മുത്തയ്യ ഭാഗവതർ കൃതി, പാടിയത് എസ് സൗമ്യ.

ശ്രോതാക്കൾ കേട്ടത് പ്രഭാതഗീതം. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റും 56 സെക്കൻഡും. കാർഷിക വാർത്തകൾ. എറണാകുളം ജില്ലയിലെ വൈറ്റില ചളിക്കവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നേന്ത്രൻ, അമ്പലകദളി, റോബസ്റ്റ എന്നീ ഇനങ്ങളിലുള്ള ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക്. ഫോൺ നമ്പർ 04842809963, 04842809963.

കേരള കാർഷിക സർവകലാശാല നടത്തിവരുന്ന അഗ്രികൾച്ചറൽ സയൻസ്, ഓർഗാനിക് അഗ്രികൾച്ചർ എന്നീ രണ്ട് ദ്വിവത്സര ഡിപ്ലോമ കോഴ്സുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷകൾ ഓൺലൈനായി അടുത്ത മാസം 2 വരെ സമർപ്പിക്കാം. വിശദവിവരങ്ങൾക്ക് www.admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 04872438139. 04872438139. റബ്ബർ കൃഷിക്ക് ഉപയോഗിക്കുന്ന വിവിധ തരം നടീൽ വസ്തുക്കൾ, അവയുടെ തിരഞ്ഞെടുപ്പ്, റബ്ബർ തൈകൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചറിയാൻ റബ്ബർ ബോർഡ് കോൾ സെൻ്ററിൽ വിളിക്കാം. ഇത് സംബന്ധിച്ച് കർഷകർക്കുള്ള സംശയങ്ങൾക്ക് ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ ഫേബ ജോസഫ് നാളെ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഫോണിലൂടെ മറുപടി നൽകും. കോൾ സെൻ്റർ നമ്പർ 04812576622. 04812576622. കുരുമുളക് ചീച്ചൽ രോഗം മുൻകരുതലായി ട്രൈക്കോഡെർമ സമ്പുഷ്ടമാക്കിയ വേപ്പിൻ പിണ്ണാക്ക് ചാണകമിശ്രിതം 150 ഗ്രാം വീതം തടത്തിൽ വിതറി മണ്ണുമായി ചേർത്തിളക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ റെഡോമിൻ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി തടത്തിലെ മണ്ണ് കുതിർക്കുക. ഇലകളിൽ ചീച്ചൽ കാണുകയാണെങ്കിൽ ഇതേ മിശ്രിതം ഇലകളിലും തണ്ടിലും തളിക്കുക. CPCRIയുടെ കായംകുളത്തെ പ്രാദേശിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ കൃഷിവിജ്ഞാന കേന്ദ്രം നടപ്പിലാക്കുന്ന ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിൽ പദ്ധതിയിൽ ഒരു സീനിയർ റിസർച്ച് ഫെല്ലോയ്ക്ക് വേണ്ടി ഇന്ന് ഒരു എഴുത്തു പരീക്ഷയും അഭിമുഖവും നടത്തുന്നു. താൽക്കാലിക നിയമനം അടുത്ത 31 മാർച്ച് വരെ. ICAR അംഗീകരിച്ച ഒരു കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ എന്നിവയിൽ ബിരുദാനന്തര ബിരുദം ആണ് യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് 94-47-79-02-68 എന്ന നമ്പറിൽ വിളിക്കുക. 94-47-79-02-68. ഇഞ്ചി, മഞ്ഞൾ എന്നിവ നടാനായിട്ട് നിലമൊരുക്കുന്ന സമയത്ത് 1 സെന്റിന് 2 മുതൽ 3 കിലോ വരെ കുമ്മായം ഇട്ട് കൊടുക്കാവുന്നതാണ്. മൂടു ചീയൽ രോഗം തടയുന്നതിന് മുൻകരുതലായി ഇഞ്ചി വിത്തും മഞ്ഞൾ വിത്തും 3 ഗ്രാം മാംഗോസെപ് 1 ലിറ്റർ വെള്ളത്തിൽ സ്യൂഡോമോണാസ് ലായനിയിൽ 30 മിനിറ്റ് മുക്കിവെച്ച ശേഷം നടുക. 90 കിലോ ചാണകപ്പൊടി 1 കിലോ ട്രൈക്കോഡെർമയുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ച തണലത്ത് വെച്ച ശേഷം തടത്തിൽ ഇട്ടുകൊടുക്കുക. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 23,500 രൂപ, കൊപ്ര 13,800 രൂപ. കുരുമുളക് ഗാർബിൾഡ് 72,100 രൂപ, അൺഗാർബിൾഡ് 70,100 രൂപ. റബ്ബർ RSS 4 26,200, RSS 5 25,900. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ, വിപണി. ഇപ്പോൾ സമയം 6:32:16. പ്രധാന പത്രവാർത്തകൾ. ഉത്പാദന മേഖലയിൽ ആളുകളെ നിർബന്ധിതമായി പണിയെടുപ്പിക്കുന്നുവെന്നും ഇതിനെതിരെ നടപടി എടുക്കുന്നില്ലെന്നും ആരോപിച്ച് ഇന്ത്യ ഉൾപ്പെടെ 50-ലേറെ രാജ്യങ്ങൾക്ക് പുതിയ തീരുവ ചുമത്താൻ നീക്കവുമായി അമേരിക്ക. സൈബർ സുരക്ഷ പരിശോധിക്കുന്നതിനുള്ള നിർമ്മിത ബുദ്ധി ടൂളായ മിത്തോസ് പരീക്ഷിക്കുന്നതിന് ഇന്ത്യയിൽ നിന്നുള്ള സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകി നിർമ്മിത ബുദ്ധി കമ്പനിയായ ആൻത്രോപിക്. എബോള രോഗത്തിൻ്റെ കാര്യത്തിൽ ജില്ലയിൽ ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ. രോഗം വ്യാപിച്ച ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഇതുവരെ 15 പേരാണ് ജില്ലയിൽ എത്തിയത്. ദേശീയപാത 66 പൂർത്തീകരണം വൈകും. എടപ്പള്ളി കൊടുങ്ങല്ലൂർ റീച്ചിൽ നടന്നത് 73% ജോലികൾ. കളക്ടർ വിദ്യാർത്ഥി സമ്പർക്ക പരിപാടിയായ ഇൻസ്പയർ വെനസ്ഡേയ്ക്ക് തുടക്കം കുറിച്ചു. ഏഷ്യൻ റിലേ ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ 3 മലയാളികൾ. ഇന്ത്യക്കെതിരായ

0: ട്വന്റി പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇംഗ്ലണ്ടിന് 6 വിക്കറ്റ് ജയം. ശ്രോതാക്കൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ, ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: കാവ്യധാര.
5: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
4: കാവ്യധാരയിൽ ഇന്ന് ഒ എൻ വി കുറുപ്പിന്റെ ആവണിപ്പാടം എന്ന കവിത കേൾക്കാം.

0: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് ഒ എൻ വി കുറിപ്പെഴുതിയ ആവണിപ്പാടം എന്ന കവിത. ആലപിച്ചത് ലീന പീറ്റർ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30
4: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
5: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൽകോറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
6: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ഇന്ന് രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്.
8: തൃക്കൈയിൽ ശംഖചക്രാംബുജഗദകൾ ധരിച്ചോരു ബാലസ്വരൂപം, തക്കത്തിൽ ദേവകിക്കും കണവനുമണയദർശിതം കൈതൊഴുന്നേൻ.
0: അവതരണം ഇടപ്പള്ളി ചങ്ങമ്പുഴ അക്ഷര ശ്ലോക സമിതി.
9: പീലിക്കണ്ണൊന്നു കണ്ടാലരികിലെവിടെയോ കണ്ണനുണ്ടെന്ന പോലെ.
0: അക്ഷര ശ്ലോക സദസ് ഇന്ന് രാത്രി 9:30.
10: ഇന്ന് രാത്രി 10 ചലച്ചിത്ര ഗാനങ്ങൾ, 11 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ, 11:10 സദ്ഭരണത്തിന്റെ 12 സ്വാസ്ഥ്യ സേവ എന്ന പദ്ധതിയെക്കുറിച്ച് ഡൽഹിയിലെ.
0: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
11: നിർമ്മിത ബുദ്ധി പുതിയ വിപ്ലവങ്ങൾ ഏറ്റെടുക്കുകയായി. അതിന്റെ പ്രവർത്തനങ്ങൾ അസാധാരണമായ വേഗതയിൽ മുന്നേറുകയാണ്. അത് സ്വയം കലാസൃഷ്ടികൾ നിർമ്മിക്കും, സാഹിത്യം എഴുതും എന്ന അവസ്ഥയിലെത്തി നിൽക്കുന്നു.
0: നിരൂപകൻ എൻ ഇ സുധീർ ചെയ്യുന്ന പ്രഭാഷണം നിർമ്മിത ബുദ്ധിക്കാലത്തെ കലാസാഹിത്യ പ്രഹേളികകൾ.
12: മോർച്ചറിക്ക് മുന്നിലെ ഇടനാഴിയിൽ അവൾ നിന്നു, അകത്ത് അയാളുണ്ട്.
0: മനോജ് വെങ്ങോല എഴുതി അവതരിപ്പിക്കുന്ന കഥ ഒരാൾ എന്നും.
13: വിഷുവന്ന് മുത്തമിട്ടോടിയ പാടത്ത് മുന്നാഴി വിത്ത് വിതച്ചിടുവാൻ.
0: കെ സുജാതയുടെ കവിതകൾ നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
10: രാവിലെ 7:35 FM ഡയറിയിൽ സമകാലികം. മടങ്ങാതെ അതിഥി തൊഴിലാളികൾ, മുടങ്ങുന്ന തൊഴിലിടങ്ങൾ. 8:05 ചിത്രപതംഗം. മേക്കപ്പ് ആർട്ടിസ്റ്റ് മിറ്റ എം സി പങ്കെടുക്കുന്നു. 11 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് സോപാന സംഗീതം. പാർവതീദേവിയും അഞ്ജന നായരും അവതരിപ്പിക്കുന്നത്. ഇടയ്ക്ക രജീഷ് രാമചന്ദ്രൻ. ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര. തിരുവനന്തപുരം റിലേ. പുരുഷന്മാരിലെ വന്ധ്യതയുടെ കാരണങ്ങളും പരിഹാരങ്ങളും ഡോക്ടർ ഗണപത് എസ് സംസാരിക്കുന്നു. 1 ഗാനോത്സവം. ശ്രോതകൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ഗാനങ്ങൾ. വൈകിട്ട് 6:50 കിസാൻ വാണി. സഹകരണത്തിന്റെ തണലിൽ കൂൺവിളവ്. വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ മാതൃകാ സംരംഭത്തെക്കുറിച്ച് വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് എസ് ബി ജയരാജ് സംസാരിക്കുന്നു. ബട്ടൺ കൂൺ കൃഷിയിലെ വിജയഗാഥകൾ പങ്കുവയ്ക്കുന്നു മാമ്പ്ര സ്വദേശി ഷാജു പഞ്ഞിക്കാരൻ.

രാത്രി 8:05 യുവവാണി, ഗായികയും വയലിനിസ്റ്റുമായ രേവതി നാരായണൻ അവതരിപ്പിക്കുന്ന പരിപാടികൾ. പിന്നെ 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് ജില്ലയിൽ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800-420-2233.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. വന്യജീവികളെ ജനവാസ മേഖലകളിൽ നിന്ന് അകറ്റി നിർത്താൻ അതിർത്തികളിൽ ടോട്ടൽ ഡിഫൻസ് സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. രണ്ടാമത് ബ്രിക്സ് കൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്നും നാളെയുമായി ഗുജറാത്തിലെ വാരണാസിയിൽ. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്ന് സഭയിൽ അവസാനിക്കും. ഇന്ന് നന്ദി പ്രമേയ ചർച്ച പുനരാരംഭിക്കുന്നതിന് മുൻപായി സർക്കാരിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയുടെ മേശപ്പുറത്ത് വെക്കും. പുതിയ മന്ത്രിസഭ അധികാരമേറ്റ ഉടൻ തന്നെ ഇങ്ങനെ ഒരു ധവളപത്രം അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. വടക്കൻ ജില്ലകളിൽ KSRTC സേവനം വിപുലമാക്കുന്നതിനെ കുറിച്ച് വി ടി ബൽറാമും ക്ഷേമ പെൻഷൻ വിതരണത്തിലെ അപാകതകളെക്കുറിച്ച് കെ പ്രേംകുമാറും ശ്രദ്ധ ക്ഷണിക്കും. പുതുക്കിയ സംസ്ഥാന ബജറ്റ് June 19 അവതരിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്.
4: സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ മന്ത്രി ഷിബു ബേബി ജോണിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗം തീരുമാനിച്ചു. വനാതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെ MLA യോഗമാണ് ചേർന്നത്. യോഗത്തിൽ മന്ത്രിമാരായ സണ്ണി ജോസഫ്, ടി സിദ്ദിഖ്, മുൻമന്ത്രി കെ രാജൻ എന്നിവരുൾപ്പെടെ ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വന്യജീവികളെ ജനവാസ മേഖലകളിൽ നിന്ന് അകറ്റി നിർത്താൻ അതിർത്തികളിൽ ടോട്ടൽ ഡിഫൻസ് സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി യോഗത്തിൽ പ്രഖ്യാപിച്ചു. വന്യജീവി ശല്യം രൂക്ഷമായ വയനാട്, ആറളം, കോതമംഗലം മേഖലകൾക്ക് അടിയന്തര മുൻഗണന നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇരുളത്ത് വിജയകരമായി നടപ്പാക്കിയ 3-tier ഡിഫൻസ് സിസ്റ്റം വന്യജീവി ശല്യം നേരിടുന്ന മേഖലകളിൽ വ്യാപിപ്പിക്കുമെന്നും ഷിബി ബേബു ജോൺ പറഞ്ഞു. കാട്ടുപന്നികളെ ഉപദ്രവകാരികളായ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാനം നിരന്തരം ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര ഗവൺമെന്റ് അനുമതി നൽകിയില്ലെന്ന് യോഗത്തിൽ മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. വന്യജീവി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഫണ്ട് അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രണ്ടാമത് ബ്രിക്സ് കൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്നും നാളെയുമായി ഗുജറാത്തിലെ വാരണാസിയിൽ ചേരും. ചൈന, ബ്രസീൽ, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. ആഗോളതലത്തിലെ മുതിർന്ന നയതന്ത്രജ്ഞർ, നയരൂപീകരണ വിദഗ്ധർ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവരാണ് വാരണാസിയിൽ ഒത്തുചേരുന്നത്. 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ ശ്രദ്ധേയ പരിവർത്തനങ്ങളാണ് രാജ്യത്തുണ്ടായത്. ഈ കാലയളവിൽ ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി സംരംഭങ്ങൾ നടപ്പാക്കി. പ്രധാന മേഖലകളിൽ

0: ഗവൺമെന്റ് നടപ്പാക്കിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: രാജ്യത്തെ ബിസിനസ് നിയന്ത്രണ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും എളുപ്പമാക്കുന്നതിനും സുസ്ഥിര പരിഷ്കാരങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുത്തത്. നിക്ഷേപകരുടെ ആത്മവിശ്വാസം ശക്തിപ്പെടുത്താനും സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാനും കഴിഞ്ഞു. ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായ ബിസിനസ് കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം വർദ്ധിച്ചു. 2016 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ സംരംഭം നവീകരണത്തെ പരിപോഷിപ്പിച്ച് നിക്ഷേപാധിഷ്ഠിത വളർച്ച സാധ്യമാക്കി. 2016 വെറും 500 സ്റ്റാർട്ടപ്പുകൾ മാത്രമുണ്ടായിരുന്ന സ്ഥാനത്ത് ഈ വർഷം മാർച്ചിൽ അത് 223,000 ഉയർന്നു. നികുതിദായക സൌകര്യം ആധുനികവും സുഗമവുമാക്കുന്നതിന് ആദായനികുതി വകുപ്പ് 2021 ജൂണിൽ പുതിയ ഇ ഫയലിംഗ് പോർട്ടൽ ആരംഭിച്ചു. 2017 രാജ്യം GST നടപ്പാക്കി.
0: റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന സമിതി യോഗ തീരുമാനം നാളെ പ്രഖ്യാപിക്കും. 3 ദിവസത്തെ യോഗം ഇന്നലെയാണ് മുംബൈയിൽ ആരംഭിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണികളിൽ അസ്ഥിരത തുടരുന്ന പശ്ചാത്തലത്തിലാണ് നിർണായക അവലോകന യോഗം ചേരുന്നത്. കർണാടകയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും സംസ്ഥാന ഗവൺമെന്റ് സൌജന്യ ബസ് പാസുകൾ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത DK ശിവകുമാറിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. രജിസ്റ്റർ ചെയ്യുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പാസുകൾ ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി ബംഗളൂരുവിൽ മാധ്യമങ്ങളെ അറിയിച്ചു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വൈകിട്ട് ത്രിപുരയുടെ തലസ്ഥാനമായ അഗർത്തലയിൽ എത്തും. ചരിത്രപ്രസിദ്ധമായ പുഷ്പബന്ധ കൊട്ടാരത്തെ ഹെറിറ്റേജ് 5-സ്റ്റാർ ഹോട്ടലാക്കി മാറ്റുന്ന നവീകരണ പദ്ധതിക്ക് അമിത്ഷാ തറക്കല്ലിടും. സമുദ്രോൽപ്പന്ന കയറ്റുമതിയെക്കുറിച്ച് 2 ദിവസത്തെ ദേശീയ ശില്പശാലയ്ക്ക് നാളെ വിശാഖപട്ടണത്ത് തുടക്കമാകും. കേന്ദ്ര മത്സ്യബന്ധന മൃഗസംരക്ഷണ മന്ത്രാലയവും വാണിജ്യ വ്യവസായ മന്ത്രാലയവും സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. ന്യൂഡൽഹി മാൽവിയ നഗർ ഹോട്ടലിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തിൽ മരണസംഖ്യ 21. ഇതിൽ 9 ഇന്ത്യക്കാരും 12 വിദേശികളും ഉൾപ്പെടുന്നതായി ഡൽഹി പോലീസ് അറിയിച്ചു. 49 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ന്യൂഡൽഹി തീപിടുത്ത സംഭവത്തിൽ UAE വിദേശകാര്യ മന്ത്രാലയം അനുശോചനം അറിയിച്ചു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ UAE ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചു. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ നടപ്പാക്കുന്ന കതിർ പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി നാളെ രാവിലെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കാർഷിക ക്ലബ്ബുകൾ രൂപീകരിക്കും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുയർന്ന കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ മന്ത്രി രമേശ് ചെന്നിത്തല പുനരന്വേഷണം പ്രഖ്യാപിച്ചു. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി T ഫറാഷിന്റെ നേതൃത്വത്തിൽ 9-അംഗ പ്രത്യേക സംഘം കേസ് അന്വേഷിക്കും. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിന് എതിരെ ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ പ്രചരിച്ച വാട്സാപ്പ് സന്ദേശങ്ങളാണ് കേസിനിടയാക്കിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അധ്യാപക ക്ഷാമം പരിഹരിക്കാൻ കണ്ണൂർ സർവകലാശാല അധ്യാപക ബാങ്ക് ആരംഭിക്കുന്നു. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു സർവകലാശാല അധ്യാപക ബാങ്കിന് രൂപം നൽകുന്നത്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: ഗവൺമെന്റ് കോളേജുകൾക്കും എയ്ഡഡ് സ്വാശ്രയ കോളേജുകൾക്കും താൽക്കാലിക നിയമനത്തിന് അധ്യാപകരെ കണ്ടെത്തുന്നതിനായാണ് സർവകലാശാല അധ്യാപക ബാങ്ക് രൂപീകരിക്കുന്നത്. UGC നിഷ്കർഷിക്കുന്ന യോഗ്യരായ അധ്യാപകരെ കണ്ടെത്തുന്നതിന് കോളേജുകൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ആശയം നടപ്പാക്കുന്നത്. ഇതിനായി പ്രത്യേക പോർട്ടലിന് രൂപം നൽകിയിട്ടുണ്ട്. സർവകലാശാലയിൽ അഫിലിയേറ്റഡ് ചെയ്തിരിക്കുന്ന കോളേജുകൾക്ക് അധ്യാപകരുടെ ആവശ്യമുണ്ടാകുന്ന പക്ഷം ഈ പോർട്ടലിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനാവും. UGC നിർദ്ദേശിക്കുന്ന അധ്യാപക യോഗ്യതയുള്ള ആർക്കും പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനും സാധിക്കും. വിവിധ വിഷയങ്ങളിൽ അധ്യാപക യോഗ്യതയുള്ളവരുടെ വിശദാംശങ്ങൾ ഏകോപിപ്പിക്കാൻ ഈ പോർട്ടലിലൂടെ സാധിക്കുമെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ KK സാജു അറിയിച്ചു.
0: പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വെർച്വലായി പങ്കെടുക്കും. ലോകമെമ്പാടും യോഗയ്ക്ക് ജനപ്രീതി വർദ്ധിച്ചു വരികയാണെന്ന് ഇതോടനുബന്ധിച്ച് സാമൂഹിക മാധ്യമത്തിൽ നൽകിയ കുറിപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞു. USA, ജപ്പാൻ, നെതർലാൻഡ്സ്, ഒമാൻ, മൌറീഷ്യസ്, ഉഗാണ്ട, സാംബിയ, ശ്രീലങ്ക, നേപ്പാൾ, കെനിയ ഉൾപ്പെടെ 70-ലധികം രാജ്യങ്ങളിൽ നിന്ന് 400-ലധികം പേരാണ് 5 ദിവസത്തെ പ്രഥമ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ഗോവയിൽ സാഫ് വനിതാ ഫുട്ബോളിൽ സെമിഫൈനലിൽ ഭൂട്ടാനെ പരാജയപ്പെടുത്തി ആതിഥേയരായ ഇന്ത്യ ഫൈനലിലെത്തി. എതിരില്ലാത്ത 1 ഗോളിനാണ് ഇന്ത്യയുടെ ജയം. മിഥുനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഈ മാസം 14 വൈകിട്ട് തുറക്കും. വെർച്വൽ ക്യൂ വെബ്സൈറ്റ് വഴി ദർശനത്തിന് സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ജൂൺ 28 പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ 5

0: താഴെ പ്രായക്കാരായ 189,345 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ജില്ലയിലെ അതിഥി തൊഴിലാളികളുടെ മക്കളായ 1260 കുട്ടികളും ഇതിൽ ഉൾപ്പെടും. ആരോഗ്യ കേന്ദ്രങ്ങൾ, അങ്കണവാടികൾ, വായനശാലകൾ എന്നിവിടങ്ങളിലായി 2187 ബൂത്തുകൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ, ക്യാമ്പുകൾ എന്നിവ കേന്ദ്രീകരിച്ച് 27 മൊബൈൽ യൂണിറ്റുകളാണ് തുള്ളിമരുന്ന് നൽകുക. വിദ്യാലയങ്ങളിലും പരിസരങ്ങളിലും പുകയില ഉൾപ്പെടെ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിപണനവും നിയന്ത്രിക്കുന്നതിന് കോഴിക്കോട്ട് ജില്ലാതല ഏകോപന യോഗം ചേർന്നു. ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, കോട്ട്പ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ്, വിദ്യാലയങ്ങളിലും പരിസരത്തും ജാഗ്രതാ സമിതികളുടെ നിരീക്ഷണം തുടങ്ങിയവ ശക്തമാക്കാൻ യോഗം തീരുമാനിച്ചു. കോട്ടയം ജില്ലയിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ജില്ലാതല ഇന്റർ സെക്ടറൽ യോഗം വിലയിരുത്തി. പകർച്ചവ്യാധി പ്രതിരോധവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പുവരുത്താൻ യോഗം തീരുമാനിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. വന്യജീവികളെ ജനവാസ മേഖലകളിൽ നിന്ന് അകറ്റി നിർത്താൻ അതിർത്തികളിൽ ടോട്ടൽ ഡിഫൻസ് സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. 2nd ബ്രിക്സ് കൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്നും നാളെയുമായി ഗുജറാത്തിലെ വാരണാസിയിൽ. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റും 5 സെക്കൻഡും.

വൈവിധ്യമാർന്ന പരിപാടികളുമായി എഫ് എം ഡയറി ആരംഭിക്കുകയാണ്. പ്രിയ ശ്രോതാക്കളെ, സ്നേഹപൂർവം സ്വാഗതം. ചിന്താശകലം. ഇന്ത്യ മനുഷ്യവംശത്തിൻ്റെ കളിത്തൊട്ടിലാണ്, ചരിത്രത്തിൻ്റെ മാതാവും. ഇന്ത്യ മനുഷ്യവംശത്തിൻ്റെ കളിത്തൊട്ടിലാണ്, ചരിത്രത്തിൻ്റെ മാതാവും. മാർക്ക് ട്വൈൻ. ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം ഇതാണ്, എന്താണ് പോംപൈ ലക്ഷ്മി? ചോദ്യം ആവർത്തിക്കാം, എന്താണ് പോംപൈ ലക്ഷ്മി? പ്രിയ ശ്രോതാക്കളെ, ഈ ചോദ്യത്തിന്റെ ഉത്തരം എഫ് എം ഡയറിയുടെ അവസാന ഭാഗത്ത് പറയാം, 8:30 തൊട്ടു മുൻപ്. നാട്ടുവിശേഷം. എടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 6:00 ടി എ ഇന്ദുകുമാർ അനുസ്മരണവും അവാർഡ് സമർപ്പണവും, തുടർന്ന് കുട്ടികളുടെ നാടകം മുത്തിയും ചോഴിയും. KICB അറിയിപ്പ്. ചേരാനല്ലൂർ സെക്ഷൻ പരിധിയിൽ വിന്നേഴ്സ് റോഡ്, പുഴിത്തോട്, ഡിവൈൻ നഗർ എന്നിവിടങ്ങളിലും വടുതല പാലം മുതൽ ചിറ്റൂർ വില്ലേജ് ഓഫീസ് വരെയുള്ള പരിസര പ്രദേശങ്ങളിലും ഇന്ന് രാവിലെ 8:00 മുതൽ വൈകിട്ട് 5:00 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു.

FM ഡയറിയിലിനി സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിമൻസ് സ്റ്റഡീസ് സെന്ററിൽ ടെന്യൂർ അടിസ്ഥാനത്തിൽ ഓഫീസ് അസിസ്റ്റന്റ് ഒഴിവിലേക്ക് വോക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. SSLC യിൽ താഴെയുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്റർവ്യൂവിൽ

0: പങ്കെടുക്കാം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ WSC.QZ.gmail.com എന്ന വിലാസത്തിലേക്ക് ഈ മാസം 19 മുൻപായി അയക്കണം. WSC.QZ@gmail.com. കൂടുതൽ വിവരങ്ങൾക്ക് WSC.QZ@gmail.com എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. കോട്ടയം ജില്ലയിൽ കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ ഈ മാസം ആരംഭിക്കുന്ന മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. വിവരങ്ങൾക്ക് ഫോൺ 79 94 43 14. 79 94 43 14. കോട്ടയം ജില്ലയിൽ കടുത്തിരുത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിലെ പ്രവേശനത്തിന് റെഗുലർ രണ്ടാം വർഷ ലാറ്ററൽ എൻട്രി അപേക്ഷിക്കാം. ലാറ്ററൽ എൻട്രി അപേക്ഷകൾക്ക് ഈ മാസം 7 വരെയും റെഗുലർ അപേക്ഷകൾക്ക് ഈ മാസം 22 വരെയും www.polyadmission.org എന്ന വെബ്സൈറ്റ് മുഖേനയോ കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നേരിട്ടോ അപേക്ഷിക്കാം. ഫോൺ നമ്പർ 94 95 77 87 50. 94 95 77 87 50. ഇപ്പോൾ സമയം 7 മണി.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ.
3: കറവറ്റ പശു. പ്രൊഫഷണൽ നാടകരംഗത്ത് ഉറച്ചു നിന്നുകൊണ്ട് മലയാള നാടക വഴികളിൽ നിസ്തുല സംഭാവനകൾ നൽകിയ നാടകകൃത്തായിരുന്നു കെ ടി മുഹമ്മദ്. 1954 അദ്ദേഹം രംഗത്തവതരിപ്പിച്ച കറവറ്റ പശു എന്ന നാടകം ഒട്ടേറെ ചർച്ചകൾക്ക് വിധേയമാവുകയും നിരവധി അരങ്ങുകളിലൂടെ പ്രേക്ഷകരെ സ്വാധീനിക്കുകയും ചെയ്തു. സുഘടിതമായ ഇതിവൃത്തവും പുതുമയാർന്ന അവതരണ രീതിയും കറവറ്റ പശു എന്ന നാടകത്തിനുണ്ട്. കറവറ്റ ഒരു പശു ഈ നാടകത്തിലുണ്ട്. പിന്നെ ഒരു വൃദ്ധൻ, അദ്ദേഹത്തിൻ്റെ മകൻ രാഘവൻ, അയാളുടെ ആദ്യ ഭാര്യയിലെ മകൻ പുരുഷു, രണ്ടാമത്തെ ഭാര്യ മീനാക്ഷിയമ്മയും മകൻ അച്യുതനും അവൻ്റെ ഭാര്യ സുശീല, ഇവരാണ് ഈ നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. യുവാവായ പുരുഷു ക്ഷയരോഗിയാണ്. അവൻ്റെ സ്നേഹിതൻ ഭാസ്കരൻ, പുരുഷുവിനെ സ്നേഹിക്കുന്ന ലീലയെ ഭാസ്കരന് ഇഷ്ടമാണ്. രോഗിയായ പുരുഷു ലീലയെ വിവാഹം ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഭാസ്കരൻ ഓർമ്മിപ്പിക്കുന്നു. പുരുഷുവിനെ ഒരു അധികപ്പറ്റായിട്ടാണ് രണ്ടാനമ്മ കാണുന്നത്. പുരുഷുവിൻ്റെ മരുന്ന് ചെലവ് വഹിക്കുന്ന അച്യുതൻ തൻ്റെ നീരസം തുറന്നു പറയുന്നു. അവൻ്റെ ഭാര്യ സുശീലയാണ് പുരുഷുവിനെ ശുശ്രൂഷിക്കുന്നത്. പുരുഷു സ്വന്തമായി വാങ്ങി വളർത്തിയ ഇപ്പോൾ കറവറ്റ ഒരു പശുവുണ്ട് വീട്ടിൽ. മീനാക്ഷിയമ്മയുടെ കണ്ണിൽ പുരുഷുവിനെപ്പോലെ തന്നെ കറവറ്റ പശുവും ഉപയോഗമില്ലാത്തതാണ്. അതിനെ വിറ്റ് പുരുഷുവിൻ്റെ ചികിത്സ നടത്തണമെന്നാണ് അവരുടെ അഭിപ്രായം. മറ്റുള്ളവർക്കെല്ലാം ഈ അഭിപ്രായമാണെന്നറിഞ്ഞ് വേദനയോടെ പുരുഷു അതിന് തയ്യാറാകുന്നു. ക്ഷയം പകരുന്ന രോഗമാണെന്നും അതുകൊണ്ട് തൻ്റെ ഭാര്യ സുശീല പുരുഷുവിനെ ശുശ്രൂഷിക്കുന്നത് തനിക്കിഷ്ടമല്ലെന്നും അച്യുതൻ പറയുന്നു. പുരുഷുവും സുശീലയും തമ്മിലുള്ള ബന്ധത്തെയും അയാൾ സംശയത്തോടെ കാണുന്നു. ഒടുവിൽ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കുന്നതുവരെ കാര്യങ്ങൾ ചെന്നെത്തുന്നു. വൃദ്ധനും രാഘവനും പുരുഷുവും നിസ്സഹായരായി. തൻ്റെ കറവറ്റ പശുവിനെ പോലെ മുത്തച്ഛനും താനും ആയിത്തീർന്നു എന്ന് പുരുഷുവിന് തോന്നി. ഈ ചിന്തകൾ അവനെ ഭ്രാന്തിലേക്കെത്തിക്കുന്നു. ഈ അവസ്ഥയിൽ കറവറ്റ പശുക്കളെ വിൽക്കണം അല്ലെങ്കിൽ കൊല്ലണം എന്ന് അവൻ മുറവിളി കൂട്ടുന്നു. അതോടെ 8 രംഗങ്ങളുള്ള നാടകം അവസാനിക്കുന്നു. ഈ നാടകത്തിൽ കറവറ്റ പശുക്കൾ 3 അറവിന് വിൽക്കാൻ നിർത്തിയിരിക്കുന്ന സാക്ഷാൽ കറവറ്റ പശു, രണ്ടാമത് അനുദിനം രോഗം മൂർച്ഛിച്ച് സ്നേഹശൂന്യരുടെ ഇടയിൽ സംഘർഷത്തോടെ ജീവിക്കേണ്ടി വരുന്ന ക്ഷയരോഗിയായ പുരുഷു, ഒരു കാലത്ത് കുടുംബത്തിൻ്റെ നാഥനായി നിന്ന് അവരെ സംരക്ഷിച്ച് ഇന്ന് വാർദ്ധക്യത്തിൻ്റെ അവശതയിൽ കഴിയുന്ന വൃദ്ധൻ. വൃദ്ധന് കെ ടി പ്രത്യേകം പേരുകൊടുക്കുന്നില്ല. എല്ലാ വൃദ്ധരുടെയും പ്രതീകമായി ആ കഥാപാത്രം മാറുന്നു. നാടകത്തിൻ്റെ ആമുഖത്തിൽ

0: ഗ്രന്ഥകർത്താവ് ഇങ്ങനെ പറയുന്നു: ഞാൻ ഒരു കറവറ്റ പശുവിനെയും കൊണ്ടാണ് വരുന്നത്. ഞാനതിൻ്റെ വില പറയുന്നില്ല. അത് നിശ്ചയിക്കേണ്ടത് നിങ്ങളാണ്. സ്നേഹമെന്ന മരുന്നുകൊണ്ട് എല്ലാ പ്രയോജനരഹിതരായ സാധുക്കളെയും സന്തോഷിപ്പിക്കേണ്ടതാണെന്നുള്ള ആശയമാണ് കറവറ്റ പശു എന്ന നാടകത്തിൽ കെ ടി മുഹമ്മദ് പങ്കുവയ്ക്കുന്നത്. മലയാള നാടകവേദിയെയും സാഹിത്യത്തെയും ഒരുപോലെ സ്വാധീനിക്കാനും മാതൃകാപരമായ ശൈലി സംഭാവന ചെയ്യാനും ഈ നാടകത്തിന് കഴിഞ്ഞു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

എഫ് എം ഡയറിയിൽ സേവന വാർത്തകൾ തുടരുകയാണ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഫോട്ടോണിക്സിൽ ANRF സ്പോൺസർ ചെയ്യുന്ന ഗവേഷണ പ്രോജക്റ്റിലേക്ക് ജൂനിയർ റിസർച്ച് ഫെല്ലോ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഫിസിക്സ്, ഫോട്ടോണിക്സ്, ഇതിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഒപ്റ്റോ ഇലക്ട്രോണിക്സ് ആൻഡ് ലേസർ ടെക്നോളജി, അപ്ലൈഡ് ഒപ്റ്റിക്സ്, ഇതിൽ MTech ആണ് യോഗ്യത. UGC, CSIR, നെറ്റ്, ഗേറ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന. താല്പര്യമുള്ളവർ ഈ മാസം 18 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0484-2-86-24-11, 0484-2-86-24-11. രാജ്യത്തെ പ്രഥമ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം ഈ മാസം 16 മുതൽ ലഭ്യമാകും. 16 മുതൽ 30 വരെയാണ് ഇതിനായി സമയം അനുവദിച്ചിരിക്കുന്നത്. അടുത്ത മാസം 1 മുതൽ 31 വരെ സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നതിന് മുന്നോടിയായാണ് വ്യക്തികൾക്ക് തങ്ങളുടെ കുടുംബത്തിലെ വിവരങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. 15-20 മിനിറ്റിനുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കും. പൊതുജനങ്ങൾക്ക് SE.census.gov.in പോർട്ടൽ സന്ദർശിച്ച് സംസ്ഥാനം തെരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്യാം. ഒരു കുടുംബത്തിന് ഒരു മൊബൈൽ നമ്പർ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുത്ത് OTP വഴി വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. ഒരിക്കൽ തിരഞ്ഞെടുത്ത ഭാഷ പിന്നീട് മാറ്റാൻ കഴിയില്ല. ലൊക്കേഷൻ വിവരങ്ങൾ നൽകുക. തുടർന്ന് പോർട്ടലിലെ മാപ്പിൽ കൃത്യമായ താമസസ്ഥലം റെഡ് മാർക്കർ ഉപയോഗിച്ച് അടയാളപ്പെടുത്തണം. തുടർന്ന് സെൻസസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകി വിവരങ്ങൾ പരിശോധിച്ച ശേഷം അന്തിമ സമർപ്പണം നൽകാം. വിവരങ്ങൾ വിജയകരമായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ H എന്ന് തുടങ്ങുന്ന 11 അക്ക പ്രത്യേക സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ പിന്നീട് വീട് സന്ദർശിക്കുമ്പോൾ ഈ ID കൈമാറിയാൽ വിവരങ്ങൾ ഡിജിറ്റലായി സ്ഥിരീകരിക്കപ്പെടും. ഈ മാസം 30 വിവരങ്ങൾ സമർപ്പിക്കാത്തവർക്ക് സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളവരുടെ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ വീടുകളിൽ നേരിട്ടെത്തി ശേഖരിക്കും. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ കാലടി മുഖ്യ ക്യാമ്പസിലും പ്രാദേശിക കേന്ദ്രങ്ങളിലും വിവിധ വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവുകളിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. അക്കമ്പനിയിങ് ആർട്ടിസ്റ്റുകളുടെയും ഒഴിവുകളുണ്ട്. ഒഴിവുകൾ താൽക്കാലികമാണ്. പരമാവധി 11 മാസത്തേക്കായിരിക്കും നിയമനം. 2018 UGC റെഗുലേഷൻ പ്രകാരം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. UGC യോഗ്യതയുള്ളവരുടെ അഭാവത്തിൽ UGC യോഗ്യതയില്ലാത്ത അപേക്ഷകളും പരിഗണിക്കും. ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിലവിൽ സാധുവായ PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ പ്രസ്തുത വിവരങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെടുത്തേണ്ടതും അനുബന്ധ രേഖകൾ ഹാജരാക്കേണ്ടതുമാണ്. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈനായി അപേക്ഷിക്കുന്നതിനും www.ssus.ac.in സന്ദർശിക്കുക. www.ssus.ac

0: www.ibs.gov.in. എറണാകുളം വനിതാ പോളിടെക്നിക് കോളേജിൽ DCP വിഭാഗത്തിൽ ഒഴിവുള്ള ഇനി പറയുന്ന തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിനായി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 8 രണ്ടു മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം എറണാകുളം വനിതാ പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ മുമ്പാകെ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 04 2 55 66 24. തസ്തികകൾ DCP വിഭാഗം ഇൻസ്ട്രക്ടർ ഇൻ ഷോർട്ട് ഹാൻഡ്. യോഗ്യത കൊമേഴ്സിലുള്ള ബിരുദവും കൊമേഴ്സ്യൽ പ്രാക്ടീസിലുള്ള ഡിപ്ലോമയും. DCP വിഭാഗം ഇൻസ്ട്രക്ടർ ഇൻ SP ആൻഡ് BC. യോഗ്യത കൊമേഴ്സിലുള്ള ബിരുദവും കൊമേഴ്സ്യൽ പ്രാക്ടീസിലുള്ള ഡിപ്ലോമയും. എംപ്ലോയ്മെന്റ് വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കോച്ചിംഗ് കം ഗൈഡൻസ് സെന്റർ ഫോർ SC/ST ആഭിമുഖ്യത്തിൽ നടത്തുന്ന 10 ദൈർഘ്യമുള്ള സൌജന്യ സ്റ്റെനോഗ്രഫി ആൻഡ് വേർഡ് പ്രോസസിംഗ് പരിശീലന പരിപാടി ഈ മാസം അവസാന വാരത്തോടെ തൃപ്പൂണിത്തുറ മിനി സിവിൽ സ്റ്റേഷനിലെ CGC ഓഫീസിൽ ആരംഭിക്കും. എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ ജില്ലകളിലെ ഏതെങ്കിലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും SSLC പാസ്സായിട്ടുള്ളതും 18-41 മധ്യ പ്രായവുമുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. പരിശീലന കാലയളവിൽ നിയമാനുസൃത സ്റ്റൈപ്പൻഡും സൌജന്യ പഠനോപകരണങ്ങളും നൽകും. കൂടുതൽ വിവരങ്ങൾക്കായി 04 8 4 2 31 29 44 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 04 8 4 2 31 29 44. ഇപ്പോൾ സമയം 7:10:46.
1: ഈ ഗാനം ഇന്നത്തെ ഗാനം. തിരക്കഥാകൃത്തും സംവിധായകനും ഗാനരചയിതാവുമായിരുന്ന TV ഗോപാലകൃഷ്ണന്റെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. N. ശങ്കരൻ നായർ സംവിധാനം ചെയ്ത ലൗലി എന്ന ചിത്രത്തിലാണ് ഗോപാലകൃഷ്ണൻ ഗാനരചയിതാവായി അരങ്ങേറ്റം കുറിച്ചത്. ഇതിലെ എല്ലാ ദുഃഖവും എനിക്ക് തരൂ എന്ന ഗാനം അദ്ദേഹത്തെ പ്രശസ്തനാക്കി. ഇതിനു പുറമെ ഈ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും അദ്ദേഹത്തിന്റേതാണ്. തുടർന്ന് ചൂള, ലജ്ജാവതി, ഹൃദയം പാടുന്നു തുടങ്ങി 12 സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട്.
2: അദ്ദേഹം ഗാനരചന നിർവഹിച്ച ലൗലി എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. സംഗീതം MK അർജുനൻ, പാടിയത് യേശുദാസ്.

0: നിങ്ങൾ കേട്ടത് ഈ ഗാനം ഇന്നത്തെ ഗാനം.
1: ICAR സ്വിഫ്റ്റ് കൊച്ചി യങ് പ്രൊഫഷണൽ ടു ഗ്രാഫിക് ഡിസൈനർ താത്കാലിക ഒഴിവിലേക്ക് കരാറടിസ്ഥാനത്തിൽ അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് വോക്ക് ഇൻ ഇന്റർവ്യൂ നാളെ നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 0484241-2300 എന്ന നമ്പറിൽ വിളിക്കുക. 0484241-2300. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ സൗജന്യ PSC പരീക്ഷ പരിശീലന ബാച്ചുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷന് സമീപമുള്ള നിസാ സെന്റർ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജനങ്ങൾക്കായുള്ള പരിശീലന കേന്ദ്രത്തിൽ അടുത്ത മാസം പരിശീലനം ആരംഭിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 24. വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 81 57 86 92 82 81 57 86 92 82.

0: ആരോഗ്യക്കുറിപ്പുകൾ.
1: IBS അഥവാ ഇറിറ്റബിൾ ബൗൽ സിൻഡ്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ പേര് തന്നെയുണ്ട്. ബൗൽ ബൗൽ എന്ന് വെച്ചാൽ നമ്മുടെ കുടൽ ഇറിറ്റേറ്റഡ് ആയിരിക്കുകയാണ്, കുടലിൻ്റെ ക്ഷമ നഷ്ടപ്പെട്ടു, അങ്ങനെ ഒരു അവസ്ഥ. ഒരുപക്ഷെ ഈ ഞങ്ങളുടെ ഗ്യാസ്ട്രോഎൻട്രോളജി OP ഏറ്റവും കൂടുതൽ വരുന്ന രോഗികളിൽ കാണുന്ന പ്രശ്നമാണ് ഈ ഇറിറ്റബിൾ ബൗൽ സിൻഡ്രോം. പലതരത്തിൽ അവർക്ക് ലക്ഷണങ്ങളുണ്ടാവാം. ചില ആൾക്കാർ വയറ് വേദനയായിട്ട് വരും, ചിലർ വയറ് വീർത്ത് കമ്പിച്ച് ഗ്യാസ് എന്നൊക്കെ പറയുന്ന ബുദ്ധിമുട്ടായിട്ട് വരും. ചിലർക്ക് മലബന്ധമായിരിക്കും, വയറ്റിൽ നിന്ന് ശരിക്കും പോകണില്ല. ചില ആൾക്കാർക്ക് വയറിളക്കമായിരിക്കും. ചിലർക്കൊരു കോമ്പിനേഷനാണ്, അതായത് വേദനയും വയറിളക്കവും മലബന്ധവും എല്ലാം മാറി മാറി വരും. ചിലർക്ക് മലബന്ധമായിരിക്കും പ്രധാനമായിട്ടും കൂടുതലുണ്ടാകുന്നത്, ഇടയ്ക്കിടയ്ക്ക് അവർക്ക് വയറിളകി പോവും. അതേസമയം ചിലർക്ക് വേദനയായിരിക്കും കൂടുതൽ. ചില ആൾക്കാർ

സമയത്ത് ഒരു അസ്വസ്ഥത, ചിലർ പറയും ദഹിക്കണില്ല, ഇൻഡൈജഷൻ എനിക്കുണ്ട്, ഏമ്പൊക്കെ ഒത്തിരി പോകുന്നു, കീഴ്വായു ഒത്തിരി പോകുന്നു. അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള ഈ രോഗലക്ഷണങ്ങളുണ്ട് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോമിന്, IBS. ഉദാഹരണത്തിന് വേദന വരുന്നു. അപ്പം നമുക്ക് വേദന ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? അൾസർ വന്നാൽ വേദന വരാം, കല്ലുകൾ, ഇപ്പോൾ പിത്താശയത്തിൽ കല്ല് വന്നാൽ, കിഡ്നിയിൽ കല്ല് വന്നാൽ, പാൻക്രിയാസിൽ കല്ല് വന്നാൽ ചിലപ്പോൾ വേദന വരാം, കുടലിൽ വ്രണങ്ങൾ, ഇപ്പോൾ കുടലിനെ നീർക്കെട്ട് വന്നു, നീർക്കെട്ട് വന്നാൽ വേദനയും വയറിലൊക്കെ ഉണ്ടാക്കാം.

0: നുങ്ങിറിട്ട് വന്നാൽ വേദനയും വയറിളക്കം ഉണ്ടാക്കാം. ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് എൻഡോസ്കോപ്പി ചെയ്തിട്ടും സ്കാൻ ചെയ്തിട്ടൊക്കെയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ലക്ഷണങ്ങളുള്ള ആൾക്കാർക്ക് ഒരു എൻഡോസ്കോപ്പി ചെയ്യുന്നു, കൊറോണോസ്കോപ്പി ചെയ്യുന്നു, അബ്സല്യൂട്ട്ലി നോർമൽ. ബ്ലഡ് നോക്കുന്നു, മലം പരിശോധിക്കുന്നു, സ്കാനുകൾ എടുക്കുന്നു, എല്ലാം നോർമലാണ്. അതായത് മലം പരിശോധിച്ചു, രക്തം പരിശോധിച്ചു, ടെസ്റ്റുകൾ ചെയ്തു, കുടലിൻ്റെ ഘടനയും പ്രവർത്തനങ്ങളും എല്ലാം നോർമലാണ്. ഇങ്ങനെയുള്ളൊരു അവസ്ഥയ്ക്കാണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്നത്. അതായത് രോഗിയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് യാതൊരു കുഴപ്പമില്ല, പക്ഷേ ഈ രോഗാവസ്ഥ കാരണം അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ്, അതായത് ആ ജീവിത നിലവാരം അല്ലെങ്കിൽ ജീവിതത്തിലൊരു ഗുണമുള്ള ജീവിതം, അത് വളരെ പലപ്പോഴും നഷ്ടം. കാരണം ഈ വയറ്റിലെ പ്രശ്നം കാരണം ചിലപ്പോൾ വർക്കിന് പോകാൻ പറ്റുന്നില്ല, ശരിയായ രീതിയിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടാവുകയില്ല, പലപ്പോഴും കൂടെ കൂടെ ബാത്റൂമിൽ പോകുന്ന പ്രശ്നം വരും, ഇപ്പോൾ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നൊരു ഒരു ഒരവസ്ഥയാണിത്. അതേസമയം ഇതൊരു സീരിയസ് രോഗമല്ല. ഉദാഹരണത്തിന് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അതൊരു സീരിയസ് രോഗമാണ്. ഒരു അൾസർ വന്നാൽ അതിന് പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഇതൊരു സീരിയസ് രോഗമേ അല്ല, പക്ഷേ ക്രോണിക്കായിട്ട് കുറേ നാൾ നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ബിനോയ് സെബാസ്റ്റ്യൻ.

0: ദീപസ്തംഭം മഹാശ്ചര്യം.
1: വർഗീചായ പോവാണോ? നിക്കന്നേ,
2: ജമ്മോ രക്ഷയില്ല, രക്ഷയില്ല, പെട്ടെന്ന് കട്ടനിട്, പെട്ടെന്ന് കട്ടനിട്, പണിയുണ്ട്.
1: യോ, വായി നോട്ടത്തിന് ഇത്രയും തിരക്കോ?
2: വായി നോട്ടം അല്ല, കവലയിലെ 100 കട്ടകൾ എടുത്ത് ക്ലബിൽ വെക്കണം.
1: എന്റെ ചിറ്റൂർ കവിലമ്മേ, നിങ്ങൾ പണിയെടുക്കാൻ തുടങ്ങിയോ? മനുഷ്യ,
2: അധ്വാനം തങ്കമ്മേ, കഠിനാധ്വാനം.
1: ഒറാങ്കുട്ടനെ പോലെ?
2: ഒരു കഠിനാധ്വാനിയെ ഒറാങ്കുട്ടൻ എന്ന് വിളിക്കുന്നു?
1: അതിന്ന് അവരെ ഈ കഠിനാധ്വാനി ആയതുകൊണ്ട് തന്നെയാ അങ്ങനെ വിളിക്കുന്നേ.
2: പുതിയ അറിവാണല്ലോ.
1: ഒറാങ്കുട്ടൻ അമ്മമാരെ ഏറ്റവും കഠിനാധ്വാനികളാ.
2: എങ്ങനെ
1: കേട്ടോ, 8 വയസ്സാകുന്നവരെ കുട്ടികളെ ചുമന്നും ഭക്ഷണം കഴിപ്പിച്ചും നടക്കും ഈ അമ്മമാര്.
2: ഒറ്റപ്പെട്ട് നടക്കുന്ന ഒരു വർഗം അല്ലയോ?
1: ശരിക്കും ഫുൾ ടൈം മുഴുവൻ മരത്തിലിരിക്കും, അത്യാവശ്യത്തിന് മാത്രമേ താഴെ ഇറങ്ങും.
2: തങ്കമ്മക്ക് ഈ ഒറാങ്കുട്ടാന്റെ അർത്ഥം അറിയോ?
1: ആ വാക്കിന് അങ്ങനെ അർത്ഥമൊക്കെ ഉണ്ടോ?
2: ഉണ്ട്, ഇന്തോനേഷ്യൻ വാക്ക, കാട്ടിൽ താമസിക്കുന്ന മനുഷ്യൻ.
1: ശരിയാട്ടോ,
2: നല്ല സാമ്യല്ലേ.
1: പിന്നെ നിങ്ങളും ഒറാങ്കുട്ടനും ഒരേ അച്ചില്.
2: അതുപോട്ടെ, ഈ വർത്താനം കേട്ട് പാഴാക്കാനുള്ളതല്ല എന്റെ സമയം.
1: ഷോ പോവാണോ വർക്കിച്ചായ? 100 കട്ട എന്നൊക്കെ പറഞ്ഞ പാടല്ലേ അതൊക്കെ?
2: പാടാണ്, പക്ഷെ ഞാൻ 15 മിനിറ്റിനകം അത് ക്ലബിലെത്തിക്കും. 100 കട്ടകൾ
1: ഈ വയസ്സാം കാലത്ത് വേണോ ഇതൊക്കെ?
2: ഏത് വയസ്സ്? ആർക്ക് വയസ്സ്?
1: അല്ല, ഈ കട്ടയെടുത്ത് നടുപൊടിയുണ്ടാന്ന് വിചാരിച്ച് പറഞ്ഞതാ ഞാൻ.
2: ആരെടുക്കുന്നു? ഈ പേപ്പർ കണ്ടോ, ദാ ഇത് കണ്ടോ പേപ്പർ. ഷമീർ 25 കല്ല്, കൃഷ്ണൻ 25, വർഗീസ് 25, കുഞ്ഞാപ്പു 25, മൊത്തം 100. പണിക്കാരാ.
1: ഹോ, കഠിനാധ്വാനി.
2: താങ്ക് യു.
0: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമു.

ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ചേർത്തല ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തെ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 15 വരെ വെബ്സൈറ്റ് വഴിയും നേരിട്ടും അപേക്ഷിക്കാം. വെബ്സൈറ്റ് വിലാസം www.fcikerala.org. ഫോൺ നമ്പർ 80754-61-36 80754-61-36. പാലക്കാട് LBSൽ തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. പ്രോഗ്രാമിംഗ് ഇൻ പൈത്തൺ, GST, ടാലി, മൊബൈൽ ടെക്നോളജി ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ്, ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ എന്നിവയാണ് കോഴ്സുകൾ. കോളേജ് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കുമായി ശനിയാഴ്ചകളിൽ മാത്രം നടത്തുന്ന പ്രത്യേക ബാച്ചുകളിലേക്കും പ്രവേശനം ആരംഭിച്ചു. വിവരങ്ങൾക്ക് www.lbscenter.kerala.gov.in. ഫോൺ നമ്പർ 94-95-79-33-08 94-95-79-33-08. മലമ്പുഴ ആശ്രമം സ്കൂളിലേക്ക് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ, ലൈബ്രറിയൻ തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. സ്ഥാപനത്തിൽ താമസം

അനുസരിച്ച് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, ജാതി, തൊഴിൽ പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം നാളെ രാവിലെ 11 മണിക്ക് മലമ്പുഴ ആശ്രമം സ്കൂളിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0491-2-81-58-94 0491-2-81-58-94

ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24:33. പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറിയുടെ ആദ്യ ഭാഗം സമാപിക്കുന്നു. എഫ് എം ഡയറി തുടരും 7:35. അല്പസമയത്തിനകം വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ഇന്ന് ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം ഉൾപ്പെടെയുള്ള മേഖലകൾ ചർച്ചയാകും. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വില സ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. മേഘാലയയിൽ നടക്കുന്ന വടക്കു കിഴക്കൻ കൌൺസിലിന്റെ 73rd പ്ലീനറി സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. കേരളത്തിൽ ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ഫാർമസ്യൂട്ടിക്കൽസ്, ആരോഗ്യ സംരക്ഷണം, ഗതാഗതം, പുനരുപയോഗ ഊർജ്ജം എന്നീ മേഖലകളിൽ ചർച്ച ചെയ്യും. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ശ്രീമതി റോഡ്രിഗസ് ഇന്നലെയാണ് ന്യൂഡൽഹിയിലെത്തിയത്. സന്ദർശനത്തിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വില സ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പശ്ചിമേഷ്യൻ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിമാന ഇന്ധന വില 60.05 രൂപയിൽ നിന്ന് 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഡൽഹി NCR മേഖലയിലെ പഴയ ട്രക്കുകളും ബസ്സുകളും മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഒഡീഷയിലെ രാമേശ്വരം മുതൽ പാരാദീപ് വരെ 163 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ തീരദേശ ഹൈവേ നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഇന്ത്യയും ലാവോ പീപ്പിൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കും തമ്മിലുള്ള ദീർഘകാല സാംസ്കാരിക നാഗരിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ നടന്ന 10th ഇന്ത്യ ലാവോ PDR ജോയിന്റ് കമ്മീഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ലാവോ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: Our relations go back in history. It is based on deep cultural and people-to-people linkages. Our own Prime Minister visited Lao PDR in October 2024. On that occasion, a number of agreements and MOUs were signed. And today, we have an opportunity to review them, to explore a wide-ranging agenda.
0: മേഘാലയയിലെ ഷില്ലോങ്ങിൽ ഇന്ന് നടക്കുന്ന വടക്കു കിഴക്കൻ കൌൺസിലിന്റെ 73rd പ്ലീനറി സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. പ്രാദേശിക വികസനത്തിനായി രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് കൈവരിച്ച പുരോഗതിയെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്യും. 2 ദിവസത്തെ ത്രിപുര സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അഗർത്തലയിലെത്തും. ലേഖാമുറയിലെ അതിർത്തി സുരക്ഷാ സേനയുടെ അതിർത്തി ഔട്ട്പോസ്റ്റ് കേന്ദ്രമന്ത്രി സന്ദർശിക്കും. സംസ്ഥാന കേന്ദ്ര സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ഉന്നതതല യോഗം ചേരും. യോഗയ്ക്ക് ലോകമെമ്പാടും ഏറെ പ്രചാരം ലഭിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി.

0: ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടക്കുന്ന ഒന്നാമത് ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ വെർച്വലായി പങ്കെടുക്കുമെന്നും സമൂഹമാധ്യമത്തിലൂടെ അദ്ദേഹം അറിയിച്ചു. ചാമ്പ്യൻഷിപ്പ് ലോകമെമ്പാടുമുള്ള യോഗാ പ്രേമികളെ ഒന്നിപ്പിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി യുകെയിലെ വിദേശ കോമൺവെൽത്ത് കാര്യ സെക്രട്ടറി അവറ്റ് കൂപ്പർ ന്യൂഡൽഹിയിലെത്തി. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അവർ കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്ന് സഭയിൽ അവസാനിക്കും. വടക്കൻ ജില്ലകളിൽ KSRTC സേവനം വിപുലമാക്കുന്നതിനെക്കുറിച്ച്, VT ബൽറാമും ക്ഷേമ പെൻഷൻ വിതരണത്തിലെ അപാകതകളെക്കുറിച്ച് K പ്രേംകുമാറും ശ്രദ്ധ ക്ഷണിക്കും. പുതുക്കിയ സംസ്ഥാന ബജറ്റ് June 19 അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ വ്യാപക മഴ അനുഭവപ്പെടുന്നുണ്ട്. മാഹിയിലും ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 7 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതിയും പള്ളുരുത്തി.
2: ഓറഞ്ച് ജാഗ്രതയാണ് ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഉള്ളത്. 20 സെന്റിമീറ്റർ വരെ മഴയാണ് ഇവിടെ പ്രവചിക്കുന്നത്. കൊച്ചി, കാക്കനാട്, ആലപ്പുഴ, കുമരകം, കോട്ടയം എന്നിവിടങ്ങളിൽ പുലർച്ചെ മുതൽ 15 സെന്റിമീറ്റർ മഴയും 40 കിലോമീറ്ററിൽ താഴെ വരുന്ന വേഗത്തിലുള്ള കാറ്റും അനുഭവപ്പെടുന്നുണ്ട്. June 7 വരെ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാനാണ് സാധ്യത.
0: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്നലെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കി. അടിസ്ഥാന സൗകര്യ വികസന രംഗത്തെ മികവിന് കോട്ടയം മേലുക്കാവ് ഗ്രാമപഞ്ചായത്തും ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾക്ക് പത്തനംതിട്ടയിലെ നിരണം ഗ്രാമപഞ്ചായത്തും പുരസ്കാരത്തിന് അർഹമായി. തിരുവനന്തപുരത്തെ ഒറ്റൂർ ശിശു സൌഹൃദ വിഭാഗത്തിൽ 3rd സ്ഥാനം നേടി. പരിമിതികൾക്കുള്ളിൽ നിന്നു തന്നെ ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ തങ്ങളുടെ പഞ്ചായത്തിന് സാധിച്ചതായി ദേശീയ പഞ്ചായത്ത് പുരസ്കാരം സ്വന്തമാക്കിയ പത്തനംതിട്ട നിരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോളി ഈപ്പൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
3: വളരെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയിലെ ശ്രമകരമായ പ്രവർത്തനം കാഴ്ചവെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു പുരസ്കാരം ഞങ്ങൾക്ക് ലഭിച്ചത്. ആരോഗ്യ മേഖലയിലെ കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഈ തുക ഞങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നു. തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരോഗ്യ മേഖലയിലെ ഉദ്യോഗസ്ഥരെ, അതുപോലെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ, ജനപ്രതിനിധികളെ, ഞങ്ങളുടെ നാട്ടിലുള്ള അംഗങ്ങളൊക്കെ ഇതിന്റെ പിന്നിൽ ധാരാളം പ്രയത്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് ഇങ്ങനെയൊരു അവാർഡ് ലഭിക്കുവാൻ സാധിച്ചത്.
0: ഗോവയിൽ നടക്കുന്ന സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യ. ഇന്നലെ നടന്ന സെമിയിൽ ഭൂട്ടാനെ എതിരില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനൽ സ്ഥാനം ഉറപ്പിച്ചത്. 6 വർഷത്തിനിടെ ആദ്യമായാണ് ഇന്ത്യ സാഫ് വനിതാ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടക്കുന്നത്. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ നേരിടും. ഉലാൻ ബത്തർ ഓപ്പൺ റാങ്കിംഗ് സീരീസ് ഗുസ്തി ടൂർണമെന്റ് ഇന്ന് മംഗോളിയയിൽ ആരംഭിക്കും. 4 ദിവസമായി നടക്കുന്ന ടൂർണമെന്റിൽ പുരുഷ വനിതാ ഫ്രീ സ്റ്റൈൽ ഗ്രേക്കോ റോമൻ വിഭാഗങ്ങളിലായി ഇന്ത്യൻ താരങ്ങൾ പങ്കെടുക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വിവിധ മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക പരിപാടി ഒരുക്കുന്നു. ഇന്ന് രാജ്യത്തെ വ്യവസായ സൌഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചറിയാം. 2016 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയിലൂടെ രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 500-ൽ നിന്ന് ഈ വർഷം മാർച്ചിൽ 2.23 ലക്ഷമായി ഉയർന്നു. നികുതിദായകർക്കായി 2021 പുതിയ ഇ ഫയലിംഗ് പോർട്ടൽ ആരംഭിച്ചതും GST നടപ്പിലാക്കിയതും വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചു. ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ അന്തിമ കരാർ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം അമേരിക്കയുമായുള്ള ചർച്ചകളിൽ വ്യക്തമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് രഖ്ചി പറഞ്ഞു. ഇറാന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനെയും ലെബനനിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനെയും പ്രാദേശിക സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനെയും ആശ്രയിച്ചായിരിക്കും തുടർ ചർച്ചകളെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതിനിടെ കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇന്നലെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ

0: ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇന്നലെ പുലർച്ചെ ഉണ്ടായ ആക്രമണത്തിൽ പ്രധാന ടെർമിനലിന് വൻ നാശനഷ്ടമുണ്ടായതിനെ തുടർന്ന് വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിൽ എബോള പ്രതിരോധ നടപടികൾ വേഗത്തിൽ നടപ്പിലാക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനോം ഗബ്രിയോസിസ്. വൈറസ് വലിയ തോതിൽ പടർന്നു പിടിച്ചിട്ടുണ്ടെന്നും ആരോഗ്യ പ്രവർത്തകർ ഇപ്പോഴും രോഗബാധിതരാണെന്നും അദ്ദേഹം പറഞ്ഞു. കോംഗോയിൽ എബോള ബാധിച്ച് 60 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ഇന്ന് ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം ഉൾപ്പെടെയുള്ള മേഖലകൾ ചർച്ചയാകും. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വിലസ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. മേഘാലയയിൽ നടക്കുന്ന വടക്കു കിഴക്കൻ കൌൺസിലിന്റെ 73rd പ്ലീനറി സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. കേരളത്തിൽ ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 35:23. പ്രിയ ശ്രോതാക്കളെ, FM ഡയറി തുടരുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം FM ഡയറിയിലേക്ക്.
2: രണ്ട് ദശാബ്ദത്തിലേറെയായി കേരളത്തിലെ നിർമ്മാണ, കൃഷി, ഹോട്ടൽ തുടങ്ങിയ അധ്വാന മേഖലകളുടെ നട്ടെല്ല് അതിഥി തൊഴിലാളികളാണ്. ഇതര സംസ്ഥാനങ്ങളിൽ ഈയിടെ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും ഉത്സവകാല ആഘോഷങ്ങളും ഇന്ധനക്ഷാമവും വിലക്കയറ്റ ഭീഷണിയും കാരണം വലിയ കൂട്ടമായി സ്വന്തം നാടുകളിലേക്ക് പോയ തൊഴിലാളികളിൽ പലരും തിരിച്ചു വരാത്തത് പല തൊഴിലിടങ്ങളെയും പ്രതിസന്ധിയിലാക്കി. മെച്ചപ്പെട്ട കൂലി, തൊഴിൽ സുരക്ഷ, താമസ സൗകര്യം എന്നിവ സ്വന്തം സംസ്ഥാനങ്ങളിൽ ലഭ്യമായി തുടങ്ങിയതും ഇതിന് ആക്കം കൂട്ടി. ഇപ്പോൾ ഇവിടെ ചെറുകിട കരാറുകാരും കർഷകരും തൊഴിലാളികളെ കിട്ടാതെ പണികൾ പാതിവഴിയിൽ നിർത്തേണ്ട അവസ്ഥയിലാണ്. കെട്ടിട നിർമ്മാണ രംഗത്തെ പണി വൈകുന്നു. നിർമ്മാണ സാമഗ്രികളുടെ വില വ്യത്യാസം സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നു. കൃഷിപ്പണികൾ യഥാസമയത്ത് നടക്കാതെ നഷ്ടത്തിലാകുന്നു. ഈ തൊഴിലാളി ക്ഷാമം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നുണ്ടോ? അതിഥി തൊഴിലാളികളുടെ അഭാവം മൂലമുണ്ടായ പ്രതിസന്ധിയെക്കുറിച്ചാണ് ഇന്നത്തെ സമകാലികം.
3: മടങ്ങാതെ അതിഥി തൊഴിലാളികൾ, മുടങ്ങുന്ന തൊഴിലിടങ്ങൾ.
4: കേരളത്തിലെ റേഷൻ സെക്ടർ മിക്കവാറും തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളെ ഡിപ്പെൻഡ് ചെയ്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
2: അതിഥി തൊഴിലാളികളുടെ പലായനത്തെ തുടർന്നുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് റൈസ് മിൽസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി വർക്കി പീറ്റർ.
4: റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർ പെട്ടെന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ നമുക്ക് സെക്ടറിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. 1950 വരെ കേരളത്തിലെ റൈസ് മില്ലുകളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കേരളത്തിലെ മലയാളികൾ തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് 90s ആയി കഴിഞ്ഞപ്പോഴത്തേക്കും മലയാളികൾ മാറി തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികൾ ഒത്തിരി വരികയും അവിടെ നമ്മുടെ മില്ലുകളിൽ ജോലി ചെയ്യും ചെയ്തിരുന്നു. എന്നാല് 2000-2005 ഒക്കെ ആയപ്പോഴത്തേക്കും തമിഴ്നാട്ടിലെ ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് നടന്ന ആളുകൾ അവർക്ക് തന്നെ അവിടെ കിട്ടാത്ത സാഹചര്യമായി. അപ്പോ നമുക്ക് ഹിന്ദി വർക്കേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വന്നപ്പോഴാണ് ബീഹാർ, ഒറീസ, ബംഗാൾ, ആസാം 4 സ്റ്റേറ്റുകളിൽ നിന്നാണ് മുഖ്യമായിട്ടും വന്നുകൊണ്ടിരുന്നത്. അത് സ്കിൽഡ് വർക്കേഴ്സ് മിക്കവാറും നമ്മൾ മലയാളികൾ തന്നെയായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഹെൽപ്പേഴ്സ് ആണെങ്കിലും മറ്റേ ലോഡിംഗ് അൺലോഡിംഗ് വർക്കിനൊക്കെ അവർ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ആശ്രയിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഈ തൊഴിലാളികളുടെ ഒന്നിച്ച് ലീവ് എടുത്ത് പോയി കഴിഞ്ഞപ്പോൾ കേരളത്തിലെ റൈസ് മിൽ സെക്ടർ വളരെ പ്രതിസന്ധിയിലാവാൻ കാരണം കേരളത്തിലെ അന്ന് കൊയ്ത്ത് സമയമായിരുന്നു. ഹാർവസ്റ്റ് ടൈം വരുമ്പോൾ ഏറ്റവും കൂടുതൽ നെല്ല് വരികയും ഏറ്റവും കൂടുതൽ നെല്ല് അൺലോഡിംഗ് അൺലോഡിംഗ് വരുന്നതാണ്. ഗോഡൗണിൽ ഇറക്കി വയ്ക്കുക, പിന്നെ പ്രോസസ്സ് അരിയായി കൊടുക്കുക എന്നുള്ളതാണ്. റൈസ് മില്ല് സെക്ടറിന് പ്രത്യേകിച്ച് സപ്ലൈക്കായിട്ടുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. അത് ഗവൺമെന്റിനെ സംബന്ധിച്ച് നെല്ല് കർഷകർ നെല്ല് നേരിട്ട് റൈസ് മില്ലുകൾ പ്രൊക്യൂർ ചെയ്യുകയും ആ പ്രൊക്യൂർ ചെയ്ത് അരിയായി തിരിച്ചു കൊടുക്കേണ്ടത് റൈസ് മില്ലുകളാണ്. ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊഡക്ഷനോട് ബന്ധപ്പെട്ട് വിട്ടുപോയത്. അത് ശരിക്കും റൈസ് മില്ലുകളെ വളരെ പ്രതിസന്ധിയിലാക്കി. ആ സമയത്ത് ഒരു 10-30% 40% ആളുകൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് മൊത്തം ക്യാരക്ടർ മാറി, അവർക്ക് തന്നെ ഭയങ്കര വർക്കായി, വർക്ക് ലോഡ് കൂടുതലായി. പിന്നെ അവരുടെ റെസ്റ്റ് ടൈം അവര് തന്നെ തീരുമാനിക്കുക, അവർ തോന്നുന്ന ലീവ് മാറി വെക്കുക, റെസ്റ്റ് വേണമെന്ന് പറയുക, അങ്ങനെ തുടങ്ങുക. പിന്നെ കൂലിയാണെങ്കിലും ഇപ്പോൾ ഈ മറ്റു സാധനങ്ങളിൽ നിന്ന് റൈസ് മിൽ സെക്ടർ അല്ലെങ്കിൽ മറ്റു

0: സെക്ടറിൽ നിന്നൊക്കെ ഒരുപാട് പേര് അവരുടെ ജോലിക്കായിട്ട് അങ്ങോട്ടും പിടിക്കാൻ തുടങ്ങി. റൈസിംഗ് സെക്ടറിൽ നിന്ന് അങ്ങോട്ട് പോയി. പിന്നെ അതുകൊണ്ട് ആകെ ഒരു അസന്തുലിതാവസ്ഥ വന്നു. പിന്നീട് ഇപ്പൊ ഏകദേശം നമുക്ക് ബീഹാർ, ഒറീസ എന്നൊക്കെ ആളുകൾ തിരിച്ചെത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 70-80% ആളുകൾ തിരിച്ചെത്തിയിട്ടുണ്ട്. തിരിച്ചെത്തി വർക്കുകളൊക്കെ ഒരുതരം സ്മൂത്തായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ വർക്കിംഗ് കൾച്ചർ ഇപ്പൊ മാറിയതും കൂലി കൂടിയതൊക്കെ ഭയങ്കരമായിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ അവർ കൂലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ വന്നാൽ കാര്യത്തിനകത്ത് ഇപ്പൊ നമുക്ക് വലിയൊരു പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇപ്പൊ ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു സപ്പോർട്ട് വേണ്ടതാണ്. എന്തായാലും ഇപ്പൊ തൊഴിലാളികൾ ഭൂരിഭാഗം തിരിച്ചെത്തിയിട്ടുണ്ട്. ഇപ്പൊ ഉള്ളവരെ ഇനി ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ പലരും ഇപ്പൊ ഈ റൈസ് മില്ലിൽ വർക്ക് ചെയ്തിരുന്നവർ ഇടയ്ക്ക് മറ്റു റൈസ് മില്ലുകളിലേക്ക് ഇല്ലെങ്കിൽ മറ്റു സെക്ടറുകളിലേക്ക് പോണ അവസ്ഥയുണ്ട്. പല സെക്ടറുകളിൽ ഇപ്പൊ ബംഗാളിൽ നിന്നും അസമിലുള്ള ആളുകൾ എല്ലാവരും തിരിച്ചെത്തിയിട്ടില്ല. ഈദുൽ ഫിത്റായിട്ടുള്ള ഒരു പെരുന്നാളിനോട് അനുബന്ധിച്ച് അവര് തിരിച്ചെത്താത്തതും ഒരു പ്രധാന ഘടകമാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കേണ്ടത്. പക്ഷേ ഇപ്പൊ തൊഴിലാളികളുടെ ആ വർക്കിംഗ് കൾച്ചർ മാറി. ആദ്യം ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നമ്മുടെ ജോലികള് പറഞ്ഞ പോലെയൊക്കെ അവർ ചെയ്യാൻ തയ്യാറായിരുന്നു. ഇപ്പോൾ അത് അവർക്ക് തോന്നുന്ന ചെയ്യുന്ന പോലെ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. എന്തായാലും ഒരു പരിധി നമ്മൾ ഓർക്കും ചെയ്ത് വരുന്നുണ്ട്. എന്നാൽ പോലും ലേബർ ചാർജ് കൂടിയിട്ടുണ്ട്. ഗവൺമെന്റ് ഭാഗത്ത് അതനുസരിച്ച് റൈസ് മില്ലിൽ കിട്ടുന്ന പ്രോസസ് ചാർജ് കൂട്ടി തരേണ്ട ഒരു സാഹചര്യം ഇപ്പൊ നിലവിലുണ്ട്. അത് ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടാവുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
1: തൊഴിലാളികളുടെ അപ്രതീക്ഷിതമായുണ്ടായ മടങ്ങിപ്പോകൽ ഹോട്ടൽ വ്യവസായത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്.
2: നമുക്ക് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ഊണ്, മീൽസ്, ബിരിയാണി, വൈകുന്നേരം ചൈനീസ് ഐറ്റം ഒക്കെ കൂടി കാലത്ത് ഒരു 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ രാത്രി ഒരു 1 മണി വരെ റണ്ണിങ് ആണ്.
1: ചെറായിൽ റെസ്റ്റോറന്റ് നടത്തുന്ന സരിത,
2: എന്റെ കൈപ്പണ, അതായത് കിച്ചൺ ഹെൽപ്പർ ബംഗാളിയാണ്. പിന്നെ വേറെ വാഷിംഗ് പോയിട്ട് വന്നിട്ടില്ല. അതിനിടയ്ക്ക് രണ്ടുമൂന്ന് മലയാളികൾ വന്നു. അവര് വന്ന് നിന്ന് ലാസ്റ്റ് അവര് പാത്രം കഴുകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എറിഞ്ഞു പോയി. ബംഗാളിക്ക് കൊടുക്കുന്ന പൈസയെക്കാളും പൈസ കൂടുതൽ കൊടുത്തിട്ട് പോലും അവര് കഴുകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നും പറയാണ്ട് തന്നിട്ടുണ്ട്. ഞാൻ നാളെ വരില്ല എന്ന് പറഞ്ഞിട്ട് പോവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും മുൻകൂട്ടി കാണാം. ഇതൊന്നുമില്ല, അവര് വരും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ നിൽക്കും. പക്ഷെ അവര് വരൂല. അവര് പോയിട്ട് ഇപ്പൊ 1.5-2 മാസത്തോളമായി. കിച്ചൺ ഹെൽപ്പർ ഇല്ല. ഞങ്ങൾ എല്ലാവരും കൂടി കുക്കിനെ സഹായിച്ച് കാലത്തെ തന്നെ ഒരു പുള്ളി ഇപ്പൊ 5 മണിക്ക് വന്നിരുന്ന ആള് ഇപ്പൊ 4 മണിയാകുമ്പോൾ വരും. എന്നാലേ പണി തീരുള്ളൂ. കാരണം ബ്രേക്ക്ഫാസ്റ്റ് 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ റിസോർട്ടിലേക്കും നമുക്ക് ഓർഡർ ഉണ്ടാവും ഡെയിലി. പിന്നെ അതിലും വലിയ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ക്ലീനിങ്ങും വാഷിങ്ങും ആണ്. വെക്കേഷൻ ടൈമിൽ പിള്ളേർ വന്ന് നിന്നു. കാരണം പഠിക്കാൻ പിള്ളേർക്ക് പൈസ കിട്ടാന്ന് പറഞ്ഞ ഒരു ഇതാണല്ലോ, ത്രില്ലായിട്ട് ഒരു കണക്കണ കൈകൊണ്ടെന്ന് അവർ വന്ന് പോയി. അതല്ലാണ്ട് പ്രായമുള്ളവരെ വിളിച്ചാലും ആരും വന്നില്ല. ടേബിൾ ക്ലീനിങ്ങും ഫ്ലോർ ക്ലീനിങ്ങും എല്ലാം ഭയങ്കര മോശം പോലെയാണ് അവർ പറയുന്നത്. ഇവിടെയുള്ള മലയാളികളെ വിദേശത്ത് പോയാൽ തന്നെ അവിടെ എന്താ പണി ചെയ്യുന്നത് ഇവിടെ ഉള്ളവർ കാണില്ലല്ലോ. ഇവിടെ പണി ചെയ്യുമ്പോൾ ഇവിടെ ഉള്ള നാട്ടുകാർ കാണില്ലേ എന്താ പണി ചെയ്യണെന്നുള്ള സംഭവം. അങ്ങനത്തെ ഒരു മോശക്കേടോ എന്തോ. ഇപ്പൊ എന്റെ കിച്ചൺ ഹെൽപ്പർ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഇപ്പൊ 10-ാം തീയതിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഇന്ന് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞ ഇലക്ഷൻ കഴിയുമ്പോൾ വരാന്ന് പറഞ്ഞ്, പിന്നെ പുള്ളി പറഞ്ഞ പെരുന്നാൾ കഴിയട്ടെന്ന് പറഞ്ഞ്. ഇപ്പൊ പെരുന്നാൾ കഴിഞ്ഞ് വിളിച്ചപ്പോ അവൻ എന്തോ കോടതിയിൽ എന്തോ കേസ് ഉണ്ട് 5-ാം തീയതി, അത് കഴിയുമ്പോ വരാന്ന് പറഞ്ഞേക്കണേ. വന്ന് കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ജ്യൂസും ഷേക്ക് കുടിക്കുന്ന ആളില്ല. ഈ വേനൽക്കാല ടൈം എനിക്ക് ജ്യൂസും ഷേക്കും നന്നായിട്ട് പോകേണ്ടതായിരുന്നു. അങ്ങനെ ഒരു ഇതില്ലാത്ത കാരണം എന്റെ ഷോപ്പിന്റെ ഒരു പകുതി പോർഷൻ ഞാൻ ഷേക്കും ജ്യൂസിനും വേണ്ടി എടുത്തു വെച്ചേക്കണതാ. അവിടെ ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം. വെറുതെ ബ്ലാങ്ക് ആയിട്ട് കിടക്കാണ്. മലയാളി ഒരു സപ്ലയറെ പോലും കിട്ടാനില്ല അന്വേഷിച്ചിട്ട്. ഞങ്ങൾക്ക് വേറൊരു ഇതുണ്ട്, അതെന്റെ ഒരു കസിൻ ആളത്തണേ, അവിടെയും ഇത് തന്നെ അവസ്ഥ. പിന്നെ മണിപ്പൂരിൽ രണ്ട് ലേഡീസ് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്താഴ്ച. ഞങ്ങളിപ്പോ ഇവിടെ ഉള്ള ഞങ്ങളുടെ കസിൻസും മറ്റേ ഫ്രണ്ട്സും എല്ലാം രാത്രി നിൽക്കുന്നത് ഇപ്പൊ നമ്മള് ജോലിക്കാരെ സ്ഥിരം വെച്ചാലുള്ള ആ ടൈമിലൊന്നും അവർ ചെയ്യുള്ളൂ. എന്റെ കുക്കിന് 1,500 കൊടുത്തുന്ന ആൾക്ക് ഇപ്പൊ ഞാൻ 2,000 ആണ് കൊടുക്കണേ ഡെയിലി. ആളില്ലെങ്കിൽ പണി നീങ്ങില്ലല്ലോ ഒരിക്കലും. ഇപ്പൊ നമ്മളിപ്പോ ഒരു ചിക്കൻ കറി വെക്കണമെന്ന് പറഞ്ഞാൽ ആ കിച്ചൺ ഹെൽപ്പർ ചിക്കൻ കറിക്കുള്ള സവാള, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൃത്യം അരിഞ്ഞോട് വെക്കും. ആ സവാള എങ്ങനെ അരിയണ്ടെന്ന് അവനറിയാം. അല്ലാതെ വേറൊരാളെപ്പിച്ച അയാൾ അരിയണ സവാള പലതും പല സൈസ് ആയിരിക്കും. എന്റെ അടുത്ത് നിന്ന് ആ പയ്യൻ 20 വർഷമായി കേരളത്തിൽ വന്നിട്ട്. അന്നുണങ്ങി അവൻ കിച്ചൺ ഹെൽപ്പറാ. ഇപ്പൊ ഒരു പൊറോട്ടക്കാരനുണ്ട്, അവൻ തമിഴ്നാ, അതാണ് വലിയ കുഴപ്പമില്ല. അവൻ 25 വർഷമായി വന്നിട്ട് കേരളത്തില്. ഇവിടുത്തെ ഹെൽപ്പറെ ഞാൻ ഇപ്പൊ ഒരു 5-6 കൊല്ലമായിട്ട് എനിക്ക് അറിയാം. ഇവിടെ വന്നേപ്പിനാണ് അവന്റെ നാട്ടില് ടൈൽസ് ഒക്കെ ഇട്ടേക്കുന്നത് ബാത്റൂമിലൊക്കെ. വേറെ അവരുടെ ഗ്രാമത്തിൽ വേറെ ഒറ്റ വീട്ടിൽ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. അത്രയ്ക്കും പൈസ കൊടുത്ത് അവന് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ കുഴൽക്കിണർ കുത്തിയത് അവന്റെ വീടിന്റെ തൊട്ടടുത്ത് വീടുകളിലൊന്നും അതൊന്നും ഇല്ല. അവര് അവിടെ ചെയ്യുന്ന ഉയർന്നിട്ടുണ്ട്. അവൻ LIC ഉണ്ട്. ഇവിടെ ഉള്ള സാധാ മലയാളികൾക്ക് പോലും ഉണ്ടാവില്ല LIC. അവൻ LIC ഉണ്ട്, എല്ലാരും ഉണ്ട്. പിന്നെ അവർക്ക് അവിടെ സെറ്റിൽ ആവല്ലോ, അവരുടെ ഫാമിലിയും എല്ലാം അവിടെ തന്നെയല്ലേ.
1: ഇതര സംസ്ഥാന തൊഴിലാളി ക്ഷാമം അനുഭവപ്പെട്ട മറ്റൊരു പ്രധാന മേഖലയാണ് പ്ലൈവുഡ് വ്യവസായം.
3: ഏതാണ്ട് ഒരു 1,600 കമ്പനികളുണ്ട് പ്ലൈവുഡ് മാത്രം പെരുമ്പാവൂര്.
1: പെരുമ്പാവൂരിലെ പ്ലൈവുഡ് വ്യവസായിയായ അജാസ് PA.
3: ഈ കമ്പനികളിൽ മിക്കവാറും ഒരു ആവറേജ് 2 രൂപ മുകളില് ഇവർക്ക് സാലറി ബേസിൽ കൂലി ശനിയാഴ്ച ക്ലോസ് ചെയ്യും. 2 ലക്ഷത്തോളം, അതിന്റെ ഒരു പകുതിയോളം ഇവർ പെരുമ്പാവൂർ തന്നെ ചെലവാക്കുന്നുണ്ട്. തുണിക്കടകളില്, മറ്റേ ഓട്ടോക്കാർക്ക്, മറ്റേ പലചരക്ക്, അങ്ങനെ പല മേഖലയില് ആ പൈസ ഇവിടെ സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ ഭയങ്കര ഒരു ബൂസ്റ്റിംഗ്. അതായത് ഇപ്പൊ ജസ്റ്റ് ചെറിയൊരു മൊബൈൽ ഷോപ്പ് വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് വരെ 2 നില വീട് പണിയാനുള്ള ഒരു സാഹചര്യം പെരുമ്പാവൂർ ഉണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ ഒരു സാമ്പത്തിക റൊട്ടേഷൻ ഈ തൊഴിലാളികൾ മൂലം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസം പല്ലി ഒന്നര മാസം

0: ആ പീരീഡില് ശരിക്കും ആ ഒരു റൊട്ടേഷൻ നിന്നതിന്റെ ഒരു മനസ്സിന് ശരിക്കും ഫീൽ ചെയ്തിരുന്നു. അത് പോയ ആ പീരീഡില് നമുക്ക് എക്സ്പെൻസ് കൂടുതലും വരവ് കുറവായിരുന്നു. അത് പ്രൊഡക്ഷൻ കുറവായതുകൊണ്ട് നോർമലി വരവ് കുറയില്ല. മൊത്തത്തിൽ പ്രൊഡക്ഷൻ കുറഞ്ഞപ്പോൾ സാധനത്തിന് അത്യാവശ്യം ഡിമാൻഡായി. പിന്നെ ഈ ബൾക്കായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്ന കമ്പനി പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് അവരുടെ എക്സ്പെൻസും ലോസും ആ കാര്യങ്ങളും താരിഫും മാറുമല്ലോ. വലിയ വലിയ കമ്പനിയെ സംബന്ധിച്ച് നല്ലൊരു സാമ്പത്തിക നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം. ഫ്രീലാൻസ് ആയിട്ട് വന്നു പോണ ബായി മാർക്കറ്റില്ല, അവര് ഒരു പ്രത്യേക അണ്ടറിലൊന്നും അല്ല അവര്. അങ്ങനെ കുറെ ആളുകൾ വരാത്തവരുണ്ടെന്നാണ് എന്റെ അറിവ്. സ്ഥിരം പണിയിൽ അവർ ഒരിക്കലും നിൽക്കില്ല. ഈ വാർക്ക പണിക്ക് പോണ പുറം പണിക്ക് പോണ ബായിമാരാണ്. നമ്മളെപ്പോലെയുള്ള ഒരു സ്ഥാപനത്തിന്റെ കീഴിൽ സ്ഥിരമായിട്ട് നിൽക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണ്, ഞങ്ങളെ സംബന്ധിച്ച് ഫാമിലി ബേസിലാണ് നിൽക്കണേ. അപ്പൊ നാളെ ഒരാൾ വന്ന് വേറൊരു പണിക്ക് വിളിച്ചാൽ അവർ പോകില്ല. അവർ ആ ഒരു സേഫ്റ്റി നമ്മളിപ്പോ റൂമ് കാര്യങ്ങളും മറ്റു സംഭവങ്ങളും കൊടുക്കും. മിക്ക കമ്പനിക്കാരും അങ്ങനെയാണ്. അപ്പൊ അവരെ കമ്പനിയുടെ അണ്ടറിൽ സ്വസ്ഥമായിട്ട് അവർ നിൽക്കും. കമ്പനി സംബന്ധമായിട്ട് മിക്കവാറും പണിക്കാരും തിരിച്ചു വരും തന്നെയാണ്.
1: കൃഷിയിടങ്ങളിലെ തൊഴിലാളി ക്ഷാമം വലിയ പ്രതിസന്ധി തന്നെയാണ്.
2: അടുത്ത ദിവസങ്ങളൊക്കെ മഴ പെയ്യുമ്പോഴേ കാറ്റത്ത് മര ഒടിഞ്ഞാടും, റബറും അന്നേരം തടി മുറിക്കാൻ വന്നതൊക്കെ ഹിന്ദിക്കാരാണ് വന്നതെല്ലാം. ചെറിയ വർക്കൊന്നും പിടിക്കാൻ ആരും വരില്ല. അപ്പൊ അങ്ങനെ ഇങ്ങനെ ആൾക്കാരെ പോയി വിളിച്ച് ബായിമാരെ വിളിച്ചിട്ട് പോയിട്ട് സ്ഥിരം ഓരോ കേന്ദ്രങ്ങളുണ്ട് ഇവർക്ക്. അവിടെ പോയി ആൾക്കാരെ വിളിച്ചിട്ട് പോയി രാവിലെ പോയിട്ട്.
1: പെരുമ്പാവൂർ സ്വദേശിയായ നൈജു ഐസക്.
2: ഈ രണ്ടു മൂന്ന് പ്രാവശ്യം പോയി കാറ്റും മഴയും പ്രശ്നം ഉണ്ടാക്കി. ഇന്നലെ ഇങ്ങോട്ട് രാത്രി വൈകുന്നേരം ഭയങ്കര കാറ്റ് വീശി തോട്ടടുത്ത് വീടിന്റെ അടുത്ത് മരം തേക്ക് വട്ടം ചാടി, റോഡിന്റെ വട്ടം ചാടി പോസ്റ്റിലേക്ക്. കെ സി ബി അവർ വന്നിട്ട് ലൈൻ അഴിച്ചു മാറ്റി, മരം മുറിക്കാൻ അവർ നിൽക്കണില്ല. പിന്നെ നമ്മൾ തന്നെ ആൾക്കാരെ അന്വേഷിച്ച് പോയി. അന്നേരമാണ് പറഞ്ഞത് ബായിമാരൊന്നും ഇല്ല, കയറി മുറിക്കണൊക്കെ ആൾക്കാരൊക്കെ ബായിമാരാണ്. അവരാ കാറ്റ് രസപ്പെട്ടാ. ഈ അടുത്തിടെ എന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഇതുപോലെ കയറണ്ടെന്ന് വന്നിട്ട് കൂടി അവര് കൂളായിട്ട് കയറി മരത്തിന്റെ ചില്ലയൊക്കെ എടുത്തുനിന്ന്. അങ്ങനത്തെ ആൾക്കാരെ ഇപ്പൊ കിട്ടാനില്ലാത്ത കിട്ടും. അത് ആ ഇലക്ഷന്റെ സമയത്ത് നാട്ടിൽ പോയതാണ്. ഇനിയിപ്പോ എന്താ ഡിലേ ആവണമെന്നറിയില്ല. അവിടെയൊക്കെ നല്ല ക്ലൈമറ്റാണ്, മഴയും പെയ്തു, ചൂടില്ല, ഒന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഭയങ്കര ചൂട് കൂടുതൽ. ഹോട്ടലുകളിലൊക്കെ മെനു ഒത്തിരി നിന്നു പോയല്ലോ. അത് മെയിനായിട്ട് ഈ ഇന്ധനം കിട്ടാതെ ഗ്യാസ് വരാണ്ടായി കഴിഞ്ഞപ്പോഴേക്കും മെനു ഭയങ്കരമായിട്ട് കട്ട് ഡൗൺ ചെയ്തു. പലതരം കറികളില്ല, രണ്ട് മൂന്ന് വെറൈറ്റി മാത്രം. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ചായക്കടകൾ പോലും നടത്താത്ത ഒത്തിരി കടകളുണ്ട്. ചായ എടുത്താത്ത ഗ്യാസിൽ ചായ ഉണ്ടാക്കുന്നതും മറ്റേ ഇൻഡക്ഷൻ കുക്കറിൽ ചായ ഉണ്ടാക്കുന്ന ടേസ്റ്റ് വ്യത്യാസം ഉണ്ട്. പാത്രത്തിൽ ഇങ്ങനെ തിളച്ചു കിടക്കൂല വെള്ളത്തിന്. ആ ചായയുടെ ടേസ്റ്റ് വേറെയാണ്, ഇൻഡക്ഷൻ കുക്കറിൽ ഓരോ പ്രാവശ്യമായിട്ട് എടുക്കുന്ന അതിന്റെ ടേസ്റ്റ് വേറെയാണ്. അതുകൊണ്ട് ഹോട്ടലുകളിൽ മെനു ഒത്തിരി കട്ട് ഡൗൺ ചെയ്തപ്പോ ഇവൻ പാത്രം കഴുകാൻ പോയത് ഒന്നും ആളാവശ്യമില്ല. നമ്മുടെ നാട്ടിലുള്ള സോഴ്സുകൾ ആൾക്കാർ ഉപയോഗിക്കണില്ല, അതാണ് ഏറ്റവും പ്രശ്നം. ഇതിപ്പോ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുമ്പോൾ ഒരു സൈഡിൽ കറണ്ട് കാശ് ഭയങ്കര കൂടുതലാണ്, കറണ്ട് എപ്പോഴും അവൈലബിൾ അല്ല. ഇന്ത്യക്കാർ പോയതുകൊണ്ട് നാഷ്ടം പരിഹരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പെരുമ്പാവൂരും മറ്റൊരു സൈഡിലൊക്കെ അവർക്ക് പണിക്കൂലി വരെ കൂട്ടിക്കൊടുത്ത് ആൾക്കാരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫ്ലക്സ് വെച്ചേക്കും അവിടെയൊക്കെ അവർക്ക് കൂലി കൂടുതൽ കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട്. നമ്മുടെ നാട്ടിലെന്തായാലും പണിക്കാരില്ല, നാട്ടിലുള്ള പണിക്കാർ പണിയാൻ വരുവേയില്ല. ഇങ്ങനത്തെ പണികളൊന്നും ചെയ്യാൻ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർ ആ പഴയ തലമുറ മാത്രമേ ഉള്ളൂ, പുതിയ തലമുറ ഒന്നും ഇല്ല. അതാണ് ഏറ്റവും പ്രശ്നം.
1: ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഇടയിലുള്ള കൊഴിഞ്ഞുപോകലിനെ കുറിച്ച് ഒരു ഗവേഷണ സ്ഥാപനമായ സെന്റർ ഫോർ സോഷ്യോ ഇക്കണോമിക് ആൻഡ് എൻവയൺമെന്റൽ സ്റ്റഡീസ് ഡയറക്ടർ ഡോക്ടർ എൻ അജിത് കുമാർ.
3: കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ മാറിയിട്ട് ഏറെക്കാലമായി. ഇന്ന് കേരളത്തിലുള്ള അതിഥി തൊഴിലാളികളിൽ ഒരു വലിയ പങ്ക് കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിൽ ഇലക്ഷൻ നടന്ന ബംഗാൾ, ആസാം എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ്. ഇലക്ഷൻ മൂലം താൽക്കാലികമായി നാട്ടിലേക്ക് പോയ ഇവരുടെ അഭാവം കേരളത്തെ സാരമായി ബാധിച്ചുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിഥി തൊഴിലാളികളുടെ കണക്ക് കൃത്യമായി ലഭ്യമല്ല, അവരുടെ സെൻസസ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നിലവിലുള്ള കണക്കുകൾ എസ്റ്റിമേറ്റുകളാണ്. പ്ലാനിംഗ് ബോർഡ് ഈയിടെ പുറത്തിറക്കിയ എസ്റ്റിമേറ്റ് അനുസരിച്ച് 40 ലക്ഷത്തിലധികം അതിഥി തൊഴിലാളികൾ കേരളത്തിലുണ്ട്. ഏറ്റവും കൂടുതൽ പേർ വരുന്നത് ബംഗാൾ, ആസാം സംസ്ഥാനങ്ങളിൽ നിന്നാണ്. എറണാകുളം ജില്ലയാണ് അതിഥി തൊഴിലാളികളുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. കേരളത്തിൽ ലഭ്യമായ തൊഴിലവസരങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയും കൂടിയാണ് എറണാകുളം. ഇവിടുത്തെ മൊത്തം തൊഴിലാളികളിൽ പകുതിയിലേറെ പേർ അതിഥി തൊഴിലാളികളാണ് എന്നാണ് പ്ലാനിംഗ് ബോർഡിന്റെ കണക്ക്. അതിഥി തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ളത് നിർമ്മാണ മേഖലയിലാണ്. പകുതിയോളം അതിഥി തൊഴിലാളികൾ ഈ മേഖലയിൽ പണിയെടുക്കുന്നതായിട്ടാണ് കണക്ക്. ഫാക്ടറികളിൽ പണിയെടുക്കുന്നവരാണ് പിന്നീട് വരിക. അത് കഴിഞ്ഞാൽ കൃഷിയും മത്സ്യബന്ധനവും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നവരും. പിന്നീട് വരുന്ന വിഭാഗം എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റുകളാണ്. അവിടെയും പണിയെടുക്കുന്നവർ ഒരു വലിയ പങ്ക് അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളെയാണ് തൊഴിലാളികളുടെ ദൗർലഭ്യം ഏറ്റവും കൂടുതൽ ബാധിക്കുക. യുദ്ധം ഉണ്ടാക്കിയ മാന്ദ്യവും അതിഥി തൊഴിലാളികളുടെ തിരിച്ചുപോക്കും ഒരുമിച്ച് വന്നത് ഏറെ പ്രയാസകരമായ അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിച്ചു. അടുത്ത ദിവസങ്ങളിൽ അവരുടെ തിരിച്ചുവരവ് കൂടിയിട്ടുള്ളതായി കാണാം. എന്നാൽ മുഴുവൻ പേരും തിരിച്ചു വരാനിടയില്ല. ഇതോടൊപ്പം മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിൽ എല്ലാ മേഖലകളിലും തൊഴിലവസരങ്ങൾ കുറയാനുള്ള സാധ്യതയാണ് യുദ്ധം ഉണ്ടാക്കിയിരിക്കുന്നത്. അസംസ്കൃത വസ്തുക്കളുടെയും എണ്ണയുടെയും ഗ്യാസിൻ്റെയും ഒക്കെ വിലവർദ്ധന വലിയ തോതിൽ വിലക്കയറ്റത്തിനിടയാക്കുന്നുണ്ട്.

0: ഈ സ്ഥിതി കൂടുതൽ മോശമാവുകയും ചെയ്യും. ഇത് ഇപ്പോൾ വിവിധ മേഖലകളിൽ അനുഭവപ്പെടുന്ന മാന്ദ്യത്തിൻ്റെ ആക്കം കൂട്ടും, തൊഴിലവസരങ്ങൾ കുറയ്ക്കും, അതിഥി തൊഴിലാളികളുടെ അവസരങ്ങളിലും കുറവുണ്ടാകും. അതിഥി തൊഴിലാളികൾ ഏറെയുള്ള നിർമ്മാണ മേഖല, ഹോട്ടൽ, റെസ്റ്റോറൻറ്റുകൾ, മാനുഫാക്ചറിംഗ്, ചെറുകിട വ്യവസായങ്ങൾ എല്ലായിടത്തും പ്രവർത്തനങ്ങൾ കുറയും. നിലവിൽ തൊഴിലാളികളിൽ ഒരു വലിയ പങ്ക് തിരിച്ചെത്താത്തത് മൂലം പല മേഖലകളിലും തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. പ്രോജക്റ്റുകൾ സമയത്ത് പൂർത്തിയാക്കുന്നതിനും ഉൽപ്പാദനം ഉറപ്പാക്കുന്നതിനും ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇത് ചെറുകിട സംരംഭകരെ കൂടുതൽ ബാധിക്കുകയും ചെയ്യും. അതിഥി തൊഴിലാളികളുടെ കുറവ് മൂലം കൂലി വർധനവിൻ്റെ ആവശ്യം ഉയർന്നിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് തൊഴിലാളികൾ ഇല്ലാത്ത അവസ്ഥയിൽ ഇത് സ്വാഭാവികമാണ്. എന്നാൽ ഇത് താൽക്കാലികമാകാനാണ് സാധ്യത. നാട്ടിലേക്ക് പോയവരിൽ ഭൂരിഭാഗവും തിരിച്ചെത്തുകയും മാന്ദ്യം മൂലം തൊഴിലാളികളുടെ ആവശ്യകത കുറയുകയും ചെയ്യുമ്പോൾ ഈ ആവശ്യം ഉന്നയിക്കാൻ ബുദ്ധിമുട്ടാവും. കേരളത്തിലെ തൊഴിൽ മേഖലയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതിൻ്റെ ആവശ്യകതയും ഇപ്പോഴത്തെ അവസ്ഥ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇപ്പോഴും ചില മേഖലകളിൽ മലയാളികളായ തൊഴിലാളികൾ വലിയ തോതിൽ പണിയെടുക്കുന്നുമുണ്ട്. ഈ മേഖലകളിലേക്ക് അവർ ആകർഷിക്കപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ തൊഴിൽ രംഗം ആധുനികവൽക്കരിച്ചുകൊണ്ട് മാത്രമേ മലയാളികളുടെ പ്രാതിനിധ്യം കേരളത്തിലെ തൊഴിൽ മേഖലയിൽ ഉയർത്താൻ കഴിയൂ. അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങാൻ ഈ പ്രതിസന്ധി കാരണമാകും എന്ന് പ്രതീക്ഷിക്കാം.
1: 2024 സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന്റെ കണക്കു പ്രകാരം കേരളത്തിൽ ഏകദേശം 31 ലക്ഷം ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്. അസംഘടിത തൊഴിൽ മേഖല കൂടുതൽ ആകർഷകമാക്കുന്നത് വഴി ഈ പ്രതിസന്ധി ഒരു പരിധിവരെ കുറയ്ക്കാം. തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട വേതനം, സുരക്ഷിതമായ താമസം, ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പാക്കൽ എന്നിവ ഇതിലേക്ക് വഴിയൊരുക്കും. കൂടാതെ സാമൂഹ്യ സുരക്ഷയ്ക്ക് ഭീഷണിയാകാതിരിക്കാൻ അതിഥി തൊഴിലാളികളുടെ കൃത്യമായ പരിശോധനയും അനിവാര്യമാണ്. ഇതോടൊപ്പം ഇതര സംസ്ഥാന തൊഴിലാളി ദൗർലഭ്യത്തെ ഒരു സുവർണാവസരമായി എടുക്കാൻ നമ്മുടെ നാടിനാകണം. അതിനായി നമ്മുടെ കുട്ടികൾക്കും മതിയായ തൊഴിൽ നൈപുണ്യം നൽകണം. വിദേശത്ത് പോയാൽ മാത്രം അധ്വാനശീലരാകുന്ന മലയാളികൾ സ്വന്തം നാട്ടിലും അഭിമാനത്തോടെ തൊഴിൽ മേഖലയിലേക്ക് വരാൻ ഇത് കാരണമായാൽ കേരളത്തിന് അതൊരു മുതൽക്കൂട്ടാകും.
2: മടങ്ങാതെ അതിഥി തൊഴിലാളികൾ, മുടങ്ങുന്ന തൊഴിലിടങ്ങൾ. നിർവഹണം റിയാസ് കളപ്പുരയിൽ, സഹകരണം ഷൈജി ടോണി,
3: അവതരണം ആകാശവാണി കൊച്ചി FM 102.3.

0: FM ഡയറിയിൽ ഇനി നോവൽ പാരായണം.
1: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
2: കുഞ്ഞിക്കേളുവിനെ തുന്നാൻ വിട്ടുകൊണ്ട് പോകാൻ ഒരുങ്ങിയപ്പോഴാണ് പറയാൻ ഉദ്ദേശിച്ചു വന്ന പ്രധാന കാര്യം പറഞ്ഞില്ലല്ലോ എന്നോർത്തത്. അതുകൂടി പറഞ്ഞു പോയേക്കാം, അതാണ് പറയേണ്ടത്. ചിലപ്പോൾ കുഞ്ഞിക്കേളു അത് അറിഞ്ഞു കാണില്ല. ചിരുവാണ്ടന്റെ മോള് മരിക്കാനുള്ള കാരണോ ഞാൻ അറിഞ്ഞിരുന്നോ? രാമർ ചോദിച്ചു. കുഞ്ഞിക്കേളു തലയുയർത്തി. ഇല്ലെന്നായിരുന്നു അതിൻ്റെ അർത്ഥം. ചിരുവാണ്ടന്റെ മോള് ചാടിച്ചാകുന്ന അന്ന് മോന്തിക്ക് വാഴുന്നവരുടെ ഇളയ മോൻ ഓലെ പൊരേ ചെന്നിനിയും. അടയാളം വെക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ആടെയും താമസിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഓരെല്ലാരെയും പേടിപ്പിച്ച് ആ പെണ്ണിന് പുറത്തു പോകാൻ പറ്റാണ്ടാക്കുത്രേ. ഇതൊക്കെ പറഞ്ഞിട്ടും ഓളൊരു ദമ്പടിക്കും അടുക്കുന്നില്ല. അതുപോലെ തന്നെ ഓളച്ഛനും. വാഴുന്നവരുടെ മോനാണെങ്കിൽ ഓളെ കിട്ടിയേ മതിയാവൂ, പിന്നെയും വരൂന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാ ഓനിറങ്ങിപ്പോയത്. അന്ന് രാത്രി പോലച്ചക്ക് ആ പെണ്ണ് ആരും കാണാതെ വാതിലും തുറന്ന് നേരെ പുഴയിലോട്ട് പോവുകയായിരുന്നു. ഓളില്ലെങ്കിൽ പ്രശ്നം തീരുമെന്ന് ഓള് വിചാരിച്ചിട്ടുണ്ടാവും. അത് തന്നെ കാര്യം. പറഞ്ഞു തീർന്ന് തെല്ലിട കഴിഞ്ഞ് കുഞ്ഞിക്കേളുവിൻ്റെ മുഖത്തോട് ചേർന്ന് നിന്ന് രാമർ ചോദിച്ചു. ഇതൊന്ന് അവസാനിപ്പിക്കണ്ടേ കുഞ്ഞിക്കേളു? കുഞ്ഞിക്കേളു തറപ്പിച്ചു പറഞ്ഞു. മണം അവസാനിപ്പിച്ചേ പറ്റൂ. പിന്നെ ഇത്രയും കൂടി കൂട്ടിച്ചേർത്തു. നീയൊന്ന് ശ്രീധരൻ ഡോക്ടറെ കണ്ട് കാര്യം പറ. കോൺഗ്രസ്സുകാർക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അറിയേണ്ടതല്ലേ? ശ്രീധരൻ ഡോക്ടറുടെ വീട്ടിൽ പോകുന്നതിൽ രാമറിന് കുറച്ച് വിമുഖതയുണ്ടായിരുന്നു. അവിടെ ചെന്നാൽ ഡോക്ടർ ഇല്ലെങ്കിൽ കമ്പൗണ്ടറെ കാണേണ്ടി വരും. അയാളുമായി ഇടപെടുന്നതിൽ രാമറിന് ഒട്ടും താല്പര്യം തോന്നിയില്ല. ഞെന്താ ആലോചിക്കുന്നത്? ഇളകാത്ത മട്ടിലിരിക്കുന്ന രാമറെ കണ്ട് കുഞ്ഞിക്കേളു ചോദിച്ചു. പോണോ? രാമറിന് സംശയം തീരുന്നില്ല. ഓരോ

0: ഒക്കെ അറിയണ്ടേ കാര്യങ്ങള്? ഇതൊക്കെ ഒന്ന് പറയാൻ വേറെ ആരാ ഇവിടെ ഉള്ളത്? തലയിൽ തീപിടിച്ച പോലെ ചെട്ടിയാരിപ്പം വരും കോണകം വാങ്ങാൻ. ഇതിനിടയിൽ എനിക്ക് പോവാൻ പറ്റുമോ? കുഞ്ഞിക്കേളു തന്റെ നിസ്സഹായത വ്യക്തമാക്കി. ഡോക്ടർ വീട്ടിലുണ്ടാകണമേ എന്ന പ്രാർത്ഥനയോടെ രാമർ എഴുന്നേറ്റു. പേടിച്ചതുപോലെ തന്നെ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല. വരാന്തയും മുറ്റവും ശൂന്യം. മുറ്റത്ത് കയറിയപ്പോൾ ദർസറുണ്ടോ എന്ന് വിളിക്കുവാൻ തുനിഞ്ഞതാണ്. പെട്ടെന്ന് രാമർ വായടച്ചു. അകത്തുനിന്നും ആരുടെയോ പതിഞ്ഞ സംസാരം കേൾക്കുന്നു. തുടർന്ന് ചിരിയും. ശരിയല്ലാത്ത സംസാരവും ചിരിയുമാണത്. അതിലേക്കൊന്നും ചെവി കൊടുക്കാതെ വർദ്ധിച്ച ദേഷ്യത്തോടെ രാമർ വീട്ടിൽ നിന്നും തിരികെ ഇറങ്ങി. പിറ്റേന്ന് കാലത്ത് രജിസ്റ്റർ ഓഫീസിന്റെയും കോടതിയുടെയും ബാങ്കിന്റെയും മതിലുകളിലും കോവിലകം പടിപ്പുരയുടെ ഇടതുവശത്തെ ചുമരിലും വെള്ളക്കടലാസിൽ നീലമഷിയിൽ എഴുതിയ നോട്ടീസുകൾ പ്രത്യക്ഷപ്പെട്ടു. അടയാളം വെക്കൽ എന്ന അനാചാരം അവസാനിപ്പിക്കുക. പെൺകുട്ടികളുടെ മാനം കാക്കുക. വാഴുന്നവരുടെ മക്കളെ അഴിച്ചുവിടരുത്. നന്നേ കാലത്ത് കണ്ണച്ചന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്ന രാമറിന്റെ ശ്രദ്ധയിൽ ഇത് അവിചാരിതമായി പെടുകയായിരുന്നു. വെറുതെ ഇടത്തോട്ട് തലയൊന്ന് തിരിച്ചപ്പോൾ മതിലിൽ വെള്ളക്കടലാസിൽ എന്തോ എഴുതിയതുപോലെ. അടുത്തേക്ക് ചെന്ന് വായിക്കുവാൻ ശ്രമിച്ചു. എല്ലാ അക്ഷരങ്ങളും അറിയില്ലായിരുന്നുവെങ്കിലും എന്താണതെന്ന് പെട്ടെന്ന് ഊഹിച്ചു. വീണ്ടും ഒരാവർത്തി കൂടി വായിച്ചു. രാമർക്കപ്പോൾ താൻ ആകാശത്തേക്ക് ഉയരുകയാണെന്ന് തോന്നി. തനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയതാണ്. എന്നാൽ കഴിഞ്ഞില്ല. ആരോ ഒരാൾ അത് ചെയ്തിരിക്കുന്നു. തന്നെപ്പോലെ ചിന്തിക്കുവാൻ നാട്ടിൽ വേറെയും ചിലരുണ്ടെന്ന അറിവാണ് രാമറെ ഏറെ സന്തോഷിപ്പിച്ചത്. കടലാസിലെ അക്ഷരങ്ങൾ ഒരിക്കൽ കൂടി പെറുക്കിയെടുത്ത് വായിച്ചതിന് ശേഷം രാമർ നേരെ കുഞ്ഞിക്കേളുവിന്റെ വീട്ടിലേക്ക് ഓടി. അവനെ ഈ വിവരം ഉടനെ അറിയിക്കണം. നന്നേ കാലത്ത് തക്ഷൻകുന്ന് അങ്ങാടിയിലൂടെ പോയ പലരുടെയും ശ്രദ്ധ ഈ നീല അക്ഷരങ്ങളിൽ പതിയുകയുണ്ടായി. കാണാതെ പോകുന്നവരെ പിടിച്ചു നിർത്തി വായിപ്പിക്കുവാനും ചിലർ ശ്രമിച്ചു. മാതാമ്മയുടെ ഹോട്ടലിൽ ചായ കുടിക്കാൻ വന്നവരാണ് നോട്ടീസ് വായിക്കുവാൻ കൂടിയവരിൽ അധികവും. അക്ഷരങ്ങൾക്ക് അങ്ങനെ ഏറെ നേരം ആളുകൾക്ക് മുമ്പിൽ വെളിപ്പെട്ടി നിൽക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങാടിയിൽ തിരക്കേറുന്നതിന് മുമ്പ് കോവിലകത്തെ കാര്യസ്ഥന്മാർ പ്രത്യക്ഷപ്പെട്ട് നോട്ടീസുകൾ കീറിക്കളഞ്ഞു. തക്ഷൻകുന്നിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു നോട്ടീസ്. നല്ല ഒരു കാര്യമാണെന്ന് എല്ലാവർക്കും അഭിപ്രായമുണ്ടായിരുന്നുവെങ്കിലും അതിന്റെ ഭവിഷ്യത്തോർത്ത് പലർക്കും ഭീതിയുണ്ടായിരുന്നു. വാഴുന്നവരുടെ മക്കൾ അടങ്ങിയിരിക്കില്ല. അങ്ങാടിയിൽ കൂടിയ ആളുകൾ പരസ്പരം രഹസ്യമായി അന്വേഷിച്ചുകൊണ്ടിരുന്നു. ആരാണിത് ചെയ്തത്? ഓനൊരു വല്ലാത്ത കുഞ്ഞിമോൻ തന്നെ. അപ്പോൾ തന്നെ അവർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഓൻ ആരാണെന്ന് വാഴുന്നവരറിഞ്ഞാൽ ഓനി ഓന്റെ കുടുംബത്തെ വെച്ചേക്കില്ല. തക്ഷൻകുന്നിന്റെ കാണാമറയത്തിരുന്ന് ആരോ ഒരാൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നാട്ടുകാർ വിശ്വസിച്ചു. അതാരാണെന്ന് അവർക്കറിയണമെന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെയൊരാൾ ചെയ്യുന്നുണ്ടല്ലോ എന്നോർത്ത് നിഗൂഢമായി അവർ ആഹ്ലാദിക്കുകയായിരുന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ അടുത്ത ഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
3: എന്ത് പഠിക്കണം, എന്താകണം?
4: കരിയർ ഗൈഡൻസ്.
3: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
5: ഹലോ,
6: എന്റെ പേര് സന്ധ്യ. ഞാൻ ഏരൂരിൽ നിന്ന് വിളിക്കുന്നു.
5: മോൾക്ക്
6: വേണ്ടിയിട്ടാണ്. ബികോം ഫൈനൽ സെം ആണ്. ഇപ്പൊ
5: ബികോം ഫൈനൽ ഇയർ ആണ്. ഫൈനൽ സെം ആണ് കഴിഞ്ഞു.
6: മോൾക്ക് സി എം എ പഠിക്കണമെന്നുണ്ട് ഫസ്റ്റ് ഓപ്ഷൻ. പിന്നെ സി എഫ് എയും ഉണ്ട്.
5: സി എഫ് എ ആണോ?
6: അതെ.
5: ഓ, നല്ലതാണ്. സി എഫ് എ കൊള്ളാം, സൂപ്പർ ആണ്. സി എം എയും സി എഫ് എ നോക്കുമ്പോ സി എം എ ഇത്രയും കൂടി എളുപ്പമായിരിക്കും.
6: യു എസ് ആണോ ഇന്ത്യ ആണോ?
5: അത് ഏതായാലും കുഴപ്പമില്ല. യു എസ് ആകുമ്പോൾ കുറച്ചും കൂടി ഒരു മൾട്ടിനാഷണൽ കമ്പനികൾ കുറച്ചും കൂടി യു എസ് ബേസ്ഡ് ആയിട്ടുള്ള ജോബുകളാണ്. ഇന്ത്യനാണ് നമുക്ക് ഇവിടുത്തെ കംഫർട്ട്. ഇന്ത്യനാണ്. അതേതായാലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, നമുക്ക് പഠിക്കാം, ചേരാം. പക്ഷെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് പോകണമെന്നുള്ളതായി നിങ്ങൾ തീരുമാനിക്കാം. ബികോം കഴിഞ്ഞ ആളല്ലേ, മിടുക്കിയാണ്, എല്ലാം കൊണ്ടുനടക്കാൻ പറ്റിയ കുട്ടിയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പറയാം. ഒരു എം ബി എക്ക് ചേർക്കുക, എന്നിട്ട് സി എം എക്ക് രജിസ്റ്റർ ചെയ്യുക. സി എം എയും ചെയ്യാൻ പറയാം. അപ്പൊ എന്താ വെച്ചാൽ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ ഡെയിലി എക്സ്ട്രാ വർക്ക് ചെയ്യണം. പക്ഷെ എന്താ ഗുണം വെച്ചാൽ റിസ്ക് ഇല്ല. ഈ സി എം എയുടെ പ്രശ്നം വെച്ചാൽ അത് സർട്ടിഫിക്കേഷൻ കോഴ്സാണ്. 2-3 അറ്റംപ്റ്റ് ചെയ്ത് പാസ്സായാലും അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, പാസ്സാണ്ട് 2-3 അറ്റംപ്റ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ആൾക്കാർ 3 കൊല്ലമായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ആ സിറ്റുവേഷൻ വന്നാൽ ഒരു അൺസെർട്ടനിറ്റി വരില്ലേ? ശരിയല്ലേ? അപ്പൊ അത് കാരണം പാരന്റ്സ് രണ്ടും പഠിക്കാനുള്ള സൗകര്യങ്ങളും ബാക്കിയെല്ലാ സെറ്റപ്പും ഉണ്ടായിക്കൊടുത്ത് ശരിക്കും മോട്ടിവേറ്റ് ചെയ്ത്, ഇപ്പൊ എന്താ വെച്ചാൽ ഫോൾ ബാക്ക് ഓപ്ഷൻ എം ബി ഉണ്ട്. എന്തെങ്കിലും കാരണം വെച്ചാൽ സി എം എ വിട്ടുപോയി

0: താല്പര്യം കുറഞ്ഞു വെച്ചാൽ എം ബി എ കയ്യിലുണ്ടല്ലോ, ജോലി സൂപ്പർ ജോലി കിട്ടില്ലേ, അതാണ് ഒന്ന് സൈഡ് ലൈനിൽ സി എം എയും ഫ്രണ്ട് ലൈനിൽ എം ബി എ കൊണ്ട് നടക്കാൻ പറയും. അതൊക്കെ തീരുമാനിക്കേണ്ട കുട്ടീനെ പറ്റി അസസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അമ്മ സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുക്കാൻ നോക്കിയിട്ട് കേട്ടോ.
1: എന്ത് പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഈ വരുന്ന തിങ്കളാഴ്ച 8-ാം തീയതി വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 0484-242-63-87, 0484-242-93-97 അല്ലെങ്കിൽ 94-46-45-58-88. സമയം വരുന്ന തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 8 മണി.
2: ആകാശവാണി FM വാർത്തകൾ.
1: പ്രധാനമന്ത്രി അനുസൂചിത് ജാതി അഭ്യുദയ യോജനയ്ക്ക് കീഴിലെ സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റിയുടെ ഉന്നതതല ദേശീയ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. പദ്ധതി ലക്ഷ്യങ്ങൾ പൂർണ്ണതോതിൽ കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ശക്തമായ ഏകോപനം ആവശ്യമാണെന്ന് യോഗത്തിൽ കേന്ദ്രമന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാർ പറഞ്ഞു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വൈകിട്ട് ത്രിപുരയിലെ അഗർത്തലയിൽ എത്തും. ചരിത്രപ്രസിദ്ധമായ പുഷ്പബന്ധ കൊട്ടാരത്തെ ഹെറിറ്റേജ് 5-സ്റ്റാർ ഹോട്ടലാക്കി മാറ്റുന്ന നവീകരണ പദ്ധതിക്ക് അമിത്ഷാ തറക്കല്ലിടും. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ നടപ്പാക്കുന്ന കതിർ പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി നാളെ രാവിലെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി. ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ റിലയൻസ് കമ്മ്യൂണിക്കേഷൻസിന്റെ മുൻ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അമിതാഭ് ജുൻജുൻവാലയെ മുംബൈയിലെ പ്രത്യേക CBI കോടതി നാളെ വരെ CBI കസ്റ്റഡിയിൽ വിട്ടു. 2929 കോടിയിലധികം രൂപ നഷ്ടം വരുത്തിയെന്നാരോപിച്ച് SBI ആണ് പരാതി നൽകിയത്. June 28 പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ 5-ൽ താഴെ പ്രായക്കാരായ 189,345 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ജില്ലയിലെ അതിഥി തൊഴിലാളികളുടെ മക്കളായ 1,260 കുട്ടികളും ഇതിൽ ഉൾപ്പെടും. അധ്യാപക ക്ഷാമം പരിഹരിക്കാൻ കണ്ണൂർ സർവകലാശാല അധ്യാപക ബാങ്ക് ആരംഭിക്കും. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു സർവകലാശാല അധ്യാപക ബാങ്കിന് രൂപം നൽകുന്നത്. 2 ദിവസത്തെ ദേശീയ സമുദ്രോത്പന്ന കയറ്റുമതി ശില്പശാലയ്ക്ക് നാളെ വിശാഖപട്ടണത്ത് തുടക്കമാകും. മത്സ്യബന്ധന മൃഗസംരക്ഷണ മന്ത്രാലയവും വാണിജ്യ വ്യവസായ മന്ത്രാലയവും സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് നിർദ്ദേശമുണ്ട്.
2: ആകാശവാണി FM വാർത്തകൾ.
3: ശാസ്ത്രദീപ്തി.
4: ഐസ്ലാൻഡിൽ കൊതുകുകളോ? ഐസ്ലാൻഡിൽ സാധാരണ കൊതുകുകളെ കാണാറില്ല. വളരെ തണുപ്പ് കൂടിയ കാലാവസ്ഥ, നീണ്ട ശിശിരകാലം, ഭൂമിശാസ്ത്രപരമായ ഒറ്റപ്പെടൽ, കൊതുകുകളുടെ പ്രജനനത്തിന് സഹായകരമാവുന്ന കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൻ്റെ അഭാവം എന്നിവയൊക്കെയാണ് ഇതിനുള്ള കാരണങ്ങളായി പറയുക. ലോകത്തിലെ കൊതുകുകളില്ലാത്ത മറ്റൊരു സ്ഥലമായി അറിയുന്നത് അന്റാർട്ടിക്ക ആണ്. ഐസ്ലാൻഡിലെ ശരാശരി താപനില ശിശിരകാലങ്ങളിൽ -1°C ആണെങ്കിൽ ചൂടുകൂടിയ മാസങ്ങളിൽ 11°C വരെ കാണപ്പെടുന്നതായാണ് അറിവ്. കൂടാതെ ഐസ്ലാൻഡിൽ ജലം വർഷത്തിൽ പലതവണ തണുത്ത് കട്ടപിടിക്കുകയും പിന്നീട് ഉരുകി ജലമാവുകയും ചെയ്യുന്നതിനാൽ കൊതുകുകളുടെ പ്രജനനത്തിന് ഒട്ടും അനുയോജ്യമാവാറില്ല. പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം ഐസ്ലാൻഡിലെ താപനിലയിലും വർദ്ധിച്ച ചലനങ്ങൾ കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അടുത്ത കാലങ്ങളിൽ

0: ിൽ വരുന്ന മാറ്റം ലോകത്തിലെ മറ്റു സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ശരാശരി മാറ്റത്തിന്റെ 10 മടങ്ങ് വരെ വരുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ മെയ്യിൽ ഐസ്ലാൻഡിലെ താപനില 13 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നതായാണ് കണക്കുകൾ. 2100 ആണ്ടോടുകൂടി ഐസ്ലാൻഡിലെ പർവ്വത ശിഖരങ്ങളിലുള്ള മഞ്ഞുപാളികളുടെ പകുതിയോളം ഉരുകിത്തീരുമെന്നാണ് പ്രവചനങ്ങൾ. കുലിസെറ്റ അനുലാറ്റ സ്പീഷീസിൽപ്പെട്ട കൊതുകുകളെയാണ് അവിടെ കണ്ടെത്തിയത് എന്നാണ് വിവരം. ഷിപ്പിൽ കൂടിയോ കണ്ടെയ്നറുകളിൽ കൂടിയോ ആയിരിക്കണം ഇത്തരം കൊതുകുകൾ ഐസ്ലാൻഡിൽ എത്താൻ ഇടയായത് എന്നാണ് നിഗമനം.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ കൊച്ചുബേബി മാഞ്ഞൂരാൻ. ശാസ്ത്രദീപ്തി.

0: ചിത്രപതംഗം.
1: ഒരു ചലച്ചിത്രം ഒരുക്കുമ്പോൾ സംവിധായകനോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് സിനിമാറ്റോഗ്രാഫർ, എഡിറ്റർ, മേക്കപ്പ് മാൻ, കോസ്റ്റ്യൂം തുടങ്ങിയവർ. ഇതിലെന്തെങ്കിലും താളപ്പിഴകൾ ഉണ്ടായാൽ അത് ചിത്രത്തിൻ്റെ സർഗാത്മകതയെ തന്നെ ബാധിക്കും എന്നതിൽ സംശയമില്ല. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് ചിത്രപതംഗത്തിലെ അതിഥി മേക്കപ്പ് ആർട്ടിസ്റ്റ് മിട്ട എം സി. മേക്കപ്പ് ആർട്ടിസ്റ്റ് മിട്ട എം സി പങ്കെടുത്ത പരിപാടിയുടെ ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ ജോലി ചെയ്തു തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നത് ആൾക്കാരെ സുന്ദരികളും സുന്ദരന്മാരും ആക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റുണ്ട്. അതിൽ നിന്നൊഴിച്ച് പലപ്പോഴും നമ്മൾ ഒരു മേക്കപ്പ് ഇട്ട്, ഇപ്പോൾ ഗ്രീക്ക് മിത്തോളജിയിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഒരു ആർട്ടിസ്റ്റ് മേക്കപ്പ് ഇട്ട് ഒരു മിററിൻ്റെ സൈഡിലൂടെ പോകുമ്പോൾ അവർക്ക് ആ മേക്കപ്പ് ഇടുന്നതിൽ നിന്ന് എന്തോ ഒരു എനർജി കിട്ടിയിട്ട് അവർക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാക്കിയെടുക്കാൻ ഇതിന് പറ്റും. സൈക്കോളജിക്കലി മേക്കപ്പ് ആർട്ടിസ്റ്റ് ചെയ്യുന്നത് ഇതൊക്കെ തന്നെയല്ലേ, അവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വിടുക എന്നുള്ളതല്ലേ. അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും ക്യാരക്ടറുകൾക്ക് ചെയ്യുമ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞ് തുടങ്ങാം.
2: തീർച്ചയായിട്ടും മേക്കപ്പ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ ബിൽഡിംഗ് ആണ്. അപ്പോൾ ഞാൻ ഓരോ കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ ഓരോ എന്താണ് ആ കഥാപാത്രം എന്നുള്ളത് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യും, ചെറിയ ചെറിയ മൈന്യൂട്ട് പോയിന്റ്സ് പോലും. കാരണം നമ്മളുടെ ആക്ടർ അഭിനയിക്കുന്ന ആള് ഈ ക്യാരക്ടറായി മാറുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ഇറ്റ്സ് എ വേ ഓഫ് കുറച്ച് ഉണ്ട്. കാരണം മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് കുറച്ച് ഉത്സാഹിച്ച് അവരതിനുവേണ്ടി തയ്യാറാവണം. അപ്പോൾ മേക്കപ്പ് എന്ന് പറയുന്ന കല ആളുകൾ വിചാരിക്കുന്നത് ഒരു ബ്യൂട്ടി അതാണ്. അപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും നമുക്ക് ഗ്രൂം ചെയ്യാം, പക്ഷെ അതൊരു ഒരു പ്രോഗ്രാമിന് വേണ്ടി അല്ല, ഡേ ബൈ ഡേ ആണ്. പക്ഷേ സിനിമ അല്ലെങ്കിൽ നാടകങ്ങൾ എന്ന് പറയുന്നത് അവരാ ക്യാരക്ടറിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പം ജയമോഹൻ പറഞ്ഞു ഗ്രീക്ക് മിത്തോളജിയിലെ കാര്യം, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഗ്രീക്ക് മിത്തോളജിയിൽ നിന്ന് തന്നെയാണ് മേക്കപ്പിൻ്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത്. കാരണം അവരാണ് കൂടുതലും പഴയ കാലത്ത് എക്സ്പീരിയൻസ് ചെയ്ത് നാടകങ്ങളാണല്ലോ അവർ കൂടുതലും ചെയ്തിരുന്നത്. അപ്പം അതിൽ നിന്നൊക്കെ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മളുടെ ഓരോ രാജ്യങ്ങളിലേക്കും എത്തുകയും ആ പ്രൊഡക്റ്റുകൾ ഏതൊക്കെ പ്രൊഡക്റ്റ് എന്തിനൊക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ അറിയാമല്ലോ, ഇപ്പം നമ്മളുടെ സോഷ്യൽ മീഡിയ ആയാലും വളരെ വളരെ, അതായത് ഇപ്പം 8K അത്രയും റെസൊല്യൂട്ടഡ് ആയി. കാരണം നമ്മൾ ചെറിയൊരു പോയിന്റ് പോലും വളരെ വ്യക്തമായിട്ട് നമ്മളുടെ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന ഒരു ഇതാണ്, അത് കളേഴ്സായി. പണ്ട് കാലത്തൊക്കെ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. അപ്പോൾ അത് അത്രയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മളുടെ കണ്ണുകൾ കാണുന്നതിൽ കൂടുതലായിട്ട് ക്യാമറ പിടിച്ചെടുക്കും. അപ്പോൾ നല്ലൊരു സ്റ്റഡി ആവശ്യമാണ്. അതുപോലെ ഞാൻ ഈ ക്യാരക്ടറായി എന്ന് ഒരു ആക്ടറിന് തോന്നണം എന്നുണ്ടെങ്കിൽ അവരാ കൃത്യമായിട്ട് മേക്കപ്പും കോസ്റ്റ്യൂമും ആ ആംബിയൻസും വരുമ്പോഴാണ് അവർ കൃത്യമായിട്ട് ആ ഒരു ക്യാരക്ടറിലേക്ക് ജമ്പ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞ പോലെ ആ ഒരു പ്രൊജക്റ്റ് കഴിയുമ്പോൾ അവർ തിരിച്ച് ആ ക്യാരക്ടറിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യണം. അതല്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞ ഒരു പരാഗായ പ്രവേശം എന്ന് പറഞ്ഞ പോലെയാണ് ഈ ക്യാരക്ടർ ബിൽഡിംഗ് എന്ന് പറയുന്നത്.
1: അതിന് മേക്കപ്പ് എന്ന്

0: പറയുന്ന ഒരു വലിയ ഘടകം തന്നെയാണ്.
1: അതെ, തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഒരു 20 വയസ്സുള്ള ഒരാളെ ഒരു 60 വയസ്സിലേക്ക് കൊണ്ടുവരിക, അതല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഒരാളെ അയാൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഓങ്കോളജി സബ്ജക്റ്റ് ആവാം, പല രീതിയിലുള്ള ഇതാവാം, അല്ലെങ്കിൽ ഒരു ചതവ് മുറിവ്, അതല്ലെങ്കിൽ ഒരു ആസിഡ് അറ്റാക്ക്. അപ്പോൾ അവരെ ടോട്ടലി അവരെ അതിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവർ മാനസികമായിട്ട് തയ്യാറാവണം. ഇപ്പം മിറർ നോക്കുമ്പോൾ അവർക്ക് വലിയ ഭംഗിയൊന്നും തോന്നത്തില്ല, അവരാ ക്യാരക്ടറായി മാറുമോ? അപ്പോൾ അവരാർക്കും അയ്യോ ഞാൻ ഇത്ര സുന്ദരിയായിരുന്നു, അല്ല സുന്ദരനായിരുന്നു, ഇപ്പം എന്നെ കണ്ടു കഴിഞ്ഞാൽ കറുത്തിരിക്കുന്നല്ലോ എന്നൊക്കെ ചിലരെന്നോട് ചോദിക്കാറുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് പഴയ രീതിയിലാവാൻ പറ്റുമോ? കാരണം അവർക്കൊരു കൺഫ്യൂഷൻ വരും, കാരണം ഹെയർ സ്റ്റൈൽ നമ്മൾ മാറ്റുക. ഇപ്പം ജെൻസിൻ്റെ ആണെങ്കിലും അവരുടെ ബിയേഡ്, മുസ്താച്ച്, ഹെയർ, അതാണ് നമ്മൾ കൂടുതലും ചേഞ്ചസ് കൊടുക്കുക. സ്ത്രീകളുടെ ആകുമ്പോൾ അതുപോലെ തന്നെ അവരുടെ ചില മാനറിസങ്ങൾ, ഹെയറിൽ, അവരുടെ പുരികം, എല്ലാത്തിനും നമ്മൾ വർക്ക് ചെയ്യുക. അപ്പം 20 വയസ്സുള്ള ഒരാളെ നമ്മൾ 30 വയസ്സാക്കുമ്പം ആ ഓരോ എന്താ പറയുക ഏജിൻ്റെ ആ ഒരു ലൈൻസ് ഒക്കെ നമ്മൾ, എന്നാൽ മേക്കപ്പ് ആണെന്ന് തോന്നാതിരിക്കാത്ത രീതിയിൽ സറ്റിലായിട്ടുള്ള മേക്കപ്പ് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം ഒരു ഡ്രമാറ്റിക് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ മാറി. ഇപ്പം എല്ലാവർക്കും ഒരു ന്യൂഡ്, അതായത് ഒരു സറ്റിലായിട്ടുള്ള മേക്കപ്പാണ് വേണ്ടത്. അതായത് മേക്കപ്പ് ചെയ്തു എന്ന് അറിയാനും പാടില്ല, എന്നാൽ മേക്കപ്പിൻ്റെ ആ ഒരു ഡിഫറൻസ് വേണം താനും. അതാണ് ഇപ്പോഴത്തെ യൂത്തിൻ്റെ ഒരാഗ്രഹം. കാരണം പണ്ടായിരുന്നു നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ ബേസൊക്കെ ഇട്ട് പഴയ സിനിമകളൊക്കെ, പക്ഷെ അത് ആ ക്യാരക്ടറിന് അത് അന്ന് ആവശ്യമായിരുന്നു, ആ ക്യാമറയ്ക്ക് അത് ആവശ്യമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മളുടെ സ്കിന്നിലെ ഓരോ പോസ് പോലും നമ്മളുടെ ക്യാമറ ഒപ്പിയെടുക്കും. അതാണ് ഇപ്പോഴത്തെ ഒരു ടെക്നോളജിയുടെ ഒരു അഡ്വാൻസ് ടെക്നോളജിയുടെ ഒരു ഗുണമാണ്.
0: അതുപോലെ തന്നെ ഈ അഡ്വാൻസ് കുറിച്ച് ഈ ടെക്നോളജി വിഷ്വൽ
1: വിഷ്വൽ അതെ, അതാ ഞാൻ പറഞ്ഞു വരുന്നത്.
0: അതെ, ഇത് മാറുമ്പോൾ നമ്മൾ ആക്ച്വലി മേക്കപ്പിൻ്റെ എൻ്റെ കാര്യങ്ങൾ മാറുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പണ്ട് നമ്മൾ പുട്ടിയൊക്കെ ഇട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ പ്രോസ്തെറ്റിക് എന്ന് പറയുന്ന വേറൊരു തരത്തിലുള്ള മേക്കപ്പുകളും അതുപോലെ തന്നെ വേറൊരു രീതി അതിന് കൈവന്നിരിക്കുകയാണ്. കാരണം അഡ്വാൻസ്ഡ് ആയിട്ട് മേക്കപ്പ് തന്നെ അഡ്വാൻസ്ഡ് ആയ സ്റ്റേജിലേക്ക് എനിക്ക് തോന്നുന്നത് പ്രോസ്തെറ്റിക്കൊക്കെ കുറേ സിനിമയിൽ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഈ പ്രോസ്തെറ്റിക് ഒക്കെ തുടങ്ങിയത് ഏത് സിനിമയിൽ നിന്നാണ്?
1: എൻ്റെ ആദ്യത്തെ സിനിമ മുതൽ തന്നെ 2012 മുതൽ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് പ്രോസ്തെറ്റിക് ആണ്. അതൊരു അറബിക് പ്രൊജക്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ തന്നെ 20-25 വയസ്സായിട്ടുള്ള ആൾക്കാരെ, 60, അത് അവിടെ നിന്നുള്ള ആൾക്കാർ തന്നെയായിരുന്നു, അവരെ 60-70 വയസ്സിലേക്ക് കൊണ്ടുവരിക. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഒരു ഒരു ഫൈറ്റിൻ്റെ ഒരു ഇത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ എന്താ പറയുക കുറേ അധികം ക്യാരക്ടേഴ്സിനെയും കുറേ ബ്ലഡ് സീക്വൻസും ഒക്കെ ഉണ്ടാക്കുക. അപ്പോൾ എൻ്റെ ആദ്യത്തെ പ്രൊജക്റ്റ് തന്നെ അതായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ചെയ്യാനായിട്ട്. ഒന്നാമത് അവിടുത്തെ ആ ചൂടും മരുഭൂമിയിലുള്ള ഷൂട്ടും ഒക്കെ. പക്ഷെ അതിൽ നിന്നാണ് എനിക്ക് പാഠങ്ങൾ കിട്ടിയിട്ട് എൻ്റെ വഴി എനിക്ക് ഇതാണ് എനിക്ക് നന്നായി ചെയ്യാൻ പറ്റുക, ബിക്കോസ് ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ് എന്നുള്ള ഒരു പോയിന്റിലേക്ക് ഞാൻ എത്തുന്നത്.
0: കുട്ടിക്കാലത്ത് അങ്ങനത്തെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു?
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അത് പറയുവാണെങ്കിൽ ഒരു 5 വയസ്സ് മുതൽ എനിക്ക് മേക്കപ്പിനോട് ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ സിനിമയാണ് ഇഷ്ടം, അതിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ കൂടുതലും നാടകങ്ങൾ കാണാനുള്ള അവസരങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നാടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ബാലെ പോലുള്ളതൊക്കെ കാണുന്നത്. അപ്പോൾ അതിലാണല്ലോ കുറച്ച്
0: ഓവർ
1: ആടയാഭരണങ്ങൾ. അപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം കമലഹാസൻ സാറിൻ്റെ, മമ്മൂട്ടി സാറിൻ്റെയൊക്കെ ചില പടങ്ങൾ, പൊന്തൻമാട, അങ്ങനെയുള്ള പടങ്ങളൊക്കെ എന്നെ ആകർഷിച്ചിട്ടുണ്ട്. ഞാൻ ആലോചിക്കുക, ഇവർക്ക് ഇത്ര സുന്ദരന്മാരായിരുന്നല്ലോ, ഇവരെങ്ങനെ ഇതിലേക്ക് മാറി? അവിടെ നിന്നാണ് എനിക്ക് ആ ഒരു ഒരു ചെറിയൊരു സ്പാർക്ക് വരുന്നത്, ഇങ്ങനെയൊക്കെ ആളുകളെ മാറ്റാൻ പറ്റും. അപ്പോൾ നാടകങ്ങളോട് വളരെ ഇഷ്ടമുണ്ടായിരുന്നു. ഞാനും സ്റ്റേജൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിടത്തില്ല, ഞാൻ നാടകങ്ങളിലേക്ക് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ വലുതാകും തോറും കൂടുതലും സിനിമകൾ കൂടുതൽ കാണാനുള്ള ഒരുപാട് അവസരങ്ങളില്ല എങ്കിൽ കൂടിയും എനിക്ക് വേറെ ഒന്നിനോടല്ല, കഥാപാത്രങ്ങളോടാണ്, ആക്ടേഴ്സിനോടല്ല, എനിക്ക് കഥാപാത്രങ്ങളോടാണ് എനിക്ക് ഇഷ്ടം തോന്നുന്നത്. ഞാനപ്പോൾ അതിലെ ഓരോ കോസ്റ്റ്യൂം ആയാലും അവരുടെ മേക്കപ്പ് ആയാലും ശ്രദ്ധിക്കും. അതുപോലെ ഈ ചതവും മുറിവും എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പണ്ട് പേടിയാ, ഒരിത്തിരി ബ്ലഡ് കണ്ടാൽ ഞാൻ ചിലപ്പം തലകറങ്ങിയൊക്കെ വീഴുന്ന ഒരാളായിരുന്നു. ആ ഞാൻ തന്നെ വീണ്ടും അതിനകത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കുകയാണ്. ഇപ്പോൾ ഒരു നല്ല മുറിവെന്ന് ഞാൻ പറയാം. ഇപ്പം ഒരു മുറിവ് കണ്ടുകഴിഞ്ഞാൽ ഞാൻ ആ മുറിവ് ശ്രദ്ധിക്കുക, കൊള്ളാലോ ഈ മുറിവ്, ഇതെങ്ങനെ വന്നു, അപ്പം ഈ മുറിവ് എങ്ങനെ നമുക്ക് മേക്കപ്പിലേക്ക് കൊണ്ടുവരാം. പിന്നെ ഞാൻ ഒരാളുടെ കയ്യിലെ മുറിവ് കണ്ടുകഴിഞ്ഞാൽ അത് ഡെയിലി ഞാൻ ശ്രദ്ധിക്കും, അതിൽ വരുന്ന മാറ്റങ്ങളൊക്കെ. അപ്പോൾ അതിങ്ങനെ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് പോവുകയാണ്. അപ്പം ഈ മുറിവ് ട്രാവൽ ചെയ്യുമല്ലോ, അതിനൊപ്പം ഞാനും പോവുകയാണ്. അപ്പം ആ മുറിവ് നമ്മൾ നോക്കുന്നു. അപ്പോൾ ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ ടോൺ ഉണ്ട്, ആ ടോൺ അനുസരിച്ചിട്ടാണല്ലോ മുറിവിനെ കളർ വരിക. അപ്പോൾ അതാണ് ഞാൻ കൂടുതൽ, എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നി, കൂടുതൽ ഞാൻ അതിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി.
0: അത് എല്ലാ കാര്യങ്ങളും വാച്ച് ചെയ്യണം. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞാൽ അതിലടുത്ത് എന്ത് സംഭവിക്കുന്നു, ചേഞ്ചസ് ഉണ്ടെങ്കിൽ ആ ക്യാരക്ടറിന് അങ്ങനത്തെ ക്യാരക്ടർ വരുമ്പോൾ നമുക്ക് അതിനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും.
1: തീർച്ചയായും.

0: എനിക്ക് ഓരോ പ്രൊജക്ട് കിട്ടുമ്പോഴും എന്തോ ഒരു യൂണിവേഴ്സിന്റെ ഒരു ബ്ലെസ്സിങ് എനിക്ക് ഉണ്ടാവാറുണ്ട്. കാരണം അതുപോലത്തെ ക്യാരക്ടേഴ്സൊക്കെ എന്റെ മുന്നിൽ വരും. അപ്പൊ ഞാൻ എന്നിട്ട് അത് പഠിച്ചിരിക്കും. അപ്പൊ പലരും എന്നോട് ചോദിക്കും ഇത് എവിടെ നിന്ന് എങ്ങനെ കിട്ടി. അപ്പൊ ഞാൻ പറയും ഇല്ല, അത് എന്റെ മുന്നിൽ ഉണ്ടായിരുന്നു.
1: അതിന് ഈ ടെക്നിക്കുകൾ ഉപയോഗിക്കില്ല, ചില ടെക്നിക്കുകൾ. ഇപ്പൊ ഉദാഹരണം ഈ ബ്ലഡ് ഉണ്ടാക്കിയെടുക്കാനും
0: ബ്ലഡ് ആക്ച്വലി ബ്ലഡ് ഉണ്ടാക്കിയെടുക്കാം. അതായത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ബ്ലഡ് കണ്ടാൽ തലറങ്ങി വരും എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ബ്ലഡിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. പലതരം ബ്ലഡുകളുണ്ട്, അതായത് എഡിബിൾ ആയിട്ടുള്ള ബ്ലഡ് ഉണ്ട്, ഇപ്പൊ കണ്ണിൽ ഉപയോഗിക്കുന്നത്, വായിൽ ഉപയോഗിക്കുന്നത്, സ്റ്റെയിൻ ഇല്ലാത്ത ബ്ലഡ്, ഇപ്പൊ നിലത്തൊഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലൂസ് ചെയ്യുന്നത്, അങ്ങനെ പലതരം ബ്ലഡുകളുണ്ട്. അപ്പം ഇതിന്റെ ആ ഒരു ടൈമിങ്ങും ഇതെങ്ങനെ ക്യാമറയിൽ ഈ കളേഴ്സ് വരുന്നു, വിസ്കോസിറ്റി. അപ്പൊ അതാ പറഞ്ഞ നിലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറിയാലോ, പെട്ടെന്ന് മണ്ണിലാണെങ്കിൽ അത് അകത്തേക്ക് പോകും. അപ്പൊ അതല്ലാതെ എങ്ങനെ പറ്റും? പിന്നെ ഒരു പുഴയിലും ബ്ലഡ് ഒഴിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ലിറ്റർ കണക്കിന് ബ്ലഡ് വേണം. അപ്പൊ അതിന് എന്തുപയോഗിക്കാൻ പറ്റും? കാരണം പ്രൊഡ്യൂസർ നമുക്ക് ഇത്രയാണ് നമുക്ക് ബഡ്ജറ്റ് തരുള്ളൂ, ആ ബഡ്ജറ്റിൽ എങ്ങനെ ബ്ലഡ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ബ്ലഡുകളെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ജെൽ ബ്ലഡ് ഉണ്ട്, പിന്നെ ഇപ്പം ചില മുറിവുകൾ ഉണങ്ങി പിടിച്ചിരിക്കുന്ന അത് കുറച്ച് ടിൻഡഡ് ആയിട്ടുള്ള. അപ്പം ഇതൊക്കെ എങ്ങനെ കോസ്റ്റുവൈസ് ചെയ്യാൻ പറ്റും? ഇതൊക്കെ എങ്ങനെയാണ് ഈ ബ്ലഡിന്റെയൊക്കെ കപ്പാസിറ്റി? എവിടെ നിന്ന് നമുക്ക് നല്ല ബ്ലഡ് കിട്ടും എന്നൊക്കെയുള്ള ഒരു സ്റ്റഡി, അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. റിസർച്ച് ആയിരിക്കും. അപ്പൊ ഞാൻ ചിലപ്പോൾ പറയാം ഇത് നല്ലൊരു ബ്ലഡാട്ടോ. അപ്പൊ കൂടെ നിൽക്കുന്നവർ പറയും ബ്ലഡിന് ബ്ലഡ് എന്താണോ താരം ഇങ്ങനെ പറയണേന്ന് വെക്കും. ഞാൻ ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ജോബ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മുറിവുകളും ചില മുറിവുകളും നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ പറയും ആ ഇത് നല്ല മുറിവായിരുന്നു കേട്ടോ എന്ന്.
1: ഈ ക്യാമറയിലുള്ള അത് അതേപോലെ തന്നെ എടുത്ത് കാണിക്കുമ്പോൾ അത്രയും അത് ഓക്കെയാണ്. പക്ഷേ ഐ തിങ്ക് എന്താ പറയാ, സത്യമാണെന്ന് വിചാരിക്കണമല്ലോ.
0: അതെ അതെ. അതായത് നമ്മള് അതിനകത്ത് രണ്ട് തലങ്ങളുണ്ട്. നമ്മള് ഒരു വർക്ക് ചെയ്യുമ്പോൾ ഈ ബ്ലഡ് വെച്ചിട്ടുള്ള എന്തെങ്കിലും മുറിവ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ അല്ല ക്യാമറയിൽ. അപ്പോൾ നമ്മളത് ചെയ്ത ശേഷം ക്യാമറയിൽ ചെന്ന് നോക്കും എങ്ങനെയാണ് അത് ക്യാമറയിൽ വരുന്നതെന്ന്. എന്തെങ്കിലും ചേഞ്ചസ് നമുക്ക് ചെയ്യാം. കാരണം നമ്മളുടെ കണ്ണുകളുകൊണ്ട് കാണുന്നതിലും അപ്പുറമാണ് ക്യാമറയിൽ വരിക. അപ്പം നമ്മൾ ക്യാമറയ്ക്ക് വേണ്ടിയാണ് മേക്കപ്പ് ചെയ്യുന്നത്, അതല്ലാതെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ചില മേക്കപ്പൊക്കെ കഴിയുമ്പോഴും അയ്യോ അതെന്ത് ഇങ്ങനെ ഇരിക്കുന്ന മാറ്റം. അപ്പോൾ ഞാൻ പറയും ക്യാമറയിൽ നോക്കിയിട്ട് നമുക്ക് ഫൈനൽ ചെയ്യാട്ടോ എന്ന് പറയാറുണ്ട്. കാരണം അത് ചേഞ്ച് വരും. ഈ ബിക്കോസ് നമ്മൾ ലൈറ്റ് ആൻഡ് ഷെയ്ഡ്സൊക്കെ ഈ പ്രോസ്തെറ്റിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനും ഇപ്പം ഡേ ലൈറ്റ് ആയാലും അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ആയാലും ഇൻറ്റീരിയർ ആയാലും അങ്ങനെ ഈ അത് വളരെ, അതായത് നോർമൽ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അതിനൊന്നും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തില്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള മേക്കപ്പ് ചെയ്യുമ്പം ഈ ലൈറ്റും ഇതെല്ലാം ഇതിൻ്റെ ഒരു പാർട്ടാണ്.

0: അതായത്
1: അങ്ങനെ.
0: ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന രീതിയിലേക്കൊക്കെ ഈ
1: തീർച്ചയായിട്ടും അതിപ്പോഴും,
0: കിട്ടാനുള്ളൊരു.
1: അതെ, അതിപ്പോഴും ആ ഒരു സ്ട്രഗിള് മാറിയിട്ടൊന്നുമില്ല. കാരണം ഞാൻ വിചാരിച്ചത് എനിക്ക് അറിയാവുന്നൊരു ജോലി എനിക്ക് നന്നായി ചെയ്യാൻ പറ്റും, എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട്, നമ്മളിങ്ങനെ ഇരുന്നാൽ മതി അങ്ങനെ വരും, അപ്പൊ നമുക്ക് അതുകൊണ്ട് ജീവിക്കാൻ പറ്റും, എനിക്കറിയാവുന്ന, അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ചിന്തകൾ. അതായത് ഞാൻ 2003-04 കൂടുതലും പറഞ്ഞ കോസ്മെറ്റോളജിയും ഹെയറിലൊക്കെയാണ് കൂടുതൽ പഠനങ്ങൾ നടത്തി, അങ്ങനെ അതിൽ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ മേക്കപ്പിനോട് ഇൻട്രസ്റ്റ് തോന്നിയപ്പോൾ ഇതെങ്ങനെ പഠിക്കും, ഇതെങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്യും, എനിക്കൊരു ഗുരുവിനെ ഒരു ടീച്ചറെ കണ്ടെത്തണം എന്നൊക്കെയുള്ള കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പഠിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ വെറുതെ വീട്ടിലിരുന്നാൽ മതി, എനിക്ക് വർക്കൊക്കെ വരും. പക്ഷെ പഠിച്ചിറങ്ങിയ ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആരും തന്നെ വർക്ക് ആരും തരത്തുമില്ല, പ്ലസ് ആരും തന്നെ സ്ത്രീകളില്ല ഈ മേഖലയിൽ. അതൊരു ഷോക്കിംഗ് സബ്ജക്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ ആലോചിക്കും ഞാനിനി എന്താ ചെയ്യുക, എനിക്കറിയാവുന്ന ഒരു ജോലിയാണ്, കാരണം ഇത്രയും അധികം സ്ട്രഗിൾ ചെയ്ത് എനിക്കിത് പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ പോയിട്ട് എനിക്കെങ്ങനെ ഒതുങ്ങിയിരിക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്ത വന്നു. അതൊരു സങ്കടകരമായൊരവസ്ഥയാണ്. അപ്പം ചില ചില ചെറിയ അഡ്വർടൈസ്മെൻറ്റും ചെറിയ ഷോർട്ട് മൂവീസൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ ഞാൻ ഒട്ടും ഹാപ്പി അല്ല, നമ്മൾ അതിന് വേണ്ടിയിട്ടല്ലല്ലോ. അതല്ലാതെ ചില മീഡിയാസിൽ നിന്നും നല്ല ഓഫറൊക്കെ കിട്ടി. അപ്പോൾ അവിടെ
0: ക്രിയേറ്റീവായിട്ട് ചെയ്യണം.
1: അതെ, മീഡിയ. അപ്പോൾ ഞാൻ ആ മീഡിയാസിനോട് പറഞ്ഞത് എനിക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം. ഞാനപ്പോൾ അവിടെ ഒരു സ്റ്റുഡിയോയിൽ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നിന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ എന്നാൽ പിന്നെ മെമ്പർഷിപ്പൊക്കെ എടുക്കാം, മെമ്പർഷിപ്പ് ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതിൽ വരുന്നത്. പക്ഷേ അതൊന്നും പ്രായോഗികമായ തലത്തിലേക്ക് വന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ അറബിക് പ്രൊജക്റ്റിൻ്റെ കാര്യം അറിയുന്നത്. അപ്പം ഞാനാണെങ്കിലും പാസ്പോർട്ടൊന്നും എടുക്കാതെ ഇന്ത്യക്ക് പുറത്ത് പോവാതെ, എനിക്കത് പേടിയാണ്. അപ്പോൾ അതായത് ഹോം മാത്രമാണല്ലോ എൻ്റെ ഒരു വേൾഡ്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരും എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു ചോദ്യമായിരുന്നു. കാരണം കുട്ടികളുണ്ട്, എനിക്ക് ഫാമിലി ഉണ്ട്. അപ്പോൾ ഞാൻ

പുറത്തേക്ക് എങ്ങനെ ഇറങ്ങും? എനിക്ക് ഒരുപാട് യാത്രകൾ ചെയ്ത് സ്വന്തം ഒറ്റയ്ക്ക് യാത്രകൾ ചെയ്ത് എനിക്ക് ശീലമില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ കുറച്ച് ലേസിയാണ്. എന്നാൽ ഡ്രൈവ് ചെയ്യാനൊക്കെ ഇഷ്ടവുമാണ്. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് വരിക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു ഹാർഡ് കോറായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ആ പ്രൊജക്റ്റ് പറയുന്നത്. ആ പ്രൊജക്റ്റ് എന്നോട് പറയുമ്പോൾ തന്നെ ഞാൻ അതിൽ നിന്ന് ഒളിച്ചോടാനാണ് ശ്രമിച്ചത്. ഞാൻ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് ഞാൻ നേരെ ഇവിടെ കേരളത്തിൽ നിന്ന് തന്നെ പുറത്ത് പോയി. ഞാൻ വേളാങ്കണ്ണിയിലൊക്കെ പോയിരിക്കുക, എന്നെ ആരും വിളിക്കണ്ട, ഞാൻ അതിന് പോകുന്നില്ല, കാരണം ഇന്ത്യക്ക് പുറത്ത് പോകണം, പാസ്പോർട്ട് എടുക്കാൻ ഞാൻ തയ്യാറല്ല എന്നൊക്കെയുള്ള ഇതൊക്കെ സംഭവിക്കുന്ന 2011-12 കാലഘട്ടത്തിലായി. ഇറ്റ്സ് വെരി നിയർ. പക്ഷെ പിന്നെ എനിക്ക് തോന്നുന്നത് ഇതൊരു പ്ലാനും പദ്ധതിയൊക്കെ ആണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. ഞാൻ എത്ര ഒഴിഞ്ഞു മാറിയിട്ടും ഞാൻ അതിനകത്തേക്ക് എനിക്ക് ഇറങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. അതാ ഇറങ്ങി ചെന്ന് നമ്മളാ വർക്കിലേക്ക് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു ഇതിലേക്ക്

0: ഇറങ്ങി ചെന്ന് നമ്മൾ ആ വർക്കിലേക്ക് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു ഇതിലേക്ക് ഞാൻ എത്തേണ്ടതായിരുന്നു.
1: അപ്പൊ കംഫർട്ടായി,
0: ഞാൻ കംഫർട്ടായി, ആ കംഫർട്ട് സോണിലേക്ക് ഞാൻ വന്നു എന്നുള്ളതാണ്. പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞു, തിരിച്ചു വന്നിട്ട് വീണ്ടും ചോദിച്ചിരുന്ന പോലെ ഞാൻ ഇരിക്കുക, എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷേ ആ ടീം എന്നെ നന്നായി സപ്പോർട്ട് ചെയ്തു. അതെല്ലാം ഒരു ബോളിവുഡ് ടീമായിരുന്നു, ഇത് ബോംബെ എന്നുള്ളൊരു പ്രൊജക്റ്റ് ആയിരുന്നു. അപ്പം അവർ വീണ്ടും പറഞ്ഞു, മിറ്റ് ഐ ക്യാൻ കം, നിങ്ങളും ബോംബെയിലേക്ക് വരൂ, നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം, അവിടുത്തെ യൂണിയൻ ഓഫീസുമായിട്ട് നമുക്ക് സംസാരിക്കാം. അങ്ങനെയാണ് എൻ്റെ ആ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, കാരണം ഞാൻ ഡെയിലി അവിടെ ചെന്നിട്ട് എനിക്ക് മെമ്പർഷിപ്പ് വേണമെന്ന് നമ്മൾ ചെന്ന് കൊച്ചുകുട്ടികൾ കടയിൽ ചെന്നിട്ട് ചോദിക്കുന്ന പോലെയാണ്. കാരണം അതല്ലാതെ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. പിന്നെ ലാംഗ്വേജ് വലിയ വിഷയമില്ലാത്തത് കൊണ്ടിട്ട് എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എൻഡ് ഓഫ് ദ ടൈം, എൻ്റെ മൂന്നോ നാലോ അഞ്ചോ തവണ അവിടെ നിന്ന് കയറി ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. പിന്നെ അവിടെ നിന്നിട്ട് ഓരോ പടങ്ങൾ പല ലാംഗ്വേജ്, ഇപ്പോഴും മലയാളം ഞാനൊന്നും ചെയ്തില്ല. ഞാൻ അങ്ങനെ എൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്തു. മലയാളത്തിൽ ആദ്യം വരുന്നത് 2017
1: കൂടെ
0: പൃഥ്വിരാജ്, നസ്രിയ, പാർവതി തിരുവോത്ത്. അപ്പം അതങ്ങനെയായിരുന്നു മലയാളത്തിലെ തുടക്കം. അത് എത്രയോ മൂവി കഴിഞ്ഞ ശേഷമാണ് എനിക്കതിലേക്ക് വരുന്നത്. പിന്നെ ഞാൻ ചിന്തിച്ചത്, എനിക്ക് മലയാളത്തിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പം ഞാൻ മറ്റുള്ള സ്ഥലത്തേക്ക് ഇനി ഓടി നടക്കണ്ട, ഞാൻ ഇവിടെ തന്നെ നിന്ന് കംഫർട്ട് സോൺ, വീണ്ടും കംഫർട്ട് സോണിലേക്ക് ഞാൻ
1: പിടിക്കാൻ നോക്കി
0: എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴും എനിക്ക് ലാംഗ്വേജ് എനിക്ക് വിഷയമില്ല. എനിക്കെപ്പോഴും പല രീതിയിൽ, പല നല്ല രീതിയിലുള്ള പ്രൊജക്ട്സ് ഉണ്ടല്ലോ, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ചെയ്യാനാണ് എനിക്കെപ്പോഴും ഇഷ്ടം. എപ്പോഴും ആ ഒരു ജോണറിയിൽ പോകാനായിട്ട് ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്.
1: ഈ അതുപോലെ തന്നെ ഈ ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ കുറച്ച് കൂടുതൽ, അവരിപ്പോൾ അവരുടെ ചർമ്മമൊക്കെ ശ്രദ്ധിക്കുന്ന ആർട്ടിസ്റ്റുകളാകുമ്പോൾ അവർ പറയും കുറച്ച് നല്ല ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്താൽ മതി എന്നൊക്കെ അവർ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം ബേസിക്കലി ഇതൊക്കെ സിലിക്കോൺ ബേസ്ഡ് ഒക്കെയാണ്. അപ്പോൾ നല്ല സിലിക്കോൺ അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ
0: അത് നമ്മൾ ആദ്യം തന്നെ മൂവി കിട്ടുമ്പോൾ നമ്മൾ ആരൊക്കെയാണ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആക്ടേഴ്സ് എന്ന് നമ്മൾ ചോദിക്കും. അവരുമായിട്ട് നമ്മൾ നേരത്തെ തന്നെ സംസാരിക്കും, കാരണം അവരുപയോഗിക്കുന്ന പ്രൊഡക്ട്സ് ഏതാണ്, അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതാണ്, നമ്മൾ അവരോട് ആദ്യം ചോദിക്കും. അപ്പോൾ ആ അതുമെല്ലാം നമുക്കിപ്പം സിനിമയിൽ മാത്രം ഉപയോഗിക്കുന്ന കുറച്ച് നല്ല പ്രൊഡക്ട്സ് ഉണ്ട്, ഇന്റർനാഷണൽ പ്രൊഡക്ട്സ് തന്നെയാണ്. അതെല്ലാം നമ്മൾ വരുത്തിക്കും. കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിൽ പോലും, കാരണം നമ്മൾ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കാലാവസ്ഥയ്ക്കനുസരിച്ചും ഈ ഷൂട്ടിങ്ങിൻ്റെ പാറ്റേൺ അനുസരിച്ചും നമ്മൾ ഡിസൈഡ് ചെയ്യണം. കാരണം ഭയങ്കര ഓവറായിട്ട് ചൂടുള്ള സ്ഥലത്ത് ഉപയോഗിക്കുന്നതും നല്ല തണുപ്പുള്ള സ്ഥലത്ത് ഉപയോഗിക്കുന്നതും രണ്ടും രണ്ടാണ്. കാരണം ഇത് ഇത്രേ, അതായത് ഇപ്പോൾ നമ്മൾ രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് ഒരു മേക്കപ്പ് ചെയ്തു, അത് ആ ഷൂട്ടിൻ്റെ എൻഡ് വരെ നിൽക്കണം. ആ ഇടയ്ക്ക് വെച്ച് പിന്നെ പോയി കഴിഞ്ഞാൽ അത് വീണ്ടും ചെയ്യാൻ സമയം എടുക്കും. അപ്പോൾ ആ ടൈം പീരീഡും വെച്ചിട്ട് അത്രയും നല്ല പ്രൊഡക്റ്റ് വെച്ചിട്ടേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അവരോട് നമ്മൾ ചോദിച്ചിട്ട് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സും നമ്മൾ കയ്യിൽ കരുതും. ഈ പ്രോസ്തെറ്റിക് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരേ പാറ്റേൺ തന്നെ പറ്റുള്ളൂ, അത് ഹൈലി സ്കിൻ ഫ്രണ്ട്ലി ആണ്. പിന്നെ നമ്മൾ അതിൻ്റെ ഒരു പാച്ച് ടെസ്റ്റ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ അവർക്ക് വേണ്ടി ഇടും. പിന്നെ ഇപ്പം പല ഇൻ്റർവ്യൂവിലും കമലഹാസൻ സാറൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്ന് വെച്ചാൽ ഡെയിലി ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും ചെറിയ ചെറിയ ഒരു സ്കിന്നിൽ ചിലപ്പോൾ ചില ചെറുതായിട്ട് റാഷൊക്കെ വരാൻ സാധ്യത, വളരെ അപൂർവമായിട്ടാണ് അത് വരിക, എല്ലാവർക്കും അത് വരില്ല. പക്ഷെ അത് നമുക്കതെങ്ങനെ, നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ അതും കൂടി എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പഠിക്കണം. ഇനിയിപ്പം പല ക്ലൈമറ്റ് ആയിരിക്കാം, പല രീതിയിൽ അത് പോവാം. അപ്പം അതിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള, അതായത് മേക്കപ്പ് ചെയ്യാൻ മാത്രമല്ല മേക്കപ്പ് റിമൂവ് ചെയ്യാനും അതിനെ പ്രതി അതെങ്ങനെ നമുക്ക് അത്ര സമയം കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു സ്റ്റഡിയും കൂടി നമുക്ക് ആവശ്യമാണ്.

0: മേക്കപ്പ് ആർട്ടിസ്റ്റ് മിട്ടായ എം സി പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണം NS ജയമോഹൻ, സഹായം സയ്യിദ് അൻവർ.
1: ചിത്രപതംഗം
2: അവതരണം ആകാശവാണി കൊച്ചി നിലയം.

പത്തുമുപ്പതിന് റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി. 11 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് സോപാന സംഗീതം. പാർവതി ദേവിയും അഞ്ജന നായരും അവതരിപ്പിക്കുന്നത്. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. പുരുഷന്മാരിലെ വന്ധ്യതയുടെ കാരണങ്ങളും പരിഹാരങ്ങളും ഡോക്ടർ ഗണപത് എസ് സംസാരിക്കുന്നു. 1 മണിക്ക് ഗാനോത്സവം. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. വൈകിട്ട് 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്രഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:10 അറിയിപ്പുകൾ, മധുരംഗീതം, ലളിതഗാനം. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കിസാൻ വാണി. സഹകരണത്തിന്റെ തണലിൽ കൂൺവിളവ്. വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ മാതൃകാ സംരംഭത്തെക്കുറിച്ച് വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് SB ജയരാജ് സംസാരിക്കുന്നു. ബട്ടൺ കൂൺ കൃഷിയിലെ വിജയഗാഥകൾ പങ്കുവയ്ക്കുന്നു മാമ്പ്ര സ്വദേശി ഷാജു പഞ്ഞിക്കാരൻ. മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, മടങ്ങാതെ അതിഥി തൊഴിലാളികൾ, മുടങ്ങുന്ന തൊഴിലിടങ്ങൾ, ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയിപറ്റ പന്തിരുകുലം. എട്ട് 5 യുവവാണി. ഗായികയും വയലിനിസ്റ്റുമായ രേവതി നാരായണൻ അവതരിപ്പിക്കുന്ന പരിപാടികൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന്. എഫ് എം ഡയറിയെ തുടർന്ന് 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ വി പി എസ് ലേക്ക് ഷോർ, 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ,

0: ഇന്ന് രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്.
1: തൃക്കൈയിൽ ശംഖചക്രാംബുജഗദകൾ ധരിച്ചോരു ബാലസ്വരൂപം തക്കത്തിൽ ദേവകിക്കും കണവനുമണയദർശിതം കൈതൊഴുന്നേൻ.
0: അവതരണം ഇടപ്പള്ളി ചങ്ങമ്പുഴ അക്ഷര ശ്ലോക സമിതി.
2: പീളിക്കണ്ണൊന്നു കണ്ടാലരികിലെവിടെയോ കണ്ണനുണ്ടെന്ന പോലെ.
0: അക്ഷര ശ്ലോക സദസ് ഇന്ന് രാത്രി 9:30.
3: ഇന്ന് രാത്രി 10 ചലച്ചിത്ര ഗാനങ്ങൾ, 11 ഹിന്ദിയിലും 11:15 ഇംഗ്ലീഷിലും വാർത്തകൾ, 11:10 സദ്ഭരണത്തിന്റെ 12 സ്വാസ്ഥ്യ സേവ എന്ന പദ്ധതിയെക്കുറിച്ച് ഡൽഹിയിലെ. ഇനി FM ഡയറിയുടെ തുടക്കത്തിലെ ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് പോംപൈ ലക്ഷ്മി? ഉത്തരം, CE 79 വെസൂവിയസ് പർവ്വത സ്ഫോടനത്തിൽ നശിച്ച ഒരു റോമൻ നഗരമായ പോംപൈയുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ഒരു ആനക്കൊമ്പ് പ്രതിമയാണ് പോംപൈ ലക്ഷ്മി. 1938 ആണ് ഇത് കണ്ടെത്തിയത്. ഇത് സ്ത്രീ സൗന്ദര്യത്തിൻ്റെയും ഫലഭൂയിഷ്ഠതയുടെയും ഒരു ഇന്ത്യൻ ദേവതയെ പ്രതിനിധീകരിക്കുന്നതാണെന്നും അതല്ല ഇതൊരു യക്ഷിയുടെ പ്രതിമയാണെന്നും കരുതപ്പെടുന്നു. നേപ്പിൾസിലെ മ്യൂസിയത്തിലാണ് ഇപ്പോൾ ഇത് സൂക്ഷിച്ചിട്ടുള്ളത്. 1 ഇന്ത്യയും റോമും തമ്മിലുള്ള വാണിജ്യ വ്യാപാരത്തിൻ്റെ തെളിവാണ് ഈ പ്രതിമ. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. എന്താണ് പോംപൈ ലക്ഷ്മി? ഉത്തരം, CE 79 വെസൂവിയസ് പർവ്വത സ്ഫോടനത്തിൽ നശിച്ച ഒരു റോമൻ നഗരമായ പോംപൈയുടെ അവശിഷ്ട

അറ്റങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ഒരു ആനക്കൊമ്പ് പ്രതിമയാണ് പോംപൈ ലക്ഷ്മി. ഇന്ത്യ മനുഷ്യവംശത്തിൻ്റെ കളിത്തൊട്ടിലാണ്, ചരിത്രത്തിൻ്റെ മാതാവും. ഇന്ത്യ മനുഷ്യവംശത്തിൻ്റെ കളിത്തൊട്ടിലാണ്, ചരിത്രത്തിൻ്റെ മാതാവും. മാർക്ക് ട്വെയിൻ്റെ ഈ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി ഇന്നത്തെ എഫ് എം ഡയറി സമാപിക്കുന്നു. എഫ് എം ഡയറി വീണ്ടും നാളെ രാവിലെ 6:55. എല്ലാവർക്കും സമാധാനപൂർണമായ ഒരു ദിനം സ്നേഹപൂർവം ആശംസിക്കുന്നു.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 50 സെക്കൻഡ്. ഇപ്പോൾ സ്പോൺസേഡ് പ്രോഗ്രാം ഹലോ VPS ലേക്ക് ഷോർ.

0: ഹലോ, VPS ലേക് ഷോർ. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു കഥ പറയട്ടെ. 10 പൈസയുടെ വില എന്നാണ് കഥയുടെ പേര്. പണ്ട് കാലിഫോർണിയയിലെ ബീച്ചിൽ അത്ഭുതകരമായ സവിശേഷതകളുള്ള ഒരാളുണ്ടായിരുന്നു. അയാളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇയാളുടെ മുന്നിൽ 10 രൂപയും 10 പൈസയും വെച്ചാൽ അയാൾ 10 പൈസ എടുത്തു വെക്കും. അതിൽ അയാൾ പൂർണ്ണ സംതൃപ്തനായിരുന്നു. കാപട്യമില്ലാത്ത ആളായി ജനങ്ങൾ അദ്ദേഹത്തെ വിലയിരുത്തി. വർഷങ്ങളായി ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുക. ആളുകൾ കൂടി നിന്ന് അയാളോട് ചോദിക്കും, സ്വാമിക്ക് 10 പൈസ വേണോ 10 രൂപ വേണോ? അയാൾ 10 പൈസ മാത്രം വാങ്ങി മടിയിൽ സൂക്ഷിക്കും. ആളുകളെല്ലാം ചുറ്റും കൂടി നിന്ന് പറയും, എന്തൊരു മര്യാദക്കാരൻ. വർഷങ്ങളായി ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരാൾ സന്യാസിയോട് ചോദിച്ചു, കഴിഞ്ഞ 20 വർഷമായി ഞാൻ ഈ കളി കാണുകയാ. ഞാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കുക, ഇതുവരെ നിങ്ങൾക്ക് 10 രൂപയുടെ വില മനസ്സിലായിട്ടില്ലേ? സന്യാസി ചെറുചിരിയോടെ പറഞ്ഞു, ആദ്യ ദിവസം തന്നെ എനിക്ക് കാര്യം മനസ്സിലായതാ. പക്ഷേ അന്ന് ഞാൻ ആ 10 രൂപ എടുത്തിരുന്നെങ്കിൽ ഈ കളി അന്നേ അവസാനിച്ചേനെ. 10 രൂപ എടുക്കാത്തത് കൊണ്ട് ഇന്നെനിക്ക് 1000 കണക്കിന് 10 രൂപ സമ്പാദിക്കാൻ കഴിഞ്ഞു. 10 പൈസ ജനങ്ങൾക്ക് സൗകര്യമാണ്. എനിക്ക് എന്റെ കാര്യവും നടക്കുന്നു. കുറവായാലും കുഴപ്പമില്ല. എന്നും ഈ കളി തുടരുന്നതാണ് എനിക്കിഷ്ടം. എപ്പടി കഥ? ഒരുപാട് ചിന്തിക്കേണ്ട കഥയാണ്. എന്നും നിലനിൽക്കുന്ന കളിയും കാര്യവും അതാണ് ആവശ്യം. അതിനെ ആയുസുള്ളൂ. അതുകൊണ്ട് 10 പൈസ പ്രോഗ്രാമായ ഹലോ VPS ലേക് ഷോർ ഇന്നിവിടെയും ആരംഭിക്കുന്നു. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. 10 പൈസ വിലയുള്ള ഒരാളുണ്ട് നമ്മുടെ സൗണ്ട് എഞ്ചിനീയറും പ്രോഗ്രാം കോർഡിനേറ്ററും ഡാനി ജെയിംസ്. പിന്നെ 5 മഞ്ചും ചേർന്ന് 10 പൈസ വിലയുള്ള 2 അവതാരകരുണ്ട്, ഒന്ന് ബാലകൃഷ്ണൻ പെരിയയും ഒന്ന് ആശാലതയും.
1: ആരോഗ്യമെന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
0: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
1: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക് ഷോറിലേക്ക്
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ,
0: സിന്ധുവാണോ?
2: അതെ
0: സിന്ധു, ഇത് ഹലോ VPS ലേക് ഷോറിൽ നിന്നും ആശാലതയാണ്.
2: സുഖാണോ?
0: പിന്നെന്താ, സൂപ്പർ ആയിട്ടിരിക്കുന്നു. സിന്ധു എവിടെയാ താമസം?
2: ഞാൻ നീണ്ടൂര്.
0: എവിടെ?
2: നീണ്ടൂര് ഏറ്റുമാനൂരടുത്ത്.
0: ഏറ്റുമാനൂരടുത്ത്, ഓക്കെ. ജോലി ചെയ്യുന്ന ആളാണോ സിന്ധു?
2: അതെ അതെ, ഞാനിപ്പോ ഹോസ്പിറ്റൽ അറ്റൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുവാണ്. ഞാൻ നേരത്തെ അംഗൻവാടി ടീച്ചറായിരുന്നപ്പം ആ ചേച്ചി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു.
0: ആഹാ, ഇപ്പൊ ഹോസ്പിറ്റൽ

0: ഉള്ളത്?
1: എനിക്ക് അറ്റൻഡായിട്ട് ഒരു നേഴ്സിംഗ് സ്കൂളിൽ, തലേലപ്പറമ്പില് നേഴ്സിംഗ് സ്കൂളിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇപ്പൊ.
0: ഓ ശരി ശരി ശരി. വീട്ടിലാരൊക്കെയുണ്ട് സിന്ധു?
1: ഹസ്ബൻഡ് ഉണ്ട്, രണ്ട് മക്കളുണ്ട്.
0: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ?
1: ഹസ്ബൻഡ് ഒരു ചെറിയൊരു കടയുണ്ട് ഞങ്ങക്ക്.
0: സ്വന്തം നാട്ടിൽ തന്നെയാണോ?
1: സ്വന്തം നാട്ടിൽ തന്നെയാണ്. കാണോ?
0: പിന്നെന്താ ബാലേട്ടനൊരു ഒന്നൊന്നര സുഖം കേക്കുന്നില്ലേ? ഞാനുമായിട്ടില്ല തല്ല്.
1: ഓ കേക്കുന്നുണ്ട്. കുഞ്ഞാവ് സുഖായിരിക്കണം. അശ്വിനും കുഞ്ഞാവയും,
0: അശ്വിനും കുഞ്ഞാവയും ഒക്കെ ഇപ്പൊ ബാംഗ്ലൂരുള്ളത് സുഖായിട്ടിരിക്കുന്നു. മക്കൾ എന്താ ചെയ്യുന്നത്?
1: മക്കള് ഒരാള് മംഗലാപുരത്ത് ഫോർട്ടില് വർക്ക് ചെയ്യുക.
0: ഓക്കെ.
1: ഇളയാളും പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് നിക്കുക.
0: ജോലിക്ക് ശ്രമിച്ചോണ്ടിരിക്കുന്നു?
1: ആ ജോലിക്ക് ശ്രമിച്ചോണ്ടിരിക്കുക.
0: അപ്പൊ എല്ലാരും സുഖായിട്ടിരിക്കുന്നു, മക്കളും അച്ഛനും അമ്മയും ഒക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് സന്തോഷം.
1: കുഴപ്പമില്ലാതെ ഇരിക്കുന്നു. ഒരിക്കലും വന്നിട്ട് ചേട്ടൻ എന്നോട് ചോദിച്ചായിരുന്നു, ഇങ്ങനെ വിളിച്ചോ ആ ചേച്ചി വിളിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ വിളിച്ചില്ല. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, വിളിച്ചില്ലല്ലേ, അപ്പൊ ഇനി ഞാൻ എടുക്കാതിരുന്നതായിരിക്കും എന്ന് വിചാരിച്ച്.
0: അപ്പൊ ഇനി എന്തായാലും പറഞ്ഞേക്കൂ ആ ചേച്ചി വിളിച്ചു കേട്ടോ.
1: തീർച്ചയായും പറയാം, തീർച്ചയായും പറയാം കേട്ടോ.
0: ഏത് പാട്ടാ വേണ്ട സിന്ധുവിന്? പറഞ്ഞോളൂ.
1: ആ ചേച്ചി നല്ലൊരു പാട്ട് വെച്ചോ. അതിനകത്ത് എന്താണെന്നറിയാൻ പറഞ്ഞാൽ ജോലി സ്ഥലത്താണേ, അതുകൊണ്ട് എനിക്ക് പറഞ്ഞിട്ട് അങ്ങ് ക്ലിയർ ആവുന്നുമില്ല. എന്നാലും നല്ലൊരു പാട്ട് വെച്ചോര്. പുലരിത്തവും മഞ്ഞു തുള്ളിയിൽ എന്നും പറഞ്ഞൊരു പാട്ടില്ലേ,
0: വെക്കാലോ. തീർച്ചയായിട്ടും ആ പാട്ട് വെച്ച് തരാം.
1: ശരി,
0: ഓക്കെ.
1: താങ്ക് യു ആ ചേച്ചി.
0: യാ വെൽക്കം.

ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, DPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യെ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലറാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം,

0: തുടങ്ങിയവയാണ് ഫാറ്റ് ലിവർ ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റ് ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, രണ്ട് ആൽക്കഹോൾ ഒഴിവാക്കൽ, മൂന്ന് ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, നാല് ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹായ്, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്
2: പ്രിയപ്പെട്ട ഹലോ VPS ലേക്ഷോർ, പ്രിയപ്പെട്ട ശശി, ബാലേട്ട, ഡാനി. നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയ പാതകൾക്ക് എപ്പോഴും മരണത്തിന്റെ വേഗതയാണ്. ചരക്ക് ലോറികളും അമിത വേഗതയിൽ പായുന്ന കാറുകളും മത്സരിച്ചോടുന്ന ബസ്സുകളും ആ റോഡരികിൽ ഒരു സാധാരണ വൈകുന്നേരം എങ്ങനെയാണ് ചോര കൊണ്ട് എഴുതപ്പെട്ട ഒരു അധ്യായമായി മാറ്റിയതെന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അന്ന് ഓഫീസിലെ ജോലി കഴിഞ്ഞ് ബസ് കാത്തു നിൽക്കുകയായിരുന്നു ഞാൻ. പെട്ടെന്നാണ് കാതുകളെ കീറിമുറിച്ചുകൊണ്ട് ടയർ പൊട്ടിത്തെറിക്കുന്ന കനത്ത ശബ്ദവും അതിന് പിന്നാലെ ഇരുമ്പ് ലോഹങ്ങൾ പരസ്പരം ഇടിച്ചു തകരുന്ന ഭീകര ശബ്ദവും കേട്ടത്. ഞെട്ടിത്തെറിച്ച് നോക്കുമ്പോൾ കണ്ടത് ഒരു ബൈക്ക് യാത്രക്കാരനെ നിയന്ത്രണം വിട്ട വലിയൊരു വാഹനം ഇടിച്ചു തെറിപ്പിച്ചതാണ്. ഇടിയുടെ ആഘാതത്തിൽ റോഡിന്റെ മധ്യത്തിലേക്ക് തെറിച്ചു വീണ ആ മനുഷ്യന്റെ തലയിൽ നിന്നും ചോര ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. പാഞ്ഞു വന്ന വണ്ടികളെല്ലാം പെട്ടെന്ന് നിശ്ചലമായി. നിമിഷങ്ങൾക്കകം അവിടെ ആളുകൾ നിറഞ്ഞു. എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണുകൾ ഉണ്ടായിരുന്നു. ചിലർ അപകടത്തിന്റെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്താൻ മത്സരിച്ചു. ചിലർ സഹതാപത്തോടെ തലയാട്ടി. മറ്റു ചിലർ പോലീസിനെ വിളിക്കാൻ ഫോണിൽ നമ്പർ തിരഞ്ഞു. എന്നാൽ റോഡിലെ ആ ചോരപ്പാടിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ മരണത്തോട് മല്ലടിക്കുന്ന ആ മനുഷ്യനെ ഒന്ന് തൊടാനോ ആരും തയ്യാറായില്ല. നിയമക്കുരുക്കുകളെയും പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങേണ്ടി വരുന്നതിനെയും ഭയന്ന് എല്ലാവരും ഒരു സുരക്ഷിത അകലം പാലിച്ചു നിന്നു. സത്യം പറഞ്ഞാൽ ഈ കത്തെഴുതുന്ന ഞാനും ഭയന്നു പകച്ചു നിന്നതേയുള്ളൂ. ആ സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ചെറുപ്പക്കാരൻ ആളുകളെ വകഞ്ഞുമാറ്റി കടന്നു വന്നത്. തികച്ചും സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ. ആളുകളുടെ മടിയും ഭയവും കണ്ട് അയാളുടെ മുഖത്ത് വലിയൊരു അമർഷം മിന്നിമറിഞ്ഞു. ചുറ്റും നിന്നവരോടായി അയാൾ ഉറക്കെ ചോദിച്ചു, നോക്കി നിൽക്കാതെ ഇയാളെ ഒന്ന് എടുക്കാൻ സഹായിക്കോ? പക്ഷേ ആ ജനക്കൂട്ടത്തിൽ നിന്നും നിശബ്ദത മാത്രമായിരുന്നു മറുപടി. ഒടുവിൽ മറ്റാരുടെയും സഹായത്തിന് കാത്തു നിൽക്കാതെ അയാൾ ഒറ്റയ്ക്ക് ആ ചോരയിൽ കുളിച്ച മനുഷ്യനെ കൈകളിൽ കോരിയെടുത്തു. അയാളുടെ വസ്ത്രങ്ങളിലാകെ ആ പാവം മനുഷ്യന്റെ ചോര പടർന്നു പിടിക്കുന്നുണ്ടായിരുന്നു. തൊട്ടടുത്ത നിമിഷം ആ വഴി വന്ന ഒരു ഓട്ടോറിക്ഷയ്ക്ക് കൈകാണിച്ച് അയാൾ അതിലേക്ക് കയറ്റി. അപകടത്തിൽപ്പെട്ടയാളുടെ തല തന്റെ മടിയിൽ കിടത്തി ഒരു കൈകൊണ്ട് ചോര വാർന്നൊഴുകുന്ന മുറിവ് അമർത്തിപ്പിടിച്ച് അയാൾ ഓട്ടോക്കാരനോട് വേഗത്തിൽ വണ്ടി ഓടിക്കാൻ ആവശ്യപ്പെട്ടു. ആ കാഴ്ച കണ്ടു നിന്ന എന്റെ ഉള്ളിൽ എന്തോ ഒരു പിടച്ചിലുണ്ടായി. പശ്ചാത്താപം ആ ഓട്ടോയ്ക്ക് പിന്നാലെ മറ്റൊരു ഓട്ടോയിൽ ആശുപത്രിയിലേക്ക് തിരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിന് മുന്നിലെത്തുമ്പോൾ ആ അപരിചിതൻ അവിടെ ഉണ്ടായിരുന്നു. അപകടത്തിൽപ്പെട്ടയാളെ സ്ട്രെച്ചറിലേക്ക് മാറ്റി ഡോക്ടർമാർ അകത്തേക്ക് കൊണ്ടുപോയ ശേഷവും അയാൾ ആ വരാന്തയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അയാളുടെ കൈകളിലും ഷർട്ടിലും ചോര ഉണങ്ങിപ്പിടിച്ചിട്ടുണ്ട്. ഞാൻ അയാളെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം എന്നെ മൈൻഡ് ചെയ്തില്ല. ആൾക്കൂട്ടത്തിൽ കാഴ്ചക്കാരനായി ഞാൻ നിന്നതിന്റെ അമർഷമാണെന്ന് എനിക്ക് മനസ്സിലായി. എങ്കിലും ഞാൻ അവിടെ തന്നെ നിന്നു. ആശുപത്രിയിലെ ജീവനക്കാർ വന്ന് കേസ് ഷീറ്റ് പൂരിപ്പിക്കാൻ അയാളുടെ പേരും വിലാസവും ചോദിച്ചപ്പോൾ അയാൾ വളരെ പതുക്കെ പറഞ്ഞു, ഇദ്ദേഹത്തെ എനിക്കറിയില്ല, അപകടം പറ്റി കിടക്കുന്നത് കണ്ടപ്പോൾ എടുത്തോണ്ട് പോന്നതാണ്, ദയവായി ചികിത്സ വൈകിപ്പിക്കരുത്. മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ അകത്തുനിന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു. വരാന്തയിൽ കാത്തുനിന്ന ഞങ്ങളെ നോക്കി ഡോക്ടർ ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു. തലയിലെ മുറിവ് ആഴമുള്ളതായിരുന്നു. കൃത്യസമയത്ത് ആശുപത്രിയിലെത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് ജീവൻ രക്ഷിക്കാൻ സാധിച്ചത്. ഒരു 10 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ കഥ മാറിയേനെ. ആ വാക്കുകൾ കേട്ടപ്പോൾ എന്റെ നെഞ്ചിൽ നിന്നും വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെ തോന്നി. ചോര വാർന്ന് പാതയോരത്ത് അവസാനിക്കുമായിരുന്ന ഒരു മനുഷ്യന്റെ ആയുസ് തിരികെ കിട്ടിയിരിക്കുന്നു. ഡോക്ടറുടെ വാക്കുകൾ കേട്ട് സന്തോഷത്തോടെ ഞാൻ ആ അപരിചിതന്റെ മുഖത്തേക്ക് നോക്കി. ആ മുഖത്ത് ഒരു വലിയ യുദ്ധം ജയിച്ച പോലെയുള്ള സമാധാനമുണ്ടായിരുന്നു. അപകടത്തിൽപ്പെട്ടയാളുടെ ബന്ധുക്കൾ അപ്പോഴേക്കും വിവരമറിഞ്ഞ് ആശുപത്രിയിലേക്ക് ഓടിയെത്തിയിരുന്നു. കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടുന്നവർക്ക് മുന്നിൽ ഒരു ഹീറോയെ പോലെ നിൽക്കാൻ ആ ചെറുപ്പക്കാരന് കഴിയുമായിരുന്നു. അവർ നൽകുന്ന നന്ദിയും ആദരവും ഏറ്റുവാങ്ങാൻ അയാൾക്ക് പൂർണ്ണ അവകാശവും ഉണ്ടായിരുന്നു. എന്നാൽ ബന്ധുക്കൾ ആ വരാന്തയിലേക്ക് കാലുകുത്തിയ നിമിഷം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ആ പരിചിതൻ പതുക്കെ നടന്ന് ആശുപത്രിയുടെ വലിയ ഗേറ്റിൽ നിന്നും പുറത്തേക്ക് പോയി. താൻ ചെയ്ത വലിയ കാരുണ്യത്തിന് ഒരു പ്രതിഫലമോ ഒരു വാക്ക് നന്ദിയോ എന്തിന് തന്റെ പേരുപോലും അവിടെ അവശേഷിപ്പിക്കാൻ അയാൾ ആഗ്രഹിച്ചില്ല. ചോര പുരണ്ട വസ്ത്രങ്ങളുമായി അയാൾ നഗരത്തിലെ ജനക്കൂട്ടത്തിലേക്ക് അലിഞ്ഞു ചേർന്നു. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം ഇത്രയും മനോഹരമായി നിലനിൽക്കുന്നത് വലിയ വലിയ പ്രസംഗങ്ങൾ നടത്തുന്നവർ ഉള്ളതുകൊണ്ടല്ല, മറിച്ച് മറിച്ച് ഇതുപോലെയുള്ള ചില അദൃശ്യഹസ്തങ്ങൾ ഉള്ളതുകൊണ്ടാണ്. പേരോ പ്രശസ്തിയോ പ്രതിഫലമോ ആഗ്രഹിക്കാതെ മറ്റൊരാളുടെ ജീവനായി സ്വന്തം സുരക്ഷിതത്വം മറന്ന് കൈനീട്ടുന്ന ഇത്തരം മനുഷ്യരാണ് യഥാർത്ഥ ദൈവങ്ങൾ. ആ അപരിചിതന്റെ പേര് എനിക്കറിയില്ല, പക്ഷേ അന്ന് മുതൽ എന്റെ പ്രാർത്ഥനകളിൽ ആ മുഖവുമുണ്ട്. കാരണം മനുഷ്യത്വം എന്നാൽ വാക്കുകളല്ല പ്രവൃത്തികളാണെന്ന് ആ യുവാവ് എന്നെ പഠിപ്പിച്ചു. നിങ്ങളും അത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുമാറാകട്ടെ എന്ന് സ്നേഹപൂർവ്വം KM മാത്യൂസ് ആണ്.

മതിച്ചേട്ടാ, ഇതാണ് നമുക്കും എല്ലാവരോടും പറയാനുള്ളത്. നമ്മുടെയൊക്കെ ചിന്തയാണ് കേട്ടോ പലതിൽ നിന്നും നമ്മളെ മാറി നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്റെ നമ്മുടെ എന്റെ ചിന്ത മാറ്റി ജീവനുള്ള എന്തിനേയും പരിപാലിക്കാനുള്ള ഒരു മനസ്സ് വളർത്തിയെടുക്കുക. മനുഷ്യരെല്ലാം ഏറെ താലോലിച്ച് തന്നെയാണ് മക്കളെ വളർത്തുന്നത്. താലോലിച്ച് വളർത്തിയ അത്തരം ജീവനുകളാണ് നിങ്ങളുടെയും എന്റെയും മുന്നിൽ തളർന്നു കിടക്കുന്നത്. അതിനെ സംരക്ഷിച്ചില്ലെങ്കിൽ പിന്നെ മനുഷ്യനാണെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല കേട്ടോ. സോ മനുഷ്യത്വമുള്ള മനുഷ്യനായി ജീവിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം.

ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, BPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യേ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലറാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റ് ലിവർ ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റി ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായി നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, 2 ആൽക്കഹോൾ ഒഴിവാക്കൽ, 3 ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, 4 ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്.

0: ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: സഹത് സാലിഹ് അച്ച കത്താണോ?
3: സഹത്
2: സാലിഹ് കാസർഗോഡ്. അങ്ങനെയല്ലേ, കാസർഗോഡ് നെയ്പത്തലം ബീഫും തിന്നണ, അല്ലെങ്കിൽ വേണ്ട പള്ളിച്ചോറ് തിന്നാം. എന്നിട്ട് വൈകുന്നേരം ചെർക്കള ടൗണില് അവൽ മിൽക്കോ ചർമുറുവോ തിന്ന് നേരം ഇരുട്ടുന്നവരെ കാത്തു നിക്കണം. കാസർഗോഡ് രീതിയിൽ പറഞ്ഞാൽ വൈകുന്നേരം നമ്മ എന്ത് ചെയ്യുക? മാഷെ, ഇവിടെ അടുത്തൊരു തൂക്കുവാലമുണ്ട്, കുറച്ച് നടക്കാനുണ്ട്. ക്ലാസ്സിലൊരു വിദ്യാർത്ഥി എന്നോട് പറഞ്ഞതായി എനിക്ക് ഓർമ്മയുണ്ട്. എങ്കിൽ അവിടെ വരെ ഒന്ന് പോയി നോക്കാം, കുറച്ചധികം നടക്കാനുണ്ട്, സാരമില്ലെന്നേ. കാസർഗോഡൻ ഗ്രാമപ്രദേശങ്ങളെല്ലാം കണ്ട് പതിയെ പോകാം. ഉയർന്നും താഴ്ന്നും നിരപ്പായതുമായ ഒരു ദേശം, അധികം ആരെയും കാണാനില്ല. എവിടെയാ കാണാനുണ്ടാകും? എല്ലാം എറണാകുളത്തല്ലേ. തിങ്ങി നിറഞ്ഞ വീടുകളില്ല, എങ്ങും ശാന്തം സമാധാനം. ഇടക്കിടക്ക് ചെറിയ പലചരക്ക് കടകൾ കാണാം. വഴി ചോദിച്ചു പോകുമ്പോൾ കിട്ടുന്ന മറുപടിയാണ് രസം. പല ശൈലിയിലുമുള്ള സംസാരങ്ങൾ, അതന്നെ സപ്തഭാഷാ സംഗമ ഭൂമിയാണല്ലോ ഇവിടം. കൂടുതലും തെങ്ങിൻ തോപ്പുകളാണ്. അതിനിടയിൽ ഒരു കുഞ്ഞു ഗ്രാമം ചേരൂർ. ഇവിടെ ഒരു ചെറിയ പീടിയുണ്ട്. പാദ സിഗരറ്റും വലിച്ച് സൊറ പറഞ്ഞിരിക്കുന്ന കുറച്ച് തല മുതിർന്നവർ. പക്ഷെ പണ്ട് ഗ്രാമങ്ങളിൽ വൈകുന്നേരങ്ങളിൽ കണ്ടിരുന്ന കുട്ടിപ്പട്ടാളങ്ങളെ എങ്ങും കാണാനുമില്ല. ഒരു പള്ളിയുണ്ട്, കല്യാണ പന്തലിട്ട് അലങ്കരിച്ച വീട് കാണാം. അല്പം പ്രായം തോന്നിക്കുന്നവരെ മാത്രമേ കൂടുതൽ കാണുന്നുള്ളൂ. ചന്ദ്രഗിരിപ്പുഴയുടെ തീരത്ത് കുറച്ച് ചെറുപ്പക്കാരുണ്ട്. കോൺക്രീറ്റ് വീടുകൾക്കിടയിൽ ഇടയ്ക്കിടെ ചെങ്കല്ലു കൊണ്ട് നിർമ്മിച്ച ഓടുമേഞ്ഞ പുരകളും. ഇതിനെല്ലാം ഒരു കോണിൽ ഈ ഗ്രാമത്തിന് ജീവൻ നൽകുന്ന പയസ്വിനി എന്ന ചന്ദ്രഗിരി പുഴ. ഇതിൽ കൂടുതൽ ചേരൂരിന്റെ ഭംഗി പറയാൻ എനിക്കറിയില്ല. പയസ്വിനിയുടെ തീരം സുന്ദരമാണ്. ഓയ് അക്കർക്ക, ഒച്ചത്തിലുള്ള ചോദ്യം കേട്ടാണ് പുഴയിലേക്ക് നോട്ടം പോയത്.
4: അക്കർക്ക,
2: അവിടെ എന്നെയും നോക്കി നീളമുള്ള വടി പുഴയിൽ കുത്തി തോണി പാതി വെള്ളത്തിൽ നിശ്ചലമാക്കി നിർത്തി എന്റെ മറുപടിയും കാത്തു ഒരാൾ നിൽക്കുന്നു. ഞാനെന്തിനാ അക്കർക്ക് പോകുന്നത്? ഇല്ല എന്ന് പറയുന്നതിന് മുമ്പേ ചോദ്യം വന്നു. അക്കർക്ക, അതെ, അല്ല ഞാനെന്തിനാ അതേ എന്ന് പറഞ്ഞത്? ഇനിയിപ്പോ അല്ലേന്ന് എങ്ങനെ പറയാ? തോണിയിൽ നിറയെ ആളുകളുണ്ട്, ഇവിടെ ഇരിക്കാൻ സ്ഥലവും ഇല്ലല്ലോ. നിങ്ങ വാ, മായച്ചാനൊക്കെ പോയാൽ അക്കർക്ക് പോവാ. എന്താ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് വേണ്ടി തരപ്പെടുത്തിയ തോണിയിലെ ഒരു തട്ടിൽ ഞാൻ സ്ഥാനം പിടിച്ചു. തലയിൽ കിട്ടിയ തോർത്ത് ഒന്നുകൂടി ഊരി കൊടഞ്ഞ് വീണ്ടും ഒന്ന് കെട്ടി നീളം കൂടിയ മുളവടി കൊണ്ട് സർവശക്തിയും എടുത്ത് ചന്ദ്രഗിരി പുഴയുടെ ആഴങ്ങളിലേക്ക് അയാൾ തോണി തുഴയുമ്പോൾ ഞാൻ ചോദിച്ചു, പേരെന്താ? മൊയ്തു. നിന്റെ പോരാടെ? ഇടുക്കി. ഇടുക്കിയിലാ? അല്ലാ, ചന്ദ്രഗിരി പുഴയുടെ ഒത്ത നടുവിൽ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയുമ്പോ ചോദ്യത്തിലായിരുന്നില്ല എന്റെ ശ്രദ്ധ. പ്രായത്തിന്റെ ലക്ഷണങ്ങളും ക്ഷീണങ്ങളുമെല്ലാം മൊയ്തുക്കാന്റെ മുഖത്തും ശരീരത്തും കാണാം. എന്നിട്ടും ഇത്രയും ജീവനുകളെയും കൊണ്ട് ചന്ദ്രഗിരി പുഴയുടെ ഓളപ്പരപ്പിലേക്ക് തോണി തുഴയാനുള്ള മൊയ്തുക്കാന്റെ ആരോഗ്യത്തെ പ്രായം തളർത്തിയിട്ടില്ല. എന്നെ ഉമ്മ പ്രസവിച്ചന്നേ തോണി തന്നെ. തോണി തന്നെ ഉഭയജീവിതം. ആ വാക്കുകളിൽ നിന്ന് മനസ്സിലായി ഒരു പക്ഷേ പയസ്വിനി ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്നത് മൊയ്തുക്കാനെയാണെന്ന്. ഇവിടുന്ന് കാസർഗോഡ് പട്ടണത്തിലേക്ക് മൊയ്തുക്ക പോകുന്നത് ഈ വള്ളത്തിൽ തന്നെ. ഒരു പച്ചയായ സാധു മനുഷ്യൻ, പരാതിയോ പരിഭവമോ ഒന്നുമില്ല, സ്നേഹവും കരുണയുമുള്ള ഒരു പാവം പയസ്വിനിയുടെ കാമുകൻ. ഇതുപോലെ ഒരു ദേശത്തിന്റെ ജീവരേഖയായ പയസ്വിനി പുഴയ്ക്ക് എത്രത്തോളം കഥകൾ വേറെയും പറയാനുണ്ടാകും. പുഴന്റെ അക്കരെ വയലാങ്കുഴി എന്നൊരു മറ്റൊരു ഗ്രാമമുണ്ട്. ചേരൂരിൽ നിന്നും വയലാങ്കുഴിയിലേക്കും തിരിച്ചും 10-60 വർഷങ്ങളോളമായി ഈ പച്ചയായ മനുഷ്യൻ തോണി തട്ടിക്കൊണ്ടിരിക്കുന്നു. അടുത്തൊരു തൂക്കുപാലം വന്നെങ്കിലും സായാഹ്നം ചെലവഴിക്കാൻ വരുന്നവർ കൂടുതലും അക്കരയ്ക്ക് മൊയ്തുക്കാന്റെ കൂടെ വള്ളത്തിലും തിരികെ തൂക്കുപാലത്തിലൂടെയുമാണ് വരിക. പുഴയിൽ നീന്തി മത്സരിക്കുന്ന കുട്ടികളുണ്ട്. ആഴം കൂടിയ പുഴയിലേക്ക് തൂക്കുപാലത്തിന്റെ മുകളിൽ നിന്നും ചാടുന്ന ബിരുദന്മാരുണ്ട്. ഇവർക്കൊന്നും പുഴയെ പേടിയില്ല. ഇത്രയും ആഴത്തിൽ ഒരു കുസലവുമില്ലാതെ തെല്ലൊരു ഭയവുമില്ലാതെ ഈ കുരുന്നുങ്ങൾ ഇതെങ്ങനെ? ആ പയസ്വിനിയുടെ മക്കളാണ് പുഴയുടെ ജീവനും തുടിപ്പും അറിയുന്നവർ. ഒരു 100 നോട്ട് മടക്കി മൊയ്തുക്കാന്റെ കയ്യിൽ വെച്ച് മറ്റൊന്നും പറയാതെ ഞാൻ അക്കരയ്ക്ക്. ഒക്കുപ്പാന്റെ കടയിൽ നല്ല തിരക്കുണ്ട്. അക്കരയ്ക്ക് വന്നവരും ചന്ദ്രഗിരിയെ കാണാൻ വന്നവരുമെല്ലാം ഒക്കുപ്പാന്റെ കടയിലെ ചായയും കുടിച്ചിരിപ്പാണ്. കല്ലുമ്മക്കായുണ്ട്, നെയ്പ്പത്തളിയും ബീഫ് കറിയും ഉണ്ട്, ഉപ്പിലിട്ട നെല്ലിക്കയും മാങ്ങയും അങ്ങനെ കൊറേയുണ്ട്. ഒരു കണ്ണാടിപ്പട്ടിയിൽ പേരറിയാത്ത എണ്ണ പലഹാരങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. പതിവ് തെറ്റിക്കണ്ട. ഇച്ചാ ഒരു ചായ. നെയ്പ്പത്തളിയും ബീഫ് കറിയും വേണാ? വേണ്ടപ്പ. തെങ്ങിൻ തോപ്പിന്റെ ഇടയിലൂടെ മുൻപോട്ട് നടന്നാൽ തൂക്കുപാലമാണ്. 2002 ഈ തൂക്കുപാലം നിർമ്മിക്കുന്നത്. അതുവരെ മൊയ്തുക്കാനെ പോലുള്ള കടത്തു തൊഴിലാളികളായിരുന്നു ഇന്നാട്ടുകാരുടെ ആശ്രയം. ഇപ്പോൾ മൊയ്തുക്ക മാത്രമാണ് വള്ളം തുഴയാനിടയുള്ളത്. പാലം വന്നത് മൊയ്തുക്കാക്കും ഗുണമായി. പണ്ട് കടത്തു കൂലിയായി കിട്ടുന്ന ചെറിയൊരു തുകയ്ക്ക് പകരം ഇന്ന് ടൂറിസത്തിൽ നിന്നുള്ള ഒരു വരുമാനമായി മൊയ്തുക്കാക്ക്. തൂക്കുപാലത്തിന്റെ ഒത്ത നടുവിൽ നിന്ന് ചന്ദ്രഗിരിയെ ചുറ്റും കാണാം. തീരത്തെ തെങ്ങിൻ തോപ്പിലെ തെങ്ങുകൾ പുഴയെ തൊട്ടു തൊടാതെ ചാഞ്ഞു നിൽക്കുന്നു. പുഴയെ പലതവണ മുറിച്ചു കടന്ന് മൊയ്തുക്കാന്റെ വള്ളം കടന്നു പോകും. നേരം ഇരുട്ടാറായോ മാനത്ത് പക്ഷികൾ പല കോണിലേക്കും കൂടുതേടി പറക്കുന്നുണ്ട്. പയസ്വിനിക്കൊരു സുവർണ നിറം പരന്നിട്ടുണ്ട്. പുഴയിൽ നീന്തിക്കളിച്ച ബാല്യങ്ങളെല്ലാം വീടെത്തിയിട്ടുണ്ടാകും. പക്ഷെ മൊയ്തുക്ക നേരം ഇരുട്ടിയിട്ടും തോണി നിറങ്ങിയിട്ടില്ല. പുഴക്കരയിൽ ഒരാൾ മൊയ്തുക്കാനെയും കാത്തിരിപ്പുണ്ട്. പണ്ട് ഇവിടെ വെള്ളം തുഴഞ്ഞിരുന്ന കടത്തുകാരനാണ് മൊയ്തുക്കാന്റെ ഉറ്റ സുഹൃത്ത്. പ്രായം അദ്ദേഹത്തെ വെള്ളം തുഴയാൻ അനുവദിക്കുന്നില്ല. പൈസിനിയുടെ

0: ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇനി കഥ പറയാൻ പയസ്വിനി ഇവിടെ തന്നെയുണ്ട്. സഹദ് സാലിഹ്, സഞ്ചാരി, പർവ്വതാരോഹകൻ, പെരുമ്പിള്ളിച്ചിറയിൽ നിന്നാണ് കത്തയച്ചിരിക്കുന്നത്.
1: സഹദ് വളരെ മനോഹരമായിട്ടുള്ള ഒരു കത്താണ്.
0: ഈ കത്ത്
1: ഈ കത്ത് വായിക്കുമ്പോ ചന്ദ്രഗിരിപ്പുഴ എന്റെ ഹൃദയത്തിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു.
0: ഓഹോ,
1: ചേരൂർ. ചേരൂർ എന്ന് പറയുന്നത് ചന്ദ്രഗിരിയോട് ചേർന്ന് മെല്ലെ തെക്കോട്ട് ചെരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശത്തെയാണ് ചേരൂർ എന്ന് പറയുന്നത്. ഞാൻ ആ ചേരൂർ നിരവധി തവണ ഞാൻ പോയിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളുള്ള സ്ഥലമാണ് ചേരൂർ. ആ ചേരൂർ മുഹമ്മദ് ക. അപ്പോ ആ ചേരൂർ വന്ന് നിൽക്കുന്നത് ചന്ദ്രഗിരിയുടെ തീരത്താണ്. ആ ചന്ദ്രഗിരിയാണ് പിന്നീട് മറ്റേ കരയിലേക്കൊക്കെ, അതായത് എന്താണ് നമ്മുടെ ബെവിഞ്ച എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് എനിക്ക് അറിയുന്ന ഓർമ്മകൾ. അതെ, ബെവിഞ്ച് നമ്മുടെ മാതൃഭൂമിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രദേശങ്ങളൊക്കെ ചേർന്ന് നിൽക്കുന്ന ഈ ചന്ദ്രഗിരിയുടെ ഓളങ്ങളെ കുറിച്ച്, അതിന്റെ പരപ്പിനെ കുറിച്ച്, അതിന്റെ ആഴങ്ങളെ കുറിച്ച്, ആ പുഴയെ അറിയുന്ന മനുഷ്യനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ നെടുനീളൻ തോട്ടിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ തോണിയെക്കുറിച്ചൊക്കെ ഉള്ള അനുഭവങ്ങളൊക്കെ ചന്ദ്രഗിരിയിലൂടെ ഒരു സഞ്ചാരം സാധിപ്പിച്ചതാണ്. ആ സഞ്ചാരത്തോടൊപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഇപ്പൊ കാസർഗോഡുള്ള ചന്ദ്രഗിരി പുഴയാണെങ്കിൽ തിരുവനന്തപുരത്തെ ഒരു MLA കോട്ടസിന്റെ പേരും ചന്ദ്രഗിരി എന്നാണ്.
0: ഏതെങ്കിലും കൊള്ളാം, ഇത്തരം കഥകളൊക്കെ വരട്ടെ. നമുക്ക് ഓരോ നാടിനെ കുറിച്ചും അവിടെയുള്ള മൊയ്തുഖാനെ പോലുള്ള ആൾക്കാരെ കുറിച്ചുള്ള കഥ കേൾക്കാൻ നല്ല താല്പര്യമുണ്ട്. എഴുതാനാരും മറക്കണ്ട.

0: നമ്മള് ഡെയിലി പറയുന്ന കാര്യം ഒന്നുകൂടി ഇവിടെ ആവർത്തിക്കേണ്ടിയിരിക്കുന്നു.
1: നല്ല കത്തുകളാണ്, നല്ല എഴുത്തുകാര്, ഇപ്പൊ കണ്ടില്ലേ പർവ്വതാരോഹൻ, എന്താണ് സഞ്ചാരി,
0: ആളുകളൊക്കെയാണ്.
1: ശരിക്കും ആകെ ഓസ്ട്രേലിയയിൽ നിന്ന് കത്ത്, വിദേശികൾ കത്തയക്കണം, എന്നിട്ട്
0: കത്തയക്കണം
1: ഒരു പെർഫ്യൂമും കൂടി അയച്ചൊക്കെ സന്തോഷം. അതിനേക്കാൾ ചന്ദ്രഗിരിയുടെ കത്ത്

0: ഇവിടെ പർവ്വതാരോഹകനാണ്, സഞ്ചാരിയാണ്.
1: നല്ല കാര്യം നമ്മള് പറഞ്ഞല്ലോ.
0: ഒന്നും പറഞ്ഞില്ല, ഞാനത് പറഞ്ഞു തുടങ്ങുമ്പോ ഓസ്ട്രേലിയയിൽ നിന്ന് കത്തു വരുന്നു. അങ്ങനെയാണ്
1: എല്ലാം പറയാൻ ആള് വേണ്ടേ?
0: അതെ,
1: നിങ്ങള്
0: വിദേശം പറയൂ. നിങ്ങൾക്ക് പ്രവാസി വകുപ്പ്, എനിക്ക് തദ്ദേശ സ്വയംഭരണം പോലെ.
1: അപ്പൊ പ്രിയരെ, ഇങ്ങനെയുള്ള കത്തുകൾ ഇനിയും വന്നുകൊണ്ടിരിക്കട്ടെ. നല്ല നല്ല കത്തുകളാണ് നമുക്ക് എനർജി നൽകുന്ന ടോണിക്. അപ്പൊ അത് മറക്കണ്ട. കത്തുകൾ അയക്കേണ്ട വിലാസം ഹലോ വി പി എസ് ലേക്ഷർ സൗണ്ട് പാർക്ക് അക്കാദമി,
0: തൃക്കാക്കര പി ഒ. മെയിൽ ഐ ഡി ഹലോ വി പി എസ് ലേക്ഷർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം. നമ്പർ 8157000888.
1: അപ്പൊ വീണ്ടും തദ്ദേശ സ്വയംഭരണവും വിദേശകാര്യ വകുപ്പും ഒക്കെ ആയിട്ട് ഞങ്ങൾ നാളെ എത്താം. നന്ദി,
0: നമസ്കാരം.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ വി പി എസ് ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
3: സമയം 9:34.

FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, സ്നേഹപൂർവം സ്വാഗതം. നന്ദനം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനത്തോടെ ആരംഭിക്കാം FM മോർണിംഗ് സെലക്ഷൻസ്. ഈ ഗാനത്തിൻ്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

ചിത്രം കാക്കക്കുയിൽ. ഗായകൻ എം ജി ശ്രീകുമാർ. ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് ദീപൻ ചാറ്റർജി.

0: ചേച്ചി, ജോലി കിട്ടി.
1: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
0: പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
1: നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
0: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
1: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
0: പക്ഷേ ചേച്ചി,
1: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷെ പാർട്ടി തരാതെ പറ്റില്ല.
0: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
2: RBI പറയുന്നു,
3: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
4: FM മോർണിംഗ് സെലക്ഷൻസിൽ അടുത്ത ഗാനം MG ശ്രീകുമാർ, സ്മിത എന്നിവർ പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് മോഹൻ സിത്താര. ചിത്രം നക്ഷത്രങ്ങൾ പറയാതിരുന്നത്.

അടുത്ത ഗാനം പാടിയത് വിനീത് ശ്രീനിവാസൻ, ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ശ്രീനാഥ് ശിവശങ്കരൻ. ചിത്രം ഒരു കുട്ടനാടൻ ബ്ലോഗ്.

ചിത്രം സുഖമാണോ ദാവീദേ. നജീം അർഷാദ്, ജ്യോത്സന രാധാകൃഷ്ണൻ എന്നിവർ പാടിയ ഈ ഗാനത്തിൻ്റെ രചന കൈതപ്രം, സംഗീതം മോഹൻ സിത്താര.

0: ഇന്ന് രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്.
1: തൃക്കൈയിൽ ശംഖചക്രാംബുജഗദകൾ ധരിച്ചോരു ബാലസ്വരൂപം തക്കത്തിൽ ദേവകിക്കും കണവനുമണയദർശിതം കൈതൊഴുന്നേൻ.
0: അവതരണം ഇടപ്പള്ളി ചങ്ങമ്പുഴ അക്ഷര ശ്ലോക സമിതി.
2: പീലിക്കണ്ണൊന്നു കണ്ടാലരികിലെവിടെയോ കണ്ണനുണ്ടെന്ന പോലെ.
0: അക്ഷര ശ്ലോക സദസ് ഇന്ന് രാത്രി 9:30.
3: സമയം 9 കഴിഞ്ഞ് 35:18. FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ചിത്രം

ഗായകൻ യേശുദാസ്, ഗാനശില്പികൾ കൈതപ്രം ഇളയരാജ, ചിത്രം കളിയൂഞ്ഞാൽ.

കളി എന്ന ചിത്രത്തിന് വേണ്ടി കെ എസ് ഹരിശങ്കർ, രാധിക നാരായണൻ എന്നിവർ പാടിയ ഗാനം. രചന പി എസ് റഫീഖ്, സംഗീതം രാഹുൽ രാജ്.

ചിത്രം ബൾട്ടി, പാടിയത് സായി അഭ്യാങ്കർ, സുബ്ബലക്ഷ്മി എന്നിവർ. ഗാനരചന വിനായക് ശശികുമാർ. സംഗീതം സായി അഭ്യാങ്കർ.

ചിത്രം ബാല്യകാല സഖി. പാടിയ ദേശുദാസ്. ഗാനരചന കെ ടി മുഹമ്മദ്. സംഗീതം കെ രാഘവൻ.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും 10:15.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയാണ് സാമ്പത്തിക സ്ഥിതി പരിശോധിച്ച് ധവളപത്രം തയ്യാറാക്കിയത്. ധവളപത്രത്തിൽ എതിർപ്പുമായി പ്രതിപക്ഷം. ധവളപത്രം പൊളിറ്റിക്കൽ രേഖയാണെന്നും തിരഞ്ഞെടുപ്പ് ജയത്തിന്റെ പേരിൽ എന്തുമാകാമെന്ന് കരുതരുതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. മുൻമന്ത്രി കെ എൻ ബാലഗോപാലും ധവളപത്രം സംബന്ധിച്ച് വിയോജിപ്പ് രേഖപ്പെടുത്തി. ഔദ്യോഗിക രഹസ്യരേഖകൾ പുറത്തുകൊടുത്തുവെന്നും എ ജിക്ക് പോലും കൊടുക്കാത്ത കണക്കാണ് പുറത്തു നൽകിയതെന്നും അദ്ദേഹം നിയമസഭയിൽ കുറ്റപ്പെടുത്തി. ധവളപത്രം സംബന്ധിച്ച പ്രതിപക്ഷ ആരോപണങ്ങൾ തള്ളി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഒരു രേഖയും പുറത്തുപോയിട്ടില്ലെന്നും ഭാവി കേരളം കെട്ടിപ്പടുക്കുന്ന അടിസ്ഥാന രേഖയാണ് ധവളപത്രമെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. രണ്ടാമത് ബ്രിക്സ് കൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്നും നാളെയുമായി ഉത്തർപ്രദേശിലെ വാരണാസിയിൽ. ചൈന, ബ്രസീൽ, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. ബീഹാറിൽ സ്വകാര്യ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 3 പേർ മരിച്ചു. ബ്രഹ്മപുര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുസാഫിർപൂരിലാണ് ഇന്നലെ രാത്രി തീപിടുത്തമുണ്ടായത്. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇടുക്കി പാമ്പനാറിൽ നിർമ്മാണത്തിലിരുന്ന 5-നില കെട്ടിടം പുലർച്ചെ തകർന്നു വീണു. നിർമ്മാണത്തിലെ അപാകതയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം. ഇന്ത്യ ബാസ്കറ്റ്ബോൾ ലീഗ് കേരള 1 സീസണിന് ഇന്ന് കൊച്ചിയിൽ തുടക്കമാകും. റീജിയണൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഹൈബി ഈഡൻ എം പി ഉദ്ഘാടനം ചെയ്യും.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
1: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. സ്ത്രീകളെ ബാധിക്കുന്ന ക്യാൻസറുകളിൽ ഒന്നാണ് ഗർഭാശയ ഗള ക്യാൻസർ അഥവാ സെർവിക്കൽ ക്യാൻസർ.

0: എന്താണ് ഗർഭാശയകള ക്യാൻസർ, ഇതിന്റെ ലക്ഷണങ്ങളും പ്രതിവിധിയും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് സംസ്ഥാന ആരോഗ്യവകുപ്പിലെ കൺസൾട്ടന്റും റേഡിയേഷൻ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ അൻസർ സുഹദ് സേഠ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: സർ. എന്താണ് ഗർഭാശയകള ക്യാൻസർ അഥവാ സെർവിക്കൽ ക്യാൻസർ?
1: ഇന്ത്യയിലെ സ്ത്രീകളിൽ 20 വർഷം മുമ്പ് ഏറ്റവും കൂടുതലായി കണ്ടുവന്നിരുന്ന ക്യാൻസറുകളിലൊന്നാണ് ഗർഭാശയകള ക്യാൻസർ. ഇന്ന് 3rd സ്ഥാനത്ത് നിൽക്കുന്നു. അതായത് മൊത്തം ക്യാൻസറുകൾ എടുത്തു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ കഴിഞ്ഞ് വായിലെ ക്യാൻസർ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗർഭാശയകള ക്യാൻസറാണ് ഇന്ത്യയിലെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. സ്ത്രീകളുടെ ഗർഭാശയത്തിൻ്റെ നടുക്കുള്ള അല്പം വീതി കുറഞ്ഞ ഒരു കനാല് പോലത്തെ ഒരു ചെറിയ ഓപ്പണിംഗ് ഉള്ള ഒരു സ്ഥലത്താണ് ഗർഭാശയഗളം എന്ന് പറയുന്നത്. ആ ഭാഗത്തുണ്ടാകുന്ന ക്യാൻസറിനെയാണ് ഗർഭാശയകള ക്യാൻസർ എന്ന് പറയുന്നത്. ഈ ഗർഭാശയകള ക്യാൻസറിൻ്റെ ഒരു സവിശേഷ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനാവും. പ്രാരംഭദശയിലുള്ള ക്യാൻസർ രോഗനിർണയ ക്യാമ്പുകളും അതുമായി ബന്ധപ്പെട്ട പരിപാടികളെല്ലാം ഗർഭാശയകള ക്യാൻസറുകളെ കേന്ദ്രീകരിച്ചാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് അത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നേരത്തെ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ക്യാൻസറുകളിൽ ഒന്നാണ് ഗർഭാശയകള ക്യാൻസർ.
0: ഗർഭാശയകള ക്യാൻസർ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: പല കാരണങ്ങളുണ്ട്. എപ്പോഴും ക്യാൻസറുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് മൾട്ടി ഫാക്ടോറിയൽ, പല ഘടകങ്ങളും അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് പറയുമ്പോൾ ഏജ് ഒരു ഘടകമാണ്. അതായത് വളരെക്കാലം മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് വയസ്സായ സ്ത്രീകൾ, ആർത്തവവിരാമം സംഭവിച്ച സ്ത്രീകളിലായിരുന്നു കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ആ നാച്ചുറൽ കോഴ്സ് ഓഫ് ദി ഡിസീസ് നോക്കുമ്പോൾ അത് പ്രത്യുൽപാദന ഘട്ടത്തിലുള്ള സ്ത്രീകളിൽ തന്നെ ആർത്തവവിരാമത്തോട് അടുക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത്. അതിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് നിരന്തരം യോനിമുഖത്തും അതുപോലെ ജനനേന്ദ്രിയ ഭാഗത്തും ഏൽക്കുന്ന ക്ഷതങ്ങൾ, അവിടെ ഉണ്ടാകുന്ന അണുബാധകൾ. അണുബാധകൾ വൈറസ് കൊണ്ടുണ്ടാകാം, ബാക്ടീരിയ കൊണ്ടുണ്ടാകാം, ഫംഗസ് കൊണ്ടുണ്ടാകാം, ഇതര പരാദജീവികൾ കൊണ്ടുണ്ടാകാം. അത്തരം അണുബാധകൾ നിരന്തരം ഉണ്ടാകുമ്പോൾ അവിടെയുള്ള കോശങ്ങൾ നശിക്കുന്നു. ആ നശിക്കുന്ന കോശങ്ങളുടെ സ്ഥാനത്ത് വരുന്ന കോശങ്ങൾക്ക് അമിത വിഭജനശേഷി കൈവരുന്നു. ഈ അമിത വിഭജനശേഷി കൈവരുന്ന കോശങ്ങൾ ചില വ്യതിയാനങ്ങൾ കാണിക്കുന്നു. ആ വ്യതിയാനങ്ങൾ ക്യാൻസറിലേക്ക് നയിക്കുന്നു. അങ്ങനെയാണ് പലപ്പോഴും ഗർഭാശയകള ക്യാൻസർ ഉണ്ടാകുന്നത്. അപ്പോൾ നിരന്തരം ഉണ്ടാകുന്ന അണുബാധ, ആ അണുബാധ പലതരത്തിലാകാം. യോനിമുഖത്തും ഗർഭാശയമുഖത്തും ഉണ്ടാകുന്ന ക്ഷതങ്ങൾ, പലപ്പോഴും മൂത്രസഞ്ചിയിലും അല്ലെങ്കിൽ മൂത്രനാളിയിലും ഉണ്ടാകുന്ന അണുബാധകൾ, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് നമ്മൾ പൊതുവെ ഗൈനക്കോളജിസ്റ്റുകൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള രോഗങ്ങൾ. പിന്നെ നിരവധി ലൈംഗിക പങ്കാളികളുമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ലൈംഗിക ബന്ധം, അത് സെക്ഷൽ പ്രോമിസ്ക്വിറ്റി എന്നാണ് അതിനെ പറയുന്നത്. പ്രോമിസ്ക്വിറ്റി എന്നാണ് അതിനെ നമ്മുടെ മെഡിക്കൽ ടേമിൽ പറയുന്നത്. അങ്ങനെയുള്ള ഘടകങ്ങൾ വെച്ചിട്ടാണ്. അപ്പൊ അതിനകത്ത് ഈ വൈറസുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈറസ് എന്ന് പറയുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന, സാധാരണ അതിൽ നമ്മുടെ ശരീരത്തിലെ പല ഭാഗത്തായിട്ട് വരുന്ന അരിമ്പാറകൾ എന്ന് പറയുന്ന, പൊതുവെ അങ്ങനെ ഒരു പദം പറയാറുണ്ടല്ലോ, ആ അരിമ്പാറകൾ ഉണ്ടാക്കുന്ന അതൊരുതരം വൈറസ് അണുബാധയാണ്. ആ വൈറസ് അണുബാധ തന്നെ ഗർഭാശയമുഖത്തോ യോനിമുഖത്തോ ജനനേന്ദ്രിയ ഭാഗത്തോ ഉണ്ടാകുകയാണെങ്കിൽ, അത് നിരന്തരം ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഗർഭാശയകള ക്യാൻസറിന് കാരണമാകാം. അതുപോലെ ചുണ്ടിന്റെ കോണിൽ വരുന്ന ഹെർപ്പിസ് സിംപ്ലക്സ് വൈറസ് എന്നൊരു വൈറസ് അണുബാധ ഉണ്ട്. ഒരു കുരു പോലെ വരുന്ന അതേ വൈറസ് തന്നെ ജനനേന്ദ്രിയ ഭാഗത്ത് അണുബാധ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ആ വൈറസും ക്യാൻസർ ഉണ്ടാക്കുന്നതിന് കാരണമാകുമെന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്.
0: സാർ, സാധാരണയായി ഈ രോഗത്തിന് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
1: സാധാരണയായി ഞാൻ പറഞ്ഞുവല്ലോ, അതായത് ആർത്തവവിരാമം സംഭവിച്ച സ്ത്രീകളിൽ വരുമ്പോൾ, അതിനുശേഷം ആർത്തവവിരാമം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ബ്ലീഡിങ് ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെയുള്ള സ്ത്രീകളിൽ അമിത രക്തസ്രാവം വരുന്നുണ്ടെങ്കിൽ അത് ഗർഭാശയകള ക്യാൻസറിന്റെ സൂചനയാകാം. പ്രത്യുൽപാദന ഘട്ടത്തിലുള്ള സ്ത്രീകളിലാണെങ്കിൽ ലൈംഗിക ബന്ധത്തിന് ശേഷമുള്ള അമിത രക്തസ്രാവം, നിരന്തരമായി ഉണ്ടാകുന്ന അണുബാധ, മൂത്രത്തിൽ പഴുപ്പ് എന്നൊക്കെ സാധാരണ ടേംസിൽ പറയുന്ന നിരന്തരമായിട്ടുണ്ടാകുന്ന അണുബാധ, അതുപോലെ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, ആ ജനനേന്ദ്രിയ ഭാഗത്ത് നിരന്തരമായിട്ടുണ്ടാകുന്ന അണുബാധ, അത് പലപ്പോഴും രോഗലക്ഷണങ്ങളായിട്ട് കാണുന്നത് ബ്ലീഡിങ് ഒന്ന്, പിന്നെ സാധാരണ ഹോർമോണിന്റെ സ്വാധീനം കൊണ്ട് ഒരു വെള്ള നിറത്തിലുള്ള വൈറ്റിഷ് ഡിസ്ചാർജ് സാധാരണ സ്ത്രീകളിൽ ആ പീരിയഡ്സിനോട് അടുപ്പിച്ച് ഉണ്ടാകാറുണ്ട്. പക്ഷെ അത് കുറച്ച് കൂടുതലായിട്ട് കാണുന്നു. അതിനോടൊപ്പം പഴുപ്പ് പോലെ വരുന്നു, അത് നിരന്തരമായിട്ട് ആവർത്തിക്കപ്പെടുന്നു. ഒരു കുറഞ്ഞ പനി പോലെ, ഇൻഫെക്ഷൻ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇതിനോട് ചേർന്ന് വരുന്നു. കുളിരും വിറയുമായിട്ടുള്ള പനി, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ സാധാരണ വരുന്ന പോലത്തെ ലക്ഷണങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേക്കും സാധാരണ നമ്മൾ

0: ആ രീതിയിലാണ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ അതായത് അത്തരമുള്ള സ്ത്രീകളിൽ ഒരു സ്ക്രീനിങ് ടെസ്റ്റ്, പാപ് സ്മിയർ എന്ന് പറയുന്ന സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള വ്യതിയാനങ്ങൾ തന്നെ ഇതിൻ്റെ ആ ഗർഭാശയകള ഭാഗത്തുള്ള ശ്ലേഷ്മ സ്ഥലത്തിൽ വന്നതായിട്ട് കാണാം. അപ്പൊ അങ്ങനെ വരുന്ന സ്ത്രീകളിൽ ഒരു ലഘു ശസ്ത്രക്രിയ, ഡി എൻ സി എന്ന് പറയുന്ന ഒരു ലഘു ശസ്ത്രക്രിയ ചെയ്യുന്നതോടുകൂടി ആ വ്യത്യാസം അവിടെ നിൽക്കുകയാണ്. അതായത് മൂർധന്യാവസ്ഥയിലുള്ള ക്യാൻസറിലേക്ക് മാറുന്ന ആ ഒരു സാധ്യത അവിടെ തീരുകയാണ്. അതോടെ ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാൻസർ പ്രിവെൻഷനാണ് ആ ഒരു ചെറിയ ലഘു ശസ്ത്രക്രിയ കൂടെ സംഭവിക്കുന്നത്.
1: സർ, ഇന്ന് ഈ രോഗലക്ഷണങ്ങൾ പലരിലും ഉണ്ടെങ്കിലും പക്ഷെ അവർ വേണ്ടത്ര ഒരു ഗൗരവം ഈ വിഷയത്തിൽ കാണിക്കുന്നതായി കാണാറില്ല. രോഗലക്ഷണങ്ങൾ ഒക്കെ തന്നെ ഡോക്ടറോട് പറയാനും അല്ലെങ്കിൽ കുടുംബത്തോട് തുറന്നു പറയാനുമുള്ള ഒരു വിമുഖത പലരിലും കാട്ടാറുമുണ്ട്. ഇത് പലപ്പോഴും ഈ രോഗത്തെ സങ്കീർണമാക്കുകയില്ലേ?
0: ഈ പറഞ്ഞ ശരിയാണ്, പക്ഷെ അത് ഈ ഇപ്പോ അത് മാറി വരുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ താഴേക്കിടയിലുള്ള ആരോഗ്യ രംഗത്തെ പ്രവർത്തനം, അതിനകത്തുണ്ടായ ആ ഉണർവ് കാരണം ആ വ്യത്യാസങ്ങളൊക്കെ കുറച്ചൊക്കെ നമുക്ക് തരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ്, ആശാ വർക്കേഴ്സ്, അതുപോലെ അംഗൻവാടി വർക്കേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു ഒരു ശൃംഖല തന്നെ ഇവരെ കണ്ട് അവരുടെ രോഗലക്ഷണങ്ങൾ അറിഞ്ഞ് നേരത്തെ തന്നെ അവരെ ഡോക്ടറുടെ അടുത്തെത്തിക്കാനുള്ള ഒരു ട്രെയിനിങ്, ആ രോഗലക്ഷണങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഇന്ന ഇന്ന രോഗലക്ഷണങ്ങളുള്ള ആള് ഇന്ന അസുഖത്തിന്റെ സാധ്യതയുള്ളതാണെന്ന് അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഒരു സവിശേഷമായിട്ടുള്ള ആപ്പ് തന്നെ, ശൈലി ആപ്പ് എന്നൊരു ആപ്പ് നിലവിലുണ്ട്. അപ്പൊ ആ ആപ്പ് അനുസരിച്ചിട്ട് ഇവരെ സ്ക്രീൻ ചെയ്ത് കൊണ്ടുവരുന്നത് കൊണ്ട് പ്രാരംഭ ദശയിലുള്ള ക്യാൻസർ രോഗ നിർണയ ക്യാമ്പുകളിലേക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് കൊണ്ട് നേരത്തെ തന്നെ ക്യാൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ അവസ്ഥയിൽ നിന്ന്, ഇപ്പോൾ ഈ ചോദിച്ച അവസ്ഥയിൽ നിന്ന് അതിനകത്തുനിന്ന് ശരിക്കും മാറ്റം വന്നിട്ടുണ്ട്.
1: സർ, അതുപോലെ തന്നെ ഏത് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളിലാണ് പൊതുവെ ഈ രോഗസാധ്യത കൂടുതൽ കണ്ടുവരുന്നത്?
0: പ്രായം ചെന്ന സ്ത്രീകളിലായിരുന്നു ആദ്യം ഇത് കണ്ടിരുന്നത്. നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, 20 വർഷം മുമ്പ് ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ, ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഒരു 60 പ്രായത്തിലുള്ള സ്ത്രീകളായിരുന്നു കൂടുതലായിട്ട് ഈ രോഗബാധിതരായിട്ട് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതിൽ നിന്ന് മാറ്റമായി ഇപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കാലഘട്ടത്തിൽ ആ ഏജ് ഗ്രൂപ്പ് ശരിക്കും പറഞ്ഞാൽ ഒരു 40 to 50 ഏജ് ഗ്രൂപ്പിലും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. പ്രത്യുൽപാദന ഘട്ടം കഴിഞ്ഞ സ്ത്രീകളിലല്ല, പ്രത്യുൽപാദന ഘട്ടത്തിലുള്ള സ്ത്രീകളിൽ തന്നെ, അത് ആ പ്രത്യുൽപാദന ഘട്ടം കഴിയാറായ സ്ത്രീകളിലാണ് ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. കാരണം വെച്ചാൽ ഈ അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുറേ ഘടകങ്ങൾ പറഞ്ഞല്ലോ, ഈ ഘടകങ്ങളുമായിട്ടുള്ള സമ്പർക്കം അല്ലെ, ആ ഘടകങ്ങളുമായിട്ടുള്ള എക്സ്പോഷർ ആ സമയമാകുമ്പോൾ, എന്ന് വെച്ചാൽ ക്യാൻസറിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വർഷങ്ങൾ കൊണ്ടുള്ള ചെറിയ എക്സ്പോഷറാണ് എപ്പോഴും വിഷയമാകുന്നത്. ഇപ്പോൾ റേഡിയേഷൻ തന്നെ അല്ലെങ്കിൽ രാസവസ്തുക്കളായിട്ടുള്ള സമ്പർക്കം തന്നെ, അത് ചെറിയ ഡോസ് കുറേ കാലമായി എക്സ്പോഷർ വരുമ്പോഴാണ് അത് ക്യാൻസറായിട്ട് മാറുന്നത്. ഇവിടെയും അതെ, ആ ഘടകങ്ങളൊക്കെ ആയിട്ട് നിരന്തര സമ്പർക്കം പുലർത്തി വരുന്ന വർഷങ്ങൾ നീളുമ്പോഴാണ് അത് ക്യാൻസറിലേക്ക് നയിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ മെഡിക്കൽ ടേംസിൽ സ്ക്വാമസ് മെറ്റപ്ലേസ്യ എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ടാവും, ഹൈപ്പർ പ്ലേസ്യ എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ടാവും, എൻഡ്രോപിയോൺ എന്നൊരു ഘട്ടമുണ്ടാവും. ഇതൊക്കെ ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള വ്യത്യാസങ്ങളാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ ഈ അസുഖം കണ്ടെത്തി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ പ്രതിവിധി ചെയ്യുകയാണെങ്കിൽ ലഘു ശസ്ത്രക്രിയയോ, അപ്പോൾ അത് അതിൻ്റെ പാപ് സ്മിയർ സ്ക്രീനിങ് ടെസ്റ്റിൽ കൂടി അത് കണ്ടെത്തി കഴിഞ്ഞാൽ അത് ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു വ്യത്യാസമുള്ളൊരു അല്ലെങ്കിൽ 3-ഘട്ടത്തിലെയോ 4-ഘട്ടത്തിലെയോ കിടക്കുന്ന ഒരു ക്യാൻസർ നമുക്ക് അവിടെ വെച്ച് തന്നെ തടയാനാകും.
1: സർ, ഗർഭാശയഗള ക്യാൻസറിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ശ്രോതാക്കൾക്കായി ഒന്ന് വിശദീകരിക്കാമോ?
0: അത് അസുഖത്തിന്റെ ഓരോ ഘട്ടം അനുസരിച്ചിട്ടാണ് തീരുമാനിക്കപ്പെടുന്നത്. ആദ്യമായി നമ്മൾ പറയുകയാണെങ്കിൽ 1-ഘട്ടം. 1-ഘട്ടം എന്ന് പറഞ്ഞാൽ ഗർഭാശയഗളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, അതായത് ചുറ്റുമുള്ള അവയവങ്ങളിലേക്ക് വ്യാപിച്ചിട്ടില്ല എന്നുള്ള അവസ്ഥ. ആ അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ തന്നെയാണ്, അതായത് ശസ്ത്രക്രിയ തന്നെയാണ് അതിന്റെ പ്രതിവിധി. ഗർഭാശയം മൊത്തമായും അതിനോടൊപ്പം അനുബന്ധ അവയവങ്ങളായ അണ്ടാശയം, അണ്ടവാഹിനി കുഴലുകൾ, അതിനു ചുറ്റുമുള്ള സ്നായുക്കൾ, അതിനു ചുറ്റുമുള്ള കഴലകൾ, ഇതെല്ലാം നീക്കം ചെയ്യുന്നതാണ് ആ ഒരു ഒരു കുറച്ച് മേജർ ഓപ്പറേഷൻ തന്നെയാണ്. ആ ഓപ്പറേഷൻ ചെയ്തതിനു ശേഷം അതിൻ്റെ പത്തോളജി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനാവും. അതാണ് 1-ഘട്ടത്തിലെ ചികിത്സ. ഇനി 2-ഘട്ടം എന്ന് പറഞ്ഞാൽ ഗർഭാശയഗളത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കാതെ അതിന് പുറത്തേക്കുള്ള അവയവങ്ങളിലേക്ക് ചെറുതായിട്ട് വ്യാപിച്ചു തുടങ്ങിയ ഘട്ടമാണ്. അപ്പോൾ അവിടം തൊട്ട് ഇതിൻ്റെ ചികിത്സാ രീതി മാറുകയാണ്. അതായത് കൺകറൻ്റ് കീമോ ആർ ടി, അതായത് റേഡിയേഷനും കീമോയും കൂടെ ചേർന്നുള്ള ചികിത്സയാണ് നമ്മളവിടെ കൊടുക്കുന്നത്. പ്രധാന ചികിത്സ റേഡിയേഷൻ തന്നെയാണ്. അതായത് അസുഖം ബാധിച്ച ഭാഗം

0: ങ്ങളിലേക്ക് ഗാമ റേഡിയേഷനെ ഏൽപ്പിച്ച് ആ കോശങ്ങളെ, അർബുദ കോശങ്ങളെ കരിയിച്ച് കളയുന്ന ടെക്നിക്കിനെയാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ആ റേഡിയേഷൻ രണ്ട് തരത്തിലുണ്ട്. അതായത് ഗർഭാശയ ഗളത്തിന് പുറത്ത് റേഡിയേഷൻ ഏൽപ്പിക്കുന്ന ടെക്നിക്, അതിനുശേഷം അതിനനുബന്ധമായി അകത്ത് റേഡിയേഷൻ വെക്കുന്ന, ഉള്ളിൽ റേഡിയേഷൻ വെക്കുന്ന ടെക്നിക്കുണ്ട്. അതിന്റെ ചികിത്സയുടെ കുറച്ചുകൂടി ഫലപ്രദമാകുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അസുഖമുള്ളതിന്റെ ഏറ്റവും അടുത്ത് തന്നെയാണ് നമ്മൾ റേഡിയേഷൻ അവിടെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ആ അസുഖമുള്ള ഭാഗത്തിന് റേഡിയേഷൻ കിട്ടാനുള്ള സാധ്യത അവിടെ കിട്ടും. അപ്പോൾ പുറത്തുള്ള റേഡിയേഷനും അകത്തുള്ള റേഡിയേഷനും കൂടെ ചേർന്നുള്ള ചികിത്സയാണ് റേഡിയേഷൻ ചികിത്സയിലുള്ളത്. പക്ഷെ റേഡിയേഷൻ ചികിത്സയുടെ ആ ഇഫക്റ്റ്, അതിന്റെ ഫലം കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ചെറിയ ഡോസ് കീമോതെറാപ്പി, സിസ്പ്ലാറ്റിൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പാക്ലിടാക്സൽ കാർബോപ്ലാറ്റിൻ എന്ന് പറയുന്ന ചില മരുന്നുകൾ കൂടി ഇതിന്റെ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട്. അതിന് അനുബന്ധ ആ റോളാണ് കൂടുതലായിട്ടുള്ളത്. പ്രധാനമായിട്ടുള്ള ചികിത്സ റേഡിയേഷൻ തന്നെയാണ്. അത് രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലും ഒരു പരിധിവരെ നാലാം ഘട്ടത്തിലും റേഡിയേഷനും കീമോയും കൂടെ ചേർന്നുള്ള ചികിത്സയാണ് നൽകുന്നത്. നാലാം ഘട്ടം എന്ന് പറയുന്നത്, അപ്പം മൂന്നാം ഘട്ടത്തിൽ ബി എന്ന് പറയും, പാരാമെട്രിയം എന്ന് പറഞ്ഞാൽ, അതായത് യൂട്രസിന്റെ ലെയറുകളുടെ പുറത്തുള്ള അതിന് സമാന്തരമായിട്ടുള്ള ഭാഗത്തിനെയാണ് പാരാമെട്രിയം എന്ന് പറയുന്നത്. ആ പാരാമെട്രിയം വരെ ബാധിച്ച ക്യാൻസറുകൾക്ക് ഏറ്റവും ഫലപ്രദം റേഡിയേഷനും കീമോയും കൂടെ ചേർന്നുള്ള ഈ ചികിത്സയാണ്. നാലാം ഘട്ടത്തിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ, ഈ ഗർഭാശയ ഗളവുമായി നേരിട്ട് ബന്ധമില്ലാത്ത അവയവങ്ങളിലേക്ക് അസുഖം ബാധിച്ച അവസ്ഥയാണ്. അപ്പോൾ അവിടെ ശരിക്കും ചികിത്സിച്ച് മാറ്റുക എന്നുള്ള നമ്മുടെ ലക്ഷ്യം അവിടെ പൂർണ്ണമായും ഫലപ്രദമായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അവിടെ ഡിസീസ് കൺട്രോൾ, അതായത് ബാക്കി ഭാഗങ്ങളിലേക്കുള്ള അസുഖം പടർന്നു പിടിക്കുന്നതിനെ ഒരു പരിധിവരെ തടയുന്നു, അവിടെ ഉള്ള അസുഖത്തിനെ നിയന്ത്രിക്കുന്നു. അപ്പോൾ ആ ചികിത്സ എന്ന് പറയുന്നത് പാലിയേറ്റീവ് കീമോതെറാപ്പിയാണ്. നേരത്തെ പറഞ്ഞ സിസ്പ്ലാറ്റിൻ, പാക്ലിടാക്സൽ, കാർബോപ്ലാറ്റിൻ എന്ന് പറയുന്ന ആ മരുന്നുകൾ ആ രോഗിയുടെ സർഫസ് ഏരിയ അനുസരിച്ചിട്ട്, ഹൈറ്റും വെയ്റ്റും വെച്ച് കണക്ക് കൂട്ടുന്ന സർഫസ് ഏരിയ അനുസരിച്ച് കൊടുക്കുന്നതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്. ചിലപ്പോഴൊക്കെ രക്തം കൂടുതലായിട്ട് പോകുന്ന, അമിത രക്തസ്രാവമുള്ള സ്ത്രീകളിൽ ആ രക്തസ്രാവം നിർത്താൻ വേണ്ടി എമർജൻസി ആയിട്ട് റേഡിയേഷൻ കൊടുക്കേണ്ടി വരാറുണ്ട്. അപ്പം അങ്ങനെ പലപ്പോഴും അങ്ങനെ. പിന്നെ വയസ്സായ സ്ത്രീകളിൽ 70-80 വയസ്സ് പ്രായമുള്ള, ശാരീരിക ആരോഗ്യസ്ഥിതി അത്ര മെച്ചമല്ലാത്ത സ്ത്രീകളിൽ നമ്മൾ ചെറിയ ഡോസിൽ റേഡിയേഷൻ കൊടുക്കാറുണ്ട്, പാലിയേറ്റീവ് റേഡിയേഷൻ. ആ റേഡിയേഷൻ മാത്രം കൊണ്ട് ചികിത്സ ഒതുക്കേണ്ടി വരാറുണ്ട്. കാരണം വെച്ചാൽ അവരുടെ ശാരീരിക ആരോഗ്യസ്ഥിതി അതിന് അനുവദിക്കുന്നില്ല. എന്നാലും ഇതിനെക്കുറിച്ചുള്ള ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിൽ പറയേണ്ടത്, പ്രത്യാശ നൽകുന്ന ചില ഘടകങ്ങളുണ്ട്. അതായത് പ്രാരംഭ ദിശയിലുള്ള ക്യാൻസർ രോഗ നിർണയത്തിന്റെ ഒരു സാധ്യത. അപ്പോൾ ആ സാധ്യത നമ്മൾ പരിപൂർണമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് അത് പ്രവേശിക്കുന്നത് തടയാനാവും. കാരണം നേരത്തെ തന്നെ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ കൊണ്ട് രോഗി നമ്മളെ സമീപിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം സ്വാഭാവികമായിട്ട് ഇപ്പം ലൈംഗികബന്ധത്തിന് ശേഷം രക്തസ്രാവം ഉണ്ടാകുന്നത് സ്വാഭാവികമല്ല. അതുപോലെ ആർത്തവവിരാമത്തിന് ശേഷം രക്തസ്രാവം ഉണ്ടാകുന്നത് സ്വാഭാവികമല്ല. ഒന്ന് രണ്ട് തവണ മൂത്രത്തിൽ പഴുപ്പുണ്ടാകുന്നത് കുഴപ്പമില്ല, പക്ഷെ നിരന്തരം അത് അലട്ടിക്കൊണ്ടിരിക്കാനുള്ള സ്ത്രീകൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സമീപിക്കാനുള്ള ഗൈനക്കോളജി, ഒരു സ്ത്രീ ഗൈനക്കോളജിനെങ്കിലും സമീപിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ സമീപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റായിട്ടുള്ള പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്ത് നോക്കും. പിന്നെ ഇതിൻ്റെ ചികിത്സയിൽ വന്ന വിപ്ലവകരമായ ഒരു മാറ്റം, അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് ഇതിൻ്റെ ഒരു മൂലകാരണങ്ങളൊന്നും പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു പ്രദേശത്ത് കണ്ടുവരുന്ന വൈറസുകളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കും. ആ ഇന്ന വൈറസാണ് അവിടെ കാണാൻ സാധ്യതകൾ, 6, 8, 14 എന്ന് 3 ടൈപ്പ് ഉണ്ടെന്നിരിക്കട്ടെ. ആ 3 സബ് ടൈപ്പ് കൂടെ ചേർത്തുണ്ടാക്കുന്ന ഒരു പോളിവാലന്റ് വാക്സിൻ പ്രതിൽപാദന ഘട്ടത്തിലുള്ള, പ്രതിൽപാദന ഘട്ടത്തിൽ ഏതാണ്ട് 20 to 45 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ നൽകുകയാണെങ്കിൽ ആ വൈറസ് കൊണ്ടുണ്ടാകുന്ന ഗർഭാശയവിള ക്യാൻസർ 90-93% വരെ കണ്ട് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. അത് വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമാണ്.
1: എന്താണ് ഗർഭാശയവിള ക്യാൻസർ, ഇതിന്റെ ലക്ഷണങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടറിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ശബ്ദസന്നിവേശം ദേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി കൊച്ചി FM 102.3, സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റും 15 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ചിത്രം ബാംബു ബോയ്സ്. ഗായിക

എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ അവസാനമായി ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണി മേനോൻ പാടിയ ഗാനം, രചന അനൂപ് മേനോൻ, സംഗീതം രതീഷ് വേഗ.

0: ശ്രോതാക്കൾ കേട്ടത് എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ.
1: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
2: നിർമ്മിത ബുദ്ധി പുതിയ വിപ്ലവങ്ങൾ ഏറ്റെടുക്കുകയായി. അതിൻ്റെ പ്രവർത്തനങ്ങൾ അസാധാരണമായ വേഗതയിൽ മുന്നേറുകയാണ്. അത് സ്വയം കലാസൃഷ്ടികൾ നിർമ്മിക്കും, സാഹിത്യം എഴുതും എന്ന അവസ്ഥയിലെത്തി നിൽക്കുന്നു.
1: നിരൂപകൻ എൻ ഇ സുധീർ ചെയ്യുന്ന പ്രഭാഷണം നിർമ്മിത ബുദ്ധിക്കാലത്തെ കലാസാഹിത്യ പ്രഹേളികകൾ.
3: മോർച്ചറിക്ക് മുന്നിലെ ഇടനാഴിയിൽ അവൾ നിന്നു. അകത്ത് അയാളുണ്ട്.
1: മനോജ് വെങ്ങോല എഴുതി അവതരിപ്പിക്കുന്ന കഥ ഒരാൾ എന്നും.
4: വിഷുവന്ന് മുത്തമിട്ടോടിയ പാടത്ത് മുന്നാഴി വിത്ത് വിതച്ചിടുവാൻ.
1: കെ സുജാതയുടെ കവിതകൾ നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ അപ്ലൈഡ് കെമിസ്ട്രി വകുപ്പിൽ താത്കാലിക നിയമനത്തിനായി റൂസയുടെ ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ പ്രോജക്ട് അസിസ്റ്റന്റ് ലെവൽ 1 ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ NYBINRE MELLO@QZAT.AC.IN എന്ന വിലാസത്തിലേക്ക് RUSA2/CHE/PA എന്ന തലക്കെട്ടോടുകൂടി ഈ മാസം 18 മുൻപായി അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0484-2-86-21-73 എന്ന നമ്പറിൽ വിളിക്കുക. 0484-2-86-21-73. പട്ടാമ്പി താലൂക്കിലെ

0: കോമംഗലം ശിവക്ഷേത്രത്തിൽ ട്രസ്റ്റികളെ നിയമിക്കുന്നു. അർഹരായ തദ്ദേശവാസികൾക്ക് അപേക്ഷിക്കാം. പൂരിപ്പിച്ച അപേക്ഷകൾ ഈ മാസം 17 വൈകിട്ട് 5 തിരൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ നൽകണം. അപേക്ഷാ ഫോറവും മറ്റു വിവരങ്ങളും ഓഫീസിൽ ലഭിക്കും. വടക്കഞ്ചേരി ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PSC അംഗീകൃത തൊഴിലധിഷ്ഠിത ഹോട്ടൽ മാനേജ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. 1 ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ് എന്നിവയാണ് കോഴ്സുകൾ. അടിസ്ഥാന യോഗ്യത +2. SC ST OEC വിഭാഗക്കാർക്ക് സൗജന്യ പഠനം. www.fcikerala.org എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ലഭിക്കുന്ന അപേക്ഷാ ഫോം മുഖേനയും അപേക്ഷിക്കാം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 15. ഫോൺ നമ്പർ 04922256677. 04922256677. പുന്നപ്ര ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ഹയർ സെക്കൻഡറി ബോട്ടണി, ഇംഗ്ലീഷ്, മലയാളം വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക നിയമനം. ഈ മാസം 10 അപേക്ഷിക്കാം. SC ST വിഭാഗക്കാർക്ക് മുൻഗണന. കുറഞ്ഞ യോഗ്യത, ബന്ധപ്പെട്ട വിഷയങ്ങളിൽ PG, BEd, സെറ്റ്. രേഖകൾ സഹിതം അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം സീനിയർ സൂപ്രണ്ട് ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, പുന്നപ്ര, വാടക്കൽ PO, ആലപ്പുഴ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ഫോൺ നമ്പർ 94 96 23 23 99. 94 96 23 23 99.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കളമശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ എക്കണോമിക്സ് വിഷയത്തിൽ ഒരു താത്കാലിക അധ്യാപക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 10 ബുധനാഴ്ച രാവിലെ 11 ഓഫീസിൽ നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഫോൺ നമ്പർ 89 21 76 61 77. 89 21 76 61 77. കേരള സർക്കാർ സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് IHRD ആഭിമുഖ്യത്തിൽ 14 16 കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ജെറിയാട്രിക് കെയർ കോഴ്സിന് അപേക്ഷിക്കാനുള്ള തീയതി ഈ മാസം 15 ദീർഘിപ്പിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് IHRD വെബ്സൈറ്റായ www.ihrdadmissions.org സന്ദർശിക്കുക. ഫോൺ നമ്പർ 85 47 00 50 00. 85 47 00 50 00. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇപ്പോൾ സമയം 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 10 കുറഞ്ഞ് 14,310 നിരക്കിലും പവന് 1,14,480 നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: ആകാശവാണി കൊച്ചി FM 102.3 സമയം 10 മണി കഴിഞ്ഞ് 31:37.
1: സംഗീതലഹരി.
0: സംഗീതലഹരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് എഹ്സാസ് എന്ന ആൽബത്തിനു വേണ്ടി അനുരാധ പൗദ്വാൾ, ശങ്കർ മഹാദേവൻ, ശ്രീനിവാസ് എന്നിവർ പാടിയ ഗാനങ്ങൾ.

0: എഹ്സാസ് എന്ന ആൽബത്തിനു വേണ്ടി അനുരാധ ബോദ്വാൾ, ശങ്കർ മഹാദേവൻ, ശ്രീനിവാസ് എന്നിവർ പാടിയ ഗാനങ്ങളാണ് സംഗീതലഹരിയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: ഇന്നത്തെ സംഗീതലഹരി സമാപിക്കുന്നു.
0: ആകാശവാണി കൊച്ചി FM 102.3. നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ഇന്ന് വൈകിട്ട് 6 മണിക്ക് TE ഇന്ദുകുമാർ അനുസ്മരണവും അവാർഡ് സമർപ്പണവും, തുടർന്ന് കുട്ടികളുടെ നാടകം മുത്തിയും ചോഴിയും. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
6: നിർമ്മിത ബുദ്ധി പുതിയ വിപ്ലവങ്ങൾ ഏറ്റെടുക്കുകയായി. അതിന്റെ പ്രവർത്തനങ്ങൾ അസാധാരണമായ വേഗതയിൽ മുന്നേറുകയാണ്. അത് സ്വയം കലാസൃഷ്ടികൾ നിർമ്മിക്കും, സാഹിത്യം എഴുതും എന്ന അവസ്ഥയിലെത്തി നിൽക്കുന്നു.
5: നിരൂപകൻ NE സുധീർ ചെയ്യുന്ന പ്രഭാഷണം നിർമ്മിത ബുദ്ധിക്കാലത്തെ കലാസാഹിത്യ പ്രഹേളികകൾ.
7: മോർച്ചറിക്ക് മുന്നിലെ ഇടനാഴിയിൽ അവൾ നിന്നു, അകത്ത് അയാളുണ്ട്.
5: മനോജ് വെങ്ങോല എഴുതി അവതരിപ്പിക്കുന്ന കഥ ഒരാൾ എന്നും.
8: വിഷുവന്ന് മുത്തമിട്ടോടിയ പാടത്ത് മുന്നാഴി വിത്ത് വിതച്ചിടുവാൻ.
5: കെ സുജാതയുടെ കവിതകൾ നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.

0: ആകാശവാണി FM വാർത്തകൾ.
1: കേരളത്തിന്റെ ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണെന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെ ധവളപത്രം. സംസ്ഥാന വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ആവശ്യങ്ങൾക്കായാണ് ചെലവാക്കുന്നതെന്നും ധവളപത്രത്തിൽ വ്യക്തമാക്കി. വികസന പ്രവർത്തനങ്ങൾക്ക് മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിലൊന്നാണെന്നും ധവളപത്രം. ഗവൺമെന്റ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA, DR തുടങ്ങിയ കുടിശ്ശികകൾ ഉൾപ്പെടെ 48,733 കോടി രൂപയുടെ കുടിശ്ശിക ബാധ്യതകൾ പുതിയ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നതായും ധവളപത്രത്തിൽ പറയുന്നു. വിലക്കയറ്റവും പ്രതിസന്ധിയും പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് CPIM നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ മാർച്ച്.

0: കേന്ദ്രങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിലേക്കാണ് മാർച്ച്. ഇറാനിൽ ഡൊണാൾഡ് ട്രംപിന്റെ കൂടുതൽ സൈനിക നടപടി പാടില്ലെന്ന പ്രമേയം അമേരിക്കൻ പ്രതിനിധി സഭ പാസാക്കി. 208-നെതിരെ 215 വോട്ടിനാണ് പ്രമേയം പാസായത്. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി കൊച്ചി സിറ്റിയിൽ നടത്തിയ പരിശോധനയിൽ 437 ഗ്രാം MDMAയുമായി 3 പേർ പിടിയിൽ. പാലക്കാട് കൈതക്കുഴി സ്വദേശി അർജുൻ, കാസർഗോഡ് ചേർക്കള സ്വദേശി രതീഷ്, എറണാകുളം കളമശ്ശേരി സ്വദേശി ആസിഫ് എന്നിവരെയാണ് ഡാൻസ് ഓഫ് ടീം പിടികൂടിയത്. കേരളം അതിലോല പാരിസ്ഥിതിക പ്രദേശമാണെന്നും വികസനം നമ്മുടെ സുഖത്തിനുവേണ്ടി മാത്രമാകരുതെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. കൊല്ലം ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ ആദിനാട് ഗോപി പുരസ്കാരം സാഹിത്യകാരനും മുൻ IAS ഉദ്യോഗസ്ഥനുമായ ജി മധുസൂദനന് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഴ ശക്തമാകുമെന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ പഴശ്ശി ജലസംഭരണിയുടെ ഷട്ടറുകൾ അല്പസമയത്തിനകം തുറക്കും. ജലവിതാനം ക്രമീകരിക്കാനാണ് ഷട്ടറുകൾ തുറക്കുന്നതെന്ന് ഇറിഗേഷൻ പ്രോജക്ട് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. സ്വർണവില പവന് 80 രൂപ കുറഞ്ഞ് 114,480 14,310 രൂപയാണ് ഗ്രാമിന്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 മണി കഴിഞ്ഞ് 3:07. ഇപ്പോൾ
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സോപാന സംഗീതം. ആലാപനം അഞ്ജനാ ദേവി എസ്, പാർവതി അമ്പലപ്പുഴ. ഇടക്കയിൽ തൃക്കാക്കര രജീഷ് രാമചന്ദ്രൻ.
3: ഏകദന്തം മഹാകായം.
4: കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന അനുഷ്ഠാന ചടങ്ങുകളുടെ ഭാഗമാണ് കൊട്ടിപ്പാടി സേവ അഥവാ സോപാന സംഗീതം എന്ന കലാരൂപം. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് മുന്നിലുള്ള സോപാനപ്പടികളുടെ വശത്തു നിന്ന് ഇടയ്ക്ക് കൊട്ടി പാടുന്നതുകൊണ്ടാണ് ഇതിന് സോപാന സംഗീതം എന്ന പേര് വന്നത്. സോപാന സംഗീതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ഇടയ്ക്ക. ക്ഷേത്രത്തിലെ നിത്യപൂജാ സമയങ്ങളിലും ഉത്സവ ചടങ്ങുകളിലും നിഷ്കർഷിച്ചിട്ടുള്ള രാഗങ്ങളിലും താളങ്ങളിലുമാണ് സോപാന സംഗീതം ആലപിക്കുന്നതും ഇടയ്ക്കയിൽ കൊട്ടുന്നതും. സംസ്കൃതം, മലയാളം എന്നീ ഭാഷകളിലെ ഗീതങ്ങളാണ് സോപാന സംഗീതത്തിൽ പാടുന്നത്. കൂടാതെ ജയദേവരുടെ ഗീതഗോവിന്ദത്തിൽ നിന്നുള്ള അഷ്ടപദികളും പാടാറുണ്ട്. സോപാന സംഗീതത്തിൽ ഭക്തിരസത്തിനാണ് പ്രാധാന്യം. ഒരു ഗണപതി സ്തുതിയോടെ ആരംഭിക്കാം.

ഇനി പ്രസിദ്ധമായ ഒരു അഷ്ടപദിയാണ്. ദർബാരി കാനഡ രാഗത്തിൽ ആദ്യ താളത്തിൽ രാധിക കൃഷ്ണ രാധിക എന്നു തുടങ്ങുന്നു.

0: വളരെ പ്രസിദ്ധമായ പുരിജട കെട്ടി എന്നു തുടങ്ങുന്ന അർദ്ധനാരീശ്വര സ്തുതിയാണ് അടുത്തത്. മധ്യമാവധി രാഗത്തിലും ആദിതാളത്തിലും ചിട്ടപ്പെടുത്തിയിരിക്കുന്നു.
1: പുരിജട കെട്ടി വലത്തേ ഭാഗം

0: വിളവ്. വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ മാതൃകാ സംരംഭത്തെക്കുറിച്ച് വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് എസ് ബി ജയരാജ് സംസാരിക്കുന്നു. വട്ടൻ കൂൺ കൃഷിയിലെ വിജയഗാഥകൾ പങ്കുവയ്ക്കുന്നു മാമ്പ്ര സ്വദേശി ഷാജു പഞ്ഞിക്കാരൻ. മറക്കാതെ കേൾക്കുക ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ.
1: ഇന്ന് രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്.
2: തൃക്കൈയിൽ ശംഖചക്രാംബുജഗദകൾ ധരിച്ചോരു ബാലസ്വരൂപം തക്കത്തിൽ ദേവകിക്കും കണവനുമണയദർശിതം കൈതൊഴുന്നേൻ.
1: അവതരണം ഇടപ്പള്ളി ചങ്ങമ്പുഴ അക്ഷര ശ്ലോക സമിതി.
3: പീളിക്കണ്ണൊന്നു കണ്ടാലരികിലെവിടെയോ കണ്ണനുണ്ടെന്ന പോലെ.
1: അക്ഷര ശ്ലോക സദസ് ഇന്ന് രാത്രി 9:30.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അഞ്ജന ദേവി എസ്, പാർവതി അമ്പലപ്പുഴ എന്നിവർ അവതരിപ്പിച്ച സോപാന സംഗീതം. ഇടയ്ക്ക് തൃക്കാക്കര രജീഷ് രാമചന്ദ്രൻ.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ സഹകരണത്തിന്റെ തണലിൽ കൂൺ

0: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
1: നിർമ്മിത ബുദ്ധി പുതിയ വിപ്ലവങ്ങൾ ഏറ്റെടുക്കുകയായി. അതിന്റെ പ്രവർത്തനങ്ങൾ അസാധാരണമായ വേഗതയിൽ മുന്നേറുകയാണ്. അത് സ്വയം കലാസൃഷ്ടികൾ നിർമ്മിക്കും, സാഹിത്യം എഴുതും എന്ന അവസ്ഥയിലെത്തി നിൽക്കുന്നു.
0: നിരൂപകൻ എൻ ഇ സുധീർ ചെയ്യുന്ന പ്രഭാഷണം നിർമ്മിത ബുദ്ധിക്കാലത്തെ കലാസാഹിത്യ പ്രഹേളികകൾ.
2: മോർച്ചറിക്ക് മുന്നിലെ ഇടനാഴിയിൽ അവൾ നിന്നു, അകത്ത് അയാളുണ്ട്.
0: മനോജ് വെങ്ങോല എഴുതി അവതരിപ്പിക്കുന്ന കഥ ഒരാൾ എന്നും.
3: വിഷുവന്ന് മുത്തമിട്ടോടിയ പാടത്ത് മുന്നാഴി വിത്ത് വിതച്ചിടുവാൻ.
0: കെ സുജാതയുടെ കവിതകൾ നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
4: ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തുവരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം തിങ്കളാഴ്ച, അതായത് 8-ാം തീയതി വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 0484-2-4263-87, മറ്റൊരു നമ്പർ 0484-2-4263-97, ഒരു നമ്പർ കൂടിയുണ്ട്, 944-45-58-88. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച, അതായത് 8-ാം തീയതി വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു.
0: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.
4: ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റും 26 സെക്കൻഡും. ഇപ്പോൾ NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

0: ആകാശവാണി FM വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂറത്തിൽ റോഡ്, വൈദ്യുതി, വ്യാവസായിക മേഖലകളിൽ 18,800 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ സമർപ്പണവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവന്ന ധവളപത്രത്തെ എതിർക്കുന്നതായി BJP നിയമസഭാ അംഗം രാജീവ് ചന്ദ്രശേഖർ. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി ദുർബലമാണെന്നും

0: അതിന് മാറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞതെല്ലാം മധുരസ്വപ്നം മാത്രമാകുമെന്നും അദ്ദേഹം സഭയിൽ വ്യക്തമാക്കി. എഡിഎം നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം സിബിഐക്ക് വിടാൻ മന്ത്രിസഭായോഗ തീരുമാനം. നവീൻ ബാബുവിന്റെ മകൾ നിരഞ്ജനയ്ക്ക് ആശ്രിത നിയമനം നൽകാനും യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോട്ടയം നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ഉദ്യോഗസ്ഥ സമിതിയുടെ പരിശോധന നാളെ. എം സി റോഡിൽ ചിങ്ങവനം മുതൽ സംക്രാന്തി വരെ ഗതാഗത സാഹചര്യം കളക്ടറുടെ നേതൃത്വത്തിലെ സംഘമാണ് പരിശോധിക്കുന്നത്. 2019 ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിലുണ്ടായ ബോംബാക്രമണ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുൻ പ്രസിഡന്റ് ഗോതബയ രാജപക്സെയ്ക്കും രണ്ട് സൈനിക ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്കും ശ്രീലങ്കൻ കോടതി വിലക്കേർപ്പെടുത്തി. കൊളംബോ ഫോർട്ട് മജിസ്ട്രേറ്റിന്റേതാണ് ഉത്തരവ്. ശ്രീലങ്കയിലെ കൊളംബോയ്ക്കടുത്ത് വൃദ്ധസദനത്തിന് തീപിടിച്ച് 11 പേർ മരിച്ചു. 3 പേരെ കാണാതായി. 72 പേർ താമസസ്ഥലത്ത് ഉണ്ടായിരുന്നതായി ശ്രീലങ്കൻ അധികൃതർ അറിയിച്ചു. കുട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന നാളെ. ഞായറാഴ്ച ഇളനീർ വെപ്പും തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയുമാണ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ് 3:40. ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് പഴം, പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. പുരുഷന്മാരിലെ വന്ധ്യതയുടെ കാരണങ്ങളും പരിഹാരങ്ങളും ഡോക്ടർ അരവിന്ദ് എസ് ഗണപത് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 മണിക്ക് ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് 4 മണിപ്പൂക്കൾ. വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ. തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻവാണിയിൽ സഹകരണത്തിന്റെ തണലിൽ കൂൺവിളവ്. വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ മാതൃകാ സംരംഭത്തെക്കുറിച്ച് വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് എസ് വി ജയരാജ് സംസാരിക്കുന്നു. ബട്ടൺ കൂൺ കൃഷിയിലെ വിജയഗാഥകൾ പങ്കുവയ്ക്കുന്നു മാമ്പ്ര സ്വദേശി ഷാജു പഞ്ഞിക്കാരൻ. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. മടങ്ങാതെ അതിഥി തൊഴിലാളികൾ, മുടങ്ങുന്ന തൊഴിലിടങ്ങൾ. 7:55 ഒരിടത്തൊരിടത്ത്. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയിപ്പെറ്റ പന്തിരുകുലം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. ഗായികയും വയലിനിസ്റ്റുമായ രേവതി നാരായണൻ അവതരിപ്പിക്കുന്ന പരിപാടികൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 അക്ഷരശ്ലോക സദസ്. ഇടപ്പള്ളി ചങ്ങമ്പുഴ അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നത്. 10 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ.

0: ഡൽഹിയിലെ 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ സ്വാസ്ഥ്യ സേവ എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം. ഡൽഹിയിലെ അറിയിപ്പ് കഴിഞ്ഞു.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: പ്രകൃതിയുടെ രുചി.
0: ഇപ്പോൾ പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത്. ആദ്യം മൊത്തവില, പിന്നെ ചില്ലറ വില. ഏത്തയ്ക്ക നാടൻ മൊത്തവില 50 രൂപ, ചില്ലറ വില 57 രൂപ. മറുനാടൻ മൊത്തവില 50 രൂപ, ചില്ലറ വില 55 രൂപ. പയർനാടൻ 55-60, മറുനാടൻ 50-55. ചേനാനാടൻ 30-35, മറുനാടൻ 30-35. മരച്ചീനി നാടൻ 26-28. ഇനി മറുനാടൻ ഇനങ്ങൾ. ചീര പച്ചയും ചുവപ്പും മൊത്തവില 38 രൂപ, ചില്ലറ വില 42 രൂപ. കുമ്പളങ്ങ 16-20, ഞാലിപ്പൂവൻ 44-50, പാളയംതോടൻ 26-32, പൂവൻ 50-55, റോബസ്റ്റ 32-37, ബീട്രൂട്ട് 42-50, വെണ്ടയ്ക്ക 30-35, പാവയ്ക്ക 35-40, ചുരയ്ക്ക 26-32, വഴുതന 50-55, കത്തിരി ഉരുണ്ടത് 43-50, കാബേജ് 50-55, ക്യാരറ്റ് 67-72, കോളിഫ്ലവർ 38-42, കൊത്തമര 35-40, കൂർക്ക 54-60, ചേമ്പ് വലുത് 68-75, വെള്ളരി 16-20, മുരിങ്ങയ്ക്കായ 40-45, ബീൻസ് 82-90, ഇഞ്ചി 146 രൂപ, 152 രൂപ, പച്ചമുളക് 50-55 രൂപ, കരിനാരങ്ങ 75-80, ചെറുനാരങ്ങ ഒരെണ്ണം 4-5 രൂപ, കോവയ്ക്ക 30-35, പച്ചമാങ്ങ 35-40, സവാള 26-30, ചെറിയ ഉള്ളി 65-70, ഉരുളക്കിഴങ്ങ് 25-30, മത്തൻ 25-30, പീച്ചിങ്ങ 48-55, പടവലം 40-45, തക്കാളി 53-60, അമരപ്പയർ 65-70 രൂപ. നിങ്ങൾ കേട്ടത് പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത്. ഇപ്പോൾ ലളിതഗാനങ്ങൾ. ആദ്യം പ്രദീപ് സോമസുന്ദരവും സംഘവും പാടിയ ഗാനം. ഗാനരചന പി ഉബൈദ്, സംഗീതം പി ഡി തോമസ്.

ഇനി ചിറ്റൂർ ഗോപി രചിച്ച് പി കെ കേശവൻ നമ്പൂതിരി സംഗീതം പകർന്ന് ജി വേണുഗോപാൽ, സുജാത കെ ബി എന്നിവർ പാടിയ ഗാനം.

0: ലളിതഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. കേരള സർക്കാർ സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ 14 ജില്ലകളിലുമായി 16 ISRD കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ജെറിയാട്രിക് കെയർ കോഴ്സിന് അപേക്ഷിക്കാനുള്ള തീയതി ഈ മാസം 15 വരെ ദീർഘിപ്പിച്ചു. വിശദവിവരങ്ങൾക്ക് www.ihrdadmissions.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 8547005000. നമ്പർ ഒരിക്കൽ കൂടി 8547005000.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: അടിമാലി ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ കീഴിൽ ദേവികുളത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഫാഷൻ ഡിസൈനിംഗ് സെന്ററിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിന് ഇന്റർവ്യൂ നടത്തുന്നു. മതിയായ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും കോപ്പിയും ബയോഡാറ്റയും ഉൾപ്പെടെ ഈ മാസം 9 ചൊവ്വാഴ്ച രാവിലെ 10 അടിമാലി സൂപ്രണ്ടിന്റെ മുൻപാകെ ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9400064481.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: ആലപ്പുഴ അർബൻ ICDS പദ്ധതി പരിധിയിലുള്ള ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സ്കൂളിൽ പോകുന്നവരും പോകാത്തവരുമായ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ആലപ്പുഴ നഗരസഭയുടെ 2026-27 സാമ്പത്തിക വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. നഗരസഭാ പരിധിയിലുള്ള അംഗനവാടികളിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ അപേക്ഷാ ഫോറം ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 20 ഓഗസ്റ്റ്. വിശദവിവരങ്ങൾക്ക് 04

0: 7 7 2 2 5 1 7 2 8 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 0 4 7 7 2 2 5 1 7 2 8.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ PG ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ ആൻഡ് ഓഫീസ് പ്രൊസീഡിംഗ്സ് ഇൻ ഹിന്ദി പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. വിശദവിവരങ്ങൾ www.ssus.ac.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 9447123075. നമ്പർ ഒരിക്കൽ കൂടി 9447123075.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: സിഡിറ്റ് തിരുവനന്തപുരത്ത് നടത്തുന്ന വിവിധ മാധ്യമ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡിപ്ലോമ കോഴ്സുകളായ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ, ഡിജിറ്റൽ വീഡിയോഗ്രഫി, വീഡിയോ എഡിറ്റിംഗ് എന്നിവയും സർട്ടിഫിക്കറ്റ് കോഴ്സുകളായ വീഡിയോഗ്രഫി, ഡിജിറ്റൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫി എന്നിവയിലേക്കും ഈ മാസം 6-ാം തീയതി വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് 8547 7201 67 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 8547 7201 67. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 12:29:27. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ധീൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് എന്ന് പ്രതിപക്ഷ നേതാവ്. ധവളപത്രം തയ്യാറാക്കിയത് ധനവകുപ്പിന്റെ നേതൃത്വത്തിലെന്ന് മുഖ്യമന്ത്രി. കടബാധ്യത 5.07 ലക്ഷം കോടിയെന്ന് ധവളപത്രം. മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിലൊന്നെന്നും പരാമർശം. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടുള്ള കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. എറണാകുളം മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലിൽ ഈ മാസം 16 വരെ സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. കൊച്ചിയിൽ H1N1 ബാധിച്ച് വയോധിക മരിച്ചു. പരിശോധന ഊർജിതം. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജ സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ആരോഗ്യം ഉൾപ്പെടെയുള്ള മേഖലകൾ ചർച്ചയായി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഇന്ന് കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. ധവളപത്രത്തിനെതിരെ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തി. ധവളപത്രം പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. രഹസ്യ സ്വഭാവമുള്ള ധനകാര്യ വകുപ്പിന്റെ രേഖകൾ സർക്കാർ സർവീസിലില്ലാത്തവരെ ഏൽപ്പിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും പ്രതിപക്ഷം പറഞ്ഞു. ധവളപത്രം ക്രമവിരുദ്ധമാണെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കുറ്റപ്പെടുത്തി. അതേസമയം കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെക്കുറിച്ചുള്ള യഥാർത്ഥ ചിത്രമാണ് ധവളപത്രമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. ധനവകുപ്പിന്റെ നേതൃത്വത്തിലാണ് ധവളപത്രം തയ്യാറാക്കിയതെന്നും മന്ത്രിസഭയുടെ അംഗീകാരത്തോടെയാണ് ധവളപത്രം പുറത്തിറക്കിയതെന്നും അദ്ദേഹം സഭയിൽ അറിയിച്ചു.
1: ഒരു രഹസ്യ ഒരു ഡോക്യുമെന്റും പുറത്തേക്ക് പോയിട്ടില്ല. ധനകാര്യ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്.

0: ക്യാബിനറ്റിന്റെ അനുമതിയോടുകൂടിയാണ് തയ്യാറാക്കി. ക്യാബിനറ്റിന്റെ അപ്രൂവൽ ഈ വൈറ്റ് പേപ്പറിനുണ്ട്. മുഴുവൻ നടപടിക്രമങ്ങൾ പബ്ലിക് ഡൊമൈനിലുള്ള ഡോക്യുമെന്റ് ആണ് ഇതെല്ലാം.
1: സഭയിൽ വെച്ച ധനസ്ഥിതി റിപ്പോർട്ടിൽ ധനവകുപ്പിന്റെ ഫാക്ട് ചെക്കിംഗ് ഉണ്ടായിട്ടില്ലെന്ന് ഗവർണറുടെ നന്ദി പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വ്യവസ്ഥാപിത നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ വലിയ വീഴ്ചയുണ്ടായതായും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ കടബാധ്യത 5.07 ലക്ഷം കോടിയെന്ന് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം. സംസ്ഥാന വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചെലവുകൾക്കായി ചെലവാക്കുന്നതായും പരാമർശമുണ്ട്. വികസന പ്രവർത്തനങ്ങൾക്കുള്ള മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിലൊന്നാണ്. ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതായും ധവളപത്രത്തിൽ പറയുന്നു. വിശദാംശങ്ങളിലേക്ക്.
2: സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA DR കുടിശ്ശികകൾ ഉൾപ്പെടെ 48,733 കോടിയുടെ കുടിശ്ശിക ബാധ്യതകൾ പുതിയ സർക്കാർ ഏറ്റെടുക്കുന്നതായും ധവളപത്രത്തിൽ വ്യക്തമാക്കുന്നു. കിഫ്ബിക്ക് ഏകദേശം 21,000 കോടിയുടെ വായ്പാ ബാധ്യത ബാക്കിയുണ്ട്. ഇതിന്റെ കടങ്ങൾ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ കടങ്ങളാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ സഞ്ചിത നഷ്ടം 78,851 കോടിയായി ഉയർന്നു. KSRTC, ജല അതോറിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളാണ് വലിയ നഷ്ടത്തിന് കാരണം. പട്ടികജാതി, പട്ടികവർഗം, പിന്നാക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ എന്നിവർക്കുള്ള പദ്ധതി വിഹിതം കഴിഞ്ഞ വർഷങ്ങളിൽ ഗണ്യമായി കുറഞ്ഞു. സംസ്ഥാനത്തിന്റെ നികുതി വരുമാനവും കേന്ദ്ര സഹായവും പ്രതീക്ഷിച്ചതിലും കുറവായതിനാൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിച്ചു. കേരളത്തിന്റെ ധനകാര്യസ്ഥിതി ആശങ്കാജനകമാണെങ്കിലും ദീർഘകാല പരിഹാരമായി സ്വകാര്യ നിക്ഷേപം, വ്യവസായ വികസനം, തൊഴിലവസര സൃഷ്ടി, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പ്രമേയത്തെ എതിർക്കുന്നതായി നിയമസഭയിലെ BJP അംഗം രാജീവ് ചന്ദ്രശേഖർ. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി ദുർബലമാണെന്നും അതിന് മാറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞതെല്ലാം സ്വപ്നം മാത്രമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ബജറ്റ് ചർച്ചയോടൊപ്പം ധവളപത്രത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളിൽ കാർഷികാവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷിവകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. എറണാകുളം മലയിടം തുരുത്ത് പരിയത്തുംകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്ക് കൂടുതൽ സമയം അനുവദിച്ച് ഹൈക്കോടതി. June 16 വരെയാണ് സമയം നീട്ടി നൽകിയത്. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവ്. June 16 ഹർജി വീണ്ടും പരിഗണിക്കും. ഈ മാസം 9 ഒഴിപ്പിക്കണമെന്നായിരുന്നു പെരുമ്പാവൂർ കോടതിയുടെ ഉത്തരവ്. ആലുവ റൂറൽ പോലീസാണ് വിഷയം അടിയന്തരമായി പരിഗണിക്കാൻ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികൾ ആരാഞ്ഞ് കേരള ഹൈക്കോടതി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ നടന്ന റെയ്ഡിന് ശേഷം തിരിച്ചിറങ്ങിയ ED ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കൊച്ചിയിൽ H1N1 ബാധിച്ച് വയോധിക മരിച്ചു. പാലാരിവട്ടം അഞ്ചുമന സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. ശ്വാസതടസ്സത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കോർപ്പറേഷൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന ഊർജിതമാക്കി. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ വ്യാപക മഴ അനുഭവപ്പെടുന്നുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 7 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ആലപ്പുഴയിൽ കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. നദികളിലും ജലനിരപ്പ് ഉയരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
4: ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി കനത്ത മഴയാണ് ആലപ്പുഴ ജില്ലയിൽ ലഭിച്ചത്. താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകൾ വെള്ളത്തിലായി. പമ്പ, അച്ചൻകോവിൽ, മണിമല തുടങ്ങിയ നദികളിൽ കനത്ത നീരൊഴുക്കുണ്ട്. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലുമുള്ള താഴ്ന്ന പ്രദേശങ്ങളും വെള്ളം കയറിയിട്ടുണ്ട്. പുരാതന കാലത്തെ തോടുകളും കൈവഴികളുമെല്ലാം നികത്തിയത് ഇപ്പോൾ വിനയായി മാറി.
1: മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ പഴശ്ശി ഡാമിന്റെ 2 ഷട്ടറുകൾ തുറന്നു. ജലവിതാനം ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ തുറന്നത്. ഡാമിന്റെ താഴെഭാഗത്ത് ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഇടുക്കി പാമ്പനാറിൽ നിർമ്മാണത്തിലിരുന്ന 5 നില കെട്ടിടം തകർന്നു വീണു. നിർമ്മാണത്തിലെ അപാകതയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം. ആളപായമില്ല. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന്

0: വൈകുന്നേരം ഗുജറാത്തിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാമ്പ്യൻഷിപ്പിൽ വെർച്വലായി പങ്കെടുക്കും. അഹമ്മദാബാദിലെ ട്രാൻസ് സ്റ്റേഡിയത്തിൽ 5 ദിവസങ്ങളിലായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള 400-ലധികം താരങ്ങൾ പങ്കെടുക്കും. ഗോവയിൽ നടക്കുന്ന സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. ഇന്നലെ നടന്ന സെമിയിൽ ഭൂട്ടാൻ എതിരില്ലാത്ത ഒരു ഗോളിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനൽ സ്ഥാനം ഉറപ്പിച്ചത്. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 72 പോയിന്റ് ഉയർന്ന് 74,418-ലും നിഫ്റ്റി 24 പോയിന്റ് നേട്ടത്തിൽ 23,429-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 114,480 രൂപയും ഗ്രാമിന് 14,310 രൂപയുമാണ് ഇന്നത്തെ വില. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന നാളെ നടക്കും. 4 ആരാധനകളാണ് വൈശാഖോത്സവത്തിലുള്ളത്. തിരുവോണം ആരാധനയുടെ ഭാഗമായി ഉച്ചയ്ക്ക് പൊന്നിൻ ശിവേലിയും ആരാധന സദ്യയും ഉണ്ടാകും. ഞായറാഴ്ച ഇളനീർവെപ്പും തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും നടക്കും. തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി കൊച്ചി സിറ്റിയിൽ നടത്തിയ പരിശോധനയിൽ 3 യുവാക്കൾ പിടിയിൽ. പ്രതികളിൽ നിന്നും 437.28 ഗ്രാം MDMA-യും ആഡംബരക്കാറും 1,00,000 രൂപയും പിടിച്ചെടുത്തു. കൊച്ചി സിറ്റി ഡാൻസപ്പ് സംഘമാണ് ഇവരെ പിടികൂടിയത്. സംസ്ഥാനതല പരിസ്ഥിതി മിത്ര പുരസ്കാര ലോക പരിസ്ഥിതി ദിനമായ നാളെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തിരുവനന്തപുരത്ത് വിതരണം ചെയ്യും. പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വ്യക്തികൾ, സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ പുരസ്കാരം. കോട്ടയം നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സമിതി വിവിധ കേന്ദ്രങ്ങളിൽ നടത്തുന്ന പരിശോധന ഇന്ന്. MC റോഡിൽ ചിങ്ങവനം മുതൽ സംക്രാന്തി വരെയുള്ള ഇടങ്ങളിൽ നിലവിലെ ഗതാഗത സാഹചര്യം വിലയിരുത്തുന്നതിനാണ് പരിശോധന. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് എന്ന പ്രതിപക്ഷ നേതാവ്. ധവളപത്രം തയ്യാറാക്കിയത് ധനവകുപ്പിന്റെ നേതൃത്വത്തിലെന്ന് മുഖ്യമന്ത്രി. കടബാധ്യത 5.07 ലക്ഷം കോടിയെന്ന് ധവളപത്രം. മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിൽ ഒന്നെന്നും പരാമർശം. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടുള്ള കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. എറണാകുളം മലയിടം ദുരിത് കുടിയൊഴിപ്പിക്കലിൽ ഈ മാസം 16 വരെ സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. കൊച്ചിയിൽ H1N1 ബാധിച്ച് വയോധിക മരിച്ചു. പരിശോധന ഊർജിതം. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: പുരുഷന്മാരിലെ വന്ധ്യതയുടെ കാരണങ്ങളും പരിഹാരങ്ങളും കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ അരവിന്ദ് എസ് ഗണപത് സംസാരിക്കുന്നു.
2: മെയിൻ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ബേസിക്കലി അതിനെ 2 സെഗ്മെന്റായിട്ട് എടുക്കാം. ഒന്ന് ഒരു പ്യുവർ ഇൻഫെർട്ടിലിറ്റി, രണ്ടാമത് ഉദ്ധാരണക്കുറവ്. ആദ്യം നമുക്ക് ഉദ്ധാരണ കുറഞ്ഞ കുറച്ച് സംസാരിക്കാം. എന്താണ് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ? അതായത് തുടർച്ചയായി ഒരു ഉദ്ധാരണം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രയാസം. ഇതിനുള്ള കാരണങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എങ്ങനെയാണ് ഒരു നോർമൽ ഉദ്ധാരണം ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം. അതായത് നമുക്കിപ്പോൾ ഒരു സെക്ഷൽ സ്റ്റിമുലേഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഞരമ്പുകൾ വഴി നമ്മുടെ രക്തക്കുഴലുകളിലോട്ട് ഒരു ആക്ഷൻ വരും. അതായത് നമ്മുടെ പെനിസിലോട്ടുള്ള രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകൾ വികസിക്കുകയും പെനിസിലോട്ട് കൂടുതലായിട്ട് രക്തം വരികയും ചെയ്യും. അതോടൊപ്പം രക്തം പുറത്തു പോകുന്ന രക്തക്കുഴലുകൾ കംപ്രസ്ഡ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ബ്ലഡ് പെനിസിന് സ്റ്റക്കായി നിൽക്കും. അങ്ങനെയാണ് ഒരു എറക്ഷൻ ഉണ്ടാകുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിലൊരു കോംപ്ലക്സ് മെക്കാനിസം ഉണ്ട്. ഈ രക്തക്കുഴലുകൾ, നമ്മുടെ ഞരമ്പുകൾ, നമ്മുടെ ഹോർമോൺസ്, ഇതെല്ലാം അതിനകത്ത് ഇൻവോൾവ് ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുമ്പോൾ അത് ഓർഗാനിക് ആവാം അല്ലെങ്കിൽ സൈക്കോജനിക് ആവാം. ഏറ്റവും കോമൺ ആയിട്ട് രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ ആവാം. ഓർഗാനിക് എന്ന് പറയുമ്പോൾ അത് രക്തക്കുഴലുകളുടെ പ്രശ്നമാകാം, ഞരമ്പുകളുടെ പ്രശ്നമാകാം, ഹോർമോൺസിന്റെ പ്രശ്നമാകാം, അല്ലെങ്കിൽ അനാറ്റമിക്കൽ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ പ്രശ്നമാകാം. സൈക്കോജനിക് ആയിട്ടുള്ള കോസസ് എന്ന് പറയുമ്പോൾ അതൊരു ആങ്സൈറ്റിയോ അല്ലെങ്കിൽ സ്ട്രെസ്സോ അല്ലെങ്കിൽ ഡിപ്രഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് പ്രോബ്ലംസോ കൊണ്ടാകാം. ഓരോ കാരണങ്ങളായിട്ട് വരാം. വാസ്കുലർ കോസസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഡയബറ്റീസ് ആണ്, ഇല്ലെങ്കിൽ പ്രഷർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുതൽ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ. ന്യൂറോജനിക് കോസസ് എന്ന് പറയുമ്പോൾ അത് സ്ട്രോക്ക് ആകാം, അല്ലെങ്കിൽ സ്പൈനൽ കോർഡിലൊരു ഇഞ്ചറി ആകാം, അല്ലെങ്കിൽ പെരിഫറൽ ഞരമ്പുകളുടെ അസുഖമാകാം. അടുത്തത് ഹോർമോണൽ കോസസ്. ഹോർമോണൽ കോസസ് എന്ന് പറയുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് മെയിൽ സെക്സ് ഹോർമോൺ അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്ററോണിന്റെ കുറവാകാം, അല്ലെങ്കിൽ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ കൂടുതലാകാം, അല്ലെങ്കിൽ തൈറോയിഡിന് അസുഖങ്ങളാകാം. ഇതൊന്നും കൂടാതെ ഉണ്ടാവുന്ന കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ചില മരുന്ന്

ഈ പ്രശ്നം ഉണ്ടാക്കാം. അതായത് ഇപ്പം എസ്പെഷ്യലി സൈക്കാട്രിക് അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ, അതായത് ആന്റി ഡിപ്രസൻസ്, ആന്റി സൈക്കോട്ടിക്സ് എന്നിവ. കൂടാതെ നമുക്കിപ്പം ഈ ഒരു പ്രവലൻസ് കൂടാനായിട്ടുള്ള കാര്യം ലൈഫ് സ്റ്റൈൽ കോസസ് ആണ്. അതായത് സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഡ്രഗ് അബ്യൂസ്, അല്ലെങ്കിൽ അമിത വണ്ണം, സെഡൻറി ലൈഫ് സ്റ്റൈൽ, പ്രോപ്പറായിട്ട് ഉറക്കമില്ലാതെ വരിക എന്നിവയാണ്. നമ്മൾ ഈ ഒരു അസുഖത്തിനെ കുറിച്ച് എന്തുകൊണ്ട് ഇതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് വെച്ചാൽ, ഈ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ രക്തക്കുഴലുകളിൽ ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു അസുഖമാണ്. അപ്പം ഈ ലിംഗത്തിലോട്ട് പോകുന്ന രക്തക്കുഴലിന്റെ ഓൾമോസ്റ്റ് സെയിം സൈസ് ആണ് നമ്മുടെ ഹാർട്ടിലോട്ട് പോകുന്ന രക്തക്കുഴലുകളും. ഇവിടെ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഇതൊരു പ്രീറണ്ടർ ആണ്. ഉദാഹരണക്കുറവ് ഉണ്ടാകുന്ന ഒരു രോഗിക്ക് അടുത്ത ഒരു 3 to 5 years ഒരു ഹൃദയ സംബന്ധമായ അസുഖം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ അസുഖം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അതിന്റെ കോസസ് ഒക്കെ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യേണ്ട ഒരു അസുഖമാണ്. അടുത്ത ഇതിന്റെ ഒരു ഇവാലുവേഷനിലോട്ട് വരാം. ഇതിന്റെ ഇവാലുവേഷനിലോട്ട് വരുമ്പോഴേക്കും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു പ്രോപ്പർ ഹിസ്റ്ററി എടുക്കുകയാണ്. ഇതിപ്പോൾ എത്ര നാളായിട്ടുള്ള പ്രശ്നമാണ്, എത്രത്തോളം അതിനുള്ളൊരു തീവ്രതയുണ്ട്, രോഗി എന്തെങ്കിലും ഡ്രഗ്സ് എടുക്കുന്നുണ്ടോ, എന്തെങ്കിലും മാനസികമായ പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ. ഇതിനുശേഷം നമ്മൾ ഒരു എക്സാമിനേഷൻ ചെയ്യും, അതായത് എന്തെങ്കിലും സ്ട്രക്ചറൽ അല്ലെങ്കിൽ അനാറ്റമിക്കൽ പ്രശ്നങ്ങളുണ്ടോ. സർവ്വസാധാരണയായിട്ട് നമ്മൾ ഈ കണ്ടുപിടിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞ ഒരു ഫൈമോസസ് ആണ്. ചിലപ്പോൾ ഒരു ഫൈമോസസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കറക്റ്റ് ചെയ്താൽ തന്നെ രോഗിക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഫുൾ ഒരു റിലീഫ് ആവും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് ഇൻവെസ്റ്റിഗേഷൻസ് ആണ്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുന്നത് ഹോർമോണൽ പ്രശ്നങ്ങളുണ്ടോ. നമ്മൾ ഈ ഷുഗർ ടെസ്റ്റ് ചെയ്യും, കൊളസ്ട്രോൾ നോക്കും, പിന്നെ സെക്സ് ഹോർമോൺസ് അതായത് ടെസ്റ്റോസ്റ്റെറോൺ നോക്കും, പിന്നെ പ്രൊലാക്റ്റിൻ, തൈറോയിഡിന്റെ പ്രശ്നങ്ങളൊക്കെ നോക്കും. ചില രോഗികൾക്ക് മാത്രം നമ്മൾ പെനിസിന്റെ ഒരു ഡോപ്ലർ സ്കാൻ എടുക്കും. അപ്പം ഇത്രയും കൊണ്ട് ഇപ്പം ഓർഗാനിക് ആണോ സൈക്കോജനിക് ആണോ അതോ മിക്സർ ആണോ എന്നുള്ളതിനെ കുറിച്ചൊരു ഏതാണ്ട് ഒരു ധാരണ കിട്ടും. ഇതിനുശേഷം നമ്മൾ ട്രീറ്റ്മെന്റിലോട്ട് വരും. ട്രീറ്റ്മെന്റിലോട്ട് വരുമ്പോൾ നമ്മൾ ഏതൊരു അസുഖത്തിനെയും പോലെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ കറക്റ്റ് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുക, ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും ഒരു മിനിമം 1/2 മണിക്കൂർ എക്സസൈസ് ചെയ്യുക, പിന്നെ എന്തെങ്കിലും അഡിക്ഷൻസ് സ്മോക്കിംഗോ ആൽക്കഹോളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊന്ന് ക്രമീകരിച്ച് പതുക്കെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ നമുക്കൊരു പ്രോപ്പർ സ്ലീപ്പ്, നല്ലൊരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ലൈംഗിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാവുന്നുണ്ടാവുള്ളൂ. പിന്നെ സ്ട്രെസ് മാനേജ്മെന്റ്. ഇപ്പൊ സ്ട്രെസ് എന്ന് പറയുമ്പോൾ പല രീതിയിലായിരിക്കാം, അത് ഓഫീസിലായിരിക്കാം, വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നമായിരിക്കാം. ഇതെല്ലാം ഒരു പരിധിവരെ നമുക്ക് അത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവണം. ഈ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നോക്കിയതിന് ശേഷം അടുത്ത ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സൈക്കോളജി ട്രീറ്റ്മെന്റ് ആണ്. സൈക്കോളജി ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അത് മെയിൻ ആയിട്ട് കൗൺസിലിംഗ് ആണ്. പിന്നെ അതിന്റെ അകത്തൊരു സെക്സ് തെറാപ്പിയും കപ്പിൾ തെറാപ്പിയും ഒക്കെ വരും. അതോടൊപ്പം ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഡയബറ്റീസോ അല്ലെങ്കിൽ ഡിപ്രഷനോ ആൻസൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രോപ്പർലി അത് ട്രീറ്റ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. ഇത്രയും ഒരു ട്രീറ്റ്മെന്റിൽ നിൽക്കാത്തൊരു അസുഖമാണെങ്കിൽ അടുത്ത നമ്മൾ ഡിവൈസസിലോട്ട് വരും. ഈ ഡിവൈസസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് പറയുന്നത് വാക്വം തെറാപ്പി അല്ലെങ്കിൽ എക്സ്റ്റേണൽ പെനൈൽ ഇംപ്ലാന്റ് എന്ന് പറയും. അതൊരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന് ശേഷമുള്ള മെത്തേഡ് എന്ന് പറയുന്നത് പെനൈൽ ഇഞ്ചെക്ഷൻസ് ആണ്. അത് അത്ര കോമൺലി നമുക്ക് അവൈലബിൾ അല്ല. അത് പെനിസിലോട്ട് നമ്മളിപ്പോൾ ഇൻസുലിൻ എടുക്കുന്ന പോലെ ഒരു ഇഞ്ചെക്ഷൻ എടുത്ത് എറക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഇതിലങ്ങ് നിൽക്കാത്ത കേസസ് ആണെങ്കിലാണ് നമ്മൾ ലാസ്റ്റ് മെത്തേഡായിട്ട് പെനൈൽ ഇംപ്ലാന്റ് ചെയ്യുന്നത്. പെനൈൽ ഇംപ്ലാന്റ് എന്ന് പറയുമ്പോൾ അതൊരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. അതൊരു വൺ ടൈം പ്രൊസീജിയർ ആണ്. അപ്പം പെനിസിലോട്ട് ഒരു ഉദാഹരണം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു ഇംപ്ലാന്റ് ഘടിപ്പിക്കുകയും അതോടൊപ്പം രോഗിക്ക് ഫുൾ ടൈം ഒരു എറക്ഷൻ കിട്ടുകയും ചെയ്യും. അതിന്റെ അകത്ത് തന്നെ 2-3 ടൈപ്പ് ഉണ്ട്. മാലിയബിൾ ഉണ്ട്, സെമി മാലിയബിൾ ഉണ്ട്, ഇൻഫ്ലേറ്റബിൾ ഉണ്ട്. മനസ്സിലാക്കാനുള്ളത് ഈ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഒരു ട്രീറ്റബിൾ അസുഖമാണ്. ഇതിനൊരിക്കലും സെൽഫ് മെഡിക്കേഷൻ ചെയ്യാൻ പാടില്ല. അതോടൊപ്പം നമ്മുടെ പാർട്ണറെ ട്രീറ്റ്മെന്റിന് ഇൻവോൾവ് ആക്കണം. റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് എപ്പോഴും ഉണ്ടാവണം. അതോടൊപ്പം ട്രീറ്റ്മെന്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുകയും വേണം. അടുത്ത ഫാക്ടർ, അതായത് ഇപ്പം ഒരു പ്രോപ്പർ എറക്ഷൻ ആയി പക്ഷെ കുട്ടികൾ ഉണ്ടാവുന്നില്ല, അതിനാണ് നമ്മൾ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ അത് ഒരു വർഷം പ്രോപ്പറായിട്ട് അൺപ്രൊട്ടക്ടഡ് ഇന്റർകോഴ്സ് ചെയ്തതിന് ശേഷം കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്ന് പറയുന്ന കണ്ടീഷനാണ്. ഇതും ആക്ച്വലി ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രയാസം തന്നെയാണ്. ഇതിൽ ഈ പാർട്ണേഴ്സിന്റെ രണ്ട് പേരുടെയും കോൺട്രിബ്യൂഷൻ ഇതിനകത്ത് ഉണ്ടാവാം. ഇതിന്റെ കോസസ് എന്ന് പറയുന്നത് നമുക്ക് ബേസിക്കലി ഇതിനെ മൂന്നായിട്ട് തിരിക്കാം. ഒന്നെങ്കിൽ പ്രീ ടെസ്റ്റിക്കുലർ, അല്ലെങ്കിൽ ടെസ്റ്റിക്കുലർ, അല്ലെങ്കിൽ പോസ്റ്റ് ടെസ്റ്റിക്കുലർ. പ്രീ ടെസ്റ്റിക്കുലർ എന്ന് പറയുമ്പോഴേക്കും ഈ ഹോർമോണൽ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഒന്നെങ്കിൽ തൈറോയിഡിന്റെയോ അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെയോ അല്ലെങ്കിൽ മെയിൽ സെക്സ് ഹോർമോണിന്റെയോ ഒക്കെ പ്രശ്നങ്ങളാവാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും ക്രോണിക് ഇല്ലസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു ആരോഗ്യം കുറഞ്ഞ ഒരാളാണെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ദീർഘകാലമായ ശ്വാസം മുട്ട് അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ ഒരു അസുഖം അങ്ങനെ ഒരു ആളാണെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. അടുത്ത ടെസ്റ്റിക്കുലർ കോസ്, അതായത് ഈ ടെസ്റ്റിസിന്റെ അല്ലെങ്കിൽ നമ്മുടെ അണ്ഡത്തിന്റെ പ്രശ്നം. അണ്ഡത്തിന്റെ പ്രശ്നം ഏറ്റവും കോമൺ ആയിട്ടുള്ളത് വെരിക്കോസിലാണ്. വെരിക്കോസിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വൃഷണത്തിലോട്ടുള്ള ഞരമ്പുകളുടെ തടിപ്പാണ്. അപ്പോൾ അത് ഒരു കറക്റ്റബിൾ കോസ് ആണ്. ആക്ച്വലി ഇത് കൂടാതെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അൺഡിസെൻഡ് ടെസ്റ്റസ്, ടെസ്റ്റസ് പൂർണ്ണമായിട്ടും വൃഷണസഞ്ചിയിലോട്ട് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ മുമ്പ് എന്തെങ്കിലും ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മംസോ അങ്ങനെ എന്തെങ്കിലും ഓർക്കൈറ്റിസ് ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ട് ടെസ്റ്റസിന്റെ പ്രവർത്തനം മോശമായി പോവുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും ടോക്സിൻസോ അല്ലെങ്കിൽ റേഡിയേഷനോ അല്ലെങ്കിൽ കീമോതെറാപ്പി എടുത്തൊരു ആളാണെങ്കിൽ ടെസ്റ്റസിന്റെ ഫംഗ്ഷൻ കുറച്ച് കുറവായിരിക്കും.
അടുത്ത പോസ്റ്റ് ടെസ്റ്റുകളുടെ പ്രോസസ്, അതായത് ടെസ്റ്റിസ് പ്രോപ്പറായിട്ട്, അതായത് നമ്മുടെ വൃഷണം പ്രോപ്പറായിട്ട് സ്പേം ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അത് പുറത്തെത്തുന്നില്ല. അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു തടസ്സം അല്ലെങ്കിൽ റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ എന്നിവയാണ്, ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഉദ്ധാരണ കുറവായിരിക്കാം. ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ എൻവയറോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ

0: സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഡ്രഗ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അമിതമായ ഹീറ്റ് എക്സ്പോഷർ ആയിരിക്കാം, നേരത്തെ പറഞ്ഞ പോലെ ഒരു സെഡൻറി ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ ഒബീസിറ്റി, അല്ലെങ്കിൽ എൻവയോൺമെന്റ് ടോക്സിൻസ് ആയിരിക്കാം. അപ്പം ഇൻഫെർട്ടിലിറ്റി ആയിട്ട് ഒരാൾ വരികയാണെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് സെയിം ഹിസ്റ്ററി ആൻഡ് എക്സാമിനേഷൻ ആയിരിക്കും. എന്നിട്ട് ഇതോടൊപ്പം ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ സെമനാലിസിസും കൂടെ ചെയ്യും. അതായത് ഇപ്പം സെമിന്റെ വോളിയം കറക്റ്റ് ആണോ, അതിൻ്റെ അകത്ത് സ്പേംസിന്റെ അളവ്, അതിന്റെ ചലനശേഷിയും കറക്റ്റ് ആണോ, അതിന്റെ മോർഫോളജി കറക്റ്റ് ആണോ, ഈ കാര്യങ്ങൾ അറിയണം. അതോടൊപ്പം നമ്മൾ ഹോർമോൺസിലെല്ലാം നോക്കും. അതായത് ടെസ്റ്റോസ്റ്ററോൺ നോക്കും, LHFSH എന്നീ ഹോർമോൺസ് നോർമൽ ആണോ നോക്കും, പ്രൊലാക്ടിൻ നോർമൽ ആണോ നോക്കും, തൈറോയിഡിന്റെ അളവ് കറക്റ്റ് ആണോ നോക്കും. ഇതോടൊപ്പം നമ്മൾ ഉഷ്ണത്തിന്റെ ഒരു സ്കാനർ, സ്ക്രോട്ടർ, അൾട്രാസൗണ്ടിന്റെ ആവശ്യം കൂടെ ഉണ്ടാവും. എങ്ങനെയാണ് ഇതിന് ട്രീറ്റ്മെന്റ് വരുന്നത്? ഇതിന് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, അതായത് പ്രോപ്പർ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, സ്മോക്കിംഗ് ആൽക്കഹോളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക, പ്രോപ്പർ എക്സസൈസ് ചെയ്യുക, മാക്സിമം ലൈഫിൽ നിന്ന് സ്ട്രെസ് കുറയ്ക്കുക, ഒരു ഹെൽത്തി ഡയറ്റ് എടുക്കുക എന്നിവയാണ്. അടുത്ത മെഡിക്കൽ ട്രീറ്റ്മെന്റ്. മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള സപ്ലിമെന്റൽ മെഡിക്കേഷൻസ് ഉണ്ട്. പിന്നെ ഹോർമോൺ ഡെഫിഷ്യൻസീസ് ആണെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം. പിന്നെ സർജിക്കൽ ട്രീറ്റ്മെന്റ്. സർജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്നത് വെരിക്കോസിലെക്ടമിയാണ്. അത് യൂഷ്വലി ഒരു മൈക്രോസ്കോപ്പിക് പ്രൊസീജിയറാണ്. ഒരു ദിവസം മാത്രം ഹോസ്പിറ്റൽ സ്റ്റേയിന്റെ ആവശ്യം ഉണ്ടാകത്തുള്ളൂ. പിന്നെ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം. പിന്നെ ഇപ്പം സ്പേം പുറത്തു വരാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ അതിന് നമുക്ക് സ്പേം റിട്രീവൽ ടെക്നിക്സ് ഉണ്ട്. അതെല്ലാം വളരെ മൈക്രോസ്കോപ്പിക് ടെക്നിക്സ് ആണ് യൂഷ്വലി നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഇതിലൊന്നും ശരിയാവുന്നില്ലെങ്കിലുള്ള ഓപ്ഷൻസ് ആണ് അസിസ്റ്റന്റ് റീപ്രൊഡക്റ്റീവ് തെറാപ്പി ഓർ അസിസ്റ്റന്റ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്സ്. അതിൻ്റെ അകത്ത് വരുന്നത് ഇൻട്രയൂട്ടറൈൻ ഇൻസെമിനേഷൻ, ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ IVF എന്ന് പറയുന്നത് ഈ ട്രീറ്റ്മെന്റ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു അസുഖം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് പ്രിവെന്റ് ചെയ്യാന്ന് വെച്ചാൽ, എന്തെങ്കിലും ജനറേറ്റർ ഇൻഫെക്ഷൻസ് ഇപ്പം മംസ് അതേപോലത്തെ ഒക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് വാക്സിനേഷൻ എടുക്കണം. അൺനെസസറി ഹീറ്റിംഗ് ടോക്സിൻ എക്സ്പോഷേഴ്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഈ അൺഡിസൈൻ ടെസ്റ്റസ് എന്ന് പറയുന്നത് യൂഷ്വലി കുട്ടി ജനിക്കുമ്പോൾ തന്നെ അതിന്റെ സ്ക്രീനിങ് ഉണ്ടാവണം. അപ്പൊ ഈ മെയിൽ ഇൻഫെർട്ടിലിറ്റിയും എറക്ട് ഡിസ്ഫങ്ഷൻസും കോമൺ ആയിട്ടുള്ളൊരു അസുഖം തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു അസുഖം നമ്മൾ നേരിടുകയാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവണം. പാർട്ട്ണറെയും അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. പ്രോപ്പർ ഇവാലുവേഷനും ട്രീറ്റ്മെന്റും എടുക്കണം. അതോടൊപ്പം എയർലി കൺസൾട്ടേഷൻ, അതായത് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യമേ കണ്ട് ഇതിനൊരു പ്രതിവിധി ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഫർദർ മോശമാവാതെ നോക്കാൻ പറ്റുമോ എന്നുള്ള കാരണങ്ങൾ തേടി അതിനെ പ്രോപ്പർ ചികിത്സ എടുക്കണം.
1: പുരുഷന്മാരിലെ വന്ധ്യതയുടെ കാരണങ്ങളും പരിഹാരങ്ങളും കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ അരവിന്ദ് എസ് ഗണപത് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.
3: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. വെനിസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും സംവദിച്ചു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ. കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. കിഫ്ബി വായ്പാ ബാധ്യത 21,000 കോടി. ധവളപത്രം സംസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ധവളപത്രത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി പ്രതിപക്ഷം. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിൽ തുടക്കമാകും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടന്ന് ഇന്ത്യ. ശനിയാഴ്ച ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ സന്ദർശിക്കുന്ന വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 5 ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ ഡെൽസി റോഡ്രിഗസ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തി. വെനസ്വേലയുമായുള്ള ദീർഘകാല ബന്ധത്തെ ഇന്ത്യ വിലമതിക്കുന്നതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വച്ചു. സംസ്ഥാനത്തിന്റെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചെലവുകൾക്കായാണ് വിനിയോഗിക്കുന്നത്. ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതായും ധവളപത്രത്തിൽ പരാമർശമുണ്ട്. കിഫ്ബിയുടെ വായ്പാ ബാധ്യത ഏകദേശം 21,000 കോടി രൂപയാണ്. ഇവ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ കടങ്ങളാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. KSRTC, ജല അതോറിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങൾ കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ സഞ്ചിത നഷ്ടം 78,851 കോടി രൂപയായി ഉയർന്നു. ധനകാര്യസ്ഥിതി മെച്ചപ്പെടുത്താനുള്ള ദീർഘകാല പരിഹാരമായി സ്വകാര്യ നിക്ഷേപം, വ്യവസായ വികസനം,

0: തൊഴിലവസര സൃഷ്ടി, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. ധവളപത്രം രാഷ്ട്രീയ പ്രസ്താവനയല്ലെന്നും മറിച്ച് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച വിദഗ്ധ അഭിപ്രായം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള യാഥാർത്ഥ്യങ്ങളാണെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു.
1: കേരളത്തിന്റെ യഥാർത്ഥ സമ്പദ് വ്യവസ്ഥ എല്ലാം പബ്ലിക് ഡൊമൈനിലുള്ള മുഴുവൻ ഡോക്യുമെന്റുകളും കൃത്യമായി അനലൈസ് ചെയ്തിരിക്കുകയാണ്. അതെല്ലാം അറിയാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ചുള്ള ഒരു പുതിയുഗ കേരളം കെട്ടിപ്പടുക്കാനുമാണ് ഈ ഗവൺമെന്റ് നിൽക്കുന്നത്. ഇത് ഈ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് വിദഗ്ധരായ ആളുകളുടെ ഓരോ രംഗത്തെയും വിദഗ്ധരായ ആളുകളുടെ സേവനം ഉറപ്പാക്കി അവരുടെ ഉപദേശം തേടി താണ് ഓരോ കാര്യങ്ങളും ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു, ഇവിടെ ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആരോഗ്യം സംബന്ധിച്ച ഒരു സ്റ്റേറ്റസ് റിപ്പോർട്ടാണ്.
0: ധവളപത്രത്തിൽ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തി. രഹസ്യ സ്വഭാവമുള്ള ധനകാര്യ വകുപ്പിന്റെ രേഖകൾ സർക്കാർ സർവീസിലില്ലാത്തവരെ ഏൽപ്പിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ധവളപത്രം ക്രമവിരുദ്ധമാണെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആരോപിച്ചു. നന്ദിപ്രമേയത്തെ എതിർക്കുന്നതായി നിയമസഭയിലെ ബിജെപി അംഗം രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ബജറ്റ് ചർച്ചയോടൊപ്പം ധവളപത്രത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബ്രിക്സ് സാംസ്കാരിക പ്രവർത്തക സമിതിയുടെ രണ്ടാമത് യോഗത്തിന് വാരാണസിയിൽ ഇന്ന് തുടക്കമാകും. രണ്ടു ദിവസത്തെ യോഗത്തിൽ ചൈന, ബ്രസീൽ, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ എന്നിവയുൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. മുതിർന്ന നയതന്ത്രജ്ഞരും നയരൂപകർത്താക്കളും സാംസ്കാരിക വിദഗ്ധരും ചർച്ചകളിൽ പങ്കെടുക്കും. ഒരു ജില്ല ഒരു ഉൽപ്പന്നം എന്ന പ്രത്യേക പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി യുകെയിലെ വിദേശ കോമൺവെൽത്ത് കാര്യ സെക്രട്ടറി അബറ്റ് കൂപ്പർ ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും ഇന്ന് കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂറത്തിൽ 18,800 കോടിയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. വൈകുന്നേരം ദാമനിലെത്തുന്ന പ്രധാനമന്ത്രി ആരോഗ്യ സംരക്ഷണം, സിവിൽ ഏവിയേഷൻ, ടൂറിസം എന്നിവ ഉൾപ്പെടെ ഏകദേശം 2,970 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ തറക്കല്ലിടൽ നിർവഹിക്കും. നമോ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ ഉൾപ്പെടെ ഏകദേശം 1,340 കോടി രൂപയുടെ പദ്ധതികളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെ പരിശോധനയ്ക്ക് ശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതികരണം തേടി കേരള ഹൈക്കോടതി. സംസ്ഥാനം സ്വീകരിച്ച തുടർ നടപടിയെക്കുറിച്ചാണ് കോടതി ആരാഞ്ഞത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: എറണാകുളം മലയിടം തുരുത്ത് പരിയത്തുകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്ക് കൂടുതൽ സമയം അനുവദിച്ച് ഹൈക്കോടതി. June 16 വരെയാണ് സമയം നീട്ടി നൽകിയത്. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഈ മാസം 9 ഒഴിപ്പിക്കണമെന്നായിരുന്നു പെരുമ്പാവൂർ കോടതിയുടെ ഉത്തരവ്. സംസ്ഥാനത്തിന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 7 മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡ് നേടിയതിന്റെ നിറവിലാണ് കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമപഞ്ചായത്ത്. പുരസ്കാര നേട്ടത്തെക്കുറിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി ടോമി ആകാശവാണി വാർത്തകളോട്.
3: സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ ദേശീയ തലത്തിൽ 1 1 കോടി രൂപയും കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുകയുണ്ടായി. ലഭിച്ച മുഴുവൻ തുകയും പഞ്ചായത്തിന്റെ വികസനത്തിനായി ഉപയോഗിക്കുന്നതാണ്. ഈ അവാർഡ് മേലുകാവിലെ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കുമായി സമർപ്പിക്കുന്നു.
0: കേരളത്തിൽ H1N1 ബാധിച്ച് വയോധിക മരിച്ചു. കൊച്ചി പാലാരിവട്ടം സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ കഴിഞ്ഞ ദിവസം രോഗബാധ സ്ഥിരീകരിക്കുകയായിരുന്നു. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാമ്പ്യൻഷിപ്പിൽ വെർച്വലായി പങ്കെടുക്കും. ഒരു റിപ്പോർട്ട്.
4: യോഗാസന കായിക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് വൈകുന്നേരം ഗുജറാത്തിലെ ട്രാൻസ് സ്റ്റേഡിയത്തിലാണ് തുടക്കമാകുന്നത്. കായിക രംഗത്തെ ചരിത്ര നേട്ടമായി വിലയിരുത്തപ്പെടുന്ന ചാമ്പ്യൻഷിപ്പിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യോഗാഭ്യാസികൾ

0: ും കായിക താരങ്ങളും മത്സരിക്കും. 5 ദിവസം നീളുന്ന ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള 400-ൽ അധികം താരങ്ങളാണ് പങ്കെടുക്കുന്നത്. വേൾഡ് യോഗാസനയുടെ ആഭിമുഖ്യത്തിൽ യോഗാസന ഭാരത് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കായിക മത്സരങ്ങളിൽ യോഗ ഉൾപ്പെടുത്തുന്നതിനും യോഗയുടെയും ആരോഗ്യ പരിപാലനത്തിന്റെയും പ്രാധാന്യം പ്രചരിപ്പിക്കുന്നതിനുമാണ് ലക്ഷ്യമിടുന്നത്. 7 യോഗാസന ഇനങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളിൽ ശക്തി, വഴക്കം, സഹിഷ്ണുത, കൃത്യത എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും മത്സരാർത്ഥികളുടെ പ്രകടനം വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടന്ന ഇന്ത്യ. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ ഇന്ത്യ നേരിടും. ഇന്നലെ നടന്ന സെമിയിൽ ഭൂട്ടാനെ എതിരില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. ഗ്ലോബൽ ട്രാവൽ മാർട്ട് എക്സ്പോ 2026 ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ഗ്ലോബൽ ട്രാവൽ മാർക്കറ്റിനോട് അനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ആന്ധ്രാപ്രദേശ് ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി കണ്ടുല ദുർഗേഷ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വിവിധ മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക പരിപാടി ഒരുക്കുന്നു. രാജ്യത്തെ വ്യവസായ സൌഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചാണ് ഇന്ന് അറിയാം. 2016 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയിലൂടെ രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 500 നിന്നും ഈ വർഷം മാർച്ചിൽ 2.23 ലക്ഷമായി ഉയർന്നു. നികുതിദായകർക്കായി 2021 പുതിയ ഇ ഫയലിംഗ് പോർട്ടൽ ആരംഭിച്ചതും GST നടപ്പിലാക്കിയതും വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 72 പോയിന്റ് ഉയർന്ന 74,418 നിഫ്റ്റി 24 പോയിന്റ് നേട്ടത്തിൽ 23,429 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 1,14,480 രൂപയും ഗ്രാമിന് 14,310 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും സംവദിച്ചു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ. കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. കിഫ്ബി വായ്പാ ബാധ്യത 21,000 കോടി. ധവളപത്രം സംസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ധവളപത്രത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി പ്രതിപക്ഷം. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിൽ തുടക്കമാകും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടന്ന ഇന്ത്യ. ശനിയാഴ്ച ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 മണി കഴിഞ്ഞ് 24 സെക്കൻഡ്.

ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കത്തുകൾ വഴി തിരഞ്ഞെടുത്ത് നിങ്ങൾക്കും പ്രിയപ്പെട്ട ഗാനങ്ങൾ ആസ്വദിക്കാം ഇന്നത്തെ ഗാനോത്സവത്തിലൂടെ. ആദ്യം മഴയത്ത് മുൻപേ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ. ഈ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു ഉദയം പേരൂരിൽ നിന്നും ശിവക്കുട്ടി, സുജിത്, വീണ എന്നിവർ.

അടുത്ത കഥ അയച്ചിരിക്കുന്നത് പറവൂർ കൈതാരത്ത് നിന്നും രമണി ധർമ്മജനാണ്. ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം ചന്ദ്രോത്സവം എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് വിദ്യാസാഗർ സംഗീതം നൽകി പി ജയചന്ദ്രൻ പാടിയത്.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ഗാനോത്സവം തുടരുകയാണ്. അടുത്ത കഥ അയച്ചിരിക്കുന്നത്

നാട്ടിക കോടതി വളവിൽ നിന്നും താജുദ്ദീൻ, നസീറ ഹന, ബദറുദ്ദീൻ, ഫസീല, ഹിബ, ഹംദ എന്നിവരാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം. ജോണി വാക്കർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എസ് പി വെങ്കിടേഷ്.

മംഗല്യസൂത്രം എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയും ബെണി ഇഗ്നേഷ്യസും ഒരുക്കി പി ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനം കേൾക്കാൻ കാത്തിരിക്കുന്നു. ആദിദേവ്, വിനു എന്നിവർ തുരുത്തിക്കരയിൽ നിന്നും.

0: പാനായിക്കുളത്ത് നിന്നും ഷേർലി ജെറോം ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം തേൻമാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിനുവേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്.
1: കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ.

ദശരഥം എന്ന ചിത്രത്തിനു വേണ്ടി പൂവച്ചൽ ഖാദർ രചിച്ച് ജോൺസൺ ഈണം പകർന്ന് എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു ചേർത്തലയിൽ നിന്നും സുധാ രാമചന്ദ്രൻ.

മൈ ബിഗ് ഫാദർ എന്ന ചിത്രത്തിൽ ഈ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു. ബേബി എം എസ്, വിനീത, മീനാക്ഷി, ദേവിക എന്നിവർ എടത്തലയിൽ നിന്നും. യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ രചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം അലക്സ് പോൾ.

ഇനി ചുരം എന്ന ചിത്രത്തിലെ ഗാനം. രാജീവ് രചിച്ച് ജോൺസൺ ഈണം പകർന്ന് യേശുദാസും ചിത്രയും പാടിയ ഈ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു കടുത്തുരുത്തിയിൽ നിന്നും പി ടി ജയൻ.

ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിനു വേണ്ടി വിശ്വനാഥ്, കെ എൽ ശ്രീറാം, ചിത്ര എന്നിവർ പാടിയ ഗാനമിനി. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം വിദ്യാസാഗർ. ഈ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു ഷാജു മാലാന്തറ മടത്തുംപടിയിൽ നിന്നും.

ഗാനോത്സവത്തിൽ ഇനി പ്രജ എന്ന ചിത്രത്തിലെ ഗാനം എം ജി ശ്രീകുമാർ പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ. ഈ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു സുനന്ദ സതീശൻ, കൊടുങ്ങല്ലൂരിൽ നിന്നും.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനോത്സവം സമാപിക്കുന്നു. ഇഷ്ടഗാനങ്ങൾ തിരഞ്ഞെടുത്ത് കത്തുകളയച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി.

0: ആകാശവാണി കൊച്ചി എഫ് 102.3 സേവന വാർത്തകൾ. ഉപ്പുതറ പഞ്ചായത്തിലെ അംഗനവാടികളിൽ നിലവിലുള്ളതും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതുമായ അംഗനവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും സെലക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. പൂരിപ്പിച്ച അപേക്ഷകൾ കട്ടപ്പന ശിശുവികസന പദ്ധതി ഓഫീസിൽ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 27 വൈകിട്ട് 3 വരെ. വിശദവിവരങ്ങൾക്ക് 0486825207 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 0486825207.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
0: അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം ലക്കിഡി നടത്തുന്ന ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് അഡ്വാൻസ്ഡ് ട്രെയിനിംഗ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു ആണ് യോഗ്യത. പൂരിപ്പിച്ച അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 12. ഫോൺ നമ്പർ 9495999667. നമ്പർ ഒരിക്കൽ കൂടി 9495999667.
2: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: എറണാകുളം ഡിവിഷന്റെ തപാൽ അദാലത്ത് ഈ മാസം 24 തീയതി

0: തീയതി രാവിലെ 10 മണിക്ക് എറണാകുളം HBO കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന RMS എറണാകുളം ഡിവിഷൻ സൂപ്രണ്ടിന്റെ ഓഫീസിൽ നടത്തുന്നു. പരാതികൾ തപാൽ വഴിയോ RMS.DOEK@IndiaPost.GOV.in എന്ന ഇമെയിൽ വിലാസത്തിലോ അയക്കാം. പരാതികൾ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 10.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: പാലക്കാട് കെൽട്രോണിൽ 1 വർഷത്തെ സൌജന്യ ഓ ലെവൽ കമ്പ്യൂട്ടർ കോഴ്സിലേക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. പൂരിപ്പിച്ച അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 20. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 8590605273. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8590605273. കോട്ടയം ജില്ലയിലെ ടൂറിസം വകുപ്പിന് കീഴിൽ കുമാരനല്ലൂരിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തൊഴിലധിഷ്ഠിത കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. 1 വർഷം ദൈർഘ്യമുള്ള ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് എന്നീ കോഴ്സുകളിൽ പ്ലസ് ടു ജയിച്ചവരെയാണ് പരിഗണിക്കുന്നത്. അവസാന തീയതി ഈ മാസം 15. വിശദവിവരങ്ങൾ www.fcikerala.org എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ഫോൺ നമ്പർ 9495716465. നമ്പർ ഒരിക്കൽ കൂടി, 9495716465. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
3: ആകാശവാണി FM വാർത്തകൾ.
0: രാജ്യത്തെ സ്റ്റാർട്ടപ്പുകൾ ഈ വർഷം മാർച്ചിൽ 2,23,000 ഉയർന്നതായി കേന്ദ്ര ഗവൺമെന്റ്. 2016 500 സ്റ്റാർട്ടപ്പുകൾ മാത്രമായിരുന്നു രാജ്യത്തെന്നും ഗവൺമെന്റ് അറിയിച്ചു. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് വൈകിട്ട് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വെർച്വലായി പങ്കെടുക്കും. നാസയുടെ ചൊവ്വ ദൌത്യമായ മേവൻ പേടകം ഔദ്യോഗികമായി പ്രവർത്തനം അവസാനിപ്പിച്ചതായി നാസ. 10 വർഷത്തിലേറെ നീണ്ട വിജയകരമായ നിരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ദൌത്യം അവസാനിച്ചതായി ബഹിരാകാശ ഏജൻസി സ്ഥിരീകരിച്ചത്. ഗുസ്തി താരം വിനീഷ് ഫോഗട്ട് 2026 ഏഷ്യൻ ഗെയിംസ് സെലക്ഷൻ ട്രയൽസിൽ പങ്കെടുക്കുന്നതിനെതിരായ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഹർജി സുപ്രീംകോടതി തള്ളി. തർക്കവിഷയമായ സെലക്ഷൻ ട്രയൽസ് ഇതിനകം അവസാനിച്ചുവെന്ന് നിരീക്ഷിച്ചാണ് ജസ്റ്റിസുമാരായ PS നരസിംഹ, അരവിന്ദ് കുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് നടപടികൾ അവസാനിപ്പിച്ചത്. സംസ്ഥാനതല പരിസ്ഥിതി മിത്രം പുരസ്കാരം ലോക പരിസ്ഥിതി ദിനമായ നാളെ മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് വിതരണം ചെയ്യും. പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് ശ്രദ്ധേയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വ്യക്തികൾ, സംഘടനകൾ, തദ്ദേശഭരണ സ്ഥാപനങ്ങൾ എന്നിവരെ ആദരിക്കാനാണ് പുരസ്കാരം. ലോക പരിസ്ഥിതി ദിനമായ നാളെ കോഴിക്കോട് ജില്ലാ സർവോദയ മണ്ഡലം ഔഷധ സസ്യങ്ങളുടെ സൌജന്യ വിതരണം നടത്തുന്നു. പരിപാടിയോടനുബന്ധിച്ച് ഉച്ചകഴിഞ്ഞ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പരിസ്ഥിതി പ്രഭാഷണവും ഉണ്ടാകും. ഡൽഹിയിലെ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടെന്ന് പ്രാഥമിക നിഗമനം. ഹോട്ടലിലെ പാചകവാതക സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതായി സൂചനയില്ല. സംസ്ഥാനത്ത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിൽ കാലവർഷം വടക്കൻ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കും.
3: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര.
1: എല്ലാ ശ്രോതാക്കൾക്കും വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാം. വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 9446455888. മറ്റ് നമ്പറുകൾ 9048424286387, 0484242639. ഈ പരിപാടിയിലെ ആദ്യ ശ്രോതാവ് ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഗുഡ് ആഫ്റ്റർനൂൺ സാർ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ആരാണ്?
2: ഞാൻ മുളവാർ ബാബുക്കുട്ടൻ എന്ന് പറയും സാർ.
1: പേര് ക്ലിയർ ആയില്ല.
2: ബാബുക്കുട്ടൻ.
1: ബാബുക്കുട്ടൻ എവിടുന്നാണ്?
2: മുളവാടാണ് സാർ.
1: മുളവുകാട്. എന്തൊക്കെയാണ് വിശേഷം? ഭക്ഷണമൊക്കെ കഴിഞ്ഞോ?
2: ഭക്ഷണം കഴിച്ചില്ല സാറേ.
1: കഴിച്ചില്ല? എന്താ, വർക്കിലാണോ?
2: ഇല്ല സാർ, വീട്ടിലാണ്.
1: വീട്ടിലാണ്. എന്താ ചെയ്യുന്നത്?
2: ഞാൻ നിർമ്മാണ മേഖലയിലാണ്.
1: നിർമ്മാണ മേഖലയിലാണ്. ഇന്ന് ജോലിയില്ല? ഇന്ന് പോയില്ല. ഓ, മഴ കാരണം തൽക്കാലം മടി പിടിച്ചിരുന്നതാണോ അല്ലെങ്കിൽ ജോലി വേണ്ടാന്ന് വെച്ചതാണോ? ഓ, അങ്ങനെയാണ്. ഓ,
2: അങ്ങനെയാണ്
1: അല്ലേ. ഓക്കെ ഓക്കെ. പൈലിംഗ് ആണ് അല്ലേ? പൈലിംഗ് വെക്ക. അപ്പൊ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ അങ്ങനെയാണ് അല്ലേ
2: എടുക്കുന്നത്?
1: ഈ മണ്ണ് അത്ര സ്ട്രോങ് അല്ലാത്ത സ്ഥലത്തൊക്കെ പൈലിംഗ്
2: ആവശ്യം.
1: സോയിൽ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടാണ് അവര് ചെയ്യുന്നത്. അവര് നിശ്ചയിക്കുന്നതിനനുസരിച്ചാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പൊ പൈലിംഗ് വർക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ ബാബുക്കുട്ടൻ? ബാക്കി ഇപ്പൊ ഫോക്കസ്ഡ് ആയി, ഇപ്പൊ ഒരു ഒരു പ്രത്യേക ഇതിലേക്ക് മാത്രം അല്ലേ. പിന്നെ എന്തൊക്കെയുണ്ട് വീട്ടില്? ആരൊക്കെയാണ്
2: വീട്ടില്? എനിക്ക് രണ്ട് മക്കളാണ്.
1: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
2: ഒരാള് ഭീമലാണ്.
1: എന്താണ്
2: അവിടുത്തെ?
1: ഓ, അതെയോ. മറ്റൊരാളോ?
2: മറ്റൊരു സയന്റിസ്റ്റ്
1: ആണ്. മെഡിസിൻ കമ്പനിയിലാണ് അല്ലേ? ഫാർമസ്യൂട്ടിക്കൽ. അവിടെ ഗവേഷകനാണ്? ഗവേഷകനാണ്. ഓ, റിസർച്ച് ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലേ. ഓക്കെ ഓക്കെ, നല്ല കാര്യം. പിന്നെ വൈഫോ?
2: വൈഫ് ഹൗസ് വൈഫാണ്. പുള്ളി ഞങ്ങൾ ലവ് മാരേജ് ആണ്
1: സാർ. ആ, ഓക്കെ ഓക്കെ.
2: അപ്പൊ പുള്ളി മോളി ബാബു.
1: ഓ, നല്ല കാര്യം.
2: ഈ നാരായണീയ പാരായണത്തിനൊക്കെ പോകുന്നോണ്ടിരിക്കുന്നത്.
1: ഓ, അങ്ങനെയാണ് അല്ലേ. ആ, ഓക്കെ. കുറച്ച് ഭക്തി ഭക്തിയുള്ള ആളാണ് അല്ലേ.
2: അതെ അതെ. ഇപ്പൊ അടുത്ത ദിവസം ഞങ്ങൾ കൊട്ടിയൂര് പോകുന്നു.
1: നല്ല കാര്യം, നല്ല കാര്യം. ആ, ഈ സമയമാണല്ലോ കൊട്ടിയൂര് ഉത്സവം. അതെ അതെ. ഇവിടുന്ന് ഒക്കെ ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട് അല്ലേ. എന്റെ നാടിന്റെ അടുത്താണ്. എന്റെ നാടിന്റെ അടുത്താണ്. ഞാൻ തലശ്ശേരിയാണ് നാട്. കോഴിക്കോടാണ് ഇപ്പോ. അതെ അതെ. അപ്പോ നമുക്ക് പാട്ട് ഏതായിരുന്നു വേണ്ടത്?
2: മറഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ മലരായി
1: വിടരും നീ.

0: ഓക്കെ.
1: യേശുദാസിന്റെ പാട്ട്.
0: അതെ, എന്റെ ഭാര്യക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. പുള്ളിക്കാരി ഇവിടെ ഇല്ല, പുള്ളി പറവൂർ ഒരു വീട്ടിൽ പോയേക്കാ.
1: അതെയോ?
0: ഞാൻ ഏകനായിട്ടിരിക്കാം.
1: ആ, ലവ് മാരേജ് കഴിഞ്ഞിട്ട് ലവ് ഉണ്ട്, തുടരാണ് അല്ലേ?
0: ലവ് തുടരാണ്, ലവ് ഒരിക്കലും പോകില്ല.
1: പോകില്ലല്ലോ, അത് നല്ല കാര്യം, നല്ല കാര്യം.
0: മരിക്കുന്നവരും മരിക്കുന്നവരും ലവ് ആണ്,
1: നല്ല കാര്യം, നല്ല കാര്യം. അങ്ങനെ ആയിരിക്കണം,
0: അങ്ങനെ
1: ആയിരിക്കണം.
0: ഒരു ഏജ് ആയി, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ അങ്ങനെ പോട്ടെ എന്ന് എഴുതി.
1: ഓക്കെ ഓക്കെ ഓക്കെ. അവര് കേൾക്കുന്നുണ്ടാവോ ഈ പാട്ട്?
0: കേൾക്കുന്നുണ്ടാവും, അയാൾക്കറിയാം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാണ്.
1: വിളിക്കാറുണ്ട് അല്ലേ? അപ്പൊ ഓക്കെ.
0: അത് വേറെ ഒന്നുമല്ല, പുള്ളിക്ക് ഇഷ്ടമുള്ള വസ്ത്രധാരണം ചെയ്യാം, പുള്ളിക്ക് ഇഷ്ടമായ സഞ്ചരിക്കാം, യാത്ര ചെയ്യാം.
1: ഓ, അങ്ങനെ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇതാണ് അല്ലേ?
0: ഓപ്പൺ ആയിട്ടുള്ളതാണ്.
1: അതെ അതെ, നല്ല കാര്യം, നല്ല കാര്യം. അവരുടെ ഫ്രീഡം ഒക്കെ അനുവദിച്ചുകൊണ്ട്,
0: പണ്ട്
1: അവരുടെ ഫ്രീഡം ഒക്കെ അനുവദിച്ചുകൊണ്ട് ചെയ്യുന്ന നല്ല കാര്യമാണ്.
0: പണ്ടിടാൻ കഴിയാത്ത വസ്ത്രങ്ങൾ ഇപ്പൊ കാണാറുണ്ടല്ലോ സർ. അപ്പൊ അത് പുള്ളി ഇഷ്ടം നോക്കിയാൽ ഭംഗി ഉണ്ടെങ്കിൽ പറയും, നടക്കാൻ പറയും.
1: പിന്നെ അല്ല അല്ലേ,
0: നമുക്കിപ്പോക്കാനല്ല, പിള്ളേർക്കും കുഴപ്പമില്ല സർ.
1: അതെ അതെ അതെ.
0: ഒരാള് കല്യാണം കഴിച്ചിട്ടുണ്ട്, ഒരാള് മാരീഡ് ആകണം.
1: ഓ,
0: മൂത്താള് ഭീമനുള്ള ആള് കഴിച്ചിട്ടുണ്ട്.
1: അപ്പൊ നമുക്ക് നമുക്ക് പാട്ട് കേൾക്കാം.
0: പാട്ട് കേൾക്കാം സർ. ഓക്കെ
1: ഓക്കെ.

0: ഹലോ വെള്ളിത്തിര. ഹലോ,
1: ഹലോ,
0: ആരാണ്?
1: ഇത് പെരുമ്പാവൂരിൽ നിന്നാണേ.
0: ആ ആരാണ്?
1: ആമിന.
0: ആമിന ഫ്രം പെരുമ്പാവൂർ.
1: പെരുമ്പാവൂർ.
0: ആ, എന്തൊക്കെയുണ്ട് വിശേഷം പെരുമ്പാവൂര്?
1: നല്ല വിശേഷം.
0: നല്ല വിശേഷം തന്നെയാണ് അല്ലേ? മഴയൊക്കെ ഉണ്ടോ അവിടെ?
1: മഴ കാര്യമായിട്ടില്ല, എന്നാ ചെറു കുറച്ച് കുറച്ചുണ്ട്.
0: ആ, ഇടയ്ക്കിടയ്ക്ക് മഴ വന്ന് പോവും അല്ലേ? വന്ന് കണ്ടു
1: അതെ
0: പോവും, തിരിച്ചു പോവും.
1: അതെ, ചൂടുണ്ട്.
0: ആ, ചൂടുണ്ട്. മഴ നിന്നാൽ ചൂടായിരിക്കും, കാരണം ഇത് ശരിക്കും ഉഷ്ണകാലമാണ്. നമുക്ക് കിട്ടുന്നൊരു വരമാണ് ഈ മഴ, മൺസൂൺ. മൺസൂൺ കാലം നമുക്ക് ആ ഒരു 3 മാസക്കാലം നമുക്ക് തണുപ്പ് തരുന്നതാണ്, ഇല്ലെങ്കിൽ കൊടും ചൂടായിരിക്കും. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? വീട്ടിലാരൊക്കെയുണ്ട്? അതെയോ, എന്തു പറ്റി? ഏ,
1: ചെറിയൊരു ബ്ലോക്ക്.
0: ഓ, അതെയോ.
1: അഞ്ചുഗ്രാം കഴിഞ്ഞിട്ടിരിക്കുകയാണ്.
0: അഞ്ചുഗ്രാം കഴിഞ്ഞു അല്ലേ? പിന്നെ സ്റ്റെന്റ് ഇടണം എന്ന് പറഞ്ഞോ?
1: പിന്നെ കുറച്ചു ദിവസം ആയത് ചെയ്തിട്ട് ഈ തിങ്കളാഴ്ച പോണം ഹോസ്പിറ്റലില്. അപ്പൊ ഡോക്ടർ പറയും.
0: ആ, വേണോ വേണ്ടേ ഒന്നും അല്ലേ?
1: അതെ അതെ,
0: ആ
1: മക്കളാ കൊണ്ടുപോകുന്നത്.
0: ആ,
1: എന്തില്ല,
0: അപ്പൊ ശ്രദ്ധിച്ച് കുറച്ച് അധികം ആയാസമുള്ള പണികളൊന്നും ചെയ്യാതെ
1: ഒന്നും ചെയ്യാതെ
0: റെസ്റ്റ്
1: രണ്ടാഴ്ച
0: എടുത്ത് ഇരുന്നോളൂ.
1: ഭക്ഷണം കഴിക്കുക.
0: അതെ അതെ, ക്ലിയർ ആവുന്നത് വരെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സെന്റ് ഇടുന്നുണ്ടെങ്കിൽ, ഇടണം എന്നുണ്ടെങ്കിൽ ഇട്ടേക്കുക. കാരണം എന്താ വെച്ചാൽ അത് നമ്മളെ ബ്ലഡ് ഫ്ലോ ഒക്കെ ഒന്ന് ലെവൽ ക്ലിയർ ആക്കും. അപ്പോൾ പിന്നെ നമുക്ക് ആരോഗ്യത്തിന് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ബ്ലോക്കും വെച്ചിരിക്കുന്നേക്കാൾ നല്ലതാണല്ലോ അല്ലേ? അപ്പോൾ
1: ഞാൻ അവിടെ നിലയത്തിലൊക്കെ വന്നിട്ടുള്ള.
0: ഓ, ഇവിടേക്ക് വന്നിട്ടുണ്ടോ?
1: ഉണ്ടുണ്ടുണ്ട്. മക്കളുടെ കുട്ടി അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു.
0: ഓഹോ, അതെയോ.
1: സ്കൂളില്
0: വിടരുന്ന മുട്ടുകളാണോ? ചെറിയ കുട്ടിയാണോ?
1: അല്ല, 8ാം ക്ലാസ്സിലോ.
0: ഓ ഓ ഓ ഓ അപ്പം ചിൽഡ്രൻസ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നായിരിക്കും അല്ലേ?
1: അതെ അതെ അതെ. പിന്നെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: ആ, പാട്ടുകൾ എങ്ങനെ എങ്ങനെയുള്ള പാട്ടുകളാ ഇഷ്ടം? പഴയ പാട്ടുകൾ, പുതിയ പാട്ടുകൾ?
1: പഴയ
0: പാട്ടുകളാണ് ഇഷ്ടം.
1: ഇത് മക്കൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ചോദിച്ച, പെട്ടെന്ന് കിട്ടിയപ്പോൾ ഇതില്.
0: ആ, ഏത് പാട്ടാ ചോദിച്ചത്? കാഴ്ചയല്ലേ, കാഴ്ച എന്ന് പറഞ്ഞ പടത്തിലെ പാട്ടില്ലേ? ആ, ആ പടം കണ്ടിട്ടുണ്ടോ? മമ്മൂട്ടിയുടെ ഒരു നല്ല, മമ്മൂട്ടി എന്റെ യേശ് എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് അല്ലേ അതിനകത്ത്? ഒരു ഉത്തരേന്ത്യയിൽ നിന്ന് ഓടി വന്ന കുട്ടി, ഭൂകമ്പം കാരണം ഓടി രക്ഷപ്പെട്ടു വന്ന കുട്ടി. നല്ലൊരു സിനിമയായിരുന്നു. ബ്ലെസ്സിയുടെ ആദ്യത്തെ സിനിമയാണ്. ബ്ലെസ്സി ഡയറക്ട് ചെയ്ത ആദ്യത്തെ സിനിമയാണ്. ഉണ്ണികൃഷ്ണൻ. അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം.
1: കേൾക്കാം.
0: ശരി, ഓക്കേ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഞാൻ അലി മുളവൂർ.
0: എന്തൊക്കെയുണ്ട് വിശേഷം?
1: മുളവൂർ നല്ല വിശേഷം.
0: മുളവൂർ മുളവൂർ
1: മുളവൂർ
0: എവിടെയാ?
1: കാരണം
0: കൃത്യം സ്ഥലം എവിടെയാണ്?
1: മുളവൂർ പൊന്നിടിക്കപ്പറമ്പ് എന്ന് പറയും. മൂവാറ്റുപുഴ ഗോതമ്പ് റൂട്ടിൽ ഇടയ്ക്ക്
0: ഓ,
1: ചേർന്ന സ്ഥലമാണ്.
0: മൂവാറ്റുപുഴ ആ റൂട്ടിലാണ് അല്ലേ? ഓക്കെ ഓക്കെ.
1: ആ റൂട്ടിലാണ് മുളവൂർ പൊന്നിടിക്കപ്പറമ്പ് എന്ന് പറയും.
0: ഞാനിങ്ങനെ സ്ഥലങ്ങളൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ ഈ ഭാഗത്തുള്ള.
1: സാറിന്റെ സാറിന്റെ ഇവിടെ എവിടെയാ?
0: ഞാൻ കുറച്ച് വടക്കല്ല, വടക്കാണ്.
1: ആ വടക്ക ഞങ്ങളുടെ ഇതൊരു വർക്ക്ഷോപ്പാ.
0: അതെയോ? ആ ഹാ ഹാ.
1: പെയിന്റിംഗ് വർക്ക്ഷോപ്പാ.
0: ഇപ്പൊ വർക്ക്ഷോപ്പ് എന്നാണ് വിളിക്കുന്നത്. പെയിന്റിംഗ് എന്ന് പറഞ്ഞാല് മറ്റേ
1: വണ്ടികളുടെ
0: ഓട്ടോമൊബൈൽ വാഹനങ്ങളുടെ.

0: പെയിന്റിങ്
1: വാഹനങ്ങളുടെ പെയിന്റിങ്
0: ആ
1: അപ്പൊ ഇവിടെ ഞങ്ങള് ഫുൾ റേഡിയോ കേട്ടോണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് ഒരു അഞ്ചാറ് ഞാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, അഞ്ചാറ് മാസമായി വിളിച്ചത്.
0: അതെയോ, ആ ആ അത് നല്ലത്.
1: ഞങ്ങളിവിടെ ഇരുന്ന് കേട്ടോണ്ടിരിക്കുന്നത്.
0: അപ്പൊ അവിടെ എത്ര പേരുണ്ട് വർക്ക്ഷോപ്പിൽ?
1: ഞങ്ങളൊരു 4-5 പേരുണ്ട്.
0: ആ അപ്പം ഇപ്പം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണോ?
1: ആ ഭക്ഷണം കഴിച്ചു, ഞങ്ങൾ 2 മണി പണി തുടങ്ങി. അപ്പൊ റേഡിയോ വെച്ചേക്കാണ്, അപ്പൊ ചുമ്മാ ഇങ്ങനെ കോൾ ചെയ്താ.
0: അപ്പൊ ഒന്ന് കോൾ ചെയ്തപ്പോ കിട്ടിയില്ലേ?
1: കഴിഞ്ഞ ആഴ്ച പോലെ ശ്രമിക്കണ കിട്ടിയില്ല, അപ്പൊ ഇന്ന് നോക്കിയപ്പോ കിട്ടി.
0: ആ കൂടെ ആരൊക്കെയാ ഉള്ളത്?
1: കൂടെ നമ്മള് ബിജു എന്ന് പറഞ്ഞ ചേട്ടൻ, പിന്നെ നജീബ്, നിജാസ്, റഫീഖ്, എൽദോൻ, ഷിജു.
0: ഓ, അപ്പൊ ഒരുപാട് പേരുണ്ട് അല്ലേ?
1: ആ ഒരുപാട് തന്നെ. ബോഡി വർക്ക്ഷോപ്പ്, ആല,

0: ഒരുപാട് വർക്ക്ഷോപ്പ്, ആല ഫെറോസ്ലാവിന്റെ പണി,
1: അവിടെ മെക്കാനിക്കൽ വർക്ക് ഉണ്ടോ? വെറും പെയിന്റിംഗ് മാത്രമേ ഉള്ളോ? പാച്ച് വർക്ക് പെയിന്റിംഗ് മാത്രം അല്ലേ, മെക്കാനിക്കൽ വർക്ക് ഒന്നും ഇല്ല. സർവീസിംഗ്? ഓ, സർവീസിംഗ് ഉണ്ട്.
0: നമ്മുടെ അടുത്ത് പിന്നെ ഒരു ആല നടത്തുന്ന ഒരു വേലായുധം എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: അവിടെ അടുത്ത് തന്നെ ആയിരിക്കും അല്ലേ?
0: ആ അടുത്ത് തന്നെ, ഞങ്ങളെ നേരത്തെ മുള്ളംകുല്ലി വേലായുധം വിളിക്കുന്നത്.
1: മുള്ളംകുല്ലി വേലായുധനാണ് അല്ലേ? ഇടയ്ക്ക് ആ പാട്ടൊക്കെ വെച്ച് പാടുവോ? ഡാൻസ് ഒക്കെ ചെയ്യോ? അപ്പോ ഏത് പാട്ടാ വേണ്ടത്?
0: നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊന്നൊരു
1: ആ പാട്ട് വെച്ചുതരാം. ഭാസ്കരൻ മാഷ്ടെ വരികളാണ്, കെ രാഘവന്റെ സംഗീതവും. തുറക്കാത്ത വാതിൽ എന്ന ചിത്രത്തില്. അതെ അതെ. അപ്പൊ പാട്ട് കേൾക്കാം നമുക്ക്.
0: അപ്പൊ അവിടെ രണ്ടുപേരും അന്വേഷണം, രവി എന്ന് പറഞ്ഞ ഒരാള്, മറ്റേ തയ്യൽക്കാരനാ, പുള്ളിയെ വിളിക്കുമ്പോ പറയാൻ പറഞ്ഞേനെ.
1: ഓ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: പിന്നെ വേറൊരു പെയിന്റർ സലീം എന്ന് പറഞ്ഞ, അവരൊക്കെ വിളിക്കുമ്പോ പേര് പറയാൻ പറഞ്ഞേനെ.
1: ഓ, എല്ലാവർക്കും ആയിട്ട് ഇത് ആ പാട്ട് വരുന്നു, കേട്ടോളൂ.
0: ഓക്കെ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക്
1: ഹലോ.
0: സ്വാഗതം.
1: ഹലോ,
0: ഹലോ, പേര് പറയൂ, ആരാണ്?
1: തൃപ്പൂണിത്തുറയിൽ നിന്ന് മേഴ്സി.
0: മേഴ്സി. ആ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: പേരക്കുട്ടിയുടെ ബർത്ത്ഡേന്ന് 17-ാം തീയതി.
0: 17-ാം തീയതി. ആ,
1: അപ്പ ഞാൻ കൊറേ നാളെന്റെ വിളിക്ക കിട്ടണില്ല എനിക്ക്.
0: ഓ,
1: ഒരു വർഷം ഞാൻ വിളിച്ചിട്ട്, ഞാൻ വിളിക്കാറുണ്ട് വെഡിങ് ആനിവേഴ്സറി ഒക്കെ പിള്ളേരുടെ,
0: അതെയോ? ആ ഹാ
1: ആ
0: ഹാ
1: കിട്ടാറില്ല.
0: പേരക്കുട്ടിയുടെ പേരെന്താണ്?
1: മോന്റെ പേര് അമേസ്.
0: അമേസോ?
1: ആ അമേസ്, അവന് 8-ാമത്തെ വയസ്സ്.
0: ആ, അമേസിന്.
1: ആ
0: അപ്പൊ
1: പിന്നെ
0: 17-ാം തീയതിയാണ്. അപ്പൊ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ അമേസ്.
1: പിന്നെ ജൂലൈ ഇനി കിട്ടൂലല്ലോ. ജൂലൈ 5-ാം തീയതി എന്റെ ബർത്ത്ഡേ.
0: ആഹാ,
1: ജൂലൈ 12-ാം തീയതി പേരക്കുട്ടിയുടെ ബർത്ത്ഡേ, 15 വയസ്സ്.
0: ജൂലൈ 5-ാം തീയതി സൺഡേ ആണല്ലോ അല്ലേ?
1: ജൂലൈ 12. അപ്പൊ ഇനി എനിക്ക് വിളിക്കാൻ പറ്റൂലല്ലോ ഇപ്പോഴൊന്നും.
0: എല്ലാവർക്കുമായിട്ട് കൊച്ചി എഫ് എമ്മിന്റെ വക ബർത്ത്ഡേ വിഷസ് എല്ലാവർക്കും.
1: പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ 26-ാം തീയതി ജൂലൈ.
0: ഓ, എല്ലാം സൺഡേ ആണല്ലോ.
1: അത് തന്നെ, അത് ഞങ്ങളുടെ വരാറുണ്ട്.
0: 5, 12, 26 എല്ലാം വിശേഷപ്പെട്ട ദിവസങ്ങളാണ്.
1: അത് തന്നെ, അത് തന്നെ.
0: രാവിലെ പള്ളിയിൽ പോയി തിരിച്ചു വന്നിട്ട് ആഘോഷിക്കാം അല്ലേ?
1: അത് തന്നെ, അത് തന്നെ. ചേട്ടൻ നടത്തണം എന്നും പറഞ്ഞിരിക്കണേ. ചേട്ടന് 68 വയസ്സാവണേ.
0: അതെ അതെ അതെ അതെ.
1: പിന്നെ മോൾക്ക് 15 വയസ്സാണോണ്ട് അതും നടക്കണമെന്നും പറഞ്ഞ അവരിരിക്കണേ. പിന്നെ എല്ലാ കൊല്ലം ഞങ്ങൾ നടത്താറുണ്ട്. അവൻ സ്കൂളിൽ പോയേക്കണേ.
0: ഓ,
1: അപ്പൊ ആ പിരിയിലെ നാമിലെ പാട്ടാ ഞാൻ ചോദിച്ചേക്കണം. എന്റെ ഹസ്ബൻഡിന് ഒന്ന് കൊടുക്കട്ടെ, ഭയങ്കര ആഗ്രഹമാണ്. കിട്ടാറില്ല, ഒന്ന് കൊടുത്തേക്കണം.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. പറഞ്ഞു.
2: ഹലോ.
0: ഹലോ
2: സാർ.
0: ആ, പേരെന്താണ്?
2: ഫ്രാൻസിസ്.
0: ആ, ഫ്രാൻസിസ്. എവിടെയാ സ്ഥലം? എവിടെയാ പറഞ്ഞിരുന്നത്?
2: തൃപ്പൂണിത്തറ.
0: ആ, തൃപ്പൂണിത്തറ അല്ലേ.
2: എറണാകുളം മാർക്കറ്റിൽ കച്ചവടമാണ് എനിക്ക്.
0: ഓ, അതെയോ? ആ, എന്നാ പച്ചക്കറിയാണോ?
2: ആ, പച്ചക്കറി, മാങ്ങ. മാങ്ങയാണ് മെയിൻ.
0: മാങ്ങയാണ് അല്ലേ. മാങ്ങ സീസൺ അല്ലല്ലേ. ഇപ്പൊ സീസൺ കഴിഞ്ഞാ എന്ത് ചെയ്യും?
2: മാങ്ങ സീസൺ കഴിയുമ്പോ പച്ചക്കറി ഉണ്ടാവും.
0: പച്ചക്കറിയാവും.
2: ഓണ സീസൺ ഒക്കെ വരുമ്പോ.
0: ആ, അല്ലെങ്കിൽ ഫ്രൂട്ട്സ്.
2: ആ, ഫ്രൂട്ട്സ്.
0: അപ്പോ പിന്നെ അപ്പൊ ബർത്ത്ഡേ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോ എല്ലാവർക്കും ജന്മദിന ആശംസകൾ. എല്ലാവരും ഏകദേശം ഒരേ കാലത്താണ് അല്ലേ? അപ്പോ ഇവിടെ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. പാട്ട് അവര് ചോദിച്ചതാന്ന് അറിയില്ല. ആ, പാടുവോ? ഒരു 2 ലൈൻ പാടിക്കോളൂ.
2: പണ്ടിക്കാരൻ വീരാങ്കാക്ക രണ്ടാം കെട്ടിന് കൂതി വെച്ചു കൊണ്ടോട്ടി ചെന്ന് കണ്ട് തണ്ടുകാരി പാത്തുമാനെ സൽക്കാരം കഴിഞ്ഞപ്പോ പാത്തുമ്മ പറയണ് ഇക്കാര്യം നടത്തില്ലെന്ന് നിക്കാങ്ങിനി തൽക്കാലം മനസ്സില്ലെന്ന്.
0: നല്ല പാട്ടാണല്ലോ. നന്നായി. നല്ല നല്ല രസമുള്ള പാട്ടായിരുന്നു. ആ, ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ ഓക്കെ. താങ്ക് യു.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
1: എന്റെ പേര് മധുസൂദനൻ.
0: മധുസൂദനൻ എവിടുന്നാണ്?
1: എറണാകുളം സൗത്ത്.
0: ആ, സൗത്ത് നിന്നാണ് അല്ലേ. ആ, എന്താ എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ?
1: ഞാൻ അവിടെ ഇതിന് മഴയുണ്ട്.
0: മഴയുണ്ട് അല്ലേ. ആ ആ
1: അതെ അതെ അതെ.
0: ആ, പിന്നെ അവിടെ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ മാനേജർ അക്കൗണ്ട്സ് ആയിരുന്നു. 2011 റിട്ടയർ ചെയ്തു.
0: ആ, റിട്ടയർ ചെയ്ത് ഇപ്പം സ്വസ്ഥമായിട്ടിരിക്കുകയാണ്.
1: അതെ അതെ.
0: എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ പിന്നെ തുടർച്ചയായിട്ട്?
1: ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല. ഇപ്പൊ 75 വയസ്സ്. എന്നെ ബർത്ത്ഡേ ആയിരുന്നു, എന്നെ വിളിച്ചു, പക്ഷെ കിട്ടിയില്ല.
0: ഇന്നലെ ആയിരുന്നു അല്ലേ. അപ്പൊ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ.
1: താങ്ക് യു സാർ.
0: ഞങ്ങളുടെ കൊച്ചി FM-ന്റെ വക എല്ലാവരും.
1: അതെ.
0: അപ്പൊ
1: ഞാൻ 64 കൊല്ലമായിട്ട് റേഡിയോ കേൾക്കുന്ന ആളാ.
0: അതെയോ? അപ്പോ പിന്നെ ആദ്യം ഏത് നിലയായിരുന്നു കേട്ടോണ്ടിരുന്നത്?
1: ഞാന് രാത്രി ഒരു ഇംഗ്ലീഷ് ന്യൂസ് വരും, 9 to 9:30. അത് കഴിഞ്ഞ റേഡിയോ നാടകം ഉണ്ടാവും.
0: ഓ, റേഡിയോ നാടകങ്ങൾ ഉണ്ടായിരുന്നു.
1: അതില് KG ദേവകിയമ്മ, TP രാധാമണി, CS രാധാദേവി, ഗംഗാധരൻ നായർ, രാമൻകുട്ടി നായർ, ബില്ലൻ ഡിക്രൂസ്,
0: എല്ലാവരുടെയും പേരിപ്പോഴും ഓർമ്മയുണ്ട്.
1: അതെ അതെ, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്.
0: ആ, അവരൊക്കെയാണല്ലോ പണ്ടത്തെ നാടകാചാര്യന്മാർ.
1: അതെ അതെ അതെ അതെ.
0: തിരുവനന്തപുരം നിലയത്തിലെ ആൾക്കാരാണ് അല്ലേ?
1: അതെ അതെ അതെ അതെ.
0: അന്ന് കൊച്ചി നിലയം തുടങ്ങിയിട്ടില്ല.
1: ഇല്ല ഇല്ല,
0: തുടങ്ങുന്ന സമയത്ത്.
1: അതെ അതെ
0: അതെ. മധുസൂദനൻ കേൾക്കുന്ന സമയം ആ തുടക്കത്തില് തിരുവനന്തപുരം, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, തൃശ്ശൂര് എന്നീ നിലയങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ.
1: അതെ അതെ.
0: ആ, പിന്നെയാണ് കണ്ണൂരും കൊച്ചിയൊക്കെ വന്നത്.

0: അതെ അതെ അതെ.
1: പിന്നെ
0: പിന്നെ
1: വീട്ടിലാരൊക്കെ മക്കളൊക്കെ സുഖമായിരിക്കുന്നോ എന്ന്
0: ആ
1: എന്താണ്?
0: വൈഫ് സെൻട്രൽ ഗവൺമെന്റ് ആയിരുന്നു,
1: അതെയോ? ആ
0: 2014 റിട്ടയർ ചെയ്തു.
1: ആ എഫ് സി ഐ എവിടെയായിരുന്നു?
0: ആ വൈഫ് CMFRA.
1: ആ ഇവിടെ പിന്നെ
0: ആ ഹൈക്കോടതിയുടെ
1: കൊച്ചി തന്നെ അല്ലേ? കൊച്ചിയിൽ?
0: ഹൈക്കോടതിയുടെ അടുത്ത്.
1: ആ ഹൈക്കോടതിയുടെ അടുത്ത്. ആ മറൈൻ
0: പിന്നെ
1: ഡ്രൈവ്.
0: 2 പെൺകുട്ടികള്,
1: ആ
0: മൂത്താള് കൊച്ചിൻ യൂണിവേഴ്സിറ്റി,
1: ആ
0: രണ്ടാമത്താള് ചാറ്റേർഡ് അക്കൗണ്ടന്റ്.
1: ഓ, അപ്പോൾ നല്ല സന്തുഷ്ടമായിട്ട് പോകുന്നില്ലേ ജീവിതം?
0: അതെ അതെ.
1: ആ എവിടെയായിരുന്നു എഫ് സി ഐയിൽ എവിടെയായിരുന്നു?
0: എഫ് സിയുടെ ഞാൻ ആദ്യം 3 കൊല്ലം റീജിയണൽ ഓഫീസ് തിരുവനന്തപുരം.
1: ആ ആ ആ
0: ആ വഴുതക്കാട് നിങ്ങളുടെ ഓഫീസ്, നിങ്ങളുടെ
1: ആ അതെ അതെ
0: ആകാശവാണിയുടെ
1: അതെ
0: അടുത്തായിരുന്നു.
1: ആ ആകാശവാണിയുടെ
0: നിങ്ങളുടെ പഴയ
1: അടുത്തായിരുന്നു അല്ലേ?
0: ആൾക്കാരെ മുഴുവൻ കാണാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്.
1: അതെ അതെ അതെ.
0: തൊട്ടടുത്തായിരുന്നു
1: ആ ആ
0: വഴുതക്കാട്.
1: അപ്പോൾ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
0: ഉദ്യോഗസ്ഥ എന്ന സിനിമയില്
1: ആ
0: അനുരാഗ ഗാനം പോലെ.
1: ഓ, ആ ജയചന്ദ്രൻ പാടിയ പാട്ടല്ലേ? ആ
0: അതെ അതെ അതെ.
1: അപ്പോൾ പാട്ട് കേൾക്കാമല്ലോ.
0: അതെ അതെ.
1: ശരി,
0: താങ്ക് യു സർ.

0: ഹലോ, വെള്ളിത്തിര. ആ,
1: ഹലോ,
0: ആരാണ്?
1: എൻ്റെ പേര് സുമാരാജൻ സാറേ.
0: സുമാരാജൻ. ആ, എവിടുന്നാണ്?
1: മുനമ്പത്ത് വിളിക്കുന്നു, ടൈലറിംഗ് ഷോപ്പ് നടത്തുന്നു
0: എവിടുന്നാണ്?
1: മുനമ്പം.

0: നിലമ്പം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഷോപ്പിലാണോ?
1: ആ ഷോപ്പിലാണ് ഞാൻ ഇപ്പോ.
0: എന്ത് ഷോപ്പാണ്?
1: ടൈലറിംഗ് ഷോപ്പാണ്.
0: ടൈലറിംഗ് ഷോപ്പാണ് അല്ലേ? ആ ഓഹോ, മുമ്പ് വിളിച്ചിട്ടുണ്ടോ? ഓ അങ്ങനെയാണ് അല്ലേ.
1: അല്ല,
0: പ്രത്യേകിച്ച് ഈ ടൈലർമാർ അധികവും വിളിക്കും, അതുകൊണ്ടാണ്
1: ചോദിച്ചത്.
0: റേഡിയോ വെച്ചോണ്ടിരുന്നിട്ട് പണി ചെയ്യാമല്ലോ അല്ലേ.
1: പണിയും ചെയ്യാം. കൊറേ നേരം ഞാൻ തുടങ്ങിയപ്പോ തന്നെ വിളിക്കണാണ്. അപ്പൊ എന്റെ ഒരു ചേച്ചി എന്ന് പറഞ്ഞ എന്റെ ഷോപ്പിന്റെ അടുത്തുള്ളതാണ്. എനിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുള്ള ഒരു ചേച്ചിയാണ്, ശാന്താന്ന്
0: പറയും.
1: ശാന്ത ചേച്ചിയുടെ പുഷ്കരിച്ചെടുത്ത് ഇന്ന് 50-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് അവരാഘോഷിക്കണേ. ഞാൻ പോയിരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞാൻ വന്നു. ഇപ്പോ അപ്പൊ തുടങ്ങി ഞാൻ വിളിക്കണേ. എന്തായാലും അവർക്കൊരു
0: അവർക്കൊരു ഗോൾഡൻ മാരേജ് ആനിവേഴ്സറി അല്ലേ, ഗോൾഡൻ ഗോൾഡൻ ജൂബിലി 50th ആനിവേഴ്സറി അല്ലേ. അപ്പൊ ഗോൾഡൻ ജൂബിലി ആശംസകൾ അവർക്ക് നേരുകയാണ്. അതെയോ? ആ ഇപ്പൊ കേൾക്കുന്നുണ്ടാവോ? കേൾക്കുന്നുണ്ടാവോ? ഓ ഇന്ന് അവിടെ ഇതാണ് അല്ലേ, ആഘോഷമാണ്.
1: ഞാനവിടെ പോയിരുന്നു, ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ വന്നതേ ഉള്ളൂ. വന്ന് പക്ഷെ കൊറേ നേരം രണ്ടുമണിയായിരുന്നു ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നു.
0: ടൈലറിംഗ് ഷോപ്പിൽ ഒറ്റക്കാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടോ കൂടെ?
1: ഒറ്റക്കാണ്
0: അല്ലേ.
1: അപ്പൊ ബർത്ത്ഡേയാണ് 11-ാം തീയതി, June 11.
0: ആരുടെ ബർത്ത്ഡേ?
1: എന്റെ മോളുടെ കുട്ടിയുടെ.
0: മോളുടെ കുട്ടിയുടെ പേരെന്താ? കുട്ടിയുടെ പേരെന്താ?
1: ഗൗതം കൃഷ്ണക്ക് വീട്ടിൽ വിളിക്കണേ ഞങ്ങള്.
0: ആ ഓക്കെ.
1: അപ്പൊ മോന് വേണ്ടിട്ടും
0: എല്ലാ ആശംസകൾ, അഡ്വാൻസ് ആയിട്ട് ബർത്ത്ഡേ ആശംസകൾ.
1: അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ട്
0: പറയൂ.
1: ചേട്ടനും ചേച്ചിട്ടാണ് സാറേ, നല്ലൊരു അവതരണ കേട്ടോ സാറിന്റെ. എന്ത് സോഫ്റ്റാ സംസാരിക്കുന്നത്?
0: ആര്, ഞാനോ? താങ്ക് യു. അപ്പോ
1: നല്ല എല്ലാരോടും നല്ല എന്തോരും നല്ല എന്താ പറയാ, നമ്മള് ഇഷ്ടാ, നല്ല സംസാരമാണ്, നല്ല രസമാണ്
0: കേൾക്കാനായിട്ട്. ഓക്കെ, താങ്ക് യു.
1: നല്ല അവതരണ അടിപൊളിയാണ്.
0: അപ്പോ പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടിലെ ഹസ്ബൻഡ്, മോന്, മരുമോളുണ്ട്.
0: മോളെ മകനാണ് ഇപ്പൊ പറഞ്ഞത് അല്ലേ?
1: മോളുടെ
0: കുട്ടിയുടെ.
1: പിന്നെ മോന് കുട്ടിയായിട്ടില്ല, 3 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്.
0: ഓക്കെ. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
1: ഹസ്ബൻഡ് ബാർബറാണ് സാറേ.
0: ബാർബറാണ് അല്ലേ. അവിടെ അടുത്ത് തന്നെയാണോ? തൊട്ടടുത്തടുത്ത ഷോപ്പുകളായിരിക്കും അല്ലേ?
1: എന്തോ?
0: അടുത്തടുത്ത ഷോപ്പുകളായിരിക്കും.
1: ഇല്ല, ഞാൻ മുനമ്പത്താണ് സാറേ. മുനമ്പാണ് പാലമ്പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു.
0: അറിയാം.
1: അഴീക്കോട്, അഴീക്കോട് മുനമ്പം പാലം പണി നടന്നുകൊണ്ടിരിക്കുന്നു.
0: അവിടെയാണ് അല്ലേ?
1: അവിടെ കട ഇവിടെയാണ്.
0: ഏത് പാട്ടാ വേണ്ടത്?
1: കാരിത്തല്ലേ, മംഗളങ്ങൾ.
0: അത് ഒരു ആശംസാ പാട്ടാണല്ലോ അല്ലേ? എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് പാടുന്ന പാട്ടാണ്. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: കേൾക്കാം.
0: ശരി ശരി.
1: ഓക്കെ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
1: ആ എൻ്റെ പേര് മുഹമ്മദ് എന്നാണ്.
0: ആ എവിടുന്നാണ്?
1: ഈ ആലുവ കുറ്റംശ്ശേരി.
0: ആ എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ?
1: വിശേഷം ഞാൻ സുഖമില്ലായിരിക്കുകയാണ്.
0: അതെയോ? ആ ആ മുഹമ്മദ് മുമ്പ് വിളിച്ചിട്ടുണ്ടോ? നമ്മൾ സംസാരിച്ചിട്ടുള്ള പോലെ തോന്നുന്നു. ആ അതെ അതെ അതെ അതെ അതെ എനിക്ക് ഓർമ്മയുണ്ട് അന്ന് വിളിച്ചിട്ട് സംസാരിച്ചത്. ആ ഓക്കെ. എന്തൊക്കെയുണ്ട് പിന്നെ അവിടെ നാട്ടില്? ഇന്ന് ലാസ്റ്റ് കോളറാണ്, ഇനി അധിക സമയമില്ല. അപ്പോ പാട്ട് പറഞ്ഞോളൂ.
1: മറ്റൊരു സീത,
0: ആ തറവാട്ടമ്മയില് മറ്റൊരു സീതയെ, ആ കമകര പുരുഷോത്തമന്റെ പാട്ടല്ലേ? ആ ബാബുരാജും കൂടെ. അപ്പൊ ആ പാട്ട് കേൾക്കാം, അധിക സമയമില്ല, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ പാട്ട് കട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അപ്പോ സുഖമായിട്ട് പാട്ട്

0: എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് വെള്ളിത്തിര ഇതുവരെ. സാങ്കേതിക സഹായം സുനി ജോർജ്, രാജേഷ് ടി എൻ. സ്റ്റുഡിയോ സഹായം മിന്ന സുൽത്താന. വെള്ളിത്തിര.
1: തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര. വെള്ളിത്തിര, വെള്ളിത്തിര, വെള്ളിത്തിര.
2: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
3: നിർമ്മിത ബുദ്ധി പുതിയ വിപ്ലവങ്ങൾ ഏറ്റെടുക്കുകയായി. അതിന്റെ പ്രവർത്തനങ്ങൾ അസാധാരണമായ വേഗതയിൽ മുന്നേറുകയാണ്. അത് സ്വയം കലാസൃഷ്ടികൾ നിർമ്മിക്കും, സാഹിത്യം എഴുതും എന്ന അവസ്ഥയിലെത്തി നിൽക്കുന്നു.
2: നിരൂപകൻ എൻ ഇ സുധീർ ചെയ്യുന്ന പ്രഭാഷണം നിർമ്മിത ബുദ്ധിക്കാലത്തെ കലാസാഹിത്യ പ്രഹേളികകൾ.
4: മോർച്ചറിക്ക് മുന്നിലെ ഇടനാഴിയിൽ അവൾ നിന്നു. അകത്ത് അയാളുണ്ട്.
2: മനോജ് വെങ്ങോല എഴുതി അവതരിപ്പിക്കുന്ന കഥ ഒരാൾ എന്നും.
5: വിഷുവന്ന് മുത്തമിട്ടോടിയ പാടത്ത് മുന്നാഴി വിത്ത് വിതച്ചിടുവാൻ.
2: കെ സുജാതയുടെ കവിതകൾ നാളെ രാത്രി

0: 10:30 സാഹിത്യ സുരഭിയിൽ. ഇന്ന് രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്.
1: തൃക്കൈയിൽ ശംഖ ചക്രാംബുജ ഗദകൾ ധരിച്ചോരു ബാലസ്വരൂപം തക്കത്തിൽ ദേവകിക്കും കണവനുമണയദർശിതം കൈതൊഴുന്നേൻ.
0: അവതരണം ഇടപ്പള്ളി ചങ്ങമ്പുഴ അക്ഷര ശ്ലോക സമിതി.
2: പീലിക്കണ്ണൊന്നു കണ്ടാലരികിലെവിടെയോ കണ്ണനുണ്ടെന്ന പോലെ.
0: അക്ഷര ശ്ലോക സദസ് ഇന്ന് രാത്രി 9:30.

0: ശനി ദശ. കൊച്ചി FM ൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20 ശനിദശ റേഡിയോ കാർട്ടൂൺ പരമ്പര.
1: ആകാശവാണി FM വാർത്തകൾ.
2: ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം നിയമസഭ പാസാക്കി. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഈ മാസം 19. ധവളപത്രം സംസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ധവളപത്രത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി പ്രതിപക്ഷം. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടുള്ള കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. എറണാകുളം മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലിൽ ഈ മാസം 16 വരെ സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. കൊച്ചിയിൽ H1N1 ബാധിച്ച് വയോധിക മരിച്ചു. പാലാരിവട്ടം സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. പരിശോധന ഊർജിതം. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലെത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്.
1: ആകാശവാണി FM വാർത്തകൾ.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 മണി കഴിഞ്ഞ് 1:53. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ജബ് വി മെറ്റ് എന്ന ചിത്രത്തിനുവേണ്ടി മിഖാ സിംഗ് പാടിയ ഗാനം. ഗാനരചന ഇർഷാദ് കാമിൽ, സംഗീതം പ്രീതം.

ഇനി തമാശ എന്ന ചിത്രത്തിലെ ഗാനം ഇർഷാദ് കാമിൽ രചിച്ച് എ ആർ റഹ്മാൻ സംഗീതം നൽകി, അരിജിത് സിംഗും അൽക്ക യാഗ്നികും പാടിയത്.

അമിതാഭ് ഭട്ടാചാര്യ രചിച്ച് സച്ചിൻ ജിഗാർ ഈണം പകർന്ന്, സോനു നിഗം, കൃഷ്ണ എന്നിവർ പാടിയ ഗാനം. ഇനി ചിത്രം പരം സുന്ദരി.

ഇനി അശോക എന്ന ചിത്രത്തിലെ ഗാനം അൽക യാഗ്നിക്, ഹേമാസർ ദേശായി എന്നിവർ പാടിയത്. ഗാനരചന ഗുൽസാർ, സംഗീതം അനു മാലിക്.

ഒരു അറിയിപ്പ്. വീടുകളിലെ മാലിന്യം എങ്ങനെ സംസ്കരിക്കാം എന്നത് എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. അടുക്കള മാലിന്യം എങ്ങനെ വേർതിരിക്കണം? ഇ വേസ്റ്റ് മാലിന്യങ്ങൾ എങ്ങനെ സംസ്കരിക്കും? ഉപയോഗശൂന്യമായി ബാറ്ററി എന്തു ചെയ്യണം? തുടങ്ങി ദിനവും അനേകം സംശയങ്ങളുണ്ടാകാം. മാലിന്യങ്ങളെ കൃത്യമായി സംസ്കരിച്ചാൽ അവ നമുക്ക് മുതൽക്കൂട്ടാവുന്ന ഒരു വിഭവമാക്കി മാറ്റാൻ സാധിക്കും. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ വീട്ടിലെ മാലിന്യം എങ്ങനെ സംസ്കരിക്കാം, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള സംസ്ഥാന ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ എറണാകുളം ജില്ലാ ഡെപ്യൂട്ടി കോർഡിനേറ്റർ ആദർശ് പി കുമാർ മറുപടി നൽകുന്നു. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്കും 4 മണിക്കുമിടയ്ക്ക് വിളിക്കുക. നമ്പർ 9446455888 അല്ലെങ്കിൽ 0484242639. ഒരു നമ്പർ കൂടിയുണ്ട്, 0484242637. നമ്പറുകൾ ആവർത്തിക്കാം: 9446455888 അല്ലെങ്കിൽ 0484242639. ഒരു നമ്പർ കൂടിയുണ്ട്, 0484242637. ഓർമ്മിക്കുക, നാളെ വൈകുന്നേരം 3 മണിക്ക് ഹലോ കൊച്ചി FM പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു വീട്ടിലെ മാലിന്യം എങ്ങനെ സംസ്കരിക്കാം. അറിയിപ്പ് കഴിഞ്ഞു. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ഇനി താൽ എന്ന ചിത്രത്തിനുവേണ്ടി ഉദിത് നാരായൺ, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ രചന ആനന്ദ് ബക്ഷി, സംഗീതം AR റഹ്മാൻ.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഊർജം, വ്യാപാരം, നിക്ഷേപം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുനേതാക്കളും ചർച്ച ചെയ്തു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേൽ നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം പാസാക്കിയ ശേഷം നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ബജറ്റ് അവതരണത്തിനായി ജൂൺ 19 സമ്മേളനം പുനരാരംഭിക്കും. ശമ്പള പെൻഷൻ ബാധ്യതകൾ കുറയ്ക്കുന്നതിനായി വിരമിക്കൽ പ്രായം കേന്ദ്ര സർക്കാരിന് സമാനമായി വർദ്ധിപ്പിക്കണമെന്ന് ധവളപത്രത്തിൽ നിർദ്ദേശം. ബിവറേജസ് കോർപ്പറേഷനെ സപ്ലൈകോയുമായി ലയിപ്പിക്കാനും നിർദ്ദേശമുണ്ട്. ധവളപത്രം സംസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ധനകാര്യവകുപ്പിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഔദ്യോഗിക രേഖകൾ പുറത്തു നൽകിയാണ് ധവളപത്രം തയ്യാറാക്കിയതെന്ന് പ്രതിപക്ഷം. എറണാകുളം മലയിടം തുരത്ത് കുടിയൊഴിപ്പിക്കലിൽ ഈ മാസം 16 വരെ സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. അട്ടപ്പാടിയിൽ ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയായി കൊല്ലപ്പെട്ട മധുവിന്റെ അമ്മയും സഹോദരിയും മുഖ്യമന്ത്രി VD സതീശനെ നിയമസഭയിൽ സന്ദർശിച്ചു. കേസ് നടത്തിപ്പിൽ സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് മുഖ്യമന്ത്രി കുടുംബത്തിന് ഉറപ്പു നൽകി. കൊച്ചിയിൽ H1N1 ബാധിച്ച് വയോധിക മരിച്ചു. പാലാരിവട്ടം സ്വദേശിനി ലളിതാംബികയാണ് മരിച്ചത്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിൽ എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ശക്തമായ മഴയെ തുടർന്ന് തിരുവനന്തപുരം അരുവിക്കര ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ ഡാമിന്റെ 3, 4 നമ്പർ ഷട്ടറുകൾ 25 സെന്റിമീറ്റർ വീതം തുറന്നു.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 4 മണി കഴിഞ്ഞ് 2 മിനിറ്റും 47 സെക്കൻഡും. നാല് മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകൾ അറിയിക്കാനും ഇഷ്ടഗാനങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 9446455888. മെസ്സേജ് അയക്കുമ്പോൾ പേരും സ്ഥലവും വയ്ക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വോയിസ് മെസ്സേജ് അല്ല, ടെക്സ്റ്റ് മെസ്സേജാണ് അയക്കേണ്ടത്. നമ്പർ ഒരിക്കൽ കൂടി 9446455888.

അപ്പോ നമുക്ക് ഇന്ന് ആരംഭിച്ചാലോ, നമുക്ക് ഒരുപാട് മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ മെസ്സേജ് നോക്കാം. സോണിക്കയാണ് നോർത്ത് പറവൂരിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്, പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ച്. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നാലുമണിപ്പൂവേ, സുഖല്ലേ? അടുത്ത മാസം ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ എല്ലാമെല്ലാമായ ചക്രമുത്ത് അക്ഷിത മോൾക്ക് വേണ്ടിയിട്ട്

ഒരു പാട്ട് വെച്ചു തരാമോ എന്ന് ചോദിച്ച് വൈശാഖേട്ടനും കുടുംബാംഗങ്ങളുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചെങ്ങമ്പുഴ പാർക്ക് അവിടെ അടുത്ത് നിന്നാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പം എന്തായാലും അടുത്ത മാസമല്ലേ, കുറച്ചുകൂടി സമയമുണ്ടല്ലേ. എന്നാലും വാവയ്ക്ക് ഞാനും നേരത്തെ തന്നെ പിറന്നാൾ ആശംസകൾ അങ്ങ് നേരുവാണ്. പാട്ട് വെച്ചു തരാം. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ചേച്ചി, എനിക്ക് പവിഴമല്ലി എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഉണ്ണിക്കുട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആള് 5-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെസ്സേജ് അമ്മയെ കൊണ്ടാണ് അയപ്പിക്കുന്നത്. എന്തായാലും കൊച്ചു പറഞ്ഞു കൊടുത്തത് എന്തൊക്കെയോ അമ്മ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വിശേഷങ്ങളുണ്ട്, പക്ഷേ ചിലതൊന്നും വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല. എന്തായാലും ഉണ്ണിക്കുട്ടൻ പറഞ്ഞല്ലേ, അപ്പോൾ ഉണ്ണിക്കുട്ടൻ ഇഷ്ടമുള്ള പാട്ട് നമുക്കും കേൾക്കാം.

നമുക്കടുത്ത മെസ്സേജ് നോക്കാം. 4 മണിപ്പൂവേ, നമസ്കാരം, സുഖാണ്. ഞാൻ കവിതയാണ്, മതിലകത്ത് നിന്നാണ്. ഇന്നലെ എന്റെ പിറന്നാളായിരുന്നു. എനിക്ക് ആശംസകൾ അറിയിച്ച് എല്ലാവർക്കും വേണ്ടിയിട്ടൊരു പാട്ട് വെച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ കവിതയ്ക്ക് എന്തായാലും വൈകിപ്പോയി, ഒരു ദിവസം വൈകിപ്പോയി, ക്ഷമിക്കണം കേട്ടോ. 4 മണിപ്പൂക്കളുടെ പേരിലും പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ എന്തായാലും കവിതയ്ക്ക് ആശംസകൾ അറിയിച്ച എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ കവിത പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഇന്നലെ എനിക്ക് ലോട്ടറി അടിച്ചു. 200 രൂപയാണ് അടിച്ചത്. ഞാൻ ആശുപത്രിയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ വിശേഷവും പറഞ്ഞിട്ടുണ്ട്. പേരും സ്ഥലവും മാത്രം വെച്ചിട്ടില്ല കേട്ടോ. ഞാനിനി ചെലവ് ചോദിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ 200 രൂപ ലോട്ടറി അടിച്ചിട്ട് പേര് സ്ഥലവും പറയാത്തത്? എന്തായാലും എനിക്ക് ചെലവ് വേണ്ട കേട്ടോ, ഭാഗ്യമുണ്ട്. അപ്പോൾ എന്താ, ഇനിയും വലിയ വലിയ സമ്മാനങ്ങളൊക്കെ കിട്ടട്ടെ കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ പോകുമ്പോൾ ആയിക്കോട്ടെ, എടുത്തോളൂ. അപ്പോൾ ഇനി മെസ്സേജ് അയക്കുമ്പോൾ പേരും സ്ഥലവും വെക്കണം കേട്ടോ. ഇങ്ങനെ വിശേഷം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും പേരും സ്ഥലവും കൂടി വെക്കണം. പാട്ട് വെച്ചുതരാം. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. 4 മണിപ്പൂവേ, ഇന്ന് എന്റെ മകൻ ക്ലിന്റിന്റെ ജന്മദിനമാണ്. മോനിപ്പോൾ ജാർഖണ്ഡിലാണ്. അപ്പോൾ അവന് ആശംസകൾ പറയണം. അതുപോലെ ഫിലിപ്സ് ആൻഡ് ദ മങ്കിപ്പൻ എന്ന മൂവിയിലെ എൻ കണിമലരെ എന്ന് തുടങ്ങുന്ന പാട്ടുകൂടി എനിക്ക് വച്ചു തരണം. ഞാൻ റേഡിയോ മുടങ്ങാതെ കേൾക്കും, ഇടയ്ക്കൊക്കെ പാട്ട് ചോദിക്കാറുള്ളൂ. പക്ഷെ എന്റെ മെസ്സേജ് വായിച്ചാലും എനിക്കിഷ്ടപ്പെട്ട പാട്ട് തരാറില്ല. ഇന്നെങ്കിലും പാട്ട് തരുമെന്ന വിശ്വാസത്തോടെ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് വൈപ്പിൻ പെരുമ്പള്ളിയിൽ നിന്നും റാണി ഫ്രാൻസിസ് ആണ്. അപ്പൊ റാണി ചേച്ചി, അങ്ങനെയൊക്കെ പറയരുത്. നമ്മൾ മെസ്സേജൊക്കെ വായിച്ചില്ലേ, ഇടയ്ക്ക് ചിലപ്പോൾ വിട്ടുപോയതായിരിക്കും. എന്തായാലും ഇന്ന് ചേച്ചി പറഞ്ഞ പാട്ട് എന്നെ വെച്ചുതരാം കേട്ടോ. അപ്പം എന്തായാലും മോന് പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ് 4 മണിപ്പൂക്കളുടെ പേരിലും കൂടെ. ഓക്കേ.

ഹായ് നാലുമണിപ്പൂവേ, ഇന്ന് ഞങ്ങളുടെ മനക്കലപ്പടിയിലുള്ള ഹോട്ടലിൽ 25 വർഷമായിട്ട് ജോലി ചെയ്യുന്ന അൻവർ ഭാഷയുടെ 57-ാമത്തെ പിറന്നാളാണ്. ഇനിയും ഒരുപാട് നാൾ ആയുസോടും ആരോഗ്യത്തോടും കൂടെ ഇരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സലാം ഖാദർ, മൻസൂർ, രവി, നന്ദൻ, അബ്ദുൽ ഖാദർ, പിന്നൊരു പേരും കൂടിയുണ്ട്, അത് മനസ്സിലാവുന്നില്ല കേട്ടോ, ഇവരെല്ലാം നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് നാലുമണിപ്പൂക്കളുടെ പേരിലും ഞങ്ങളും പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. ഇവർ പറഞ്ഞിരിക്കുന്ന പോലെ ആയുസോടും ആരോഗ്യത്തോടും കൂടി ഇരിക്കട്ടെ. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, എന്റെ പേര് നീരജ എന്നാണ്. ഞാൻ മെസ്സേജ് അയക്കുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. എനിക്ക് ഐ എന്ന മൂവിയിലെ പൂക്കളെ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ എന്നൊക്കെ ചോദിച്ച ആള് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആദ്യം കോപ്പുകൈയൊക്കെ ആയിരുന്നു, ഇപ്പൊ കരച്ചിലായിട്ടോ. ഇനിയിപ്പോ കരയൊന്നും വേണ്ട, പാട്ട് കേട്ടോളൂ.

0: നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, എന്റെ മക്കളായ ആരാധ്യയ്ക്കും ശിവകാർത്തിക്കിനും വേണ്ടിയിട്ട് ലോക സിനിമയിലെ പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ട് എറണാകുളം വരാപ്പുഴയെന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. ആരാന്ന് പറഞ്ഞിട്ടില്ല, എന്നാലും ആരാധ്യയുടെയും ശിവകാർത്തികിന്റെയും പേര് പറഞ്ഞത് കൊണ്ടാട്ടോ ഞാൻ മെസ്സേജ് വായിച്ചത്. ഇനി മെസ്സേജ് അയക്കുമ്പോൾ പേര് കൃത്യമായിട്ട് വെച്ചേക്കണം. ഓക്കെ. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, പക്ഷെ പേരും സ്ഥലവും ഒന്നും വെക്കുന്നില്ല. അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, മെസ്സേജ് അയക്കുമ്പോൾ പേരും സ്ഥലവും വെക്കാൻ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9464455888. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്, കണ്ണനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്റെ ചിന്നൂസിന് വേണ്ടിയിട്ട് എനിക്കൊരു പാട്ട് വെച്ചു തരൂ ചേച്ചി, ഏത് പാട്ടായാലും മതി, വെച്ചു തന്നാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വൈക്കത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ.
1: അപ്പുറത്ത് പുതിയ താമസക്കാരി വന്നിട്ടുണ്ട്, കൊള്ളാം സുന്ദരിയാണ്.

ഹായ് നാലുമണിപ്പൂവേ, ഞങ്ങൾ എറണാകുളം കോൺവെന്റ് ജംഗ്ഷനിലുള്ള ഒരു തയ്യൽ കടയിൽ നിന്നാണ്. ജോർജ്, സന്തോഷ്, ബിസി, അമ്പിളി, പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി ആശയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, വെച്ചേരാലോ, തീർച്ചയായിട്ടും വെച്ചേരാ കേട്ടോ. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ അൻഷിതാണ്, തൃശൂർ ചന്ദ്രാപിന്നിയിൽ നിന്നാണ്. പെരുന്നാൾ ആശംസകളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരുപാട് മെസ്സേജ് അയച്ചിരുന്നു, വായിച്ചില്ല. ഇന്നെങ്കിലും എന്റെ മെസ്സേജ് വായിച്ചിട്ട് എനിക്കൊരു പാട്ട് വെച്ച് തരാമോ? എനിക്ക് പോക്കിരി എന്ന തമിഴ് ചിത്രത്തിലെ പാട്ടാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ സ്പെഷ്യൽ സ്കൂളിലുള്ള എല്ലാ കൂട്ടുകാർക്കും ആയിട്ട് ഇത് ഡെഡിക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടു ദിവസമായി ചെവിവേദനയായിട്ടിരിക്കുകയാണ്, കാലാവസ്ഥ മാറിയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇന്നെങ്കിലും വെച്ചു തരണേന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താ അനുഷിതേ, തീർച്ചയായിട്ടും വെച്ചു തരാം. അവിടുത്തെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും എല്ലാവർക്കും സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അവരെല്ലാവരും ഇത് കേൾക്കുന്നുണ്ട് എന്നാണ് വിശ്വാസം. അപ്പോ ഇതാ വരുന്നു പാട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള പാട്ട്.

അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, നമസ്കാരം. നമസ്കാരം. കാലവർഷം എത്തി, മഴ തോരാതെ പെയ്യുകയാണ്. ഈ സമയത്ത് എനിക്കൊരു പാട്ട് കേൾക്കാൻ തോന്നുന്നു. പാട്ട് ഞങ്ങളുടെ അപ്പൂസിനും അമ്മിണിക്കുട്ടിക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കരിമണ്ണൂരിൽ നിന്നും ഓമനക്കുട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെന്താ, ഡെഡിക്കേറ്റ് ചെയ്യാലോ. അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, സുഖമായിരിക്കുന്നോ? ചായ കുടിച്ചോ? ഇല്ലല്ലോ, സുഖമായിട്ടിരിക്കുന്നു, പക്ഷെ ചായ കുടിച്ചിട്ടില്ല. ഞാൻ റോഷ്നി ബാലു. എനിക്ക് മൂന്ന് മക്കളാണുള്ളത്. എന്റെ മൂത്ത മകൻ ബാലരുദ്ര, രണ്ടാമത്തെ ആള് ഇദ്യാരുദ്ര, പിന്നെ അഞ്ചു മാസമുള്ള മകൻ മിച്ചൂട്ടൻ, പേരിട്ടിട്ടില്ല. ഇവർക്കൊക്കെ വേണ്ടിയിട്ട് പട്ടണത്തിൽ സുന്ദരൻ എന്ന സിനിമയിലെ തക്കുടുകുട്ട ചക്രവാവേ എന്ന പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ അടുത്ത് എടമുട്ടം പാലപ്പെട്ടിയിൽ നിന്നാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. സോറി, ഞാൻ സ്ഥലം പെട്ടെന്ന് ടൈപ്പ് ചെയ്യാൻ മറന്നുപോയിട്ട് രണ്ടാമത് അയച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല, പക്ഷെ മക്കളുടെ പേരൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. എന്തായാലും ബാലരുദ്ര, ഇദ്യാരുദ്ര, പിന്നെ മിച്ചൂട്ടൻ, അപ്പോ ഇവരോട് സാമ്യമുള്ള ഒരു പേര് തന്നെ ആയിക്കോട്ടെ. എന്തായാലും എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതാ വരുന്നു പാട്ട്. സ്പെഷ്യൽ ഡെഡിക്കേഷൻ നമ്മുടെ മിച്ചൂട്ടനാണ് കേട്ടോ.

ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ സമാപനം 8th വൈകിട്ട് 6 മണിക്ക് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ആകാശവാണി കൊച്ചി നിലയം സംഘടിപ്പിക്കുന്നു. മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും. ഡോക്ടർ സജിത് ഏവൂരേത്ത് നടത്തുന്ന സോദാഹരണ പ്രഭാഷണം. കുഴൽമന്ദം ജി രാമകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന വാദ്യസംഗമം എന്നിവയാണ് സമാപന സമ്മേളനത്തിന്റെ പ്രധാന കലാപരിപാടികൾ. ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, 8th വൈകിട്ട് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ.

അപ്പോ നാലുമണിപ്പൂക്കൾ തുടരുകയാണ്. ലോട്ടറി അടിച്ചത് എനിക്കാണ് എന്റെ നാലുമണിപ്പൂവേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷിലാ ഷിജോയ് മുല്ലശ്ശേരിയിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞതുപോലെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ, രഹസ്യമായിട്ട് ഇരിക്കട്ടെ. ഇനിയിപ്പോ എല്ലാവരും ചെലവ് ചോദിച്ചു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 200 രൂപയല്ലേ കിട്ടിയുള്ളൂ, ബാക്കി പൈസ കയ്യിൽ നിന്ന് എടുത്തിട്ട് എല്ലാവർക്കും ചെലവ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, സുഖാണോ? ഞാൻ കവിത രാജേഷാണ്. കുറച്ച് നാളായി മെസ്സേജ് അയച്ചിട്ട്. എനിക്കൊരു പാട്ട് വെച്ച് തരുമോ? പറവൂരുള്ള മങ്കമ്മയ്ക്കും കാക്കനാടുള്ള മീനു ബേബി രാഹുൽ ഇവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് പള്ളിച്ചട്ടമ്പിയിലെ പാട്ട് വെച്ച് തരണം എന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താ വെച്ചുതരാലോ?

ഹായ് നാലുമണിപ്പൂവേ, ഇത് ചേർത്തലയിൽ നിന്നും സുഭാഷാണ്. എനിക്കൊരു പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെന്താ, പാട്ടൊക്കെ വെച്ചേരാലോ. നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, സുഖമല്ലേ? ചായ കുടിച്ചോ? ഇല്ല, ഞാൻ ചായ കുടിച്ചിട്ടില്ല. ഞാൻ കാക്കത്തുരുത്തിയിൽ നിന്നും സുനിത സന്തോഷാണ്. ഞാൻ എന്നും മെസ്സേജ് അയക്കാറുണ്ട്. അത് വായിക്കുമ്പോൾ ഞാൻ വളരെയധികം സന്തോഷിക്കാറുണ്ട്. എനിക്ക് കേൾക്കാൻ പറ്റില്ല, ഇവിടെ FM ഇല്ല. പക്ഷേ എന്റെ അച്ഛൻ കേൾക്കും. അതിനുവേണ്ടിയിട്ടാണ് ഞാൻ മെസ്സേജ്

മെസ്സേജ് അയക്കുന്നത്. എന്റെ മെസ്സേജ് വായിച്ചാൽ അച്ഛൻ പറയും. പിന്നെ എഴുതിയിട്ടുണ്ട്, ഞാൻ ചായ കുടിച്ചിട്ടില്ല, മോള് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് വേണം എനിക്ക് ചായ കുടിക്കാൻ. എനിക്കൊരു മോളുണ്ട്, ആള് പ്ലസ് ടുവിന് പഠിക്കുന്നു, ഒരു മോള് BSc നഴ്സിംഗിന് പഠിക്കുന്നു. അപ്പോൾ അച്ഛനെ കേൾക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചേർപ്പിലുള്ള ഗോവിന്ദൻകുട്ടിയാണ് കേട്ടോ എൻ്റെ അച്ഛൻ. ഈ മെസ്സേജ് എന്തായാലും വായിക്കണേ, എൻ്റെ അച്ഛൻ കേൾക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, തീർച്ചയായിട്ടും. അപ്പോൾ അച്ഛനും മകളും തമ്മിലുള്ള സ്നേഹം നമ്മുടെ നാല് മണിപ്പൂക്കളിലൂടെ പരസ്പരം അറിയിക്കുന്നതിന് ഒരുപാട് ഒരുപാട് സന്തോഷം, ഞങ്ങളുടെയും സ്നേഹം അറിയിക്കുന്നു. അപ്പോൾ എന്തായാലും അച്ഛൻ കേൾക്കുന്നുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ മോളോട് പറയണോട്ടോ ഉടനെ തന്നെ ഒരു റേഡിയോ ഒക്കെ വാങ്ങിച്ച് പ്രോഗ്രാമൊക്കെ കേൾക്കാനായിട്ട്. എന്നിങ്ങനെ മെസ്സേജ് അയച്ച് അച്ഛൻ കേട്ട് പറഞ്ഞാൽ മാത്രം പോരാ, അഭിപ്രായങ്ങൾ മോളോട് കേൾക്കണം. അപ്പോൾ എന്തായാലും പാട്ട് വെച്ചേരാം, അവരൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ആ പാട്ട് കേൾക്കാം.

0: അപ്പോ ആട്ടുകല്ലിൽ അരച്ചിട്ട് ദോശ ചുടുന്ന പാട്ട് കിട്ടിയല്ലോ അല്ലേ. അപ്പൊ പറഞ്ഞ പാട്ട് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ തുറവൂരിൽ നിന്നും ആണ്. മഞ്ജു ആണ്, എന്റെ മോൻ ആദിത്യന്റെ പിറന്നാളാണ്. അപ്പൊ മോന് വേണ്ടിയിട്ടൊരു പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ ആദിത്യന് പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു നാലുമണിപ്പൂക്കളുടെ പേരിൽ. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. നാലുമണിപ്പൂവേ, എന്റെ പേര് ദേവൂട്ടി, ഞാൻ എറണാകുളത്ത് നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എന്റെ ഏട്ടന് വേണ്ടിയിട്ട് നമ്മ വീട്ടു പിള്ളൈ എന്ന തമിഴ് മൂവിയിലെ മൈലാഞ്ചി എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരാവോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ വെച്ചു തരാലോ.
1: അയ്യോ, ആ പാട്ട് അവിടെ പോയി.

ഇന്നത്തെ നാലു മണിപ്പൂക്കളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടഗാനങ്ങൾ തിരഞ്ഞെടുത്ത് അതുപോലെ തന്നെ ആശംസകളൊക്കെ അറിയിച്ചുകൊണ്ട് മെസ്സേജ് അയച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സേവന വാർത്തകൾ. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പാലക്കാട് ജില്ലാ കാര്യാലയത്തിലേക്ക് 3 വർഷ കാലയളവിൽ പരിശീലനത്തിനായി കൊമേഴ്ഷ്യൽ അപ്രന്റീസിനെ നിയമിക്കുന്നതിന് ഈ മാസം 9 രാവിലെ 11 മണിക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. യോഗ്യത അംഗീകൃത സർവകലാശാലാ ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും DCA അല്ലെങ്കിൽ PGDCA അല്ലെങ്കിൽ വേർഡ് പ്രോസസിംഗ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കോഴ്സിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. 19-നും 30-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. യോഗ്യതാ സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റുകൾ എന്നിവയുടെ അസലുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും മുൻപരിചയരേഖകളും സഹിതമാണ് എത്തേണ്ടത്. ബോർഡിൽ കൊമേഴ്ഷ്യൽ അപ്രന്റീസായി മുൻകാലങ്ങളിൽ സേവനമനുഷ്ഠിച്ചവർക്കും അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് 0491352360 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 0491352360. വെബ്സൈറ്റ് വിലാസം www.kspcb.kerala.gov.in.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: സാംസ്കാരിക വകുപ്പും അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന സൌജന്യ കലാപരിശീലനത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രായഭേദമന്യെ കഥകളി, ചെണ്ട, കൂടിയാട്ടം, ചിത്രരചന, കഥകളി വേഷം, കഥകളി സംഗീതം, ശാസ്ത്രീയ സംഗീതം എന്നീ കലാരൂപങ്ങളിൽ പരിശീലനം നേടാം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള വിവിധ സെന്ററുകളിലാണ് ക്ലാസുകൾ. വിശദവിവരങ്ങൾക്ക് 8547529464 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 8547529464. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ 4 വകുപ്പുകളിൽ കരാറടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ്, മാത്തമാറ്റിക്സ് വകുപ്പ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി വകുപ്പ് എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 15 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കുക. വിശദവിവരങ്ങൾക്ക് 0484257630 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 0484257630. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: ആകാശവാണി FM വാർത്തകൾ.
1: വെനിസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഊർജം, വ്യാപാരം, നിക്ഷേപം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി കണക്കിലെടുത്ത് വ്യോമയാന മേഖലയ്ക്കായി 10,000 കോടി രൂപയുടെ ഇന്ധന വില സ്ഥിരതാ നിധി ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ തീരുമാനം വിമാന സേവനങ്ങളിൽ സുസ്ഥിരത ഉറപ്പുവരുത്തുമെന്നും യാത്രക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്നും സിവിൽ വ്യോമയാന മന്ത്രാലയം. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേൽ നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം പാസാക്കിയ ശേഷം നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ബജറ്റ് അവതരണത്തിനായി June 19 സമ്മേളനം പുനരാരംഭിക്കും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ വച്ചു. 5.07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ കടബാധ്യത. കിഫ്ബി വായ്പാ ബാധ്യത 21,000 കോടി. ധവളപത്രം സംസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തിന്റെ കടബാധ്യത സംബന്ധിച്ച് LDF സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ധവളപത്രം തെളിയിക്കുന്നതായി മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് പണം വിതരണം ചെയ്യുന്നതിലെ എല്ലാ തടസ്സങ്ങളും പരിഹരിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭ ഇക്കാര്യത്തിൽ നിർണായക തീരുമാനമെടുത്തതെന്നും മുഖ്യമന്ത്രി. കണ്ണൂർ ADM ആയിരുന്ന അന്തരിച്ച നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യാനും മന്ത്രിസഭ തീരുമാനിച്ചു. നവീൻ ബാബുവിന്റെ മകൾക്ക് ആശ്രിത നിയമനം നൽകാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം. എറണാകുളം മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലിൽ ഈ മാസം 16 സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് നടക്കും. മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം നിർവഹിക്കും. ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോവളം ബീച്ചിൽ നടക്കുന്ന പരിസ്ഥിതി ദിനാചരണം മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലെത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്.
0: ആകാശവാണി FM വാർത്തകൾ.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 5:05 മിനിറ്റും 5 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിൽ കാവാലം നാരായണ പണിക്കർ എഴുതി, MG രാധാകൃഷ്ണൻ ഇണമിട്ട് ചിത്ര പാടിയത്.

കൈതപ്പുറം എഴുതി ജോൺസൺ ഏണമിട്ട് എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്, ചമയം എന്ന ചിത്രത്തിൽ നിന്നും. അടുത്ത ഗാനം ഏപ്രിൽ 18 എന്ന ചിത്രത്തിൽ യേശുദാസും ജാനകി ദേവിയും പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മർ.

മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും. ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി June 8 വൈകിട്ട് 6 PM ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ കൊച്ചി നിലയം സംഘടിപ്പിക്കുന്ന കലാപരിപാടിയിൽ മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും ഡോക്ടർ സജിത് ഏവൂരേത്ത് നടത്തുന്ന സോദാഹരണ പ്രഭാഷണം.

ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. പൂവച്ചൽ ഖാദർ എഴുതി, ശ്യാം ഈണമിട്ട് യേശുദാസും ലതികയും പാടിയ ഗാനം, ചിത്രം ഇണക്കിളി.

0: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ തുടരുന്നു. സുധാംശു എഴുതി, MM കീരവാണി ഈണമിട്ട്, സുദീപ് കുമാർ മഞ്ജുരി എന്നിവർ പാടിയ ഗാനം. ചിത്രം ധീരാ.

0: പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് രവീന്ദ്രൻ ഈണമിട്ട് യേശുദാസും ലതികയും സംഘവും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഓർമ്മിക്കാൻ ഓമനിക്കാൻ എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനത്തോടുകൂടി ചലച്ചിത്ര ഗാനങ്ങൾ പൂർണ്ണമാകുന്നു. ഒരറിയിപ്പ്: വീടുകളിലെ മാലിന്യം എങ്ങനെ സംസ്കരിക്കാം എന്നത് എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. അടുക്കള മാലിന്യം എങ്ങനെ വേർതിരിക്കണം? ഈ വേസ്റ്റ് മാലിന്യങ്ങൾ എങ്ങനെ സംസ്കരിക്കും? ഉപയോഗശൂന്യമായ ബാറ്ററി എന്തു ചെയ്യണം? തുടങ്ങി ദിനവും അനേകം സംശയങ്ങളുണ്ടാകാം. മാലിന്യങ്ങളെ കൃത്യമായി സംസ്കരിച്ചാൽ അവ നമുക്ക് മുതൽക്കൂട്ടാവുന്ന ഒരു വിഭവമാക്കി മാറ്റാൻ സാധിക്കും. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ വീട്ടിലെ മാലിന്യം എങ്ങനെ സംസ്കരിക്കാം, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള സംസ്ഥാന ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ എറണാകുളം ജില്ലാ ഡെപ്യൂട്ടി കോർഡിനേറ്റർ ആദർശ് P. കുമാർ മറുപടി നൽകുന്നു. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് വിളിക്കുക 9444545888 അല്ലെങ്കിൽ 0484-2426-397 അതുമല്ലെങ്കിൽ 0484-2426-387 എന്ന നമ്പറിൽ. നമ്പർ ആവർത്തിക്കാം: 9444-5588 0484-2426-397 0484-2426-387 നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഈ പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു. വീട്ടിലെ മാലിന്യം എങ്ങനെ സംസ്കരിക്കാം. അറിയിപ്പ് കഴിഞ്ഞു. ഇതാകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 44 മിനിറ്റും 20 സെക്കൻഡും. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. നാളെ ലോക പരിസ്ഥിതി ദിനം. ഇതേക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയാണ് ഇന്ന് ഞാറ്റുവേലയിൽ. പ്രകൃതി അമ്മയാണ്. നാം അമ്മയെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ തന്നെ പ്രകൃതിയെയും കരുതണം. പരിസ്ഥിതി മലിനീകരണം നമ്മെ വീർപ്പുമുട്ടിക്കുമ്പോൾ ശുദ്ധവായുവും അവ നൽകുന്ന മരങ്ങളും പച്ചപ്പും നീർത്തടങ്ങളുമെല്ലാം കരുതലോടെ കാക്കാനുള്ള ഓർമ്മപ്പെടുത്തലിന്റെ ദിനം കൂടിയാണ് പരിസ്ഥിതി ദിനം. നമുക്ക് പ്രകൃതിയെ സ്നേഹിക്കാം. പ്രാണന് തുല്യം.

ഈ ദൈവത്തിന്റെ സ്വന്തം നാടിന് പ്രകൃതി ഭംഗിയാലും ഐശ്വര്യ സമൃദ്ധിയാലും പ്രത്യേകതകൾ ഏറെയുണ്ട്. പച്ചപ്പരവതാനി പുതച്ച വയലേലകളാലും ദൃശ്യവിരുന്നൊരുക്കുന്ന പ്രകൃതി രമണീയതയും കണ്ണിന് കുളിർമയേകുന്ന ജലസ്രോതസ്സുകളുമെല്ലാം നമുക്ക് സ്വന്തം.

0: കാലാവസ്ഥാ വ്യതിയാനവും ഉയർന്ന താപനിലയും പ്രകൃതിക്ഷോഭങ്ങളുമെല്ലാം സാരമായി ബാധിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രകൃതിയിലേക്കുള്ള തിരിച്ചുപോക്കിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഭൂമിയെ നോവിക്കാതെ പ്രകൃതി സൌഹൃദ നിർമ്മിതികൾക്ക് പ്രാമുഖ്യം നൽകി ജലനിർഗമന മാർഗങ്ങളും ജലാശയങ്ങളും കൃഷിഭൂമികളും എല്ലാം സംരക്ഷിക്കേണ്ട ചുമതല ഓരോ മനുഷ്യനും ഏറ്റെടുത്ത് പ്രകൃതിയെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാം പ്രകൃതിയെ നോവിക്കാതെ.
1: പ്രിയ സഹപ്രവർത്തകന്മാരെ, സ്നേഹിതരെ, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം.
0: പരിസ്ഥിതി ദിന സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ്.
1: ഈ ദിവസം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് മുമ്പിലേക്ക് വരുന്നത്. കാലാവസ്ഥാ വ്യതിയാനം, അതിന്റെ ഭാഗമായിട്ടുള്ള അതിതീവ്ര മഴ, വരൾച്ച, ഉഷ്ണതരംഗങ്ങൾ, മണ്ണിടിച്ചിലുകൾ എന്നിവ നമ്മുടെ നാടിനും ജനങ്ങൾക്കും ഏറ്റവും വലിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര വികസനവും നമ്മുടെ പൊതു ബാധ്യതയായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങി ജീവിക്കാനും വിഭവങ്ങൾ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, എന്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാണ്. ജീവിതശൈലിയുടെയും സാമൂഹിക ഉത്തരവാദിത്തത്തിന്റെയും ഭാഗമാകണം അത്. പ്രത്യേകിച്ചും ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ പൌരന്മാർ. അവരാണ് നമ്മുടെ നയരൂപീകരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളികളാകേണ്ടത്. കുട്ടികൾ പ്രകൃതി സ്നേഹവും പരിസ്ഥിതി ഉത്തരവാദിത്ത ബോധവും വളർത്തിയെടുക്കുമ്പോൾ അത് അവരുടെ കുടുംബങ്ങളിലേക്കും സമൂഹത്തിലേക്കും വ്യാപിപ്പിക്കാനും അതിലൂടെ സുസ്ഥിരവും സുദീർഘവുമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ സന്ദേശം വിദ്യാലയങ്ങളിലൂടെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക എന്നത് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം, കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി, ഇൻസ്പയർഡ് ബൈ നാച്ചുറൽ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ എന്ന UN ആഹ്വാനം

കൈകൊണ്ടുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ പോരാട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇത്തവണ കൃഷി വകുപ്പ് വിപുലമായ പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും ഫലവൃക്ഷ തൈകൾ നടലും പ്രതിജ്ഞയെടുക്കലും പരിസ്ഥിതി അവബോധ ക്ലാസും പരിപാടികളും എല്ലാമായി വളരെ സജീവവും സക്രിയവുമായ പരിപാടികൾക്ക് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. സംസ്ഥാനതല ഉദ്ഘാടനം June 5 വെള്ളിയാഴ്ച കാലത്ത് 10:30 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രിയും നമ്മളോടൊപ്പം ഒന്നുചേരുകയാണ്. വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും പൊതുസമൂഹവും എല്ലാവരും ഒന്നിച്ചു ചേരുന്ന ഈ വർഷത്തെ പരിസ്ഥിതി ദിന ആഘോഷ പരിപാടികളിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും ഉണ്ടാകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു.

0: ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ് നൽകിയ പരിസ്ഥിതി ദിന സന്ദേശമാണ് ഇതുവരെ കേട്ടത്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന കൃഷിവകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന വിപുലമായ ഫലവൃക്ഷത്തൈ നടീൽ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ 10:30 തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ വെച്ച് നടക്കുകയാണ്. ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന പ്രസ്തുത ചടങ്ങിൽ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയും പരിസ്ഥിതി ദിന സന്ദേശം നൽകുകയും ചെയ്യും. തുടർന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മുഖ്യ അതിഥിയായി പങ്കെടുത്തുകൊണ്ട് ചടങ്ങിൽ പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. വിവിധ വകുപ്പ് മന്ത്രിമാർ, എംഎൽഎമാർ, കർഷകർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം തലസ്ഥാനത്തെ 5 പ്രമുഖ വിദ്യാലയങ്ങളിൽ നിന്നുള്ള 50 വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കാളികളാകും. സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കൃഷി ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ഫലവൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് ഈ ബൃഹത് യജ്ഞം ജനകീയ പങ്കാളിത്തത്തോടെ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കാൻ കൃഷിവകുപ്പ് വിപുലമായ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. കൃഷിയിൽ മികച്ച താൽപര്യവും നേട്ടവും കൈവരിച്ച വിദ്യാലയങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 5 കുട്ടികർഷകരെ ചടങ്ങിൽ വച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദരിക്കുന്നതാണ്. കൂടാതെ ചടങ്ങിൽ പങ്കെടുക്കുന്ന സ്കൂളുകൾക്ക് ഭാവിയിൽ വിദ്യാലയമുറ്റങ്ങളിൽ ഹരിതവൽക്കരണം ശക്തമാക്കുന്നതിനായി ഒരു ഫലവൃക്ഷത്തൈയും ഗുണമേന്മയുള്ള പച്ചക്കറി വിത്തുകളും അടങ്ങുന്ന പ്രത്യേക ഹരിത കിറ്റും വിതരണം ചെയ്യുന്നതാണ്. ഇനി നമുക്ക് പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ അച്യുത് ശങ്കറിന്റെ വാക്കുകൾ കേൾക്കാം.
1: പരിസ്ഥിതി ദിനത്തിന്റെ ആഘോഷത്തിന്റെ പ്രസക്തി ഓരോ നാൾ ചെല്ലുന്തോറും കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരികയാണ്. പരിസ്ഥിതി എന്ന് പറയുമ്പോൾ നമ്മളതിനെ വളരെ സാങ്കേതിക അർത്ഥത്തിലും ശാസ്ത്രീയമായിട്ടുള്ള അർത്ഥത്തിലും മാത്രമല്ല നോക്കി കാണേണ്ടുന്നത്. പ്രകൃതി എന്നുള്ളത് മനുഷ്യന്റെ സന്തത സഹചാരിയും മനുഷ്യന്റെ ആനന്ദത്തിനുള്ള ഏറ്റവും പ്രമുഖ ഹേതുവുമാണ്. വികസനം പരിസ്ഥിതിക്ക് വരുത്തിവെക്കുന്ന വിപത്തുകളെക്കുറിച്ച് ചിന്തിച്ച് പരിസ്ഥിതി സംരക്ഷണത്തിലേക്ക് തിരിയുന്നതിനോടൊപ്പം തന്നെ പരിസ്ഥിതി നമുക്ക് തരുന്ന ആനന്ദം കണ്ടുകൊണ്ടും നമ്മൾ പരിസ്ഥിതി സംരക്ഷണത്തിലേക്ക് തിരിയണം. മനുഷ്യന് പ്രകൃതി നൽകിയിട്ടുള്ള ഏറ്റവും വലിയ വരദാനം പ്രകൃതിയുമായുള്ള ഇടപഴകലിലൂടെ മനുഷ്യന് അവൻ്റെ മാനസിക ആരോഗ്യം, അവൻ്റെ ഉല്ലാസം എല്ലാം നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, വൃക്ഷങ്ങളും തടാകങ്ങളും നദികളും കുന്നുകളും ഒന്നുമില്ലാത്ത ഒരു ലോകം ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാം സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ലോകത്ത് നമുക്ക് ആനന്ദം കിട്ടുമോ എന്ന് നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, മുറ്റത്ത് നിൽക്കുന്ന ഒരു ചെടി അത് പൂത്ത് നിൽക്കുന്നത് രാവിലെ കാണുന്നു, ചിലപ്പോൾ നമ്മളതിലൊരു പൂ പറിച്ച് മണക്കുന്നു, ചിലപ്പോൾ അതിൻ്റെ തളിരിലയിൽ സ്പർശിക്കുന്നു, ചിലപ്പോൾ അതിൽ വെള്ളത്തുള്ളികൾ ഇറ്റ് നിൽക്കുന്നത് നമ്മൾ കൗതുകത്തോടെ നോക്കുന്നു. ഇതെല്ലാം നമുക്ക് തരുന്ന ചെറിയ ചെറിയ ആനന്ദങ്ങളുണ്ട്. അതിലൂടെയാണ് മനുഷ്യന് സന്തോഷമായിട്ട് ജീവിക്കാൻ ആദ്യകാലം മുതൽ സാധിച്ചിട്ടുള്ളത്. അതുപോലെ പ്രകൃതിയുടെ മാറ്റങ്ങൾ, മഴ വരുമ്പോൾ പുതുമണ്ണിൻ്റെ മണം വരുമ്പോഴത്തേക്കും, കാറ്റടിക്കുമ്പോൾ ഇലകളുടെ പാട്ട് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ മുളയിൽ കാറ്റടിക്കുമ്പോഴത്തേക്കും സംഗീതം കേൾക്കുമ്പോൾ, ഇതെല്ലാം മനുഷ്യന് ആനന്ദം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതേസമയം കാലം മുന്നോട്ട് പോകുന്തോറും മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് വ്യത്യാസം വന്നിരിക്കുന്നു. അവന് സൗകര്യങ്ങൾ, ആധുനികമായിട്ടുള്ള സൗകര്യങ്ങൾ ഒഴിച്ചുകൂടാനൊക്കാത്തതായിരിക്കുന്നു. അതിന് മനുഷ്യനെ കുറ്റം പറയാൻ സാധിക്കും.

ഇല്ല. മനുഷ്യന്റെ സ്വഭാവം തന്നെ ഓരോരോ സൗകര്യങ്ങൾ നമ്മുടെ കയ്യിൽ വന്ന് എത്തിച്ചേരുമ്പോൾ പിന്നീട് അത് പുറകോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കില്ല. പിന്നീട് അതൊരു ദുരിതമായിട്ട് നമുക്ക് മാറുന്നു. ഉദാഹരണത്തിന്, നമ്മുടെ മൊബൈൽ ഫോണുകൾ നമുക്ക് വളരെയധികം സൗകര്യങ്ങൾ തരുന്നുണ്ട്. ഒരു ദിവസം രാവിലെ ഇന്ത്യയിലെ മൊബൈൽ ഫോണുകളെല്ലാം നിലച്ചാൽ ദുസ്സഹമായ ജീവിതമായിട്ട് മാറുന്നു. അതുപോലെ തന്നെയാണ് വാഹനങ്ങളുടെ കാര്യത്തിൽ. നമ്മൾ കാൽനട യാത്ര ചെയ്യുന്ന ആൾക്കാർ എത്ര പേരിപ്പോൾ ഉണ്ട്? അപ്പോൾ സൗകര്യങ്ങൾ നമുക്ക് അനുഭവിക്കുന്നത് ഇനി ഒരിക്കലും തിരിച്ചുപോക്കില്ല. എന്നാൽ അതേസമയം വികസനവും പ്രകൃതി അല്ലെങ്കിൽ പരിസ്ഥിതിയും തമ്മിൽ നിരന്തരം മല്ലടിച്ച് നിൽക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ രണ്ടും നിയന്ത്രണം വിട്ട് വളരെ മോശമായിട്ടുള്ള തലത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. വികസനവും പരിസ്ഥിതിയും തമ്മിലുള്ള സന്തുലനത്തിലൂടെ വേണം മനുഷ്യൻ്റെ മുന്നോട്ട് പോക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ ഇല്ലാതെ വരുന്ന പക്ഷം വികസനം എന്ന പേരിൽ നമ്മൾ നടത്തുന്ന പല പേക്കൂത്തുകളും ഇതിനേക്കാൾ ഭീകരമായിട്ട് മാറും എന്നുള്ളതാണ് സത്യം.

പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അച്യുത് ശങ്കർ. നമ്മുടെ കുരുന്നുകളെ പ്രകൃതിയോട് ചേർത്ത് വളർത്താം. വൃക്ഷങ്ങളെയും പക്ഷികളെയും ചെറു അരുവികളെയും സ്നേഹിച്ചും സംരക്ഷിച്ചും അവർ വളരട്ടെ.

പ്രകൃതിക്ക് വേണ്ടാത്തതിനെ നമുക്കും പാടെ ഉപേക്ഷിക്കാം. പ്രകൃതി കനിഞ്ഞാലേ സമ്പൽസമൃദ്ധവും ആരോഗ്യപൂർണവുമായ ജീവിതം നയിക്കാനാകൂ എന്ന തിരിച്ചറിവ് വരും തലമുറയ്ക്ക് കൈമാറാം.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ 59:38. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നീ പരിപാടിയിൽ രാഷ്ട്രീയ വയോശ്രീ യോജനയെക്കുറിച്ച് അറിയാം.
1: കഴിഞ്ഞ സെൻസസ് കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ മുതിർന്ന പൌരന്മാരുടെ ജനസംഖ്യ 10 കോടിയിലധികമാണ്. അതിൽ 1 കോടിയിലധികം പേർ 80 വയസ്സിനു മുകളിലുള്ളവരാണ്. മുതിർന്ന പൌരന്മാരുടെ ജനസംഖ്യയിൽ 70% കൂടുതൽ താമസിക്കുന്നത് രാജ്യത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലാണ്. ഇവരിൽ വലിയൊരു ശതമാനം വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. 2026 പ്രായമായവരുടെ എണ്ണം 173 ദശലക്ഷമായി ഉയരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ 2017 കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം ആരംഭിച്ച ഒരു പദ്ധതിയാണ് രാഷ്ട്രീയ വയോശ്രീ യോജന. BPL വിഭാഗത്തിൽപ്പെട്ട പ്രായവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മുതിർന്ന പൌരന്മാർക്ക് അസിസ്റ്റഡ് ലിവിംഗ് ഉപകരണങ്ങൾ നൽകുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ഇത്. മുതിർന്ന പൌരന്മാരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനും അവരുടെ ആശയവിനിമയം, സ്വാതന്ത്ര്യം എന്നിവ നിലനിർത്തുന്നതിനുള്ള ഉപകരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വയോജന സൌഹൃദ സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുമായാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇനി ഏതൊക്കെ പരിമിതികൾ നേരിടുന്നവർക്കാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാൻ സാധിക്കുക എന്ന് നോക്കാം. കാഴ്ചക്കുറവ്, ശ്രവണ വൈകല്യം, പല്ലുകൾ നഷ്ടപ്പെടൽ, ചലനാത്മകത നഷ്ടപ്പെടൽ എന്നിങ്ങനെ പ്രായവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൌരന്മാർക്ക് സഹായങ്ങളും സഹായ ജീവന ഉപകരണങ്ങളും നൽകുന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. എന്തൊക്കെ ഉപകരണങ്ങളാണ് ഈ പദ്ധതി പ്രകാരം ലഭ്യമാകുന്നത്? വാക്കിംഗ് സ്റ്റിക്കുകൾ, എൽബോ ക്രച്ചസുകൾ, ട്രൈപോഡുകൾ, ക്വാഡ് പോഡുകൾ, ഊന്നുവടികൾ, കണ്ണട, ശ്രവണ സഹായികൾ, കൃത്രിമ പല്ലുകൾ, വീൽചെയർ എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് നൽകുന്നു. ഇത് ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. 60 വയസ്സിന് മുകളിലുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിച്ച് ഈ പദ്ധതിയുടെ പ്രയോജനം നേടാവുന്നതാണ്. പൊതുമേഖലാ സ്ഥാപനമായ ആർട്ടിഫിഷ്യൽ ലിംസ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ അലിംകോ ആണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വാർദ്ധക്യത്തിൽ ആവശ്യമായ സഹായ ഉപകരണങ്ങൾക്കായി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നവർക്ക് ഈ പദ്ധതി വളരെ സഹായകരമാണ്. മുതിർന്ന പൌരന്മാർക്ക് അവരുടെ ശാരീരിക പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാക്കാനും അവർ അനുഭവിക്കുന്ന അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സഹായ ജീവന ഉപകരണങ്ങൾ നൽകി അവരെ സഹായിക്കാനുമാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്.
0: ഇതുവരെ കേട്ടത് രാഷ്ട്രീയ വയോശ്രീ യോജനയെക്കുറിച്ചാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റും 29 സെക്കൻഡും. ഇനി ആറഞ്ചിന് ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: സംസാരിക്കുന്നു. ബട്ടൺ കൂൺ കൃഷിയിലെ വിജയഗാഥകൾ പങ്കുവയ്ക്കുന്നു മാമ്പ്ര സ്വദേശി ഷാജു പഞ്ഞിക്കാരൻ. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 FM ഈവനിങ്. ഇതിൽ സമകാലികം. മടങ്ങാതെ അതിഥി തൊഴിലാളികൾ, മുടങ്ങുന്ന തൊഴിലിടങ്ങൾ. 7:55 ഒരിടത്തൊരിടത്ത്, പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതി പറയിപ്പറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. ഗായികയും വയലിനിസ്റ്റുമായ രേവതി നാരായൺ അവതരിപ്പിക്കുന്ന പരിപാടികൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം, തുടർന്ന് ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 അക്ഷര ശ്ലോക സദസ്, ഇടപ്പള്ളി ചങ്ങമ്പുഴ അക്ഷര ശ്ലോക സമിതി അവതരിപ്പിക്കുന്നത്. 10:00 ചലച്ചിത്രഗാനങ്ങൾ, 11:00 ഹിന്ദിയിലും 11:00 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ. ഇന്നീ പരിപാടിയിൽ സ്വാസ്ഥ്യ സേവ എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം. ശ്രോതാക്കൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. ഇനി നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, ഡോക്ടർ തൊമ്മച്ചൻ സേവ്യർ അവതരിപ്പിക്കുന്നു. 6:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര. പി കുഞ്ഞിരാമൻ നായരുടെ പ്രകൃതിയും മനുഷ്യനും എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 FM ഡയറി, ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിതം മലയാളം, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും, ഇതിൽ ഗാന്ധി ദർശനം, രാഗലയം, നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 ആസ്ട്രം മെഡിസിറ്റി FM ഹെൽത്ത് ലൈൻ. കോസ്മെറ്റിക് ഫെർട്ടിലിറ്റി ആൻഡ് ഗൈനക്കോളജി സീനിയർ കൺസൾട്ടൻ്റ്, ഫെർട്ടിലിറ്റി ആൻഡ് കോസ്മെറ്റിക് ഗൈനക്കോളജി ഡോക്ടർ കാർത്തിക ഡി കുമാറുമായി അഭിമുഖം. തുടർന്ന് ഇനി നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്, തുടർന്ന് ആകാശവാണി FM വാർത്തകൾ. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് ചിത്രമഞ്ചരി.
1: ചേച്ചി, ജോലി കിട്ടി.
2: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
1: ആഹാ, പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
2: നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
1: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
2: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
1: പക്ഷേ ചേച്ചി,
2: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷെ പാർട്ടി തരാതെ പറ്റില്ല.
1: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
3: RBI പറയുന്നു,
4: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
0: നാളെ രാവിലെ 10:55 നാട്ടുവിശേഷം, 11:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചിത്രമഞ്ജരി. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ, പഴം പച്ചക്കറി വിലവരം, പ്രകൃതി ഗീതങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ. 1:00 ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഹലോ കൊച്ചി FM. വീട്ടിലെ മാലിന്യം എങ്ങനെ സംസ്കരിക്കാം? ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള സംസ്ഥാന ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ എറണാകുളം ജില്ലാ ഡെപ്യൂട്ടി കോർഡിനേറ്റർ ആദർശ് പി കുമാർ മറുപടി പറയുന്നു. 4:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4 മണിപ്പൂക്കൾ, വാട്സപ്പ് സന്ദേശകാണ്.

0: 4:55 സേവന വാർത്തകൾ, 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:55 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, തുടർന്ന് മധുരം ഗീതം ലളിതഗാനം സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: പ്രകൃതിയുടെ രുചി. 6:50 കാർഷിക ജീവനം, ലോക പരിസ്ഥിതി ദിനം പ്രത്യേക പരിപാടി. പങ്കെടുക്കുന്നവർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല പരിസ്ഥിതി പഠന വകുപ്പ് പ്രൊഫസറും ഫാക്കൽറ്റി ഓഫ് സയൻസ് ഡീനുമായ ഡോക്ടർ വി ശിവാനന്ദൻ ആചാരി, ഗ്രീൻ കെയർ കേരള പരിസ്ഥിതി സംഘടനയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയും ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതി അംഗവുമായ കെ ബുൾബേന്ദ്രൻ, പരിസ്ഥിതി ചിന്തകനും പ്രവർത്തകനുമായ പ്രദീപ് ഇടയത്ത്. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 FM ഈവനിംഗ് ഇതിൽ നിലവറ, 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതി പറയിപെറ്റ പന്തിരുകുലം, 8:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ശാസ്ത്രദീപ്തി, 8:50 ആസ്ട്രമെഴ്സിറ്റി FM ഹെൽത്ത് ലൈൻ, കോസ്മെറ്റിക് ഗൈനക്കോളജി, ഫെർട്ടിലിറ്റി ആൻഡ് കോസ്മെറ്റിക് ഗൈനക്കോളജി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കാർത്തിക ഡി കുമാറുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന സ്വരൂപം, 8:50 മഹിതം മലയാളം, തുടർന്ന് ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സാഹിത്യ സുരഭി, മനോജ് കെ കെയുടെ കഥ ഒരാളെന്നും, കെ സുജാതയുടെ കവിതകൾ, നിരൂപകൻ എൻ ഇ സുധീർ ചെയ്യുന്ന പ്രഭാഷണം, നിർമ്മിത ബുദ്ധികാലത്തെ കലാസാഹിത്യ പ്രഹേളികകൾ. 10:00 ഉസ്താദ് അമീർ ഖാൻ, ഗംഗുഭായ് ഹങ്കൽ എന്നിവരുടെ ഹിന്ദുസ്ഥാനി സംഗീതം. 11:00 ഹിന്ദിയിലും 11:00 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ, മഹിളാ സശക്തീകരൺ എന്ന പദ്ധതി. ശ്രോതാക്കൾ കേട്ടത് ഇന്നും നാളെയും ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. അറിയിപ്പുകൾ കഴിഞ്ഞു.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾകൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
6: നിർമ്മിത ബുദ്ധി പുതിയ വിപ്ലവങ്ങൾ ഏറ്റെടുക്കുകയായി. അതിന്റെ പ്രവർത്തനങ്ങൾ അസാധാരണമായ വേഗതയിൽ മുന്നേറുകയാണ്. അത് സ്വയം കലാസൃഷ്ടികൾ നിർമ്മിക്കും, സാഹിത്യം എഴുതും എന്ന അവസ്ഥയിലെത്തി നിൽക്കുന്നു.
5: നിരൂപകൻ എൻ ഇ സുധീർ ചെയ്യുന്ന പ്രഭാഷണം, നിർമ്മിത ബുദ്ധിക്കാലത്തെ കലാസാഹിത്യ പ്രഹേളികകൾ.
7: മോർച്ചറിക്ക് മുന്നിലെ ഇടനാഴിയിൽ അവൾ നിന്നു, അകത്ത് അയാളുണ്ട്.
5: മനോജ് വെങ്ങോല എഴുതി അവതരിപ്പിക്കുന്ന കഥ ഒരാൾ എന്നും.
8: വിഷുവന്ന് മുത്തമിട്ടോടിയ പാടത്ത് മുന്നാഴി വിത്ത് വിതച്ചിടുവാൻ.
5: കെ സുജാതയുടെ കവിതകൾ നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
0: ഇപ്പോൾ മധുരം ഗീതം, ആകാശവാണിയുടെ ലളിതഗാനശേഖരത്തിൽ നിന്നും ഒരു ഗാനം. ശ്രീകുമാരൻ തമ്പി എഴുതി, രവീന്ദ്രൻ ഇണമിട്ട്, യേശുദാസ് പാടിയത്.

ശ്രോതാക്കൾ കേട്ടത് മധുരം ഗീതം, ആകാശവാണിയുടെ ലളിത ഗാനശേഖരത്തിൽ നിന്നും ഒരു ഗാനം. ഇപ്പോൾ സേവന വാർത്തകൾ. SSLC

ഈ പ്ലസ് ടു യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്കായി 6 മാസം മുതൽ 1 വർഷം വരെ ദൈർഘ്യമുള്ള വിവിധ ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ കോട്ടയം നാഗമ്പടത്തുള്ള കെൽട്രോൺ നോളജ് സെൻ്ററിൽ ആരംഭിച്ചു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ആനിമേഷൻ ആൻഡ് ഡിജിറ്റൽ ഫിലിം മേക്കിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ഉൾപ്പെടെ 20-ലധികം കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. കൂടുതൽ വിവരങ്ങൾക്ക് 9605404811 എന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ആവർത്തിക്കാം, 9605404811.

0: भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते, टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन-जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ ഉപകേന്ദ്രമായി പൊന്നാനിയിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരിയർ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിൽ സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. KSCSA.org എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ക്ലാസുകൾ ഈ മാസം 15 ആരംഭിക്കും.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
5: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32
4: പരിപൂർണ പരിശോധയുറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: ഇടുക്കി സർക്കാർ നഴ്സിംഗ് കോളേജിലേക്ക് ഒരു വർഷ കാലയളവിലേക്ക് നിയമിക്കുന്നതിനായി ബോണ്ടഡ് ലെക്ചർമാരുടെ 12 ഒഴിവിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. യോഗ്യത സർക്കാർ അംഗീകൃത സ്വാശ്രയ നഴ്സിംഗ് കോളേജിൽ നിന്നും വിജയകരമായി MSc നഴ്സിംഗ് പഠനം പൂർത്തിയായിരിക്കണം. കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൌൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധമായും ഉണ്ടായിരിക്കണം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സെറ്റ് പകർപ്പ്, പ്രവൃത്തി പരിചയമുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇവയുമായി ഈ മാസം 9 രാവിലെ 10:30 ഇടുക്കി സർക്കാർ നഴ്സിംഗ് കോളേജ് കാര്യാലയത്തിൽ നേരിട്ട് ഹാജരാക്കണം.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
3: കോട്ടയം ജില്ലയിലെ പാല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടപ്പിലാക്കുന്ന വിവിധ സ്വയം തൊഴിൽ പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരത്തിന് പാല ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസുമായി ബന്ധപ്പെടണം. കൂടുതൽ വിവരങ്ങൾക്ക് 0482 2200138 എന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0482 2200138. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 6 കഴിഞ്ഞ് 29 മിനിറ്റും 44 സെക്കൻഡും. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
2: സ്കൂള് തുറക്കാറായി.
3: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
2: പക്ഷെ അവൻ എല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
3: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
4: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
5: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കി.

0: ലഭ്യമാക്കുന്ന ധവളപത്രം നിയമസഭയിൽ സമർപ്പിച്ച് സംസ്ഥാന സർക്കാർ. 5.07 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിൽ നിന്നും കരകയറ്റുക ലക്ഷ്യം. ധവളപത്രം വസ്തുതാവിരുദ്ധവും ചട്ടലംഘനവുമെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ധവളപത്രത്തിൽ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ആവശ്യമെന്ന് ബിജെപി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയം പാസാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാന ബജറ്റ് ഈ മാസം 19-ന്. പാലക്കാട് ജില്ലയിലെ നെൽ കർഷകരുടെ കുടിശ്ശിക തുക അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് കേന്ദ്രത്തോട് ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി. ഗിന്നസ് ലോക റെക്കോർഡ് നേട്ടവുമായി കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ മേരാ യുവഭാരത് ക്വിസ്. തെക്കുപടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്തി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കാനും 5.07 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിൽ നിന്നും കരകയറ്റാനും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാരിന്റെ ധവളപത്രം. കേവലം നികുതി വർധനയ്ക്കപ്പുറം ഭരണ സംവിധാനത്തിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കാതലായ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുമെന്ന് ധവളപത്രത്തിൽ പറയുന്നു. മുഖ്യമന്ത്രി VD സതീശനാണ് ധവളപത്രം ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
1: കിഫ്ബിയുടെ വായ്പകൾ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ മൊത്തം വായ്പാ പരിധിയിൽ ഉൾപ്പെടുന്നതിനാൽ കിഫ്ബി സ്വതന്ത്രമായി വായ്പ എടുക്കുന്നത് നിർത്തണമെന്നാണ് ധവളപത്രത്തിലെ പ്രധാന ശുപാർശ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പരിഷ്കരണമാണ് മറ്റൊരു നിർദ്ദേശം. ഉൽപാദനത്തിനനുസരിച്ച് സബ്സിഡി നൽകുന്ന നിലവിലെ രീതി മാറ്റി അർഹരായ ഉപഭോക്താക്കൾക്ക് നേരിട്ട് ആനുകൂല്യങ്ങൾ കൈമാറുന്ന രീതിയിലേക്ക് മാറണമെന്നും ധവളപത്രത്തിൽ ശുപാർശ ചെയ്യുന്നു. ലാഭകരമായി പ്രവർത്തിക്കുന്ന ബിവറേജസ് കോർപ്പറേഷനെ കനത്ത നഷ്ടത്തിലുള്ള സപ്ലൈകോയുമായി ലയിപ്പിക്കുക എന്ന നിർദ്ദേശവും റിപ്പോർട്ടിൽ മുന്നോട്ട് വയ്ക്കുന്നു. തുടർച്ചയായി നഷ്ടം വരുന്നതും കാലാനുസൃതമല്ലാത്തതുമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനോ സ്വകാര്യവൽക്കരിക്കാനോ സർക്കാർ തയ്യാറാകണം. ശമ്പള പെൻഷൻ ബാധ്യതകൾ കുറയ്ക്കുന്നതിനായി വിരമിക്കൽ പ്രായം കേന്ദ്ര സർക്കാരിന് സമാനമായി വർദ്ധിപ്പിക്കണം.
0: ധവളപത്രം രാഷ്ട്രീയപരമായ രേഖയല്ലെന്നും സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച വിദഗ്ധ അഭിപ്രായം ഉൾപ്പെടുത്തിയുള്ള യാഥാർത്ഥ്യങ്ങളാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ പറഞ്ഞു. ധവളപത്രത്തിൽ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തി. രഹസ്യ സ്വഭാവമുള്ള ധനകാര്യ വകുപ്പിന്റെ രേഖകൾ സർക്കാർ സർവീസിൽ ഇല്ലാത്തവരെ ഏൽപ്പിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അറിയിച്ചു. ധവളപത്രം വസ്തുതാവിരുദ്ധവും ചട്ടലംഘനവുമാണെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. പൊതുമേഖലയുടെ സ്വകാര്യവൽക്കരണം ലക്ഷ്യം വച്ചുള്ള രേഖയാണിതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
2: ഈ രേഖയിൽ ഒരു പ്രധാന ഗുണം അദ്ദേഹം പറഞ്ഞോണ്ടിരുന്നു, കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ വലിയ കടക്കണിയിലാണ് എന്നുള്ള കാര്യമേ പോയി. കഴിഞ്ഞ വർഷം നിങ്ങളോട് 600,000 കോടിയാണ് കേരളത്തിന്റെ കടം എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ അന്ന് ഞാൻ ഇതുപോലെ 600,000 കോടിയൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനൊന്നും അല്ല എന്നാണല്ലോ പറഞ്ഞോണ്ടിരുന്നത്. ഇന്നത്തെ ഈ രേഖയ്ക്കകത്ത് 5,07,000 കോടിയാണ് കേരളത്തിന്റെ ആകെ കടം എന്ന് പറയുന്നത്. ആ നുണ അത് തെറ്റിപ്പോയി എന്ന് ഇറക്കിയ ഈ ധവളപത്രത്തിന്റെ പുസ്തകത്തിലുണ്ട്.
0: സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിലെ കാര്യങ്ങൾ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ചെയ്യണമെന്ന് MLA BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പറഞ്ഞു.
3: നമ്മളുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശം, ദുർബലം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മുടെ ഭാവി ബാധിക്കുന്ന ഒരു സ്ഥിതിയിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യണം. ഇത് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണോ മറ്റേത് ഡോക്യുമെന്റ് ആണോ അതല്ല വിഷയം. ആ ഡോക്യുമെന്റിൽ പറഞ്ഞ യാഥാർത്ഥ്യം പൊതുസമൂഹത്തിൽ എല്ലാവരും ചർച്ച ചെയ്യണം, മനസ്സിലാക്കണം.
0: ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം നിയമസഭ പാസാക്കി. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 19-ന് സഭ വീണ്ടും സമ്മേളിക്കും. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് അന്നേ ദിവസം അവതരിപ്പിക്കും. ധനവകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി തന്നെയായിരിക്കും ബജറ്റ് അവതരിപ്പിക്കുന്നത്. നെല്ലു സംഭരണവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിലെ കർഷകരുടെ കുടിശ്ശിക തുക അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പണം വിതരണം ചെയ്യുന്നതിലെ എല്ലാ തടസ്സങ്ങളും പരിഹരിച്ചതായി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വായ്പ അനുവദിക്കുന്നതിൽ നിന്നും പ്രാഥമിക സഹകരണ സംഘങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാനും സപ്ലൈകോയുടെ നേതൃത്വത്തിൽ വിതരണം പൂർത്തിയാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം CBIക്ക് വിടുന്നതിന് കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യും. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 14 ലക്ഷം രൂപ വീതം ധനസഹായം അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിച്ച മേരാ യുവഭാരത് ക്വിസിന് ഗിന്ന

0: ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ഒരാഴ്ചയിൽ ഏറ്റവും കൂടുതൽ ഉപയോക്താക്കൾ പങ്കെടുത്ത ഓൺലൈൻ ക്വിസ് എന്ന നേട്ടമാണ് ലഭിച്ചത്. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് സർട്ടിഫിക്കറ്റ് മൈ ഭാരതിന് സമ്മാനിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: എറണാകുളം മലയിടം തുരുത്ത് പരിയത്തുകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്ക് കൂടുതൽ സമയം അനുവദിച്ച് ഹൈക്കോടതി. ഈ മാസം 16 വരെയാണ് സമയം നീട്ടി നൽകിയത്. പെരുമ്പാവൂർ മുനിസിഫ് കോടതിയുടെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്തി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കേരളത്തിലും മാഹിയിലും കർണാടകത്തിന്റെയും തമിഴ്നാടിന്റെയും ചില ഭാഗങ്ങളിലും തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന് തുടക്കമായതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഉച്ചയ്ക്കാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. കർണാടകത്തിന്റെയും തമിഴ്നാടിന്റെയും ശേഷിക്കുന്ന ഭാഗങ്ങളിലും ഗോവയിലും മഹാരാഷ്ട്രയുടെയും ആന്ധ്രാപ്രദേശിന്റെയും ചില ഭാഗങ്ങളിലും രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ കാലവർഷം വ്യാപിക്കും.
0: മഴ ശക്തമായതോടെ സംസ്ഥാനത്തെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു. തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ രണ്ടു ഷട്ടറുകൾ 25 സെന്റിമീറ്റർ വീതം തുറന്നു. കണ്ണൂർ ജില്ലയിലെ പഴശ്ശി ഡാമിന്റെ രണ്ട് ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വനമന്ത്രി ഷിബു ബേബി ജോൺ നാളെ നിർവഹിക്കും. തിരുവനന്തപുരം വനംവകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടക്കും. പ്രകൃതിയിൽ നിന്നും പ്രചോദനം, കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം. വനം വന്യജീവി നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ഓൺലൈനായി കോടതികളിൽ സമർപ്പിക്കാൻ പുതിയ സംവിധാനമൊരുങ്ങി. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഹോക്ക് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുക. നാളെ നടക്കുന്ന ലോക പരിസ്ഥിതി ദിന ചടങ്ങിൽ മന്ത്രി ഷിബു ബേബി ജോൺ ഔദ്യോഗികമായി അവതരിപ്പിക്കും. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷി വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. എറണാകുളത്ത് H1N1 ബാധിച്ച് വയോധിക മരിച്ചു. പാലാരിവട്ടം സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിവേ കഴിഞ്ഞ ദിവസം ആണ് രോഗം സ്ഥിരീകരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം നിയമസഭയിൽ സമർപ്പിച്ച് സംസ്ഥാന സർക്കാർ. 5.07 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിൽ നിന്നും കരകയറ്റുക ലക്ഷ്യം. ധവളപത്രം വസ്തുതാ വിരുദ്ധവും ചട്ടലംഘനവുമെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ധവളപത്രത്തിൽ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ആവശ്യമെന്ന് ബിജെപി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയം പാസാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാന ബജറ്റ് ഈ മാസം 19-ന്. പാലക്കാട് ജില്ലയിലെ നെൽ കർഷകരുടെ കുടിശ്ശിക തുക അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് കേന്ദ്രത്തോട് ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി. ഗിന്നസ് ലോക റെക്കോർഡ് നേട്ടവുമായി കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ മേരാ യുവ ഭാരത് ക്വിസ്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്തി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ 40 മിനിറ്റും 44 സെക്കൻഡും. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം യൂസഫ് അലി കേച്ചേരി എഴുതി, ദേവരാജൻ ഈണമിട്ട് മാധുരി പാടിയത്. ചിത്രം വീട് ഒരു സ്വർഗം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഇന്ന് രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്.
2: തൃക്കൈയിൽ ശംഖചക്രാംബുജ ഗദകൾ ധരിച്ചോരു ബാലസ്വരൂപം തക്കത്തിൽ ദേവകിക്കും കണവനുമണയദർശിതം കൈതൊഴുന്നേൻ.
1: അവതരണം ഇടപ്പള്ളി ചങ്ങമ്പുഴ അക്ഷര ശ്ലോക സമിതി.
3: പീലിക്കണ്ണൊന്നു കണ്ടാലരികിലെവിടെയോ കണ്ണനുണ്ടെന്ന പോലെ.
1: അക്ഷര ശ്ലോക സദസ് ഇന്ന് രാത്രി 9:30.
0: കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയുണ്ടായി. നാളെ കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കാറ്റിൻ്റെ വേഗത 50-60 കിലോമീറ്റർ പെർ അവർ ആവാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുത്. ഇന്ന് കൊച്ചി നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.1°C, കുറഞ്ഞ താപനില 24.7°C. ഇതാകാശവാണി കൊച്ചി FM 102.3. സമയം 6:50 മിനിറ്റും 30 സെക്കൻഡും.

0: എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയരഹസ്യം.
2: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
1: അതെങ്ങനെ?
2: അതോ

0: എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1800 1551.
1: ഇത് ആരുടെ നമ്പർ ആയേട്ടാ?
0: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
2: ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ടുണ്ടേ?
0: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
1: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
0: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
3: സത്യം
0: 10.5 സത്യം.
4: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1800 1551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
5: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കിസാൻ വാണിയിൽ ആദ്യം
6: സഹകരണത്തിന്റെ തണലിൽ കൂൺ വിളവ്, വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് എസ് ബി ജയരാജ്.
7: ഞാൻ വെളിയത്താണ് സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു. നിലവിൽ ബാങ്കിന്റെ കീഴിലുള്ള കൂൺ യൂണിറ്റിന്റെ, കൊക്കൂൺ എന്ന് പറയുന്ന മഷ്റൂം യൂണിറ്റിന്റെ ചുമതല വഹിക്കുന്നു. വെളിയത്തുനാട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നുള്ളൊരു സ്കീമിലെ കാർഷിക മേഖലയിലെ കർഷകർക്ക് ഇരട്ടി വരുമാനം കിട്ടുന്ന പുതിയ പദ്ധതികൾ തുടങ്ങാനുള്ളൊരു പരിശ്രമം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആലോചിച്ച സമയത്താണ് ഈ കൂൺ കൃഷിയിലേക്ക് വരാനായിട്ടുണ്ടായ ഒരു സാഹചര്യം. അങ്ങനെ ബാങ്ക് ആ പദ്ധതി ഏറ്റെടുത്തു. നബാർഡ് വെളിയത്താണ് സർവീസ് സഹകരണ ബാങ്കിന് 1% പലിശയില് 2 കോടി രൂപ വായ്പ നൽകി. അങ്ങനെ നമ്മൾ ഇവിടെ ബാങ്കിന്റെ കീഴിലുള്ള കർഷകരെ, കൂൺ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള കർഷകരെ കണ്ടെത്തി അവർക്ക് പരിശീലനങ്ങൾ നൽകി കൃഷിക്ക് വേണ്ടിയിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ നമ്മൾ അവർക്ക് നൽകി. അങ്ങനെ ഇപ്പോ ഏതാണ്ട് നമ്മുടെ കീഴിലെ 250 കൂൺ കർഷകർ കൃഷി ചെയ്യുന്നുണ്ട്. അവരുടെ ഉൽപ്പന്നങ്ങൾ മുഴുവൻ നമ്മൾ സംഭരിച്ച് വേണ്ട സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പദ്ധതിയിലേക്ക് വന്നത്. മറ്റൊന്ന്, വെളിയത്തുനാട് എന്ന് പറയുന്ന പ്രദേശം ഒരു കാർഷിക മേഖലയാണ്. വാഴയും നെല്ലും മറ്റ് വിളകളൊക്കെ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്ന കർഷകരാണ് നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷേ കൃഷിനാശവും മറ്റ് കാര്യങ്ങളൊക്കെ വന്ന് ധാരാളം കർഷകർ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ആണ് വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്ക് ഈ ഒരു ഉദ്യമത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. ധാരാളം വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകളും ഒക്കെ ഈ ഒരു പദ്ധതിയുമായിട്ട് ചേർന്ന് സഹകരിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. അവരെ എല്ലാം സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ മുതൽ മുടക്കില് ധാരാളം റിട്ടേൺ കിട്ടുന്ന ഒരു കൃഷിയായിട്ടാണ് അവരതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. കൂടുതൽ വെയിലോ മഴയോ മഞ്ഞോ ചെളിയിൽ ഇറങ്ങാത്ത രീതിയിലുള്ളൊരു കൃഷിയും അവർക്ക് അവരുടെ വീട്ടിൽ തന്നെ വീട്ടിലെ ജോലിയും മറ്റേതെങ്കിലും പുറമെയുള്ള ജോലിയും ഒക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു ജോലി ചെയ്തുകൊണ്ട് കൂൺ കൃഷി വ്യാപിപ്പിക്കാം എന്ന് അവർക്ക് മനസ്സിലാക്കി അവരെല്ലാവരും അതിലേക്ക് വരികയാണുണ്ടായിരുന്നു. ഇന്ന് ഈ ഞങ്ങളുടെ ബാങ്കിന്റെ പരിധിയിലുള്ള ഏതാണ്ട് 250 കർഷകര് ചെറുതും വലുതുമായിട്ടുള്ള കൂൺപുരകൾ ഉണ്ടാക്കി അതിലൂടെ കൃഷി ചെയ്ത് നല്ലൊരു വരുമാനം ഇപ്പൊ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാങ്കിന്റെ ഉദ്ദേശം ഇത്തരത്തിൽ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന കൂണുകൾ മുഴുവൻ സംഭരിച്ചുകൊണ്ടും വൈവിധ്യമാർന്ന മറ്റു തലത്തിലുള്ള കൂണുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അതിനെ സംസ്കരിച്ചുകൊണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റിക്കൊണ്ട് വ്യാപകമായിട്ട് അതിനെ മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അതിന്റെ ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരും. ഈ പ്രദേശത്തുള്ള ഏതാണ്ട് 5000 കുടുംബങ്ങളിൽ കൂൺ കൃഷി വ്യാപിപ്പിക്കാൻ നമുക്ക് സാധിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിലാണ് വെളിയത്താണ് സർവീസ് സഹകരണ ബാങ്ക് ശ്രദ്ധിക്കുന്നത്. ഈ ഭാഗത്ത് നമുക്ക് ഇതിന് ധാരാളം സർക്കാരിൽ നിന്നുള്ള സഹായങ്ങൾ, നബാർഡിന്റെ സഹായങ്ങൾ കൂടാതെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒക്കെ നമുക്ക് ഇതിനായിട്ടുള്ള സഹായങ്ങളും അതുപോലെ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രേരണയും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. 5000 കർഷകരിലേക്ക് ഇത് വ്യാപിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രദേശത്തെ ഒരു കൂൺ ഗ്രാമം ആക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രവർത്തനത്തിൽ വ്യാപൃതരായിരിക്കുന്നത്. നമ്മൾ ഈ ഒരു പദ്ധതി ആരംഭിക്കുന്ന സമയത്ത് കൂൺ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള കർഷകരെ ക്ഷണിച്ചുകൊണ്ട് നമ്മളൊരു പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള അവസരം സൃഷ്ടിക്കുകയുണ്ടാക്കി. തുടക്കം എന്നുള്ള നിലയ്ക്ക് ഒരു 100 കർഷകർ

ഇത്രയാണ് നമ്മൾ ഇതിന്റെ പരിശീലനത്തിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചത്. പക്ഷെ നമ്മൾ യോഗം വിളിച്ച സമയത്ത് ആ യോഗത്തിൽ ഏതാണ്ട് 250 പരം കർഷകര്, അതും വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകൾ വരികയാണുണ്ടായത്. അതിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് നമ്മൾ പരിശീലനങ്ങൾ നൽകി, എന്തും 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനങ്ങൾ നൽകുകയും പൂൺ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അവരവരുടെ വീടുകളിലെ ബാങ്കിന്റെ ആളുകൾ നേരിട്ട് ചെന്ന് പരിശോധിച്ച് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. പൂൺ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ബാങ്ക് തന്നെ വാങ്ങിച്ച് ഓരോ കർഷകർക്കും കൊടുക്കുകയുണ്ടായത്. അവർക്ക് ഓരോരുത്തർക്കും 15 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന പ്രാക്ടിക്കൽ ട്രെയിനിങ് നമ്മൾ അവിടെ കൊടുത്തവർക്കെല്ലാം എങ്ങനെയാണ് കൂൺ കൃഷി ചെയ്യുന്നത്. ഇപ്പൊ നിലവിൽ ബാങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിപ്പിക്കൂണുകളാണ് കൂടുതലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർഷകർക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി വിഭവമാണ് ചിപ്പി എന്നുള്ളത്. അതുകൊണ്ട് ചിപ്പിക്കൂണിന്റെ കൃഷിയാണ് നമ്മൾ കർഷകരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ബാങ്കിന്റെ കീഴിലുള്ള കൾട്ടിവേഷൻ സെന്ററിൽ മറ്റ് ബട്ടൺ കൂണ് പോലെയുള്ള കൂണുകളും വിവിധ തരത്തിലുള്ള കൂണുകളും ചെയ്യാനുള്ള പരിശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഓരോ സ്വാശ്രയ സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് ഓരോ കർഷകന്റെയും വീട്ടില് അടുത്ത വീടുകളിൽ നിന്നുള്ള 10 സ്ത്രീകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു കൂട്ടായ്മ 15 ദിവസത്തോളം ഈ ബഡ് ഉണ്ടാക്കുന്നതിനും അതിനെ പരിചരിക്കുന്നതിനും വേണ്ടിയുള്ള പരിശീലനങ്ങൾ ഒക്കെ നമ്മൾ കൊടുത്തു. ഇപ്പോ എല്ലാ വീടുകളിലും 25 മുതൽ 150 ബഡുകൾ വരെ ചിപ്പിക്കൂണിന്റെ കൃഷി ചെയ്യുന്ന സ്ത്രീകളാണ് നമുക്ക് ഉള്ളത്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷി 100% ജൈവ രീതിയിൽ തന്നെയാണ്. അതേപോലെ തന്നെ ഈ കൂൺ കൃഷിക്ക് സംഭവിക്കാവുന്ന കീടരോഗങ്ങൾ, പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന മറ്റ് തടസ്സങ്ങൾ ഒക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പരിശീലനങ്ങൾ കർഷകർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള രീതിയിലാണ് കൂൺ പുരകൾ നമ്മൾ ഓരോരുത്തരുടെ വീട്ടിൽ നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത്. കൂൺ പുരകളിൽ അതിന്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തു. പ്രാണികളും പൊടികളും കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നെറ്റ് സംവിധാനങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തു. ആവശ്യത്തിൽ കൂടുതൽ വെളിച്ചം റൂമിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പാർട്ടീഷൻ ഒക്കെ ചെയ്തു കൊടുത്തു. ചൂട് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടുള്ള റൂഫിംഗ് സിസ്റ്റം ഒക്കെ നമ്മൾ അത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. 100% ജൈവ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോ ഓരോ കർഷകർക്കും ഏറ്റവും മൂല്യമേറിയ വിത്തുകൾ നമ്മൾ സ്വയം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ വിത്തുകൾ തന്നെയാണ് ഇപ്പൊ കർഷകർക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 250 കർഷകരാണ് നമ്മുടെ കീഴിൽ കൂൺ കൃഷി ചെയ്യുന്നത്. ഇവരുൽപ്പാദിപ്പിക്കുന്ന കൂണുകൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവുമായിട്ട് നമ്മൾ സംഭരിക്കുകയാണ്. ഉളിയർനാട് സർവീസകരണ ബാങ്കിന്റെ കീഴിൽ കോക്കൂൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലെ കൂൺ വിഭവങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റ് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ കൂണുകൾ മുഴുവൻ സംഭരിച്ച് പാൽ സൊസൈറ്റി പോലെ പാല് സംഭരിച്ച് കർഷകർക്ക് പൈസ കൊടുക്കുന്നത് പോലെ തന്നെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കൂണ് സംഭരിച്ചുകൊണ്ട് അവർക്ക് ആഴ്ചയിലാഴ്ചയിൽ ഇതിന്റെ പൈസ കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂൺ സംഭരിച്ചതിന് ശേഷം അത് തരംതിരിക്കുന്നതിനും ഫ്രഷ് മഷ്റൂം നമുക്ക് കടകളിലേക്കും ഷോപ്പുകളിലേക്കും ഒക്കെ വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം, ബാക്കി വരുന്ന കൂണുകൾ സംസ്കരിച്ചതിന് ശേഷം ഉണക്കി പൊടിച്ച് കൂൺ മഷ്റൂം പൗഡറും പോലെ തന്നെ അതിന്റെ കൂടെ നമ്മൾ വാല്യൂഡഡ് പ്രൊഡക്റ്റുകൾ ഏകദേശം 45 വാല്യൂഡഡ് പ്രൊഡക്റ്റുകൾ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉൽപ്പാദനവും ഓർഡർ അനുസരിച്ചിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മാർക്കറ്റിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പൊ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുൾ സ്ട്രെങ്ത്തിലേക്ക് ആയിട്ടില്ലെങ്കിലും ഏകദേശം നമുക്കൊരു 2-3 മാസത്തിനുള്ളിൽ തന്നെ വിളിയതാ സർവീസറിന ബാങ്കിന്റെ കീഴിലുള്ള കൂൺ എന്ന് പറയുന്ന കൂൺ വിഭവങ്ങൾ നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കൂൺ പൗഡർ തന്നെയാണ്. ഇപ്പൊ നമ്മളുള്ളത് ചിപ്പിക്കൂണുകളാണ് നമ്മൾ സംഭരിക്കുന്നത്. ചിപ്പിക്കൂണുകൾ വിപണനം ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന കൂണുകൾ മുഴുവൻ നമ്മൾ നമ്മുടെ യൂണിറ്റിൽ തന്നെ ഉണക്കി പൊടിച്ച് പൗഡറായിട്ട് നമ്മൾ സൂക്ഷിക്കും. കൂൺ പൗഡർ ഏറ്റവും പ്രോട്ടീൻ അടങ്ങിയ ഒരു വിഭവമാണ്. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾക്ക് വരെ അത് അവരുടെ ഭക്ഷണക്രമത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ വരാവുന്ന പലതരം അസുഖങ്ങൾക്കും അത് പരിഹാരമായിരിക്കും. ക്യാൻസർ രോഗത്തിന് വരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തി അടങ്ങിയിട്ടുണ്ടെന്നാണ് പരീക്ഷണങ്ങളിൽ നിന്നും തെളിവായിട്ടുള്ളത്. ഇന്ന് മലയാളികളും അവരുടെ ദൈനംദിന ഭക്ഷണക്രമത്തില്
ഊൺ വിഭവങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു പ്രചരണം

0: ഞങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആരോഗ്യമുള്ള സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ കൂൺ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൂൺ പുട്ടുപൊടി, കൂൺ ചപ്പാത്തിപ്പൊടി, അതുപോലെ തന്നെ കൂൺ പായസ മിക്സ്, അതുപോലെ തന്നെ കൂൺ രസം, കൂൺ സൂപ്പ്, കൂൺ സമൂസ, കൂൺ കട്ട്ലറ്റ്, അങ്ങനെ കൂൺ കേക്ക് തുടങ്ങി ഏതാണ്ട് ഒരു 45 വിഭവങ്ങൾ. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കറ്റിലേക്ക് പോയതുണ്ട് കൂണിന്റെ അച്ചാറുകൾ, വിവിധ തരത്തിലുള്ള കൂണിന്റെ അച്ചാറുകൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ചു. ഇതെല്ലാം തന്നെ പ്രോട്ടീൻ അടങ്ങിയ ഒരു ഭക്ഷണ പദാർത്ഥമാണ്. 6 വരെ കേടുകൂടാതെ സൂക്ഷിക്കുന്ന രീതിയിൽ മറ്റ് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത വിഭവങ്ങളാണ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. കൂൺ പൗഡർ നമുക്ക് ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ 1 വരെ അതിന് ഷെൽഫ് ലൈഫ് ഉണ്ടാവും. സാധാരണ ടെമ്പറേച്ചറിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് സൂക്ഷിക്കാവുന്ന സാധനങ്ങളാണത്. ആ തരത്തിലാണ് നമ്മളതിനെ ഉണക്കി പൊടിക്കുന്നത്. വെള്ളത്തിന്റെ കണ്ടന്റ് ഒട്ടും തന്നെ ഇല്ലാത്ത രീതിയിലാണ് നമ്മളതിനെ പൗഡറാക്കി മാറ്റിയെടുക്കുന്നത്. അതുകൊണ്ട് 1 അതിന് ഷെൽഫ് ലൈഫ് ഉണ്ടാവും. അതിന് കൂടെ തന്നെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്ന ചക്ക പൗഡർ മിക്സ് ചെയ്യുന്നുണ്ട്, കണ്ണങ്കായ മിക്സ് ചെയ്തിട്ടുള്ള ഇത് വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു പ്രോട്ടീനെ കുറച്ചുകൂടി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാവുന്ന രീതിയിലേക്ക് കൂടി നമ്മുടെ കൂണിന്റെ കോഫി ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതും അടുത്ത ദിവസം തന്നെ നമുക്ക് മാർക്കറ്റിലേക്ക് വരും. അങ്ങനെ വിവിധ തരത്തിലുള്ള വിഭവങ്ങൾ ആയിട്ട് തന്നെ നമുക്കിപ്പോ മാർക്കറ്റിലേക്ക് വരും. മലയാളികളുടെ തീൻമേശയിലെ കൂൺ വിഭവങ്ങൾ സാധാരണ വരാറില്ല. വലിയ വലിയ 5-സ്റ്റാർ ഹോട്ടലുകളിലൊക്കെയാണ് കൂണിന്റെ വിഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു രീതി മാറിക്കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും സ്വായത്തമാക്കാവുന്ന രീതിയിലേക്ക് അതിന്റെ വിലയും ക്രമീകരിച്ചുകൊണ്ട് എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ചെറിയ കടകളിലും ഒക്കെ ലഭിക്കുന്ന രീതിയിൽ അതിന്റെ പാക്കറ്റും വിലയും ഒക്കെ നിയന്ത്രിച്ചുകൊണ്ട് ഒരു ബോധവൽക്കരണം കൂടി നടത്താനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് അത് വിജയിക്കുമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കതിന് ധാരാളം സ്ഥലങ്ങളിൽ നിന്ന് കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ വലിയ സപ്പോർട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ ആ ഒരു ദൗത്യം ഏറ്റെടുത്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കൂൺ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന പല യൂണിറ്റുകളും, അതായത് അതിന്റെ കൂണിന്റെ ബഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ, അത് ഉൽപ്പാദിപ്പിക്കുന്ന ചില യൂണിറ്റുകളുണ്ട്. കൂൺ ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം ഡിസ്പോസ് ചെയ്യുന്ന ബഡുകൾ, ആ ബഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ജൈവ വളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റുകൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അതിനുള്ള സ്ഥലങ്ങളും ആളുകളും ഒക്കെ തയ്യാറായിക്കൊണ്ടിരിക്കും. ഇതിൽ നിന്ന് യാതൊരു തരത്തിലുള്ള വേസ്റ്റും വരുന്നില്ല, പ്രകൃതിക്ക് യാതൊരു തരത്തിലുള്ള ക്ഷീണവും സംഭവിക്കാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും അതിന്റെ അത് റീയൂസ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്.
1: സഹകരണത്തിന്റെ തണലിൽ കൂൺ വിളവ്. വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ മാതൃകാപരമായ സംരംഭത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് SB ജയരാജ്.
2: തുടർന്ന് കിസാൻ വാണിയിൽ ബട്ടൺ കൂൺ കൃഷിയിലെ വിജയഗാഥകൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് മാമ്പ്ര സ്വദേശി ഷാജു പഞ്ഞിക്കാരൻ.
3: അപ്പൊ എന്തുകൊണ്ടാണ് ചേട്ടൻ കൃഷിയിലേക്ക് ഇറങ്ങിയതെന്നും ഏത് കൂണാണ് ചേട്ടൻ സ്പെസിഫൈ ചെയ്ത് കൃഷി ചെയ്തിരിക്കുന്നത്, ഇവയൊക്കെയാണ് നമ്മളിന്ന് കർഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പൊ തുടക്കം എന്ന രീതിയിൽ ചേട്ടൻ എങ്ങനെയാണ് ഈ കാർഷിക രംഗത്തേക്ക് ഇറങ്ങിയത് എന്നതിനുള്ള മറുപടിയാണ് നമ്മുടെ കർഷകർക്ക് ഇന്ന് ആദ്യം കൊടുക്കേണ്ടത്.
4: ഞാൻ 2022 സൗദിയിൽ നിന്ന് തിരിച്ചു വന്നു. അപ്പോ ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് വെൽഡിങ് അലുമിനിയം ഫാബ്രിക്കേഷൻ ഈ ജോലികളാണ്. അപ്പൊ അത് തുടരാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. പാരമ്പര്യമായിട്ട് ഞങ്ങൾ കർഷക കുടുംബത്തിൽ ജനിച്ചവരായതുകൊണ്ടും കൃഷി രീതികൾ ചെയ്ത് ശീലിച്ചിരുന്നതുകൊണ്ടും പിന്നെ നമ്മുടെ നാട്ടിലേക്ക് ലീവിന് വരുമ്പോഴൊക്കെ നമ്മുടെ ഉള്ള സ്ഥലത്ത് കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ കാർഷിക മേഖല എപ്പോഴും ഞങ്ങളുടെ പൈതൃകം പോലെ ഞങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഒരു കാര്യമായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് കൂണിന്റെ കാര്യം ആലോചിച്ചത്. എന്റെ വീട് ഞാൻ ഫില്ലറിലാണ് പണിതത്. അപ്പൊ അടിയിൽ അണ്ടർഗ്രൗണ്ട് ഇങ്ങനെ വെറുതെ സ്റ്റോറും മാത്രമായിട്ട് കിടക്കുകയായിരുന്നു. കൂൺ കൃഷിയെ പറ്റി ചിന്തിച്ചപ്പോൾ ആ ഭാഗം ഉപയോഗപ്പെടുത്താമെന്ന് ചിന്തിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ കൂൺ കൃഷിയിലേക്ക് കടന്നു വന്നത്. കൂൺ കൃഷിയെ പറ്റി ചിന്തിച്ചു തുടങ്ങിയപ്പോ എനിക്ക്

0: ആദ്യം ചിന്ത പോയത് നമ്മൾ നാട്ടിലെ മഴക്കാലത്ത് അതായത് ഇടിവെട്ടൊക്കെ വരുമ്പോൾ മുളച്ചു പൊന്തി വരുന്ന കൂണുകളെ പറ്റിയാണ്. അതിന് ഒരു പ്രത്യേക രുചിയും ഒക്കെയാണ്. അത്തരം രുചിയേറിയ ഒരു കൂണ് തിരഞ്ഞെടുക്കാമെന്ന് കരുതിയാണ് ഞാൻ ബട്ടൺ മഷ്റൂമിലേക്ക് പോയത്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഒരാളുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഇവിടെ അതിന് പറ്റിയ ഇടമാണ്, AC വെച്ച് ചെയ്യണം, കുറച്ച് വൈദ്യുതിയുടെ ചെലവ് വരും, എന്നാൽ പോലും അത് വിജയകരമായി കൊണ്ടുപോകാൻ പറ്റും എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് അതിനുവേണ്ട റൂം പാർട്ടീഷൻ ചെയ്ത് അതിൽ AC സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ അതിനുള്ള വേണ്ട റാക്കുകളൊക്കെ പണിത് തുടങ്ങിയത്. ഞാൻ 2023 മുൻപായിട്ട് തുടങ്ങിയതാണ്. ആ സമയത്ത് അതിന്റെ കാര്യങ്ങൾ അറിയില്ലായിരുന്നു. തുടക്കം ഒരു ഇത് വന്നപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ട് മറ്റൊരു കൂൺ തിരഞ്ഞെടുത്തു, മിൽക്കി എന്ന് പറയുന്നത്. അത് ചെയ്തപ്പോൾ എനിക്ക് വിജയമായിരുന്നു, പക്ഷേ അതിനെ എനിക്ക് വിപണി കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ ഞാൻ താൽക്കാലികമായിട്ട് ഞാനത് കൂൺ കൃഷി നിർത്തിവെച്ചു. വീണ്ടും എനിക്ക് അന്നേരം ഞാൻ നമ്മുടെ കൃഷിഭവനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു. ഇപ്പോൾ എനിക്ക് നല്ലൊരു സപ്പോർട്ട് സ്റ്റേറ്റ് ഹോർട്ടി മിഷനിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ കൃഷിഭവനിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അതിന് ഇതായിട്ടാണ് ഞാൻ വീണ്ടും ഈ ബട്ടൺ മഷ്റൂം ആരംഭിച്ചത്. അത് രുചിയേറിയ കൂണാണ്. മറ്റ് കൂണുകൾ ഞാൻ ഉപയോഗിച്ച് നോക്കി, മിൽക്കിയും മറ്റേ ചിപ്പി കൂണ്, ഈ രണ്ട് ഐറ്റംസും ഞാനിവിടെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. ഉപയോഗിച്ച് നോക്കി അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു കൂണാണ് ഈ ബട്ടൺ മഷ്റൂം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ കൃഷിയിലേക്ക് ഞാൻ ഇറങ്ങി. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പരിസരം നല്ല വൃത്തിയിലായിരിക്കണം, അതുപോലെ തന്നെ റാക്കുകൾ കൃത്യമായി സെറ്റ് ചെയ്യണം. കാരണം മറ്റ് കൂണുകൾ ഇങ്ങനെ തൂക്കിയിടാൻ പറ്റും, പക്ഷേ ഈ ബട്ടൺ മഷ്റൂം നമ്മുടെ കേസിങ് ചെയ്ത് അതിൻ്റെ അത് സ്റ്റാൻഡിൽ വെച്ച് അതിൻ്റെ മുകളിലാണ് കൂണ് ഉണ്ടാവുന്നത്. അപ്പം അതിന് പ്രത്യേകമായിട്ടുള്ള റാക്കുകൾ ഒരുക്കണം. അതുകൂടാതെ ഊഷ്മാവ് ക്രമീകരിക്കണം. 25 ഡിഗ്രിയിൽ ആദ്യത്തെ 20 ദിവസം ഇരിക്കും. അതിനുശേഷം അത് 16 ഡിഗ്രിയിലേക്ക് താത്തണം. അതിനുശേഷം അത് ഉൽപ്പാദനം തുടങ്ങുമ്പോൾ 18 ഡിഗ്രി 20 ഡിഗ്രിയുടെ ഉള്ളിൽ നിൽക്കണം. അപ്പോൾ ആ ഒരു ഊഷ്മാവ് ക്രമീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ കൺട്രോളിൽ പോയാൽ മാത്രമേ അതുകൂടാതെ മറ്റ് അണുബാധ ഇല്ലാതെയും പ്രാണികളുടെ ശല്യം വരാതെയും കൃത്യമായിട്ട് അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കണം. ഇപ്പോഴും വളരെ വൃത്തിയായിട്ട് തന്നെ അതിനകത്തേക്ക് പ്രവേശിക്കണം. നമ്മൾ അതിനകത്ത് പ്രത്യേകം പാദരക്ഷകളും അതുപോലെ തന്നെ നമ്മൾ ശുചിത്വം കൃത്യമായി പാലിച്ചില്ലെങ്കിൽ ഇതിന് ഫംഗൽ ആണെങ്കിൽ പോലും മറ്റു ഫംഗൽ ഇൻഫെക്ഷനുകൾ വന്ന് ഇത് കേടുവരാനുള്ള സാധ്യതയുണ്ട്.
1: ഇനി നമുക്കറിയേണ്ട ഇതിന്റെ മീഡിയം എന്താണെന്നാണ്. അപ്പൊ ഒരു വിത്തിന്റെ കാര്യം തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ ചേട്ടൻ ഇത് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്? അതായത് വിത്ത് ഉൽപാദനം ഉണ്ടോ, അതോ ചേട്ടൻ പുറത്തുനിന്ന് മേടിക്കുകയാണോ? അതിനു വേണ്ടിയിട്ടുള്ള ആ മീഡിയം അതൊക്കെ എന്താണ്, അതാണ് നമുക്ക് ഇനി അറിയേണ്ടത്.
0: ബട്ടൺ മഷ്റൂമിന്റെ മീഡിയം ഉപയോഗിക്കുന്നത് ഗോതമ്പിന്റെ വൈക്കോലാണ്. അതിന് കുറച്ച് പ്രോസസ്സിംഗ് ഉണ്ട്. അത് നമുക്കിവിടെ ചെയ്യാൻ സാധ്യമല്ലാത്തതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നാണ് അത് വരുത്ത ബഡ് ആയിട്ടാണ് വരുത്തുന്നത്. വിത്തും അവർ തന്നെ നമുക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നതിന് ശേഷമാണ് വിത്ത് നമ്മൾ അതിനകത്തേക്ക്, അതായത് ഒരു ദിവസം AC വെച്ച് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം, അതായത് ടെമ്പറേച്ചർ ഒരു 25 ഡിഗ്രിയിലായതിനു ശേഷം, ബെഡിന്റെ ഉള്ളിലെ ഊഷ്മാവ് 25 ഡിഗ്രി സെന്റിഗ്രേഡ് ആയതിനു ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. വിത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ടൈറ്റാക്കി അതിനെ നമ്മൾ വെക്കുകയാണ്. ഒരു 20 ദിവസം കഴിയുമ്പോൾ അത് കവർ തുറന്ന് അതിനെ ചുരുട്ടി അതിലെ കേസിംഗ് സോയിൽ എന്ന് പറയും. കേസിംഗ് സോയിൽ നമ്മളിവിടെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. സാധാരണ അത് കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യാമെങ്കിലും കുറച്ചും കൂടി ഗുണകരമാകാൻ വേണ്ടി ഞാനത് ഇവിടെ പുഴുങ്ങിയെടുക്കും. നമ്മൾ നെല്ല് പുഴുങ്ങുന്ന ഒരു രീതിയുണ്ട്, ആ രീതിയിൽ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ചകിരിച്ചോറും ഉമിയുടെ ചാരവുമാണ്. ഈ രണ്ട് ഇതിൽ അതിനെ നമ്മൾ നെല്ല് പുഴുങ്ങുന്ന പോലെ ആവിയിൽ പുഴുങ്ങി അതിൻ്റെ അണുവിമുക്തമാക്കി പിന്നെ അതിനൊരു 16 മുതൽ 24 മണിക്കൂർ വരെ തണുപ്പിച്ച് അതിൻ്റെ നോർമൽ ടെമ്പറേച്ചർ ആയതിന് ശേഷം അതിനകത്തേക്ക് ഈ കേസിംഗ് സോയിലിട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ ഒരാഴ്ച അതിനെ നനച്ചതിന് ശേഷം പേപ്പർ ഇട്ട് മൂടി വെക്കണം ഈ ബെഡുകൾ. അതിനുശേഷമാണ് അതിൽ ചെറുതായിട്ട് എന്താ പറയുക, മൈസീലിയം എന്ന് പറയും, നമ്മൾ ഈ വേര് പോലെ അതിൻ്റെ മുകളിലേക്ക് പടർന്നു കയറിയിട്ടുണ്ടാവും. ആ സമയം തുടങ്ങി നമ്മൾ അതിന് ചെറിയ നന കൊടുക്കണം. അത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു നനവ് ഈ ബെഡിൽ നിന്ന് പോകാത്ത രീതിയിൽ നമ്മൾ ശുദ്ധജലം അത് തണുത്ത വെള്ളം തന്നെ അതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പൊ അത് ഒരു 25 ദിവസം 30 ദിവസം ആകുമ്പോഴേക്കും കൂണിങ്ങനെ പൊന്തി വരാൻ തുടങ്ങും. വീണ്ടും അടുത്ത

0: ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് കൂണ് എടുക്കാനുള്ള അവസ്ഥയിലേക്ക് വരും.
1: അഡീഷണൽ ആയിട്ട് നമ്മൾ ഇത് വെള്ളം കളിക്കുന്ന സമയത്ത് ഈ ഈർപ്പം തട്ടിയാൽ ഇതിന് അധിക വെള്ളവും ദോഷമായിട്ട് വരാറില്ലേ?
0: അധിക വെള്ളം നമ്മൾ പാടില്ല, അതിന് കൃത്യമായ ഒരു കണക്കുണ്ട്, അതനുസരിച്ചുള്ള നനവേ കൊടുക്കാവൂ. അതിന് നമ്മളൊരു ഈ കേസിംഗ് സോയില് നനയുന്ന രീതിയിലുള്ള വെള്ളമേ അതിൽ അപ്ലൈ ചെയ്യാവൂ. കൂടുതൽ വെള്ളം ഇറങ്ങിയാൽ അതിന് മറ്റ് അസുഖങ്ങൾ പോലെ ഇത് വന്ന് അത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായ ആ അളവിൽ മാത്രമേ നനവ് കൊടുക്കാൻ പാടുള്ളൂ.
1: ഇതിന്റെ വേറെ വകഭേദങ്ങളെ പറ്റിയിട്ട് ചേട്ടൻ അറിയോ?
0: കൂണിന്റെ മറ്റ് വകഭേദങ്ങളാണ്, ഒന്ന് ചിപ്പിക്കൂൺ. നമുക്ക് നമ്മുടെ കാലാവസ്ഥയിൽ എത്രയും അധികം ചെലവില്ലാതെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നൊരു കൂണാണ് ചിപ്പി, അതായത് ഓയിസ്റ്റർ എന്ന് പറയും. അതിൽ തന്നെ പല പലതരം വെറൈറ്റികളുണ്ട്. അത് നമ്മളൊരു ബെഡിനെ തൂക്കിയിടുകയാണ് ചെയ്യുക. ഇതുപോലെ റാക്കിൽ വെക്കേണ്ട, തൂക്കിയിട്ടിട്ട് അതിൽ ഹോൾട്ട് കൊടുത്താൽ അത് പുറത്തേക്ക് വളർന്നു വരും. അതുകൂടാതെ അടുത്തൊരു ഐറ്റം ഉള്ളത് മിൽക്കി എന്ന് പറയും. മിൽക്കി എന്ന് പറയുമ്പോൾ വലിയ കുട പോലെ ഇരിക്കുന്ന വലിയ കൂണാണ്, വൈറ്റ്, നല്ല ഒരു പാലിന്റെ അതേ കളർ തന്നെ വരും. ഇതിനും വൈറ്റാണ്, എന്നാൽ പോലും വ്യത്യസ്തമാണ് മൂന്നിന്റെയും കളറുകൾ. അതിനു വേണ്ടത് നമുക്ക് ടെമ്പറേച്ചർ ഒരു 38 ഡിഗ്രി, അതായത് ഹൈ ടെമ്പറേച്ചറിലേക്ക് പോകണം. ചിപ്പിക്കൂണിന് ഒരു 28 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് വേണ്ടെങ്കിൽ, മിൽക്കിക്ക് ഒരു 35 ന് മുകളിൽ ടെമ്പറേച്ചറിലാണ് അത് വരിക. അതും ഞാൻ ഇവിടെ പരീക്ഷിച്ചതാണ്, ഉണ്ടായതാണ്. എനിക്കത് വിപണി കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ട് ഞാൻ നിർത്തിയതാണ്.
1: അപ്പോ ഇതിന് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വളങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ടോ?
0: ഇതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് നമ്മൾ ഈ തയ്യാറാക്കുന്ന ബെഡിൽ തന്നെ അതിനുള്ള വളമുണ്ട്. കൂടാതെ നമ്മൾ കൊടുക്കുന്ന ജലമാണ് അതിന്റെ മെയിൻ വളം. നമ്മൾ കൂണ് ഒരു പ്രാവശ്യം കുപ്പ് ചെയ്താൽ നമുക്കറിയാം അതിൽ ഒരു 3% ത്തിലധികം ജലാംശമായിരിക്കും. അത് അന്തരീക്ഷത്തിൽ നിന്നും നമ്മൾ കൊടുക്കുന്ന ജലത്തിൽ നിന്നും ആയിരിക്കും അവര് അത് വലിച്ചെടുക്കുക.
1: ഈ ഫംഗൽ രോഗങ്ങൾ ഉണ്ടാകാൻ കൂടുതൽ ചാൻസ് ഉള്ളതല്ലേ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും വരികയോ അല്ലെങ്കിൽ ഈ ഫംഗൽ രോഗങ്ങളെ പറ്റിയിട്ട് ചേർന്ന് അറിയാമെങ്കിൽ അതെങ്ങനെയൊന്നും വിശദമാക്കി പറയോ?
0: കാര്യം കൂണും ഒരു ഫംഗി ആണെങ്കിൽ പോലും അതിനെ മറ്റു ഫംഗസുകൾ ബാധിക്കും. അതിനെ ചെറിയൊരു ഇത് നമ്മൾ ചെയ്യുന്നുണ്ട്, അത് വളരെ മൈന്യൂട്ടായ രീതിയിൽ ഒരു ആന്റി ഫംഗൽ, ഇത് 1 ചതുരഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടാണ് അതിനെ പ്രയോഗിക്കുന്നത്. അത് ഈ ഉൽപാദനത്തിന് തൊട്ട് മുൻപും ഇടയ്ക്കൊരു ബ്രേക്ക് വരുന്ന സമയത്തുമാണ് ഉപയോഗിക്കുക. 2 പ്രാവശ്യം മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. അത് അതിന്റെ അളവ് വെച്ച് നോക്കുമ്പോൾ അത് ഒരിക്കലും ഇതിലേക്ക് നമുക്ക് എഫക്റ്റ് ആവില്ല.
1: അപ്പോ ഇതിന് എന്തെങ്കിലും മരുന്ന് പ്രയോഗം വേണ്ടി വരും എന്തെങ്കിലും ഫംഗൽ രോഗങ്ങൾ ബാധിച്ചു കഴിഞ്ഞാലേ?
0: ഫംഗൽ രോഗങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ബെഡ് എടുത്ത് ഉടനെ അതിനകത്ത് നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്യുക. കാരണം ആ ബെഡ് എവിടെ ഇരുന്നാൽ മറ്റു ബെഡുകളെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് രോഗം വന്ന ബെഡിനെ നമ്മൾ എത്രയും വേഗം ഒഴിവാക്കും.
1: പിന്നീട് അത് നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പ്രെഡ് ആവുകയും ചെയ്യും അല്ലേ?
0: ആ ബെഡ് നമ്മൾ അതിൽ സൂക്ഷിച്ചാൽ അത് കൂടുതൽ ബെഡുകളിലേക്ക് സ്പ്രെഡായി ഒരുപക്ഷെ അത് മൊത്തം നമുക്ക് നശിച്ചു പോകാനിട വരും.
1: അപ്പൊ ചേട്ടൻ ഈ കൂൺ കൃഷിയിൽ ആരാണ് സഹായിക്കുന്നതൊക്കെ?
0: ജോലിക്ക് ഒരാളെ ഞാൻ നിയോഗിച്ചിട്ടുണ്ട്, കൂടാതെ ഭാര്യയും മകളും. മകളിപ്പോ വെക്കേഷൻ വന്നതുകൊണ്ട് അവർ രണ്ടുപേരും എന്നെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടിയാണ് ഇതിന്റെ കാര്യങ്ങൾ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്.
1: നമുക്കറിയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ ചേട്ടൻ നല്ല വിശദീകരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ വിപണി സാധ്യത, നമ്മളൊരു വിത്ത് അല്ലെങ്കിൽ ഒരു കൃഷി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം വിറ്റഴിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ചേട്ടൻ ഇതിന്റെ വിപണി സാധ്യതകൾ എങ്ങനെയാണ് കണ്ടെത്തുന്നതൊക്കെ?
0: നമ്മുടെ ഗ്രൂപ്പുകൾ വഴിയും അതുകൂടാതെ നമ്മുടെ ലോക്കൽ ആളുകൾക്കും നമ്മുടെ കൃഷി ഭവനുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളിലൊക്കെ അറിയിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് കോൾ വരുന്നുണ്ട്. അവിടെ വിറ്റഴിക്കാൻ കഴിയുന്നേക്കാൾ അധികമായിട്ട് ചില ദിവസങ്ങളിൽ പ്രൊഡക്ഷൻ ഉണ്ടാവും. അന്നേരം ഞാനത് ഇപ്പൊ മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ SR മഷ്റൂം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ മാമ്പ്ര, അതുപോലെ തന്നെ അന്നമനട, കൊരട്ടി, മൂക്കന്നൂര് ഈ ഏരിയകളിലൊക്കെ ഞാനിത് കടകളിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്.
1: ഇത്രയും നാളത്തെ ഈ കൂൺ കൃഷിയിൽ ചേട്ടന് മാനസികമായിട്ട് സന്തോഷമുണ്ടോ?
0: ഞാൻ ആദ്യം ചെയ്തപ്പോ എനിക്ക് മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ട് തോന്നിയത്, കാരണം ഞാനത് വളരെ, എനിക്കിത് ഉൽപാദനം ഉണ്ടായില്ല, വളരെ കുറവായിരുന്നു. അപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട് വിഷമമായി, ഞാനത് താൽക്കാലികമായിട്ട് അന്നേരം നിർത്തിവെച്ചു. പിന്നീട് രണ്ടാമത് ഞാൻ ഇതിനെ പറ്റി ചെയ്തു തുടങ്ങിയപ്പോ എനിക്ക് ഏറ്റവും സന്തോഷം വന്നത് അത് ആവശ്യത്തിൽ, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അതിന് ഉൽപാദനം ഉണ്ടാവുന്നുണ്ട്. ഇനി അതിന്റെ മാർക്കറ്റിംഗ് അതുപോലെ തന്നെ വിപണി എന്നുള്ള വരുമാനം, അത് നമ്മൾ ഇനി വേണം അത് കണ്ടെത്താൻ. ഇപ്പൊ ഉൽപാദനത്തിന്റെ കാര്യത്തിൽ ഞാൻ അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ചു, നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള സാധനം ഉൽപ്പാദിപ്പിക്കാനുള്ള ഇത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക. കാരണം ഇപ്പോ വൈറ്റമിൻ ഡി അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആണ്, ഈ ഇത്രയും കാര്യങ്ങൾ.

0: കാര്യങ്ങൾക്കൊക്കെ കൂണ് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി വിദഗ്ധരിൽ നിന്ന് ഒരു ഇത് കൊടുക്കുകയാണെങ്കിൽ ആളുകൾ ഇത് കൂടുതൽ ഉപയോഗിക്കും. അതുപോലെ തന്നെ കൂടുതൽ പേര് ഈ കൃഷിയിലേക്ക് വരികയും ഈ വിപണനത്തിന് വേണ്ടിയിട്ട് നമ്മൾ മിൽമ പോലെ ഒരു സൊസൈറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാകും. കാരണം ഇത് ചില ദിവസങ്ങളിൽ നമുക്ക് 15, 20, 30 കിലോ ഒക്കെ ഉൽപ്പാദിപ്പിക്കും. അന്നേരം നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാനിപ്പോ കുറച്ച് അച്ചാറ് ഉൽപ്പാദിപ്പിച്ചു ഉണ്ടാക്കി, കാരണം ആ ദിവസം എനിക്ക് അത്രയും വിറ്റുപോയില്ല. അപ്പോ ഞാൻ അച്ചാറുണ്ടാക്കി. അതുപോലെ തന്നെ ഇതിനെ ഉണക്കിയിട്ട് പൊടിച്ചാല് അത് പുട്ടുപൊടിയിലൊക്കെ ഇട്ട് ഉപയോഗിക്കാം. നമുക്ക് തൂപ്പിലോ പുട്ടുപൊടിയിലൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ്. അതുകൊണ്ട് ആ രീതിയിലും അതിനെ കൂടുതൽ ഉൽപ്പാദനം വരുമ്പോൾ അതിനെ സംസ്കരിച്ച് സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ കൂടി ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നടക്കുള്ളൂ. എനിക്ക് സ്റ്റേറ്റ് ഹോർട്ടി മിഷന്റെ നമ്മുടെ കൃഷിഭവന്റെ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
1: കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബട്ടൺ കൂൺ കൃഷിയിലെ വിജയഗാഥകൾ. അനുഭവങ്ങൾ പങ്കുവച്ചത് മാമ്പ്ര സ്വദേശി ഷാജു പഞ്ഞിക്കാരൻ. ഇന്നത്തെ കിസാൻ വാണി സമാപിക്കുന്നു. നിർവഹണം റിയ, നിർവഹണ സഹായം ഡോക്ടർ എൻ ബി ശ്യാമ, ശ്രീജ ഷിബു.
2: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം.
3: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
2: അതെങ്ങനെ?
3: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1801551.
4: ഇത് ആരുടെ നമ്പർ ആയേട്ടാ?
3: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
5: പിന്നെ വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
3: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
4: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
3: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
6: സത്യം
3: 10.5 മാറ്റ് സത്യം.
7: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1801551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
8: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

കർഷകർക്കുള്ള കാലാവസ്ഥാ സൂചന. ഇന്ന് കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായി മഴയുണ്ടായി. നാളെ കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായി മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെയാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ന് കൊച്ചി നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റും 18 സെക്കൻഡും. വിപണി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 23,500, ആലപ്പുഴ 23,600, കോട്ടയം 26,900, എറണാകുളം 22,800, കൊച്ചി റെഡി 23,500, ആലുവ 25,700, വടക്കൻ പറവൂർ 25,200. കൊപ്ര ക്വിൻ്റലിന് ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 13,500, വടക്കൻ പറവൂർ 13,900. തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800. കാപ്പിക്കുരു ക്വിൻ്റലിന് കട്ടപ്പന 35,000, നാളികേരം തൊണ്ടില്ലാത്തത് 1,000, കോട്ടയം 24,000, എറണാകുളം 24,000, തൊടുപുഴ 1,000, 25,000.

0: 5000, കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9600, ആലപ്പുഴ ആറാട്ടുപുഴ 7400, കൊച്ചി പറവൂർ 5300, കുരുമുളക് ക്വിൻ്റലിന് കൊച്ചി ഗാർബിൾഡ് 72100, കൊച്ചി അൺഗാർബിൾഡ് 70100, ആലുവ 68000, മൂവാറ്റുപുഴ 70000, തൊടുപുഴ 70000, കട്ടപ്പന 69800. ഏലം കിലോഗ്രാമിന് കൊച്ചി 3600, തൊടുപുഴ 2700, കട്ടപ്പന 2550. ചുക്ക് ക്വിൻ്റലിന് കൊച്ചി 29000, മൂവാറ്റുപുഴ 30000, തൊടുപുഴ 25000. റബ്ബർ എല്ലോടി ക്വിൻ്റലിന് കോട്ടയം 22000, മൂവാറ്റുപുഴ 20500, തൊടുപുഴ 24800. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 16000, തൊടുപുഴ 20700. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 150000, ആലുവ 165000. കശുവണ്ടിപ്പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 79800. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 6000, അടയ്ക്ക 1000 എറണാകുളം 4600. നേന്ത്രക്കായ പച്ച ക്വിൻ്റലിന് എറണാകുളം 4500, മൂവാറ്റുപുഴ 5300, തൊടുപുഴ 18000. ശ്രോതാക്കൾ കേട്ടത് വിപണി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ, ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. ഒരറിയിപ്പ്, വീടുകളിലെ മാലിന്യം എങ്ങനെ സംസ്കരിക്കാം എന്നത് എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. അടുക്കള മാലിന്യം എങ്ങനെ വേർതിരിക്കണം, ഇ വേസ്റ്റ് മാലിന്യങ്ങൾ എങ്ങനെ സംസ്കരിക്കും, ഉപയോഗശൂന്യമായ ബാറ്ററി എന്ത് ചെയ്യണം തുടങ്ങി ദിനവും അനേകം സംശയങ്ങൾ ഉണ്ടാകാം. മാലിന്യങ്ങളെ കൃത്യമായി സംസ്കരിച്ചാൽ അവ നമുക്ക് മുതൽക്കൂട്ടാവുന്ന ഒരു വിഭവമാക്കി മാറ്റാൻ സാധിക്കും. നാളെ 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ വീട്ടിലെ മാലിന്യം എങ്ങനെ സംസ്കരിക്കാം, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കേരള സംസ്ഥാന ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ എറണാകുളം ജില്ലാ ഡെപ്യൂട്ടി കോർഡിനേറ്റർ ആദർശ് പി കുമാർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 9444555888, 0484243897, 0484243987. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ ഹലോ കൊച്ചി FM-ൽ വീട്ടിലെ മാലിന്യം എങ്ങനെ സംസ്കരിക്കാം. അറിയിപ്പ് കഴിഞ്ഞു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 24:52. ഇനി 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വെനസ്വേലയുമായുള്ള ഊർജ്ജ പങ്കാളിത്തം ഇന്ത്യ ശക്തിപ്പെടുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ വച്ച് സംസ്ഥാന സർക്കാർ. മൊത്തം കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. വടക്കുകിഴക്കൻ മേഖലയിൽ നിലനിന്നിരുന്ന അക്രമങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ വിരാമമിട്ടതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വ്യോമയാന മേഖലയ്ക്കായി ഇന്ധനവില സ്ഥിരത ഫണ്ട് രൂപീകരിക്കാനുള്ള കേന്ദ്ര തീരുമാനം പൊതുജന താൽപര്യം മുൻനിർത്തിയെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം. പരീക്ഷാ നടത്തിപ്പിൽ വിശ്വാസ്യത മെച്ചപ്പെടുത്തുന്നതിനായി മുഖം തിരിച്ചറിയൽ സംവിധാനത്തിന് രൂപം നൽകി UPSC. കാലവർഷം ഇന്ന് കേരളത്തിലെത്തി. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനിസ്വേലൻ ആക്ടിംഗ് പ്രസിഡന്റ്

ഡെൽസി റോഡ്രിഗസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഊർജം, വ്യാപാരം, നിക്ഷേപം തുടങ്ങി വിവിധ മേഖലകളിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ഇരു നേതാക്കളും ധാരണയിലെത്തി. ലോകത്തെ ഏറ്റവും അധികം എണ്ണ ശേഖരമുള്ള രാജ്യങ്ങളിലൊന്നായ വെനിസ്വേലയുമായി ശക്തമായ ഊർജ്ജ പങ്കാളിത്തം സ്ഥാപിക്കുന്നതിന് ഇന്ത്യ മുൻഗണന നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി രുദേന്ദ്ര ടണ്ടൻ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. വരും വർഷങ്ങളിലെ ഏറ്റവും വിശ്വസനീയ ഉപഭോക്താവായി

0: രാഷ്ട്രങ്ങളിലെ ഏറ്റവും വിശ്വസനീയ ഉപഭോക്താവായാണ് ഇന്ത്യയെ വെനസ്വേല കാണുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: The discussions also went into broadening the economic partnership to other areas, not just in the energy sector, but also in areas like mining, animal husbandry, transportation, agriculture equipment, automotive sector, and pharmaceuticals, to try and work out ways in which Indian commercial entities can enter the Venezuelan market successfully.
0: 5 ദിവസത്തെ സന്ദർശനത്തിനായാണ് വെനസ്വേലൻ ആക്ടിംഗ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ഇന്നലെ ഇന്ത്യയിലെത്തിയത്. ഇന്ത്യ മാനവരാശിക്ക് നൽകിയ കാലാതീതമായ സംഭാവനയാണ് യോഗ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യകരമായ ലോകത്തിന് യോഗ പ്രചോദനം നൽകുന്നതായും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഇന്ന് ആരംഭിച്ച പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിനെ വിർച്വലായി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. 5 ദിവസത്തെ ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള 400-ലധികം താരങ്ങളാണ് പങ്കെടുക്കുന്നത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേൽ നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം പാസാക്കിയ ശേഷം നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ബജറ്റ് അവതരണത്തിനായി ജൂൺ 19 സമ്മേളനം പുനരാരംഭിക്കും. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. 5.07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യതയെന്ന് ധവളപത്രത്തിൽ പറയുന്നു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കായാണ് ചെലവാകുന്നത്. നികുതി വർധനയ്ക്കപ്പുറം ഭരണ സംവിധാനത്തിലും പൊതുമേഖലാ സ്ഥാപനം ങ്ങളിലും കാതലായ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുമെന്നും ധവളപത്രത്തിൽ പറയുന്നു. വിശദാംശങ്ങളിലേക്ക്.
2: സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DADR കുടിശ്ശിക ഇനത്തിൽ 48,733 കോടി രൂപയുടെ ബാധ്യതയാണുള്ളത്. 21,000 കോടിയാണ് കിഫ്ബിയുടെ വായ്പാ ബാധ്യത. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഞ്ചിത നഷ്ടം 78,851 കോടിയാണ്. KSRTC, വാട്ടർ അതോറിറ്റി എന്നീ സ്ഥാപനങ്ങളാണ് വലിയ നഷ്ടത്തിന് കാരണം. കിഫ്ബി സ്വതന്ത്രമായി വായ്പ എടുക്കുന്നത് നിർത്തണമെന്നാണ് ധവളപത്രത്തിലെ പ്രധാന ശുപാർശ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പരിഷ്കരണമാണ് മറ്റൊരു നിർദ്ദേശം. ലാഭകരമായി പ്രവർത്തിക്കുന്ന ബിവറേജസ് കോർപ്പറേഷൻ െ നഷ്ടത്തിലുള്ള സപ്ലൈകോയുമായി ലയിപ്പിക്കുക എന്ന നിർദ്ദേശവും ധവളപത്രം മുന്നോട്ട് വയ്ക്കുന്നു. തുടർച്ചയായി നഷ്ടം വരുത്തുന്നതും കാലാനുസൃതമല്ലാത്തതുമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനോ സ്വകാര്യവൽക്കരിക്കാനോ സർക്കാർ തയ്യാറാകണമെന്നും നിർദ്ദേശമുണ്ട്. ശമ്പള പെൻഷൻ ബാധ്യതകൾ കുറയ്ക്കുന്നതിനായി വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കണമെന്നും ധവളപത്രത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥ ജനങ്ങളോട് തുറന്നു പറയുന്നതിനായാണ് ധവളപത്രം തയ്യാറാക്കിയതെന്നും ഇത് രാഷ്ട്രീയ രേഖ അല്ലെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതിയ സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിന്റെ പശ്ചാത്തലത്തിലാണ് ധവളപത്രം തയ്യാറാക്കിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതീവ രഹസ്യ സ്വഭാവമുള്ള ഔദ്യോഗിക രേഖകൾ പുറത്തു നൽകിയാണ് ധവളപത്രം തയ്യാറാക്കിയതെന്ന് പ്രതിപക്ഷം വിമർശനമുന്നയിച്ചു. ധനകാര്യവകുപ്പിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. സംസ്ഥാനത്തിന്റെ കടബാധ്യത സംബന്ധിച്ച് LDF സർക്കാർ അറിയിച്ചിരുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ധവളപത്രം തെളിയിക്കുന്നതായി മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. കേന്ദ്രത്തിൽ നിന്നുള്ള ഗ്രാന്റുകൾ ഗണ്യമായി കുറഞ്ഞതാണ് കടബാധ്യത ഉയരാൻ കാരണമെന്നും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 3,300 കോടി രൂപയായിരുന്ന പ്രതിമാസ റവന്യൂ വരുമാനം 11,000 കോടി രൂപയിലെത്തിക്കാൻ ഇടത് സർക്കാരിന് സാധിച്ചതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിലെ കാര്യങ്ങൾ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ചെയ്യണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA മാധ്യമങ്ങളോട് പറഞ്ഞു. വടക്കുകിഴക്കൻ മേഖലയിൽ നിലനിന്നിരുന്ന അക്രമങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ വിരാമമിട്ടതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഷിലോങ്ങിൽ നടന്ന വടക്കുകിഴക്കൻ കൌൺസിലിന്റെ 73-ാമത് പ്ലീനറി സമ്മേളനത്തിനുശേഷം സമൂഹമാധ്യമത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അവസരങ്ങളുടെ കേന്ദ്രമായി വടക്കുകിഴക്കൻ മേഖല മാറിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രതിരോധ മേഖലയിലെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് കര, വ്യോമ, നാവികസേന, ഫീൽഡ് കമാൻഡർമാരുടെ സാമ്പത്തിക അധികാര പരിധി ഇരട്ടിപ്പിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കരാറുകളും പദ്ധതികളും വേഗത്തിലാക്കാനും പ്രതിരോധ സേനകൾക്ക് ആവശ്യമായ വിഭവങ്ങൾ യഥാസമയം ലഭ്യമാക്കാനും നടപടി സഹായിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമേഷ്യൻ പ്രതിസന്ധി കണക്കിലെടുത്ത് വ്യോമയാന മേഖലയ്ക്കായി 10,000 കോടി രൂപയുടെ ഇന്ധനവില സ്ഥിരത ഫണ്ട് രൂപീകരിക്കാനുള്ള കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം പൊതുജന താൽപര്യം മുൻനിർത്തിയാണെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം. വിമാന സർവീസുകൾ സുഗമമാക്കുന്നതിനും യാത്രക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം

0: ും പ്രഖ്യാപനം സഹായിക്കുമെന്നും വ്യോമയാന മന്ത്രാലയ ഡയറക്ടർ രോഹിത് രാജ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിമാന ഇന്ധനത്തിന്റെ അസാമാന്യമായ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുള്ള താൽക്കാലിക സംവിധാനമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: Whenever international ETF prices rises above the benchmark level, that is the fixed price under this arrangement, the corpus will compensate OMCs, oil marketing companies, for the difference. When the fuel price moderates, the differential amount will be recovered from oil marketing companies and returned to the consolidated fund of India through a transparent mechanism.
0: പരീക്ഷാ നടത്തിപ്പിൽ വിശ്വാസ്യത മെച്ചപ്പെടുത്തുന്നതിനും ആൾമാറാട്ടം തടയാനുമായി മുഖം തിരിച്ചറിയൽ സംവിധാനം വികസിപ്പിച്ച് UPSC. 2026 സിവിൽ സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് പ്രിലിമിനറി പരീക്ഷകളിൽ ഈ സംവിധാനം വിജയകരമായി നടപ്പിലാക്കിയതായി കമ്മീഷൻ അറിയിച്ചു. അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഉദ്യോഗാർത്ഥി അപ്ലോഡ് ചെയ്ത ഫോട്ടോയും പരീക്ഷ എഴുതാനെത്തുന്ന ആളും ഒരാളാണെന്ന് ഉറപ്പാക്കുകയാണ് സംവിധാനത്തിന്റെ ലക്ഷ്യം. മൊബൈൽ അധിഷ്ഠിത വെരിഫിക്കേഷൻ സംവിധാനം ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ ഇ ഗവേണൻസ് വിഭാഗത്തിന്റെ സഹായത്തോടെയാണ് വികസിപ്പിച്ചത്. കോടതികളിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നത് സംബന്ധിച്ച കരട് ചട്ടങ്ങൾ പുറത്തിറക്കി സുപ്രീംകോടതി. കേസ് മാനേജ്മെന്റ്, നിയമഗവേഷണം, വിവർത്തനം തുടങ്ങിയ സഹായ പ്രവർത്തനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കാമെങ്കിലും വിധി പുറപ്പെടുവിക്കുവാനോ ശിക്ഷ നിശ്ചയിക്കുവാനോ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം പാടില്ലെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. വിഷയത്തിൽ പൊതുജനങ്ങൾക്ക് ഈ മാസം 20 വരെ അഭിപ്രായങ്ങൾ അറിയിക്കാം. ബീഹാറിലെ മുസാഫർപൂരിൽ സ്വകാര്യ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 5. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. കാലവർഷം ഇന്ന് കേരളത്തിലെത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 8 ജില്ലകളിലും മറ്റന്നാൾ 11 ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലോക ബോക്സിംഗ് റാങ്കിംഗിൽ മികച്ച നേട്ടവുമായി ഇന്ത്യൻ താരങ്ങൾ. 57 കിലോഗ്രാം വനിതാ വിഭാഗത്തിൽ ഇന്ത്യയുടെ ജെയ്സ്മിൻ ലംബോറിയ ഒന്നാമതെത്തി. ഏഷ്യൻ ചാമ്പ്യൻമാരായ പ്രിയ ഖൻഗാസ് 60 കിലോഗ്രാം വിഭാഗത്തിലും വിശ്വനാഥ് സുരേഷ് 50 കിലോഗ്രാം വിഭാഗത്തിലും മുന്നിലെത്തിയിട്ടുണ്ട്. നിഖത് സരിൻ, ലവ്ലീന ബൊർഗോഹെയ്ൻ എന്നീ പ്രശസ്ത താരങ്ങളും റാങ്കിംഗിൽ മികച്ച സ്ഥാനം നിലനിർത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വെനസ്വേലയുമായുള്ള ഊർജ്ജ പങ്കാളിത്തം ഇന്ത്യ ശക്തിപ്പെടുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ വച്ച് സംസ്ഥാന സർക്കാർ. മൊത്തം കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. വടക്കുകിഴക്കൻ മേഖലയിൽ നിലനിന്നിരുന്ന അക്രമങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ വിരാമമിട്ടതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വ്യോമയാന മേഖലയ്ക്കായി ഇന്ധനവില സ്ഥിരത ഫണ്ട് രൂപീകരിക്കാനുള്ള കേന്ദ്ര തീരുമാനം പൊതുജന താൽപര്യാർത്ഥം മുൻനിർത്തിയെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം. പരീക്ഷ നടത്തിപ്പിൽ വിശ്വാസ്യത മെച്ചപ്പെടുത്തുന്നതിനായി മുഖം തിരിച്ചറിയൽ സംവിധാനത്തിന് രൂപം നൽകി UPSC. കാലവർഷം ഇന്ന് കേരളത്തിലെത്തി. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35 മിനിറ്റും 30 സെക്കൻഡും.

0: FM Evening. പാട്ടുകളും കഥകളും അറിവുകളും നിറഞ്ഞ FM Eveningലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് FM Eveningൽ ആദ്യം
1: സമകാലികം.
2: രണ്ട് ദശാബ്ദത്തിലേറെയായി കേരളത്തിലെ നിർമ്മാണ, കൃഷി, ഹോട്ടൽ തുടങ്ങിയ അധ്വാന മേഖലകളുടെ നട്ടെല്ല് അതിഥി തൊഴിലാളികളാണ്. ഇതര സംസ്ഥാനങ്ങളിൽ ഈയിടെ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും ഉത്സവകാല ആഘോഷങ്ങളും ഇന്ധനക്ഷാമവും വിലക്കയറ്റ ഭീഷണിയും കാരണം വലിയ കൂട്ടമായി സ്വന്തം നാടുകളിലേക്ക് പോയ തൊഴിലാളികളിൽ പലരും തിരിച്ചു വരാത്തത് പല തൊഴിലിടങ്ങളെയും പ്രതിസന്ധിയിലാക്കി. മെച്ചപ്പെട്ട കൂലി

0: ജോലി, തൊഴിൽ സുരക്ഷ, താമസ സൗകര്യം എന്നിവ സ്വന്തം സംസ്ഥാനങ്ങളിൽ ലഭ്യമായി തുടങ്ങിയതും ഇതിന് ആക്കം കൂട്ടി. ഇപ്പോൾ ഇവിടെ ചെറുകിട കരാറുകാരും കർഷകരും തൊഴിലാളികളെ കിട്ടാതെ പണികൾ പാതിവഴിയിൽ നിർത്തേണ്ട അവസ്ഥയിലാണ്. കെട്ടിട നിർമ്മാണ രംഗത്തെ പണി വൈകുന്നു. നിർമ്മാണ സാമഗ്രികളുടെ വില വ്യത്യാസം സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നു. കൃഷിപ്പണികൾ യഥാസമയത്ത് നടക്കാതെ നഷ്ടത്തിലാകുന്നു. ഈ തൊഴിലാളി ക്ഷാമം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നുണ്ടോ? അതിഥി തൊഴിലാളികളുടെ അഭാവം മൂലമുണ്ടായ പ്രതിസന്ധിയെക്കുറിച്ചാണ് ഇന്നത്തെ സമകാലികം.
1: മടങ്ങാതെ അതിഥി തൊഴിലാളികൾ, മുടങ്ങുന്ന തൊഴിലിടങ്ങൾ.
2: കേരളത്തിലെ റേഷൻ സെക്ടർ മിക്കവാറും തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളെ ഡിപ്പെൻഡ് ചെയ്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
0: അതിഥി തൊഴിലാളികളുടെ പലായനത്തെ തുടർന്നുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് റൈസ് മിൽസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി വർക്കി പീറ്റർ.
2: ഭക്ഷണവുമായി ബന്ധപ്പെട്ട് അവർ പെട്ടെന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ നമുക്ക് സെക്ടറിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. 1980 വരെ കേരളത്തിലെ റൈസ് മില്ലുകളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കേരളത്തിലെ മലയാളികൾ തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് ഒരു 90s കഴിഞ്ഞപ്പോഴത്തേക്കും മലയാളികൾ മാറി തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികൾ ഒത്തിരി വലിയ അവിടെ നമ്മുടെ മില്ലുകളിൽ ജോലി ചെയ്യും ചെയ്തിരുന്നു. എന്നാൽ 2000-2005 ആയപ്പോഴത്തേക്കും തമിഴ്നാട്ടിലെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റും അവിടുന്ന് ആളുകൾ അവർക്ക് തന്നെ അവിടെ കിട്ടാത്ത സാഹചര്യമായി. അപ്പോ നമുക്ക് ഹിന്ദി വർക്കേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വന്നപ്പോഴാണ്. ഇപ്പൊ ബീഹാർ, ഒറീസ, ബംഗാള്, ആസാം 4 സ്റ്റേറ്റുകളിൽ നിന്നാണ് മുഖ്യമായിട്ടും വന്നുകൊണ്ടിരുന്നത്. അത് സ്കിൽഡ് വർക്കേഴ്സിന് മിക്കവാറും നമ്മള് മലയാളികളിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഹെൽപ്പേഴ്സ് ആണെങ്കിലും മറ്റേ ലോഡിംഗ് അൺലോഡിംഗ് വർക്കിനൊക്കെ അവർ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ആശ്രയിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഈ തൊഴിലാളികളുടെ ഒന്നിച്ച് ലീവ് എടുത്ത് പോയി കഴിഞ്ഞപ്പോ കേരളത്തിലെ റൈസ് മിൽ സെക്ടർ വളരെ പ്രതിസന്ധിയിലാവാൻ കാരണം കേരളത്തിലെ അന്ന് കൊയ്ത്ത് സമയമായിരുന്നു. ഹാർവസ്റ്റ് ടൈം വരുന്ന ഏറ്റവും കൂടുതൽ നെല്ല് വരികയും ഏറ്റവും കൂടുതൽ നെല്ല് അൺലോഡിംഗ് അൺലോഡിംഗ് വരുന്നതാണ്. ഗോഡൌണിൽ ഇറക്കി വയ്ക്കുക, പിന്നെ പ്രോസസ്സ് അരിയായി കൊടുക്കുക എന്നുള്ളതാണ്. റൈസ് മിൽ സെക്ടറിന് പ്രത്യേകിച്ച് സപ്ലൈക്കായിട്ടുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. അത് ഗവൺമെന്റിനെ സംബന്ധിച്ച് നെല്ല് കർഷകർ നെല്ല് നേരിട്ട് റൈസ് മില്ലുകൾ പ്രൊക്യൂർ ചെയ്യുകയും ആ പ്രൊക്യൂർ ചെയ്ത് അരിയായി തിരിച്ചു കൊടുക്കേണ്ടത് റൈസ് മില്ലുകളാണ്. ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് വിട്ടുപോയത്. അത് ശരിക്കും റൈസ് മില്ലുകളെ വളരെ പ്രതിസന്ധിയിലാക്കി. ആ സമയത്ത് ഒരു 10-30% ഒക്കെ 40% ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് മൊത്തം ക്യാരക്ടർ മാറി, അവർക്ക് തന്നെ ഭയങ്കര വർക്കായി, വർക്ക് ലോഡ് കൂടുതലായി. പിന്നെ അവരുടെ റെസ്റ്റ് ടൈം അവര് തന്നെ തീരുമാനിക്കുക, അവർ തോന്നുന്ന ലീവ് മാറി വിൽക്കുക, റെസ്റ്റ് വേണമെന്ന് പറയുക, അങ്ങനെ തുടങ്ങുക. പിന്നെ കൂലിയാണെങ്കിലും ഇപ്പോ ഈ മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് റൈസ് മിൽ സെക്ടർ അല്ലെങ്കിൽ മറ്റു സെക്ടറിൽ നിന്നും ഒരുപാട് പേര് അവരുടെ ജോലിക്കായിട്ട് അങ്ങോട്ടും വിളിക്കാൻ തുടങ്ങി. റൈസ് മിൽ സെക്ടറിൽ നിന്ന് അങ്ങോട്ട് പോയി. പിന്നെ അതുകൊണ്ട് ആകെ ഒരു അസന്തുലിതാവസ്ഥ വന്നു. പിന്നീട് ഇപ്പൊ ഏകദേശം നമുക്ക് ബീഹാർ, ഒറീസ എന്നൊക്കെ ആളുകൾ തിരിച്ചെത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 70-80% ആളുകൾ തിരിച്ചെത്തിയിട്ടുണ്ട്. തിരിച്ചെത്തി വർക്കുകളൊക്കെ ഒരുതരം സ്മൂത്തായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ വർക്കിംഗ് കൾച്ചർ ഇപ്പൊ മാറിയതും കൂലി കൂടിയതൊക്കെ ഭയങ്കരമായിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ പിന്നെ അവർ കൂലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വന്ന കാര്യത്തിനകത്ത് ഇപ്പൊ നമുക്ക് വലിയൊരു പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ഇപ്പൊ ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു സപ്പോർട്ട് വേണ്ടതാണ്. എന്തായാലും ഇപ്പൊ തൊഴിലാളികൾ ഭൂരിഭാഗം തിരിച്ചെത്തിയിട്ടുണ്ട്. ഇപ്പൊ ഉള്ളവരെ ഇനി ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ പലരും ഇപ്പൊ ഈ റൈസ് മില്ലിൽ വർക്ക് ചെയ്തിരുന്നവർ ഇടയ്ക്ക് വെച്ച് മറ്റു റൈസ് മില്ലുകളിലേക്ക് അല്ലെങ്കിൽ മറ്റ് സെക്ടറുകളിലേക്ക് പോണ അവസ്ഥയുണ്ട്. പല സെക്ടറുകളിലും ഇപ്പൊ ബംഗാളിൽ നിന്നും അസമിനുള്ള ആളുകൾ എല്ലാവരും തിരിച്ചെത്തിയിട്ടില്ല. ഈദ് ഉൽ ഫിത്തർ ആയിട്ടുള്ള ഒരു പെരുന്നാളിനോട് അനുബന്ധിച്ച് അവര് തിരിച്ചെത്താത്തതും ഒരു പ്രധാന ഘടകമാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കേണ്ടത്. പക്ഷേ ഇപ്പൊ തൊഴിലാളികളുടെ ആ വർക്കിംഗ് കൾച്ചർ മാറി. ആദ്യം ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു, നമ്മുടെ ജോലികൾ പറഞ്ഞ പോലെ ചെയ്യാൻ തയ്യാറായിരുന്നു. ഇപ്പൊ അത് അവർക്ക് തോന്നുന്ന ചെയ്യുന്ന പോലെ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. എന്തായാലും ഒരു പരിചയം നമ്മൾ ഓർക്കും ചെയ്ത് വരുന്നുണ്ട്. എന്നാൽ പോലും ലേബർ ചാർജ് കൂടിയിട്ടുണ്ട്. ഗവൺമെന്റ് ഭാഗത്ത് അതനുസരിച്ച് റൈസ് മില്ലിൽ കിട്ടുന്ന പ്രോസസ് ചാർജ് കൂട്ടി തരേണ്ട ഒരു സാഹചര്യം ഇപ്പൊ നിലവിലുണ്ട്. അത് ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു.
0: തൊഴിലാളികളുടെ അപ്രതീക്ഷിതമായുണ്ടായ മടങ്ങിപ്പോകൽ ഹോട്ടൽ വ്യവസായത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്.
3: നമുക്ക് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ഊണ്, മീൽസ്, ബിരിയാണി, വൈകുന്നേരം ചൈനീസ് ഐറ്റം ഒക്കെ കൂടി കാലത്ത് ഒരു 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്താല് രാത്രി ഒരു 1 മണി വരെ റണ്ണിംഗ് ആണ്.
0: ചെറായിയിൽ റെസ്റ്റോറന്റ് നടത്തുന്ന സരിത,
3: എന്റെ കൈപ്പണ, അതായത് കിച്ചൺ ഹെൽപ്പർ ബംഗാളിയാണ്. പിന്നെ വേറെ വാഷിംഗ് പോയിട്ട് വന്നിട്ടില്ല. അതിനിടയ്ക്ക് രണ്ടുമൂന്ന് മലയാളികൾ വന്നു, അവര് വന്ന് നിന്ന് ലാസ്റ്റ് അവര് പാത്രം കഴുകാൻ പറ്റില്ല എന്ന് ഇട്ടെറിഞ്ഞു പോയി. ബംഗാളിക്ക് കൊടുക്കുന്ന പൈസയെക്കാളും പൈസ കൂടുതൽ കൊടുത്തിട്ട് പോലും അവര് കഴുകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നും പറയാണ്ട് എന്നിട്ടുണ്ട്. ഞാൻ നാളെ വരില്ല എന്ന് പറഞ്ഞിട്ട് പോവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും മുൻകൂട്ടി കാണാം. ഇതൊന്നുമില്ല, അവര് വരും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ നിൽക്കും, പക്ഷെ അവര് വരില്ല. അവര് പോയിട്ട് ഇപ്പൊ 1.5-2 മാസത്തോളമായി. കിച്ചൺ ഹെൽപ്പർ ഇല്ല. ഞങ്ങൾ എല്ലാവരും കൂടി കുക്കിനെ സഹായിച്ച് കാലത്തെ തന്നെ ഒരു പുള്ളി ഇപ്പൊ 5 മണിക്ക് വന്നിരുന്ന ആള് ഇപ്പൊ ഒരു 4 മണിയാകുമ്പോൾ വരും, എന്നാലേ പണി തീരുള്ളൂ. കാരണം ബ്രേക്ക്ഫാസ്റ്റ് 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ റിസോർട്ടിലേക്കും നമുക്ക് ഓർഡർ ഉണ്ടാവും ഡെയിലി. പിന്നെ അതിലും വലിയ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ക്ലീനിങ്ങും വാഷിങ്ങും ആണ്. വെക്കേഷൻ ടൈമിൽ പിള്ളേർ വന്ന് നിന്നു, കാരണം പഠിക്കുന്ന പിള്ളേർക്ക് പൈസ കിട്ടാന്ന് പറഞ്ഞ ഒരു ഇതാണല്ലോ, ത്രില്ലായിട്ട് അവർ കണക്കായി കൊണ്ടുവന്ന അവർ വന്ന് പോയി. അതല്ലാണ്ട് പ്രായമുള്ളവരെ വിളിച്ചാലും ആരും വന്നില്ല. ടേബിൾ ക്ലീനിങ്ങും ഫ്ലോർ ക്ലീനിങ്ങും എല്ലാം ഭയങ്കര മോശം പോലെയാണ് അവർ പറയുന്നത്.

0: ഇവിടെ ഉള്ള മലയാളികളെ വിദേശത്ത് പോയാൽ തന്നെ അവിടെ എന്താ പണിയണേന്ന് ഇവിടെ ഉള്ളവർ കാണില്ലല്ലോ. ഇവിടെ പണി ചെയ്യുമ്പോ ഇവിടെ ഉള്ള നാട്ടുകാർ കാണില്ലേ എന്താ പണി ചെയ്യണേന്നുള്ള സംഭവം. അങ്ങനത്തെ ഒരു മോശക്കേടോ എന്തോ ഇപ്പൊ എന്റെ കിച്ചൺ ഹെൽപ്പർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഇപ്പൊ 10-ാം തീയതിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഇന്ന് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞ ഇലക്ഷൻ കഴിയുമ്പോ വരാന്ന് പറഞ്ഞ്, പിന്നെ പുള്ളി പറഞ്ഞ പെരുന്നാൾ കഴിയട്ടെ എന്ന് പറഞ്ഞ്. അപ്പൊ പെരുന്നാൾ കഴിഞ്ഞ് വിളിച്ചപ്പോ അവനെന്തോ കോടതിയിൽ എന്തോ കേസ് ഉണ്ട് 5-ാം തീയതി, അത് കഴിയുമ്പോ വരാന്ന പറഞ്ഞേക്കണേ. വന്നു കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ജ്യൂസും ഷേക്ക് കുടിക്കുന്ന ആളില്ല. ഈ വേനൽക്കാല ടൈം എനിക്ക് ജ്യൂസും ഷേക്കും നന്നായിട്ട് പോകേണ്ടതായിരുന്നു. അങ്ങനെ ഒരു ഇതില്ലാത്ത കാരണം എന്റെ ഷോപ്പിന്റെ ഒരു പകുതി പോർഷൻ ഞാൻ ഷേക്കും ജ്യൂസിനും വേണ്ടി എടുത്തു വച്ചേക്കണതാ. അവിടെ ഒന്നും ഇല്ലാന്ന് തന്നെ പറയാം, വെറുതെ ബ്ലാങ്ക് ആയിട്ട് കിടക്കാണ്. മലയാളി ഒരു സപ്ലയറെ പോലും കിട്ടാനില്ല അന്വേഷിച്ചിട്ട്. ഞങ്ങൾക്ക് വേറൊരു ഇതുണ്ട്, അതെന്റെ ഒരു കസിൻ ആളെത്തണേ, അവിടെയും ഇത് തന്നെ അവസ്ഥ. പിന്നെ മണിപ്പൂരിൽ രണ്ട് ലേഡീസ് വരാന്ന് പറഞ്ഞിട്ട് അടുത്താഴ്ച. ഞങ്ങളിപ്പോ ഇവിടെ ഉള്ള ഞങ്ങളുടെ കസിൻസും മറ്റേ ഫ്രണ്ട്സും എല്ലാം രാത്രി നിൽക്കുന്നത് ഇപ്പൊ നമ്മള് ജോലിക്കാരെ സ്ഥിരം വച്ചാലുള്ള ആ ടൈമിലൊന്നും അവർ ചെയ്യുള്ളൂ. എന്റെ കുക്കിന് 1500 കൊടുത്തുന്ന ആൾക്ക് ഇപ്പൊ ഞാൻ 2000 കൊടുക്കണേ ഡെയിലി. ആളില്ലെങ്കിൽ പണി നീങ്ങില്ലല്ലോ ഒരിക്കലും. ഇപ്പൊ നമ്മളിപ്പോ ഒരു ചിക്കൻ കറി വെക്കണമെന്ന് പറഞ്ഞാൽ കിച്ചൺ ഹെൽപ്പർ ചിക്കൻ കറിക്കുള്ള സവാള, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൃത്യം അരിഞ്ഞോട് വെക്കും. ആ സവാള എങ്ങനെ അരിയണ്ടെന്ന് അവൻ അറിയാം. അല്ലാതെ വേറൊരാളെ പിച്ചാ അയാൾ അരിയണ സവാള പലതും പല സൈസ് ആയിരിക്കും. എന്റെ അടുത്ത് നിന്ന് ആ പയ്യൻ 20 കേരളത്തിൽ വന്നിട്ട് അന്നുണങ്ങി അവൻ കിച്ചൺ ഹെൽപ്പറാ. ഇപ്പൊ ഒരു പൊറോട്ടക്കാരനുണ്ട്, അവൻ തമിഴ്നാ, അതാണ് വലിയ കുഴപ്പമില്ല. അവൻ 25 വന്നിട്ട് കേരളത്തില്. ഇവിടുത്തെ ഹെൽപ്പറെ ഞാൻ ഇപ്പൊ ഒരു 5-6 എനിക്കറിയാം. ഇവിടെ വന്നേപ്പിനെയാണ് അവന്റെ നാട്ടില് ടൈൽസ് ഒക്കെ ഇട്ടേക്കുന്നത് ബാത്റൂമിലൊക്കെ. വേറെ അവരുടെ ഗ്രാമത്തിൽ വേറെ ഒറ്റ വീട്ടിൽ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. അത്രയ്ക്കും പൈസ കൊടുത്ത് അവന് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ കുഴൽ കിണർ കുത്തിയത് അവന്റെ വീടിന്റെ തൊട്ടടുത്ത് വീടുകളിലൊന്നും അതൊന്നും ഇല്ല. അവര് അവിടെ ചെയ്യുന്ന വീർന്നിട്ടുണ്ട്. അവൻ LIC ഉണ്ട്. ഇവിടെ ഉള്ള സാധാ മലയാളികൾക്ക് പോലും ഉണ്ടാവില്ല LIC. അവൻ LIC ഉണ്ട്, എല്ലാരും ഉണ്ട്. പിന്നെ അവർക്ക് അവിടെ സെറ്റിൽ ആവല്ലോ, അവരുടെ ഫാമിലിയും എല്ലാം അവിടെ തന്നെയല്ലേ.
1: ഇതര സംസ്ഥാന തൊഴിലാളി ക്ഷാമം അനുഭവപ്പെട്ട മറ്റൊരു പ്രധാന മേഖലയാണ് പ്ലൈവുഡ് വ്യവസായം.
2: ഏതാണ്ട് ഒരു 1600 കമ്പനികളുണ്ട് പ്ലൈവുഡ് മാത്രം പെരുമ്പാവൂർ.
1: പെരുമ്പാവൂരിലെ പ്ലൈവുഡ് വ്യവസായിയായ അജാസ് PA.
2: ഈ കമ്പനികളിൽ മിക്കവാറും ഒരു ആവറേജ് ഒരു 2 മുകളിൽ ഇവർക്ക് സാലറി ബേസിൽ കൂലി ശനിയാഴ്ച ക്ലോസ് ചെയ്യും. 200,000. അതിന്റെ ഒരു പകുതിയോളം ഇവർ പെരുമ്പാവൂർ തന്നെ ചെലവാക്കുന്നുണ്ട്. തുണിക്കടകളില്, മറ്റേ ഓട്ടോക്കാർക്ക്, മറ്റേ പലചരക്ക്, അങ്ങനെ പല മേഖലയില് ആ പൈസ ഇവിടെ സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ ഭയങ്കര ഒരു ബൂസ്റ്റിംഗ്. അതായത് ഇപ്പൊ ജസ്റ്റ് ചെറിയൊരു മൊബൈൽ ഷോപ്പ് വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് വരെ 2 വീട് പണിയാനുള്ള ഒരു സാഹചര്യം പെരുമ്പാവൂരുണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ ഒരു സാമ്പത്തിക റൊട്ടേഷൻ ഈ തൊഴിലാളികൾ മൂലം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. 1.5 മാസം ആ പീരീഡില് ശരിക്കും ആ ഒരു റൊട്ടേഷൻ നിന്നതിന്റെ ഒരു മനസ്സിൽ ശരിക്കും ഫീൽ ചെയ്തിരുന്നു. അത് പോയ ആ പീരീഡില് നമുക്ക് എക്സ്പെൻസ് കൂടുതലും വരവ് കുറവായിരുന്നു. പ്രൊഡക്ഷൻ കുറവായതുകൊണ്ട് നോർമലി വരവ് കുറയില്ല. മൊത്തത്തിൽ പ്രൊഡക്ഷൻ കുറഞ്ഞപ്പോ സാധനത്തിന് അത്യാവശ്യം ഡിമാൻഡായി. പിന്നെ ഈ ബൾക്കായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്ന കമ്പനി പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് അവരുടെ എക്സ്പെൻസും ലോസും ആ കാര്യങ്ങളും തരിഫും മാറുമല്ലോ. വലിയ വലിയ കമ്പനികളെ സംബന്ധിച്ച് നല്ലൊരു സാമ്പത്തിക നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഈ 1 അല്ലെങ്കിൽ 2. ഈ ഫ്രീലാൻസ് ആയിട്ട് വന്നു പോണ ബായിമാർ അവര് ഒരു പ്രത്യേക അണ്ടറിൽ അണ്ടറിലൊന്നും അല്ല അവര്. അങ്ങനെ കുറെ ആളുകൾ വരാത്തവരുണ്ടെന്നാണ് എന്റെ അറിവ്. സ്ഥിരം പണിയിൽ അവർ ഒരിക്കലും നിൽക്കില്ല. ഈ വാർക്ക പണിക്ക് പോണ പുറം പണിക്ക് പോണ ബായിമാരാണ്. നമ്മളെപ്പോലെയുള്ള ഒരു സ്ഥാപനത്തിന്റെ കീഴിൽ സ്ഥിരമായിട്ട് നിൽക്കുക, ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണ്, ഞങ്ങളെ സംബന്ധിച്ച് ഫാമിലി ബേസിലാണ് നിൽക്കണേ. അപ്പൊ നാളെ ഒരാൾ വന്ന് വേറൊരു പണിക്ക് വിളിച്ചാൽ അവര് പോകില്ല. അവർ ആ ഒരു സേഫ്റ്റി നമ്മളിപ്പോ റൂമും കാര്യങ്ങളും മറ്റേ സംഭവങ്ങളും കൊടുക്കും. മിക്ക കമ്പനിക്കാരും അങ്ങനെയല്ല. അപ്പൊ അവരെ കമ്പനിയുടെ അണ്ടറിൽ സ്വസ്ഥമായിട്ട് അവര് നിൽക്കും. കമ്പനി സംബന്ധമായിട്ട് മിക്കവാറും പണിക്കാരും തിരിച്ചു വരും.
1: കൃഷിയിടങ്ങളിലെ തൊഴിലാളി ക്ഷാമം വലിയ പ്രതിസന്ധി തന്നെയാണ്.
3: ഈ അടുത്ത ദിവസങ്ങളൊക്കെ മഴ പെയ്യുമ്പോഴേ കാറ്റത്ത് മര ഒടിഞ്ഞാടും, റബറും അന്നേരം തടി മുറിക്കാൻ വന്നതൊക്കെ ഹിന്ദിക്കാരാണ് വന്നതെല്ലാം. ഇപ്പൊ ചെറിയ വർക്കൊന്നും പിടിക്കാൻ ആരും വരില്ല. അപ്പൊ അന്നേരം ഇങ്ങനെ ആൾക്കാരെ വിളിച്ച് ബായിമാരെ വിളിച്ചിട്ട് പോയിട്ട് സ്ഥിരം ഓരോ കേന്ദ്രങ്ങളുണ്ട് ഇവർക്ക്, അവിടെ പോയി ആൾക്കാരെ വിളിച്ചിട്ട് വരുന്നത് രാവിലെ പോയിട്ട്.
1: പെരുമ്പാവൂർ സ്വദേശിയായ നൈജു ഐസക്.
3: ഈ 2 പോയി കാറ്റും മഴയും പ്രശ്നം ഉണ്ടാക്കി. ഇന്നലെ ഇങ്ങോട്ട് രാത്രി വൈകുന്നേരം ഭയങ്കര കാറ്റ് വീശി തൊട്ടടുത്ത് വീടിന്റെ അടുത്ത് മരം തേക്ക് വട്ടം ചാടി, റോഡിന്റെ വട്ടം ചാടി പോസ്റ്റിലേക്ക്. KCB അവർ വന്നിട്ട് ലൈൻ അഴിച്ചു മാറ്റി, മരം മുറിക്കാൻ അവർ നിൽക്കണില്ല. പിന്നെ നമ്മൾ തന്നെ ആൾക്കാരെ അന്വേഷിച്ച് പോയി. അന്നേരാണ് പറഞ്ഞത് ബായിമാരൊന്നും ഇല്ല, കയറി മുറിക്കണൊക്കെ ആൾക്കാരൊക്കെ ബായിമാരാണ്. അവരാ കാറ്റ് രസപ്പെട്ടാ. ഈ അടുത്തിടെ എന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഇതുപോലെ കയറണ്ടെന്ന് വന്നിട്ട് അവര് കൂളായിട്ട് കയറി മരത്തിന്റെ ചില്ലയൊക്കെ എടുത്തു തന്നു. അങ്ങനത്തെ ആൾക്കാരെ ഇപ്പൊ കിട്ടാനില്ലാത്ത കിട്ടും. അത് ആ ഇലക്ഷന്റെ സമയത്ത് നാട്ടിൽ പോയതാണ്. ഇനിയിപ്പോ എന്താ ഡിലേ ആവണമെന്ന് അറിയില്ല. അവിടെയൊക്കെ നല്ല ക്ലൈമറ്റ് ആണ്, മഴയും പെയ്തു, ചൂടില്ല, ഒന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഭയങ്കര ചൂട് കൂടുതൽ. ഹോട്ടലുകളിലൊക്കെ മെനു ഒത്തിരി നിന്ന് പോയില്ലോ. അത് മെയിൻ ആയിട്ട് ഈ ഇന്ധനം കിട്ടാതെ ഗ്യാസ് വരാണ്ടായി കഴിഞ്ഞപ്പോഴും മെനു ഭയങ്കരമായിട്ട് കട്ട് ഡൗൺ ചെയ്തു. പലതരം കറികളില്ല, 2-3 വെറൈറ്റി മാത്രം. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ചായക്കടകൾ പോലും നടത്താത്ത ഒത്തിരി കടകളുണ്ട്. ചായ എടുത്താത്ത ഗ്യാസിന് ചായ ഉണ്ടാക്കുന്നതും മറ്റേ ഇൻഡക്ഷൻ കുക്കറിൽ ചായ ഉണ്ടാക്കുന്ന ടേസ്റ്റ് വ്യത്യാസമുണ്ട്. പാത്രത്തിൽ ഇങ്ങനെ തിളച്ച് കിടക്കൂല വെള്ളത്തിന്. ആ ചായയുടെ ടേസ്റ്റ് വേറെയാണ്. ഇൻഡക്ഷൻ കുക്കറിൽ ഓരോ പ്രാവശ്യമായിട്ട് എടുക്കുന്ന അതിന്റെ ടേസ്റ്റ് വേറെയാണ്. അതുകൊണ്ട് ഹോട്ടലുകളിൽ മെനു ഒത്തിരി കട്ട് ഡൗൺ ചെയ്തപ്പോ ഇവൻ പാത്രം കഴുകാൻ മുതൽ ഒന്നും ആളാവശ്യമില്ല. നമ്മുടെ നാട്ടിലുള്ള സോഴ്സുകൾ ആൾക്കാർ ഉപയോഗിക്കണില്ല, അതാണ് ഏറ്റവും പ്രശ്നം. ഇതിപ്പോ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുമ്പോൾ ഒരു സൈഡിൽ കറണ്ട് കാശ് ഭയങ്കര കൂടുതലാണ്. കറണ്ട് എപ്പോഴും അവൈലബിൾ.

0: അല്ല ഇന്ത്യക്കാർ പോയതുകൊണ്ട് നാഷണം പരിഹരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പെരുമ്പാവൂരും മറ്റൊരു സൈഡിലൊക്കെ അവർക്ക് പണിക്കൂലി വരെ കൂട്ടിക്കൊടുത്ത് ആൾക്കാരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഫ്ലക്സ് വെച്ചേക്ക് അവിടെയൊക്കെ അവർക്ക് കൂലി കൂടുതൽ കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലെന്തായാലും പണിക്കാരില്ല, നാട്ടിലുള്ള പണി പണിക്കാർ പണിയാൻ വരുവേയില്ല. ഇങ്ങനത്തെ പണികളൊന്നും ചെയ്യാൻ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർ ആ പഴയ ആൾക്കാർ തലമുറ മാത്രമേ ഉള്ളൂ, പുതിയ തലമുറയൊന്നും ഇല്ല. അതാണ് ഏറ്റവും പ്രശ്നമായത്.
1: ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഇടയിലുള്ള കൊഴിഞ്ഞുപോകലിനെ കുറിച്ച് ഒരു ഗവേഷണ സ്ഥാപനമായ സെന്റർ ഫോർ സോഷ്യോ ഇക്കണോമിക് ആൻഡ് എൻവയൺമെന്റൽ സ്റ്റഡീസ് ഡയറക്ടർ ഡോക്ടർ എൻ അജിത് കുമാർ.
2: കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ മാറിയിട്ട് ഏറെക്കാലമായി. ഇന്ന് കേരളത്തിലുള്ള അതിഥി തൊഴിലാളികളിൽ ഒരു വലിയ പങ്ക് കഴിഞ്ഞ 2 മാസത്തിനിടയിൽ ഇലക്ഷൻ നടന്ന ബംഗാൾ, ആസാം എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ്. ഇലക്ഷൻ മൂലം താൽക്കാലികമായി നാട്ടിലേക്ക് പോയ ഇവരുടെ അഭാവം കേരളത്തെ സാരമായി ബാധിച്ചുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിഥി തൊഴിലാളികളുടെ കണക്ക് കൃത്യമായി ലഭ്യമല്ല, അവരുടെ സെൻസസ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നിലവിലുള്ള കണക്കുകൾ എസ്റ്റിമേറ്റുകളാണ്. പ്ലാനിംഗ് ബോർഡ് ഈയിടെ പുറത്തിറക്കിയ എസ്റ്റിമേറ്റ് അനുസരിച്ച് 40 ലക്ഷത്തിലധികം അതിഥി തൊഴിലാളികൾ കേരളത്തിലുണ്ട്. ഏറ്റവും കൂടുതൽ പേർ വരുന്നത് ബംഗാൾ, ആസാം സംസ്ഥാനങ്ങളിൽ നിന്നാണ്. എറണാകുളം ജില്ലയാണ് അതിഥി തൊഴിലാളികളുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. കേരളത്തിൽ ലഭ്യമായ തൊഴിലവസരങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയും കൂടിയാണ് എറണാകുളം. ഇവിടുത്തെ മൊത്തം തൊഴിലാളികളിൽ പകുതിയിലേറെ പേർ അതിഥി തൊഴിലാളികളാണ് എന്നാണ് പ്ലാനിംഗ് ബോർഡിൻ്റെ കണക്ക്. അതിഥി തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ളത് നിർമ്മാണ മേഖലയിലാണ്. പകുതിയോളം അതിഥി തൊഴിലാളികൾ ഈ മേഖലയിൽ പണിയെടുക്കുന്നതായിട്ടാണ് കണക്ക്. ഫാക്ടറികളിൽ പണിയെടുക്കുന്നവരാണ് പിന്നീട് വരിക. അത് കഴിഞ്ഞാൽ കൃഷിയും മത്സ്യബന്ധനവും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നവരും. പിന്നീട് വരുന്ന വിഭാഗം എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റുകളാണ്. അവിടെയും പണിയെടുക്കുന്നവർ ഒരു വലിയ പങ്ക് അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളെയാണ് തൊഴിലാളികളുടെ ദൗർലഭ്യം ഏറ്റവും കൂടുതൽ ബാധിക്കുക. യുദ്ധം ഉണ്ടാക്കിയ മാന്ദ്യവും അതിഥി തൊഴിലാളികളുടെ തിരിച്ചുപോക്കും ഒരുമിച്ച് വന്നത് ഏറെ പ്രയാസകരമായ അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിച്ചു. അടുത്ത ദിവസങ്ങളിൽ അവരുടെ തിരിച്ചുവരവ് കൂടിയിട്ടുള്ളതായി കാണാം. എന്നാൽ മുഴുവൻ പേരും തിരിച്ചു വരാനിടയില്ല. ഇതോടൊപ്പം മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിൽ എല്ലാ മേഖലകളിലും തൊഴിലവസരങ്ങൾ കുറയാനുള്ള സാധ്യതയാണ് യുദ്ധം ഉണ്ടാക്കിയിരിക്കുന്നത്. അസംസ്കൃത വസ്തുക്കളുടെയും എണ്ണയുടെയും ഗ്യാസിൻ്റെയും ഒക്കെ വിലവർധന വലിയ തോതിൽ വിലക്കയറ്റത്തിനിടയാക്കുന്നുണ്ട്. ഈ സ്ഥിതി കൂടുതൽ മോശമാവുകയും ചെയ്യും. ഇത് ഇപ്പോൾ വിവിധ മേഖലകളിൽ അനുഭവപ്പെടുന്ന മാന്ദ്യത്തിൻ്റെ ആക്കം കൂട്ടും, തൊഴിലവസരങ്ങൾ കുറയ്ക്കും, അതിഥി തൊഴിലാളികളുടെ അവസരങ്ങളിലും കുറവുണ്ടാകും. അതിഥി തൊഴിലാളികൾ ഏറെയുള്ള നിർമ്മാണ മേഖല, ഹോട്ടൽ, റെസ്റ്റോറൻറ്റുകൾ, മാനുഫാക്ചറിംഗ്, ചെറുകിട വ്യവസായങ്ങൾ എല്ലായിടത്തും പ്രവർത്തനങ്ങൾ കുറയും. നിലവിൽ തൊഴിലാളികളിൽ ഒരു വലിയ പങ്ക് തിരിച്ചെത്താത്തത് മൂലം പല മേഖലകളിലും തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. പ്രോജക്റ്റുകൾ സമയത്ത് പൂർത്തിയാക്കുന്നതിനും ഉൽപ്പാദനം ഉറപ്പാക്കുന്നതിനും ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇത് ചെറുകിട സംരംഭകരെ കൂടുതൽ ബാധിക്കുകയും ചെയ്യും. അതിഥി തൊഴിലാളികളുടെ കുറവ് മൂലം കൂലി വർധനവിൻ്റെ ആവശ്യം ഉയർന്നിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് തൊഴിലാളികൾ ഇല്ലാത്ത അവസ്ഥയിൽ ഇത് സ്വാഭാവികമാണ്. എന്നാൽ ഇത് താൽക്കാലികമാകാനാണ് സാധ്യത. നാട്ടിലേക്ക് പോയവരിൽ ഭൂരിഭാഗവും തിരിച്ചെത്തുകയും മാന്ദ്യം മൂലം തൊഴിലാളികളുടെ ആവശ്യകത കുറയുകയും ചെയ്യുമ്പോൾ ഈ ആവശ്യം ഉന്നയിക്കാൻ ബുദ്ധിമുട്ടാവും. കേരളത്തിലെ തൊഴിൽ മേഖലയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതിൻ്റെ ആവശ്യകതയും ഇപ്പോഴത്തെ അവസ്ഥ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇപ്പോഴും ചില മേഖലകളിൽ മലയാളികളായ തൊഴിലാളികൾ വലിയ തോതിൽ പണിയെടുക്കുന്നുമുണ്ട്. ഈ മേഖലകളിലേക്ക് അവർ ആകർഷിക്കപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ തൊഴിൽ രംഗം ആധുനികവൽക്കരിച്ചുകൊണ്ട് മാത്രമേ മലയാളികളുടെ പ്രാതിനിധ്യം കേരളത്തിലെ തൊഴിൽ മേഖലയിൽ ഉയർത്താൻ കഴിയുള്ളൂ. അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങാൻ ഈ പ്രതിസന്ധി കാരണമാകും എന്ന് പ്രതീക്ഷിക്കാം.
1: 2024 സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന്റെ കണക്കുപ്രകാരം കേരളത്തിൽ ഏകദേശം 31 ലക്ഷം ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്. അസംഘടിത തൊഴിൽ മേഖല കൂടുതൽ ആകർഷകമാക്കുന്നത് വഴി ഈ പ്രതിസന്ധി ഒരു പരിധിവരെ കുറയ്ക്കാം. തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട വേതനം, സുരക്ഷിതമായ താമസം, ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പാക്കൽ എന്നിവ ഇതിലേക്ക് വഴിയൊരുക്കും. കൂടാതെ സാമൂഹ്യ സുരക്ഷയ്ക്ക് ഭീഷണിയാകാതിരിക്കാൻ അതിഥി തൊഴിലാളികളുടെ കൃത്യമായ പരിശോധനയും അനിവാര്യമാണ്. ഇതോടൊപ്പം ഇതര സംസ്ഥാന തൊഴിലാളി ദൗർലഭ്യത്തെ ഒരു സുവർണാവസരമായി എടുക്കാൻ നമ്മുടെ നാടിനാകണം. അതിനായി നമ്മുടെ കുട്ടികൾക്കും മതിയായ തൊഴിൽ നൈപുണ്യം നൽകണം. വിദേശത്ത് പോയാൽ മാത്രം അധ്വാനശീലരാകുന്ന മലയാളികൾ സ്വന്തം നാട്ടിലും അഭിമാനത്തോടെ തൊഴിൽ മേഖലയിലേക്ക് വരാൻ ഇത് കാരണമായാൽ കേരളത്തിന് അതൊരു മുതൽക്കൂട്ടാകും.
3: മടങ്ങാതെ അതിഥി തൊഴിലാളികൾ, മുടങ്ങുന്ന തൊഴിലിടങ്ങൾ. നിർവഹണം റിയാസ് കളപ്പുരയിൽ, സഹകരണം ഷൈജി ടോണി.
4: അവതരണം.

കെ.സി.ബി. അറിയിപ്പ്. ചേരാനെല്ലൂർ സെക്ഷൻ പരിധിയിൽ ചിറ്റൂരമ്പലം, ഒഡോണിൽ, ചിറ്റൂർ ചർച്ച്, സാഗരിക എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.

0: ലഭ്യം.
1: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
2: ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി June 8 വൈകിട്ട് 6 ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ കൊച്ചി നിലയം സംഘടിപ്പിക്കുന്ന കലാപരിപാടിയിൽ മൃദംഗം, വയലിൻ, കീബോർഡ്, ഗഞ്ചിറ, ഖടം തുടങ്ങിയ വാദ്യോപകരണങ്ങൾ ഉൾപ്പെടുത്തി കുഴൽമന്ദം രാമകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന വാദ്യസംഗമം. ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, June 8 വൈകിട്ട് 6

0: ഇന്ന് രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്.
1: തൃക്കൈയിൽ ശംഖചക്രാംബുജഗദകൾ ധരിച്ചോരു ബാലസ്വരൂപം തക്കത്തിൽ ദേവകിക്കും കണവനുമണയദർശിതം കൈതൊഴുന്നേൻ.
0: അവതരണം ഇടപ്പള്ളി ചങ്ങമ്പുഴ അക്ഷര ശ്ലോക സമിതി.
2: പീലിക്കണ്ണൊന്നു കണ്ടാലരികിലെവിടെയോ കണ്ണനുണ്ടെന്ന പോലെ.
0: അക്ഷര ശ്ലോക സദസ് ഇന്ന് രാത്രി 9:30.

0: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484-2426-387, 0484-2426-397, 944-6455-888. സമയം ഈ വരുന്ന തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകുലം,
2: പെരുന്തച്ഛന് ഈയിടെയായി എന്താ ഒരു വല്ലായ്മ? അഗ്നിഹോത്രി ചോദിച്ചു. ഏട്ടന്റെ ചൊടിയും ചുണയുമൊക്കെ എവിടെ പോയി? കാരക്കലമ്മ അന്വേഷിച്ചു. പെരുന്തച്ഛൻ ക്ഷീണിച്ചുപോയി, എന്തുപറ്റി? അകവൂർ ചാത്തൻ. പ്രത്യേകിച്ചൊന്നുമില്ല, ചുരുങ്ങിയ വാക്കിൽ ഒരു മറുപടി. ആ ഇടയ്ക്കാണ് കുറച്ചകലെയുള്ള

0: ഒരു ക്ഷേത്രത്തിൻ്റെ അറ്റകുറ്റപ്പണി നടത്താൻ ഭാരവാഹികൾ പെരിന്തച്ചനെ സമീപിച്ചത്. പെരിന്തച്ചൻ അവരുടെ അപേക്ഷ സ്വീകരിച്ചു. മകൻ രാരിച്ചനും വേണം, ക്ഷേത്രഭാരവാഹികൾ പറഞ്ഞു. അവനും കൂടിക്കോട്ടെ, പെരിന്തച്ചൻ സമ്മതിച്ചു. മനസ്സു നിറയെ ദേഷ്യമായിരുന്നു, അസൂയയായിരുന്നു. ക്ഷേത്രത്തിൻ്റെ മോന്തായം പൊളിച്ച് പുതിയ മോന്തായം പണിയാൻ തുടങ്ങി. പെരിന്തച്ചൻ മോന്തായത്തിന് മുകളിൽ, മകൻ രാരിച്ചൻ മോന്തായത്തിന് താഴെ. അച്ഛൻ ഒളികണ്ണിട്ട് താഴേക്ക് നോക്കി. മകൻ ജോലിയിൽ വ്യാപൃതനായിരിക്കുകയാണ്. പെട്ടെന്ന് വീതുളി പെരിന്തച്ചൻ്റെ കയ്യിൽ നിന്നും താഴേക്ക് വീണു. മകൻ്റെ കഴുത്തിൽ തന്നെ അത് ചെന്നു വീണു. അച്ഛാ, ശരീരത്തിൽ നിന്നും വേറിടുമ്പോൾ ആ ശിരസ് നിസ്സഹായതയോടെ വിളിക്കുന്നുണ്ടായിരുന്നു. പെരിന്തച്ചൻ തളർന്നു വീണു. താൻ സ്വന്തം മകനെ കൊന്നോ? കയ്യബദ്ധം പറ്റിയതല്ലേ? സ്വന്തം മകനെ അച്ഛൻ കൊല്ലുമോ? ഇതിഹാസങ്ങളിൽ അങ്ങനെയൊരു സംഭവം പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എൻ്റെ മകനെ രാരിച്ച കഴുത്തിൽ തന്നെയല്ലേ ഉളി വീണത്? വീതുളിക്ക് മൂർച്ച കൂട്ടുമ്പോൾ അന്ന് രാവിലെ ഭാര്യ ചോദിച്ചതാണ്, ഉളി ഇന്നലെ രാഗിയതല്ലേ ഉള്ളൂ, പിന്നെന്തിനാ വീണ്ടും രാകണത്? ഓ, ഒന്നുമില്ല, കഴുത്തിൽ തന്നെ ഉളി വീണു. വീതുളി ശിരസ് ഉടലിൽ നിന്നും വേർപെട്ടു. തൻ്റെ മടിയിൽ കിടന്നുരുണ്ട ശരീരം, തന്നെ ഉമ്മ വച്ച് ശ്വാസം മുട്ടിച്ച മുഖം. ഉണ്ണി, രാരിച്ച! രാരിച്ചൻ്റെ മൃതശരീരം വീട്ടിലെത്തി. ആളുകൾ വിവരമറിഞ്ഞ് തടിച്ചുകൂടാൻ തുടങ്ങി. പറയിപെറ്റ പന്തിരുകുലത്തിലെ അംഗങ്ങളെല്ലാം വന്നു. പെരിന്തച്ഛനെയും കുടുംബത്തെയും ആശ്വസിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാതെ ഏവരും അന്താളിച്ചു നിന്നു. നാരായണത്തിനെ മാത്രം അവിടെ കണ്ടില്ല. അഗ്നിഹോത്രിക്ക് സ്വന്തം പുത്രനെപ്പോലെയായിരുന്നു രാരിച്ചൻ. അദ്ദേഹം പെരിന്തച്ഛൻ്റെ അനുജൻ്റെ മുഖത്തേക്ക് നോക്കി. ഏട്ടാ, പെരിന്തച്ഛൻ അഗ്നിഹോത്രിയെ കെട്ടിപ്പിടിച്ച് വാവിട്ട് നിലവിളിച്ചു. പെരിന്തച്ഛൻ്റെ കഷ്ടകാലം, അല്ലാതെ എന്തു പറയാനാണ്? സ്വന്തം മകൻ്റെ കഴുത്തിൽ തന്നെ ഉളി വന്ന് വീഴണമെങ്കിൽ ഈശ്വര, വല്ലാത്തൊരു വിധി തന്നെ. ആളുകൾ തമ്മിൽ തമ്മിൽ പറഞ്ഞു. ചിത ആളിക്കത്തി. രാരിച്ചൻ ഒരു പിടിച്ചാരമായി മാറി. എല്ലാവരും പിരിഞ്ഞു.
1: പി നരേന്ദ്രനാഥിൻ്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകുലം, വായിച്ചത് പ്രീതി.

0: ആകാശവാണി FM വാർത്തകൾ.
1: ഇന്ത്യ മാനവരാശിക്ക് നൽകിയ കാലാതീതമായ സംഭാവനയാണ് യോഗ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഇന്ന് ആരംഭിച്ച പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിനെ പ്രധാനമന്ത്രി വെർച്വലായി അഭിസംബോധന ചെയ്തു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ വച്ചു. 5.07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ കടബാധ്യത. കിഫ്ബി വായ്പാ ബാധ്യത 21,000 കോടി. വരുമാനത്തിന്റെ 77% ചെലവാകുന്നത് ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കെന്നും ധവളപത്രം. 2024-25 വർഷത്തെ സംസ്ഥാന റോഡ് അപകട അവലോകന റിപ്പോർട്ട് പോലീസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു. സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ IG പി പ്രകാശ്, റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖരന് നൽകിക്കൊണ്ടായിരുന്നു പ്രകാശനം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥ ജനങ്ങളോട് തുറന്നു പറയുന്നതിനായാണ് ധവളപത്രം തയ്യാറാക്കിയതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ധവളപത്രം വാസ്തവവിരുദ്ധവും ചട്ടലംഘനവുമെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറയുന്നുണ്ടെങ്കിലും പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്തുന്നില്ലെന്ന് BJP

0: സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സർക്കാർ സംവിധാനങ്ങളിലെ എല്ലാ ഒഴിവുകളും യുദ്ധകാലാടിസ്ഥാനത്തിൽ ശേഖരിച്ച് കേരള പബ്ലിക് സർവീസ് കമ്മീഷന് റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള സമഗ്ര നടപടികൾ ആരംഭിക്കുമെന്ന് മന്ത്രി കെ എം ഷാജി. വകുപ്പ് സെക്രട്ടറിമാർക്കും വകുപ്പ് മേധാവികൾക്കും ഒഴിവുകളുടെ സമഗ്ര വിവരശേഖരണം നടത്താൻ നിർദ്ദേശം നൽകുമെന്നും മന്ത്രി. ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളുകളിലെ സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ നാളെ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. 9 ജില്ലകളിലായി 10 റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളുകളാണ് സംസ്ഥാനത്തുള്ളത്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിച്ച മേരാ യുവഭാരത് ക്വിസിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ഒരാഴ്ചയിൽ ഏറ്റവും കൂടുതൽ ഉപയോക്താക്കൾ പങ്കെടുത്ത ഓൺലൈൻ ക്വിസ് എന്ന നേട്ടമാണ് ലഭിച്ചത്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലെത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ താമരശ്ശേരി ചുരത്തിൽ വലിയ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെയും ഹെവി ഗുഡ്സ് വാഹനങ്ങളുടെയും ആർട്ടിക്കുലേറ്റഡ് ലോറികളുടെയും യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായാണ് നടപടി. 70th സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് നാളെ കൊല്ലത്ത് തുടക്കം. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരങ്ങളിൽ 23 ഇനങ്ങളിലായി 500 കായിക താരങ്ങൾ പങ്കെടുക്കും.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: ഐസ്ലാൻഡിൽ കൊതുകുകളോ? ഐസ്ലാൻഡിൽ സാധാരണ കൊതുകുകളെ കാണാറില്ല. വളരെ തണുപ്പ് കൂടിയ കാലാവസ്ഥ, നീണ്ട ശിശിരകാലം, ഭൂമിശാസ്ത്രപരമായ ഒറ്റപ്പെടൽ, കൊതുകുകളുടെ പ്രജനനത്തിന് സഹായകരമാവുന്ന കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൻ്റെ അഭാവം എന്നിവയൊക്കെയാണ് ഇതിനുള്ള കാരണങ്ങളായി പറയുക. ലോകത്തിലെ കൊതുകുകളില്ലാത്ത മറ്റൊരു സ്ഥലമായി അറിയുന്നത് അന്റാർട്ടിക്ക ആണ്. ഐസ്ലാൻഡിലെ ശരാശരി താപനില ശിശിരകാലങ്ങളിൽ -1°C ആണെങ്കിൽ ചൂടുകൂടിയ മാസങ്ങളിൽ 11°C വരെ കാണപ്പെടുന്നതായാണ് അറിവ്. കൂടാതെ ഐസ്ലാൻഡിൽ ജലം വർഷത്തിൽ പലതവണ തണുത്ത് കട്ടപിടിക്കുകയും പിന്നീട് ഉരുകി ജലമാവുകയും ചെയ്യുന്നതിനാൽ കൊതുകുകളുടെ പ്രജനനത്തിന് ഒട്ടും അനുയോജ്യമാവാറില്ല. പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം ഐസ്ലാൻഡിലെ താപനിലയിലും വർദ്ധിച്ച ചലനങ്ങൾ കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അടുത്ത കാലങ്ങളിൽ ഐസ്ലാൻഡിലെ താപനിലയിൽ വരുന്ന മാറ്റം ലോകത്തിലെ മറ്റു സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ശരാശരി മാറ്റത്തിൻ്റെ 10 വരെ വരുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ മെയ്യിൽ ഐസ്ലാൻഡിലെ താപനില 13°C വരെ ഉയർന്നതായാണ് കണക്കുകൾ. 2100 ആണ്ടോടുകൂടി ഐസ്ലാൻഡിലെ പർവ്വത ശിഖരങ്ങളിലുള്ള മഞ്ഞുപാളികളുടെ പകുതിയോളം ഉരുകിത്തീരുമെന്നാണ് പ്രവചനങ്ങൾ. കുലിസെറ്റ അനുലാറ്റ സ്പീഷീസിൽപ്പെട്ട കൊതുകുകളെയാണ് അവിടെ കണ്ടെത്തിയത് എന്നാണ് വിവരം. ഷിപ്പിൽ കൂടിയോ കണ്ടെയ്നറുകളിൽ കൂടിയോ ആയിരിക്കണം ഇത്തരം കൊതുകുകൾ ഐസ്ലാൻഡിൽ എത്താൻ ഇടയായത് എന്നാണ് നിഗമനം.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ കൊച്ചുബേബി മാഞ്ഞൂരാൻ. ശാസ്ത്രദീപ്തി.

0: നമസ്കാരം. ഗായികയും വയലിനിസ്റ്റുമായ രേവതി നാരായൺ അവതരിപ്പിക്കുന്ന പരിപാടികളാണ് ഇന്ന് യുവവാണിയിൽ. എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം.
1: നമ്മൾ ആദ്യമായിട്ട് ഒരു കൃതിയാണ് പാടാൻ പോകുന്നത്, ഒരു കർണാട്ടിക് കൃതി.

അടുത്തത് ഒരു കർണാട്ടിക് കൃതി വയലിനിൽ വായിക്കാം. ഇതിൽ രാഗം എന്ന് പറയുന്നത് ലതാംഗി രാഗത്തിലാണ് ഈ കൃതി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് ശ്രീ പട്ടണം സുബ്രഹ്മണ്യ അയ്യറാണ് ഇത് ഇതിൻ്റെ കൃതി എഴുതിയിരിക്കുന്നത്. ഖണ്ഡജാപ്പിലാണ് ഈ കൃതിയുടെ താളം.

0: ഞാൻ അടുത്തായിട്ട് പാടാൻ പോകുന്ന ലളിത ഗാനം, അതിൻ്റെ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് എൻ്റെ വയലിൻ സാറ് തന്നെയാണ്, അജിത് സാർ തന്നെയാണ്. അതുപോലെ എനിക്ക് ഈ പാട്ട് പാടാൻ എനിക്ക് പഠിപ്പിച്ചു തന്നതൊക്കെ സാറിൻ്റെ മോള് കൃഷ്ണ ചേച്ചിയാണ്. അപ്പോൾ ഒരു നാലുപേരെയും പാടാം.
1: ഓക്കെ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗായികയും വയലിനിസ്റ്റുമായ രേവതി നാരായൺ പങ്കെടുത്ത യുവവാണി.
1: ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം റിയ.

സേവന വാർത്തകൾ. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ വ്യക്തിഗത അല്ലെങ്കിൽ ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകൾ നൽകുന്നു. നിശ്ചിത

വരുമാനപരിധിയിലുള്ള 18-നും 55-നുമിടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകൾക്ക് 3 മുതൽ 5 വർഷ തിരിച്ചടവ് കാലാവധിയിലാണ് വ്യക്തിഗത വായ്പ നൽകുന്നത്. 4 മുതൽ 8% പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വായ്പ നൽകുന്നത്. മൈക്രോഫിനാൻസ് പദ്ധതിയിൽ കുടുംബശ്രീ CDSന് 4 മുതൽ 7% പലിശ നിരക്കിൽ 4 കോടി രൂപ വരെ വായ്പ അനുവദിക്കുന്നു. CDSന് കീഴിലുള്ള SHG കൾക്ക് 19 ലക്ഷം രൂപ വരെയും വായ്പ നൽകുന്നതാണ്. അപേക്ഷകൾ അക്ഷയ സെന്റർ അല്ലെങ്കിൽ ഇന്റർനെറ്റ് കഫേകൾ മുഖേന www.mitrasoft.kswdc.org എന്ന വെബ്സൈറ്റിലാണ് സമർപ്പിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് 9496010512 എന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം:

0: 5012 എന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9496015012.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കേരള സർവകലാശാല ബിരുദ കോഴ്സുകൾക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ സംശയ നിവാരണത്തിനും ഓപ്ഷൻ രജിസ്ട്രേഷൻ സൌജന്യമായി നൽകുന്നതിനും മാവേലിക്കര IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 85 47 00 50 46 എന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 85 47 00 50 46.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ
4: ഗാനം.
0: പാലക്കാട് ജില്ലയിലെ പാചകവാതകം, പെട്രോൾ, ഡീസൽ ഉൽപ്പന്നങ്ങൾ വിതരണക്കാർ സംബന്ധിച്ച് ഉപഭോക്താക്കൾക്കുള്ള പരാതികൾ പരിഹരിക്കുന്നതിന് LPG ഓപ്പൺ ഫോറം ആൻഡ് പെട്രോ പ്രൊഡക്ട്സ് ഗ്രീവൻസ് റീഡ്രസൽ ഫോറം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ഈ മാസം 10 രാവിലെ 11 മണിക്ക് യോഗം ചേരും. പരാതികൾ ഈ മാസം 8 വൈകിട്ട് 5 തപാൽ മുഖേനയോ നേരിട്ടോ അതത് താലൂക്ക് സപ്ലൈ ഓഫീസുകളിലോ സമർപ്പിക്കാം. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇപ്പോൾ സമയം 8 കഴിഞ്ഞ് 30:03. FM ഈവനിംഗിൽ ഇനിയൊരു പാട്ടിന്റെ നേരം, ഈവനിംഗ് മെലഡിയുടെ നേരം. ഇന്ന് ഈവനിംഗ് മെലഡിയിൽ സാജൻ ബിന സുഹാഗൻ എന്ന ചിത്രത്തിൽ ഇന്ദീവർ എഴുതി, ഉഷ ഖന്ന ഇണമിട്ട് യേശുദാസ് പാടിയ ഗാനം.

ശ്രോതകൾ കേട്ടത് ഈവനിംഗ് മെലഡി. സേവന വാർത്തകൾ. കളമശ്ശേരി റോട്ടറി ക്ലബിന്റെയും എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്താടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്ന സൌജന്യ കൃത്രിമ കൈവിതരണ ക്യാമ്പ് ഈ മാസം 30 കാക്കനാട് പ്രിയദർശിനി ജില്ലാ പഞ്ചായത്ത് ഹാളിൽ രാവിലെ 10:15 മുതൽ നടത്തും. LN4 കൃത്രിമ കൈവയ്ക്കുവാൻ കൈമുട്ടിന് താഴെ കുറഞ്ഞത് 4 ഇഞ്ച് നീളം വേണം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി ബന്ധപ്പെടുക 96 45 75 04 42 എന്ന നമ്പറിൽ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 96 45 75 04 42. കളമശ്ശേരി നഗരസഭയിൽ നിന്നും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ, നാളിരുപത് ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർ, ഈ മാസം 15 മുൻപായി നഗരസഭാ ഓഫീസിൽ പുതുക്കിയ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്.

കളമശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ എക്കണോമിക്സ് വിഷയത്തിൽ ഒരു താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 10 ബുധനാഴ്ച രാവിലെ 11 മണിക്ക് ഓഫീസിൽ നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ്.

കൂടുതൽ അറിയാൻ വിളിക്കേണ്ട നമ്പർ 89 21 76 61 77. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 89 21 76 61 77.

കേരള സർക്കാർ സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ 14 ജില്ലകളിലുമായി 16 IHRD കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ജെറിയാട്രിക് കെയർ കോഴ്സിന് അപേക്ഷിക്കാനുള്ള തീയതി ഈ മാസം 15 വരെ ദീർഘിപ്പിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് IHRD വെബ്സൈറ്റായ www.ihrdadmissions.org സന്ദർശിക്കുക. വിളിക്കേണ്ട നമ്പർ 85 47 00 50 00. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 85 47 00 50 00. അടിമാലി ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ കീഴിൽ ദേവികുളത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഫാഷൻ ഡിസൈനിംഗ് സെന്ററിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിന് ഇന്റർവ്യൂ നടത്തുന്നു. മതിയായ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും കോപ്പിയും ബയോഡേറ്റയും സഹിതം ഈ മാസം 9 രാവിലെ 10 അടിമാലി സൂപ്ര മുൻപാകെ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 94 00 00 64 81 എന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94 00 00 64 81. ഗവൺമെന്റ് LP സ്കൂൾ കലൂരിൽ താൽക്കാലിക LPST ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ഈ ശനിയാഴ്ച ഈ മാസം 6 രാവിലെ 11 നടത്തുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളുമായി സ്കൂൾ ഓഫീസിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് 94 95 84 308 എന്ന നമ്പറിൽ വിളിക്കാം. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. FM ഈവനിംഗിൽ ഇനിയൊരു ഹിന്ദി ഗാനം കേൾക്കാം. വരികൾ ആനന്ദ് ബക്ഷി, ഈണം RD ബർമൻ, പാടിയത് കിഷോർ കുമാർ, ലതാ മങ്കേഷ്കർ എന്നിവർ. ചിത്രം അജ്നബി.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: മാതമ്മയുടെ മകന്റെ പിൻഭാഗത്ത് ഒരു കാക്കപ്പുള്ളിയുള്ള കാര്യം അപ്പോൾ തന്നെ തക്ഷൻകുന്നങ്ങാടിയിൽ പ്രചരിക്കുകയും ചെയ്തു. ആദ്യം അത് അങ്ങാടിയിൽ എത്തിച്ചത് കോടതിയിലേക്കും ബാങ്കിലേക്കും മാതാമ്മയുടെ ഹോട്ടലിൽ നിന്നും ദിവസവും ചായ കൊണ്ടുപോകുന്ന പൈതൽ നായരാണ്. താൻ അറിഞ്ഞ ഒരു രഹസ്യം മറ്റുള്ളവരിലേക്ക് പകരുന്ന അതീവ താൽപര്യത്തോടെയാണ് അയാൾ മറുകിന്റെ കാര്യം അറിയിച്ചത്. മറുകിന്റെ യഥാർത്ഥ സ്ഥലം എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി പലരുടെ മുമ്പിലും അയാൾ തന്റെ മുണ്ട് താഴ്ത്തി കൊടുക്കുകയും ചെയ്തു. അതൊരു ഭാഗ്യമറുകാണെന്നും അയാൾക്ക് അഭിപ്രായമുണ്ടായിരുന്നു. ധാരാളം പണവും കൊണ്ടാണ് മകൻ വന്നിരിക്കുന്നതെന്നും പൈതൽ നായർ രഹസ്യമായി പറഞ്ഞു. ആ ഭാണ്ഡക്കെട്ട് മുഴുവൻ പണമാണ്. വടക്കേ ഇന്ത്യയിൽ എങ്ങോ പട്ടാളത്തിലാണെന്നും അമ്മയെ കാണണമെന്ന് തോന്നിയപ്പോൾ നാട്ടിലേക്ക് വണ്ടി കയറിയതാണെന്നും അയാൾ അറിയിച്ചു. പൈതൽ നായർ മറ്റൊന്നുകൂടി പറഞ്ഞു. മാതാമ്മയുടെ മകൻ സംസാരിക്കുന്ന ഭാഷ ആർക്കും മനസ്സിലാവുന്നില്ല. ആകപ്പാടെ അയാൾക്കറിയാവുന്ന മലയാളം അമ്മ, ചോറ്, വെള്ളം എന്ന് മാത്രമാണ്. ഇത് വെച്ചുകൊണ്ടാണ് അമ്മയും മകനും വർത്തമാനം പറയുന്നത്. 25 വർഷത്തിന് ശേഷം മകൻ വന്നിട്ടും മാതാമ്മയുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടായില്ല. കാലത്ത് എഴുന്നേൽക്കുകയും ഹോട്ടലിലേക്ക് ആവശ്യമായ ഭക്ഷണം ഉണ്ടാക്കുകയും ബസിന്റെ കണക്കുകൾ നോക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഹോട്ടലിൽ വരുന്നവരിൽ ഒരാളോടെന്ന പോലെയുള്ള പരിഗണന മാത്രമാണ് മകന് അവർ കൊടുത്തത്. മറ്റുള്ളവരിൽ നിന്നും ഭക്ഷണത്തിന് കാശ് വാങ്ങും, മകനോട് വാങ്ങുന്നില്ല എന്ന വ്യത്യാസം മാത്രം. മാതാമ്മയുടെ മകന്റെ ജീവിത രീതിയും വളരെ വിചിത്രമായിരുന്നു. നാട്ടുകാരോട് ഇടപഴകുവാൻ അയാൾ അല്പവും താല്പര്യം കാണിച്ചില്ല. താനുമായി സംസാരിക്കുവാൻ വരുന്നവരോട് അയാൾ അവർക്കറിയാത്ത ഭാഷയിലാണ് മറുപടി പറഞ്ഞത്. കുറേ വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ നിന്നും മാറി നിന്നതുകൊണ്ടാകാം ഭാഷ മറന്നുപോയതെന്ന് അത് കേട്ടവർ വിശ്വസിച്ചു. ഇങ്ങനെ മാറി നിന്നാൽ കുട്ടിക്കാലത്ത് പഠിച്ചത് മറന്നുപോകുമോ എന്നവർക്ക് സംശയമുണ്ടായിരുന്നു. ഇതിന് പരിഹാരം തേടി എഡിസൺ മാസ്റ്ററുടെ അടുത്തു പോയിട്ടും കൃത്യമായ ഒരു മറുപടി അവർക്ക് ലഭിച്ചില്ല. സ്നേഹത്തിന്റെ ഭാഷയിൽ മകനോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരമ്മയ്ക്ക് അത് അയാൾക്ക് അറിയില്ലെന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ചും ഓർത്ത് നാട്ടുകാർ സദാ വിഷമിച്ചുകൊണ്ടിരുന്നു. കാലത്തു തന്നെ അയാൾ തോക്കുമെടുത്ത് പുറത്തേക്ക് ഇറങ്ങും. വയലിലും ആന്തൂരാൻ കുന്നിലെ കാട്ടിലുമൊക്കെ ചുറ്റി നടക്കും. കാണുന്നതിനെയൊക്കെ വെടിവെച്ച് വീഴ്ത്തും. എന്നിട്ട് ഉച്ചയോടെ അവയെയും തൂക്കി ഹോട്ടലിലേക്ക് നടക്കും. ഇടയ്ക്കെപ്പോഴോ ഒരു കാട്ടുമുയലിനെ വെടിവെച്ച് കിട്ടിയത് കാരണം പിന്നെ മുയലിനെ തേടിയായി യാത്ര. നാട്ടിലെ ആണുങ്ങളോട് സംസാരിക്കുവാൻ അയാൾ വിമുഖത കാണിച്ചിരുന്നെങ്കിലും പെണ്ണുങ്ങളോട്, പ്രത്യേകിച്ച് ബാല്യക്കാരത്തികളോട് സംസാരിക്കുവാൻ അയാൾക്ക് ഇഷ്ടമായിരുന്നു. പ്രത്യേക ഭാഷയിലാണ് അയാൾ സ്ത്രീകളോട് സംസാരിക്കുക. അതവർക്ക് മനസ്സിലായില്ലെങ്കിലും ചിരിച്ചുകൊണ്ടവർ അയാൾക്ക് നേരെ ഉറ്റുനോക്കും.

0: സ്ത്രീകളെ ആകർഷിക്കുവാൻ കഴിയുന്ന എന്തോ ചില പ്രത്യേകതകൾ അയാൾക്കുണ്ടെന്നും നാട്ടുകാരിൽ ചിലർ കണ്ടെത്തി. അതവരെ പേടിപ്പിക്കുകയും ചെയ്തു. നാട്ടിൽ പക്ഷികളും മൃഗങ്ങളും കുറഞ്ഞതോടെ അയാൾ കിഴക്കൻ മലയോരത്തേക്ക് പോയി തുടങ്ങി. കാലത്ത് പേരാമ്പ്രയ്ക്ക് പോകുന്ന ബസ്സിൽ കയറിയിരിക്കും. പിന്നെ വൈകുന്നേരത്തോടെയാണ് മടങ്ങി വരിക. ഒരു സഞ്ചി നിറയെ എന്തെങ്കിലും കൂടെ കാണും. മകൻ ബസ്സിൽ പോയി തുടങ്ങിയതോടെ ബസ്സിന്റെ വരുമാനം ഏറെയും അവൻ കൊണ്ടുപോകുന്നതായും മാതാമ അറിഞ്ഞു. ഇതെങ്ങനെയാണ് അവനോട് ചോദിക്കുക എന്നറിയാതെ മാതാമ വിഷമിക്കുകയും ചെയ്തു. ഇതേ വിഷമം മറ്റൊരു വിഷയത്തിലും അവർ അനുഭവിക്കുന്നുണ്ടായിരുന്നു. മോനൊരു പെണ്ണ് വേണ്ടേ എന്ന് ഗോവിന്ദൻ അടിയോട് ചോദിച്ചപ്പോൾ അതിന് മാതാമ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: അത് ഞാൻ ഓനോട് എങ്ങനെയാ ചോദിക്കുക? ഓന്റെ ഭാഷ എനക്കും തിരിയൂല, എന്റെ ഭാഷ ഓനും തിരിയൂല. ഓനിവിടെ എത്ര നാള് നിൽക്കുന്ന് അതും ഉറപ്പില്ലല്ലോ. മാതാമയുടെ മകനെക്കൊണ്ട് പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കണമെന്ന് നാട്ടുകാരിൽ പലർക്കും ഇതിനിടെ തോന്നിത്തുടങ്ങിയിരുന്നു. അതല്ലെങ്കിൽ നാട്ടിലെ പല വീടുകളിലും അയാൾ മേയുമെന്ന് തക്ഷൻകുന്നങ്ങാടിയിൽ പലരും രഹസ്യമായി പറഞ്ഞു തുടങ്ങി. പെൺകുട്ടികളെ കാണുമ്പോൾ മനോഹരമായി ചിരിച്ചുകൊണ്ടാണ് അയാൾ സംസാരം തുടങ്ങുക. പിന്നെ അടുത്തു ചെന്ന് അയാൾ പറയും:
1: തൂ അതിശയ് സുന്ദരാഹെ, തുജാ ബാരോവർ സ്വൽനെ സാട്ടി, മീ അതിശയ് ആതുരാഹെ.
0: ഇതെന്താണ്? അവർക്കാർക്കും മനസ്സിലാകാറില്ല. എങ്കിലും മോശപ്പെട്ട എന്തോ ആണെന്ന് അവർ ഊഹിച്ചെടുത്തു. എന്നാലും അവർ രസിച്ചു. അയാളോട് എതിർത്ത് സംസാരിക്കുവാനും തുനിഞ്ഞില്ല. മാത്രവുമല്ല, വീണ്ടും അതേ ഭാഷയിൽ എന്തെല്ലാമോ സംസാരിക്കുവാൻ ചിലർ അയാളെ പ്രേരിപ്പിക്കുകയും ചെയ്തു. മറ്റു ചിലർ ആംഗ്യഭാഷയിൽ അയാളെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവർക്ക് പിറകെ അയാൾ പോകുന്നതിനും വളരെ നേരം വീട്ടിനുള്ളിൽ കഴിഞ്ഞതിനു ശേഷം ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നതിനും പലരും സാക്ഷികളായി. എന്നും മുൻവാതിലിലൂടെ മാത്രമേ അയാൾ വീട്ടിനകത്തേക്ക് പോയിരുന്നുള്ളൂ. ഇറങ്ങുന്നതും അങ്ങനെ തന്നെ. ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ മലയാളം ഏതാണ്ട് സംസാരിക്കാമെന്നായി. എന്നാൽ പോലും പെൺകുട്ടികളെ കാണുമ്പോൾ ആദ്യം അയാൾ സംസാരിക്കുക അവർക്കറിയാത്ത ഭാഷയിലായിരുന്നു. അയാളുടെ ഭാഷ അവർക്കിപ്പോൾ കാണാപാഠമാണ്. അതവർ എഴുതി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എഴുതിവെച്ച കടലാസ് അവരിൽ ചിലർ രക്ഷിതാക്കളെ ഏൽപ്പിച്ചു. തക്ഷൻകുന്നങ്ങാടിയിലെത്തിയ അവർ ഈ കടലാസുകൾ പരസ്പരം കൈമാറി വായിക്കുവാൻ ശ്രമിച്ചു. എല്ലാം ഒന്നുതന്നെയായിരുന്നു: ഇനി ഈ ഭാഷയുടെ രഹസ്യമെന്താണെന്ന് അറിയണം. രാമർ വരാൻ കാത്തിരിക്കുകയായിരുന്നു അവർ. ചിലപ്പോൾ ശ്രീധരൻ ഡോക്ടർക്ക് അറിയാൻ കഴിഞ്ഞെങ്കിലോ?
2: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
3: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
4: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ.
5: കറവറ്റ പശു. പ്രൊഫഷണൽ നാടകരംഗത്ത് ഉറച്ചുനിന്നുകൊണ്ട് മലയാള നാടക വഴികളിൽ നിസ്തുല സംഭാവനകൾ നൽകിയ നാടകകൃത്തായിരുന്നു കെ ടി മുഹമ്മദ്. 1954 അദ്ദേഹം രംഗത്തവതരിപ്പിച്ച കറവറ്റ പശു എന്ന നാടകം ഒട്ടേറെ ചർച്ചകൾക്ക് വിധേയമാവുകയും നിരവധി അരങ്ങുകളിലൂടെ പ്രേക്ഷകരെ സ്വാധീനിക്കുകയും ചെയ്തു. സുഘടിതമായ ഇതിവൃത്തവും പുതുമയാർന്ന അവതരണ രീതിയും കറവറ്റ പശു എന്ന നാടകത്തിനുണ്ട്. കറവറ്റ ഒരു പശു ഈ നാടകത്തിലുണ്ട്. പിന്നെ ഒരു വൃദ്ധൻ, അദ്ദേഹത്തിൻ്റെ മകൻ രാഘവൻ, അയാളുടെ ആദ്യ ഭാര്യയിലെ മകൻ പുരുഷു, രണ്ടാമത്തെ ഭാര്യ മീനാക്ഷിയമ്മയും മകൻ അച്യുതനും അവൻ്റെ ഭാര്യ സുശീല, ഇവരാണ് ഈ നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. യുവാവായ പുരുഷു ക്ഷയരോഗിയാണ്. അവൻ്റെ സ്നേഹിതൻ ഭാസ്കരൻ, പുരുഷുവിനെ സ്നേഹിക്കുന്ന ലീലയെ ഭാസ്കരന് ഇഷ്ടമാണ്. രോഗിയായ പുരുഷു ലീലയെ വിവാഹം ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഭാസ്കരൻ ഓർമ്മിപ്പിക്കുന്നു. പുരുഷുവിനെ ഒരു അധികപ്പറ്റായിട്ടാണ് രണ്ടാനമ്മ കാണുന്നത്. പുരുഷുവിൻ്റെ മരുന്ന് ചെലവ് വഹിക്കുന്ന അച്യുതൻ തൻ്റെ നീരസം തുറന്നു പറയുന്നു. അവൻ്റെ ഭാര്യ സുശീലയാണ് പുരുഷുവിനെ ശുശ്രൂഷിക്കുന്നത്. പുരുഷു സ്വന്തമായി വാങ്ങി വളർത്തിയ ഇപ്പോൾ കറവറ്റ ഒരു പശുവുണ്ട് വീട്ടിൽ. മീനാക്ഷിയമ്മയുടെ കണ്ണിൽ പുരുഷുവിനെപ്പോലെ തന്നെ കറവറ്റ പശുവും ഉപയോഗമില്ലാത്തതാണ്. അതിനെ വിറ്റ് പുരുഷുവിൻ്റെ ചികിത്സ നടത്തണമെന്നാണ് അവരുടെ അഭിപ്രായം. മറ്റുള്ളവർക്കെല്ലാം ഈ അഭിപ്രായമാണെന്നറിഞ്ഞ് വേദനയോടെ പുരുഷു അതിന് തയ്യാറാകുന്നു. ക്ഷയം പകരുന്ന രോഗമാണെന്നും അതുകൊണ്ട് തൻ്റെ ഭാര്യ സുശീല പുരുഷുവിനെ ശുശ്രൂഷിക്കുന്നത് തനിക്കിഷ്ടമല്ലെന്നും അച്യുതൻ പറയുന്നു. പുരുഷുവും സുശീലയും തമ്മിലുള്ള ബന്ധത്തെയും അയാൾ സംശയത്തോടെ കാണുന്നു.

0: ഒടുവിൽ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കുന്നതുവരെ കാര്യങ്ങൾ ചെന്നെത്തുന്നു. വൃദ്ധനും രാഘവനും പുരുഷവും നിസ്സഹായരായി. തൻ്റെ കറവറ്റ പശുവിനെ പോലെ മുത്തച്ഛനും താനും ആയിത്തീർന്നു എന്ന് പുരുഷവിന് തോന്നി. ഈ ചിന്തകൾ അവനെ ഭ്രാന്തിലേക്കെത്തിക്കുന്നു. ഈ അവസ്ഥയിൽ കറവറ്റ പശുക്കളെ വിൽക്കണം അല്ലെങ്കിൽ കൊല്ലണം എന്ന് അവൻ മുറവിളി കൂട്ടുന്നു. അതോടെ എട്ടു രംഗങ്ങളുള്ള നാടകം അവസാനിക്കുന്നു. ഈ നാടകത്തിൽ കറവറ്റ പശുക്കൾ മൂന്നാണ്. അറവിന് വിൽക്കാൻ നിർത്തിയിരിക്കുന്ന സാക്ഷാൽ കറവറ്റ പശു, രണ്ടാമത് അനുദിനം രോഗം മൂർച്ഛിച്ച് സ്നേഹശൂന്യരുടെ ഇടയിൽ സംഘർഷത്തോടെ ജീവിക്കേണ്ടി വരുന്ന ക്ഷയരോഗിയായ പുരുഷു, ഒരു കാലത്ത് കുടുംബത്തിൻ്റെ നാഥനായി നിന്ന് അവരെ സംരക്ഷിച്ച് ഇന്ന് വാർദ്ധക്യത്തിൻ്റെ അവശതയിൽ കഴിയുന്ന വൃദ്ധൻ. വൃദ്ധന് കേറ്റി പ്രത്യേകം പേരുകൊടുക്കുന്നില്ല. എല്ലാ വൃദ്ധരുടെയും പ്രതീകമായി ആ കഥാപാത്രം മാറുന്നു. നാടകത്തിൻ്റെ ആമുഖത്തിൽ ഗ്രന്ഥകർത്താവ് ഇങ്ങനെ പറയുന്നു: ഞാൻ ഒരു കറവറ്റ പശുവിനെയും കൊണ്ടാണ് വരുന്നത്. ഞാനതിൻ്റെ വില പറയുന്നില്ല. അത് നിശ്ചയിക്കേണ്ടത് നിങ്ങളാണ്. സ്നേഹമെന്ന മരുന്നുകൊണ്ട് എല്ലാ പ്രയോജനരഹിതരായ സാധുക്കളെയും സന്തോഷിപ്പിക്കേണ്ടതാണെന്നുള്ള ആശയമാണ് കറവറ്റ പശു എന്ന നാടകത്തിൽ കെ ടി മുഹമ്മദ് പങ്കുവയ്ക്കുന്നത്. മലയാള നാടകവേദിയെയും സാഹിത്യത്തെയും ഒരുപോലെ സ്വാധീനിക്കാനും മാതൃകാപരമായ ശൈലി സംഭാവന ചെയ്യാനും ഈ നാടകത്തിന് കഴിഞ്ഞു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ സമാപനം 8th വൈകിട്ട് 6 മണിക്ക് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ആകാശവാണി കൊച്ചി നിലയം സംഘടിപ്പിക്കുന്നു. മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും. ഡോക്ടർ സജിത് ഏവൂരേത്ത് നടത്തുന്ന സോദാഹരണ പ്രഭാഷണം. കുഴൽമന്ദം ജി രാമകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന വാദ്യസംഗമം എന്നിവയാണ് സമാപന സമ്മേളനത്തിന്റെ പ്രധാന കലാപരിപാടികൾ. ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, 8th വൈകിട്ട് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ.

0: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
1: നിർമ്മിത ബുദ്ധി പുതിയ വിപ്ലവങ്ങൾ ഏറ്റെടുക്കുകയായി. അതിന്റെ പ്രവർത്തനങ്ങൾ അസാധാരണമായ വേഗതയിൽ മുന്നേറുകയാണ്. അത് സ്വയം കലാസൃഷ്ടികൾ നിർമ്മിക്കും, സാഹിത്യം എഴുതും എന്ന അവസ്ഥയിലെത്തി നിൽക്കുന്നു.
0: നിരൂപകൻ എൻ ഇ സുധീർ ചെയ്യുന്ന പ്രഭാഷണം നിർമ്മിത ബുദ്ധിക്കാലത്തെ കലാസാഹിത്യ പ്രഹേളികകൾ.
2: മോർച്ചറിക്ക് മുന്നിലെ ഇടനാഴിയിൽ അവൾ നിന്നു. അകത്ത് അയാളുണ്ട്.
0: മനോജ് വെങ്ങോല എഴുതി അവതരിപ്പിക്കുന്ന കഥ ഒരാൾ എന്നും.
3: വിഷുവന്ന് മുത്തമിട്ടോടിയ പാടത്ത് മുന്നാഴി വിത്ത് വിതച്ചിടുവാൻ.
0: കെ സുജാതയുടെ കവിതകൾ നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.

FM ഡയറിയിൽ ഇനി ഇന്നത്തെ ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ്. ചോദ്യം ഇതായിരുന്നു, എന്താണ് പോംപൈ ലക്ഷ്മി? ഉത്തരം, CE 79 വെസൂവിയസ് പർവ്വത സ്ഫോടനത്തിൽ നശിച്ച ഒരു റോമൻ നഗരമായ പോംപൈയുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ഒരു ആനക്കൊമ്പ് പ്രതിമയാണ് പോംപൈ ലക്ഷ്മി. 1938 ഇത് കണ്ടെത്തിയത്. ഇത് സ്ത്രീ സൗന്ദര്യത്തിന്റെയും ഫലഭൂയിഷ്ഠതയുടെയും ഒരു ഇന്ത്യൻ ദേവതയെ പ്രതിനിധീകരിക്കുന്നതാണെന്നും അതല്ല ഇതൊരു യക്ഷിയുടെ പ്രതിമയാണെന്നും കരുതപ്പെടുന്നു. നേപ്പിൾസിലെ മ്യൂസിയത്തിലാണ് ഇപ്പോഴിത് സൂക്ഷിച്ചിട്ടുള്ളത്. 1st century ഇന്ത്യയും റോമും തമ്മിലുള്ള വാണിജ്യ വ്യാപാരത്തിന്റെ തെളിവാണ് ഈ പ്രതിമ.

ഇനി നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ തൊമ്മച്ചൻ സേവ്യർ അവതരിപ്പിക്കുന്നു. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, പി കുഞ്ഞരാമൻ നായരുടെ പ്രകൃതിയും മനുഷ്യനും എന്ന കവിത. എട്ടഞ്ചിന് ആസ്ട്രം മെഡിസിറ്റി എഫ് എം ഹെൽത്ത് ലൈൻ. കോസ്മെറ്റിക് ഗൈനക്കോളജി സീനിയർ കൺസൾട്ടന്റും ഫെർട്ടിലിറ്റി ആൻഡ് കോസ്മെറ്റിക് ഗൈനക്കോളജി ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ കാർത്തിക ഡി കുമാറുമായി അഭിമുഖം. ഉച്ചയ്ക്ക് 3 മണിക്ക് ആകാശവാണി ഹലോ കൊച്ചി എഫ് എം. വീട്ടിലെ മാലിന്യം എങ്ങനെ സംസ്കരിക്കാം? ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള സംസ്ഥാന ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ എറണാകുളം ജില്ലാ ഡെപ്യൂട്ടി കോർഡിനേറ്റർ ആദർശ് പി കുമാർ മറുപടി പറയുന്നു. ശ്രോതാക്കൾ കേട്ടത് നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. അറിയിപ്പുകൾ കഴിഞ്ഞു. ഇതോടെ ഇന്നത്തെ എഫ് എം ഈവനിംഗ് പൂർണ്ണമാകുന്നു.

FM Evening. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 8 മണി കഴിഞ്ഞ 59 മിനിറ്റും 45 സെക്കൻഡും. ഇനി 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

നീ എൻ തൻവാനം എന്ന ചിത്രത്തിൽ പിറൈസുടൻ എഴുതി എസ് പി വെങ്കടേഷ് ക്ഷീണമിട്ട് ഉണ്ണികൃഷ്ണൻ, ഹരിണി എന്നിവർ പാടിയ ഗാനം കേൾക്കാം ഇനി.

വാലിയുടെ വരികൾക്ക് സത്യം ഈണമിട്ട് എസ് പി ബാലസുബ്രഹ്മണ്യം, പി സുശീല എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ചിത്രം മുടിസൂടാ മന്നൻ. ഈ ഗാനത്തോടുകൂടി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ പൂർണ്ണമാകുന്നു.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റും 6 സെക്കൻഡും.
1: അക്ഷര ശ്ലോക സദസ്. പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം. ഇന്ന് പരിപാടി അവതരിപ്പിക്കുന്നത് ഇടപ്പള്ളി ചങ്ങമ്പുഴ അക്ഷര ശ്ലോക സമിതി. പങ്കെടുക്കുന്നവർ ലത എം വി, രാധാമണി ബി, ശ്രീദേവി, അംബിക മോഹൻ, വിജയലക്ഷ്മി കെ വി, അഡ്വക്കേറ്റ് ലത എം എസ്,

0: ശംഖചക്രാംബുജഗദഗധരിച്ചോരു ബാലസ്വരൂപം തക്കത്തിൽ ദേവകിക്കും കണവനുമണയദർശിതം കൈതൊഴുന്നേൻ.
1: തൃക്കാൽ രണ്ടും പിണച്ച തിരുമുഖകമലം ദക്ഷിണേ ചായ്ച്ചുവച്ചും തൃക്കൈയിൽ കാഞ്ചനോടക്കുഴലുമഥ പിടിച്ചൂതി മന്ദം ഹസിച്ചും തക്കത്തിൽ പീലി ചൂടി കരിമുകിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം മമ ഹൃദി കളി.

0: ഇനത്തിനു കൊതി അരികെ പൂച്ച നോക്കി ചിരിച്ചു.
1: പീളിക്കണ്ണൊന്നു കണ്ടാലരികിലെവിടെയോ കണ്ണനുണ്ടെന്ന പോലെ

0: പാതടവിലുടനുടൻ മുക്കി മുക്കിൽ പതുങ്ങി കർണം പാർത്തങ്ങു നിന്നിട്ടതു ചൊടിയണ കൊണ്ടൂതിയൂതി കുടിക്കും കണ്ണൻ കല്യാണപൂർണൻ കളകമലതളക്കണ്ണനൻ കണ്ണിലാമോ.
1: കണ്ണാ ചാടിക്കളിച്ചാലൊരു തവി നറുനെയ് തന്നിടാം, പാടി വർണം വർണ്ണിച്ചാലുണ്ടുരിപ്പാൽ ഒരു കുറി ഒരു കൊച്ചുമ്മയമ്മയ്ക്കു തന്നാൽ. ഉണ്ണിക്കാകണ്ഠമേകാം പുതുമധു പൊളിയല്ലെന്നു മാതാവുരച്ചാൽ തിണ്ണം ചാടാൻ തുടങ്ങും കൊതിയുടെ നിധി സപാട്ടുരാമൻ സഹായം.
2: ഉണ്ണിക്കുണ്ടുണ്ണുവാനുൾപ്രിയം ഉറിയിലിരിക്കുന്നതു വെണ്ണ.

0: രാധയുണ്ടെന്ന പോലെ ചേലിൽ കാണുന്നതെല്ലാം മുരമഥന ഹരേ നിന്നെയോർക്കുന്ന പോലെ
1: നാണക്കേടു വയസ്

0: മുരളീ സ്വരം നുകരുമെന്നായർക്കിടാവേ, വെറും പയ്യായാൽ മതിയായിരുന്നു തിരുവമ്പാടിക്കകത്തന്നു ഞാൻ.
1: നർമോക്തി പുതുചെപ്പു മാധവ സുഹൃത്പാളിക്കു പാർത്ഥന്നു, നൽകർമോത്ബുദ്ധത നൽകുവോരുപനിഷത്തെ നൂറിടും താമര. അമ്മയ്ക്കത്ഭുത വിശ്വരൂപം അമൃതം രാധയ്ക്കു ഹൂങ്കാരമങ്ങമ്മാവൻ അതിമോഹനം പരിലസിച്ചിടുന്നു നിൻ വായ്മലർ.
2: അമ്പാടിക്കൊരു ഭൂഷണം റിപുസമൂഹത്തിന്നഹോഭീഷണം, പൈമ്പാൽ വെണ്ണതയിർക്കുമോഷണം അതിക്രൂരാത്മനാം പേഷണം, വൻപാപത്തിനു ശോഷണം വനിതമാർക്കാനന്ദ സംഭോഷണം, നിംബാദം മതിഭൂഷണം ഹരതുമേ മഞ്ജീര സംഘോഷണം.

0: ഋജതടവും വല്ലവ സ്നേഹിതന്മാർ ആക്രന്ദിക്കടക്കണ്ണനവോടു പശുവൃന്ദങ്ങളമ്പരക്കെ അർക്കാപത്യാന്തരാളാതുപരി ഉയരുമക്കാളിയ പത്തിയിന്മേൽ അക്കാർ വർണ്ണൻ നടത്തിയിടിന നടനകലാവിപ്ലവം വെൽവുതാക
1: ആശിക്കുന്ന

0: പിടികിട്ടിയാലുടനെയൊന്നെത്തിച്ചു തന്നീടണേ.
1: മഞ്ചാടിക്കുരു കുന്നിമാലകൾ മുരിക്കിൻ പൂക്കളിത്യാദിയും ചെഞ്ചോരിക്കു വിരോധിയാമധരവും തൃക്കൈകൾ തൃക്കാൽകളും ചാഞ്ചാടിക്കളിയും ചമഞ്ഞ വടിവും പൂഞ്ചായലിൽ പൂഴിയും ചെഞ്ചോടേ തിരുമേനി രണ്ടുമണയത്താ മാറു കണ്ടാവു ഞാൻ.
2: ചേലക്കള്ളൻ ചിലപ്പോൾ ചില സമയമൊടുങ്ങാതരക്കെട്ടു ചുറ്റാൻ നീളത്തിൽ പട്ടു നൽകുന്നവൻ ഇടയൻ ഇടയ്ക്കെപ്പോഴും രാജരാജൻ. ലീലാലോലൻ ചിലപ്പോൾ അഖില സമയവും നിർഗുണബ്രഹ്മം എന്നെപ്പോലുള്ളോരെന്തറിഞ്ഞു. പുരഹരവിധിമാർ പോലുമോരാത്ത തത്വം.

ഘോരാസുരഭടനികരത്വം സിയായ് കംസജിത്തായ് കേളിക്കാടാൻ വ്രജസ്ത്രീജനഹൃദയമണിപ്പൊത്തിലെ

0: വനമാല നല്ല കളഭാതി ചേർത്തു പുതു സൗരഭം. മഞ്ഞമുണ്ടൊടുമണിഞ്ഞു കാഞ്ചിയുമുയർന്നു മിന്നി മണിനൂപുരം. രാസനൃത്തമണിവേഷമോടെ ഭഗവാന്റെ രൂപമകമാക്കിടാം.
1: മുട്ടുകുത്തി മണി

0: അറിയാത്തതായ രസമില്ല പോൽ.
1: ലാസ്യഭംഗി നിറയുന്ന നൃത്തമിനി എന്നു കാണുമറിയില്ല, എന്നാലും എന്റെ ഗുരുവായൂരപ്പ കണിയായിടാൻ കരുണ കാട്ടണേ. നീലലോചനനുറങ്ങുവാൻ ചെളി നിറഞ്ഞൊരെന്റെ ഹൃദയത്തിലുണ്ടാലിലത്തളിരുമാമ്പലും മൃദുലഭാവനയ്ക്കു ശയനീയമായി.
2: നൂതനേന്ദുരമണീയ ബാലഭുവി പാറിടും ചില മനോഹര ശ്വേതപാദമൃതിതാളകേ രഥപരാഗപൂര പരിശോഭിതേ.

0: നിന്നിച്ച തുച്ഛതരമർഹനെങ്കിൽ അരുളാത്തതില്ല കരുണാകരൻ.
1: അമ്മേ, ഞാൻ മണ്ണു തിന്നീലതു മനസ്സി നിനക്കില്ല വിശ്വാസമെങ്കിൽ ചെമ്മേ കാണെന്നു മെല്ലെ ചെറിയ പവിഴവായി കാട്ടി അമ്മയ്ക്കൊരു നാൾ.

0: മൂകുന്ദ
1: അച്ഛന്റെ ഹസ്തപത്മത്തിനു മധുകരമായി തീർന്നു പോവാൻ മുതിർന്നു. തൽക്കാലേ മുഷ്കുതേടിയിടിന കനകകവാടങ്ങൾ താനേ തുറന്നു. ചക്രീശൻ ഛത്രമാർന്നു നിറപുഴയുമുഴറ്റോടു നീർവാങ്ങി നിന്നു. ചിക്കൻ നമ്പാടി ചേർന്നു ജനകൻ അവിടെയ കന്യയെ കൊണ്ടുപോന്നു.
2: ചാഞ്ചേറിയിടുന്ന പിച്ചക്കളി കവിണുകിടന്നോമന കൈയുയർത്തിട്ടഞ്ചും വെവ്വേറെ തൃക്കൈ വിരലുകൾ മലരെ തൊട്ടു കിട്ടാഞ്ഞുമപ്പോൾ കുഞ്ചിപ്പൂമൈ മറിഞ്ഞം മലരുമളവിലും പുഞ്ചിരിത്തേൻ ചൊരിഞ്ഞും കുഞ്ചിക്കൈ രണ്ടുമായി കാട്ടിന ഭുവനപദേ നിന്നെ ഞാൻ കൈതൊഴുന്നേൻ.
1: കണ്ടോരുണ്ടോ വ്രജത്തിൻ വ്രതസുഹൃതഫലക്കാമ്പിനെ പാമ്പിനെ കാളിന്തി തണ്ണീരു നഞ്ഞാക്കിയ കുടിലനെ ഓടിച്ചൊരൻ തമ്പുരാനെ. കണ്ടോരുണ്ടോ തകർക്കും പെരുമഴ തടയാൻ കുന്നിനെ പൊക്കി നിർത്തി തണ്ടറ്റുള്ളണ്ടർകോൻ തന്മിഴികളിൽ മഴ പെയ്യിച്ച കാളാമ്പുതത്തേ.

തൽസരിത്തിൽ ഹൃദയമലിയുമാമുക്തമാർ കണ്ടിടാതെ ഓളം രാധാകപോലങ്ങളിലിളകി അനുസ്യൂതമായ പതിക്കും.

0: നിഴൽക്കു പണിയാൻ കണ്ടില്ല നേരം ഹരേ.
1: ആറുമ്പോൾ പാടചൂടും കുസുമശരമദക്ഷീരമെന്തുന്ന തൂതക്യാരാലക്ഷ്യമാകും മമതയുടെ നറും വെണ്ണ സൂക്ഷിച്ച പാത്രം. ആറോളം തട്ടിതേ മട്ടമരുമൊരുറിയാണെൻ മനം കണ്ണ ചാടിക്കേറാൻ വയ്യെങ്കിൽ നീലക്കടമിഴി കടകോല.

0: പൊഴിയുമൻ നാക്കു നന്നാക്കിടട്ടെ.
1: തേടിത്തേടി നടന്നു കാലടി കഴക്കട്ടെ, ഭവത്കീർത്തനം പാടി പാടി വരണ്ടുണങ്ങുകിലുണങ്ങിയിടട്ടെ ജിഹ്വാഞ്ചലം. കൂടെ കൂടെ നടത്തുമർച്ചന തളർത്തിയിടട്ടെ കൈ.

ഓടും യശോദയ്ക്കുടയൊരുടു തുകിൽ തുമ്പ് തൂങ്ങിപ്പിടിച്ച്, തിണ്ണം ഷാഢ്യം പിടിക്കും കപടമനുജനാം കണ്ണനുണ്ണിക്കെഴും തൃക്കണ്ണിൻ കാരുണ്യപൂരം കവിത.

0: പ്രഥിതമധുരകോദണ്ഡദണ്ഡം പ്രചണ്ഡം ദാനം ചെയ്യേ മനസ്സും കളഭവുമൊരുമിച്ച് അക്കുറിക്കൂട്ടുകാരിക്കാ നിൽപ്പിൽ തോന്നി രാധാരമണനൊരു കുറി കൂട്ടുകാരത്തിയാവാൻ
1: ദേവന്നായിത്രമാത്രം വലിയൊരു വനമാല്യം.

0: ഭംഗി കാട്ടാൻ അസംഖ്യം പ്രാവശ്യം തെന്നിമാറും ഹരിയുടെ അരികെ തുള്ളുമെന്നുള്ളു പോലെ.
1: പറ്റിത്തുടങ്ങിയ കിടാങ്ങളെ വേർപെടുത്തു ചുറ്റും നിറഞ്ഞു ചില കറ്റു കിടാങ്ങളപ്പോൾ ചിറ്റാടയും കുഴലുമായി നടുവിൽ കളിക്കും കറ്റക്കിടാവു കണികാട്ടുക കൗതുകമ്മേ.

0: മയിക്കണ്ണിമാർ പലരുമുണ്ട് ഇനിക്കെന്നുൽക്കണ്ഠയാ, കളികൾ കാട്ടി വിളിക്കുമപ്പോൾ ഒക്കത്തിരുന്നു മറിയുന്ന ദയാമ്പുരാശെ, തൃക്കാൾ തൊഴാനരുളു നീ കരുണാകടാക്ഷം.
1: ഓടക്കുഴൽക്കു പുതുവെണ്ണ ലഭിപ്പതിന്നായാടിക്കുഴഞ്ഞു കുഴലൂതിന വാസുദേവൻ, കാനക്കുറിഞ്ഞിയെ വിളിച്ചതു കേട്ട നേരം പൂനക്കുറിഞ്ഞികളടുത്തതു കാൺമനോ ഞാൻ.

ഞാനനുവാസരം മനസി നർത്തനമാടുക സാദരം ഖനരസേ നരസേശ്വര കൈതൊഴാം.

ശേഷവും ചികുരബദ്ധസുബന്ധുരപിഞ്ചവും നുകരണം കരണം മമ നിത്യവും.

0: തയുദീക്ഷ്യുകിലത്തലെന്നതുവരാതുവരാ സുഖബാഷ്പവും.
1: കമലലോചനഗോപവധൂപദേ ശമലലോചനകൃഷ്ണഭവൽപദേ വിമലഭക്തിവിളഞ്ഞു വിളങ്ങണം മമതുലോമതുലോരു കൃപാനിധി.

0: അത്ഭുതം.
1: വരുമൊരിക്കൽ നടക്കൽ ഇവൾ കരൾ കിഴി നിറച്ചവിലും കരുതും ഹരേ, കഴലിലായതു വയ്ക്കേ എനി

0: വിശേഷമണിഭൂഷയും ഭൂരിശോഭയൊടു മാനസേ വിജയസാരഥേ തെളികഹർനിശം.
1: ഉൽപ്പലങ്ങളൊടിടഞ്ഞ കണ്ണുകളും അൽപഹാസരുചിയും മലർതൃപ്പദം തൊഴുതിടുന്ന ഭക്തരിലനൽപമാം കൃപയുമാളുവോൻ ചിത്രപ

0: ശിഥിലഹൃദ്രഥം ദുരിതവീഥിയിൽ
1: അർക്കബിംബമുടുമല്ലിടും മകുടവജ്രരത്ന പരിശോഭ അത്രക്കരത്തിൽ വിലസുന്ന പുൽക്കുഴൽ കഴുത്തിലാർന്ന വനമാലയും മാർത്തടത്തിൽ മുറിവേറ്റിടുമ്പോഴും മുതിർത്തിടും മധുരഹാസവും പാർത്ഥസാരഥി മനോജ്ഞ ചിത്രമിതം ആറ്റിടട്ടെ അഴലന്വഹം.
2: പോർനിലത്തിനു നടുക്കു തേരു സഖവാക്കു കേട്ടധനിറുത്തവേ നീർമുകിൽ കരിനിറം കലർന്നമിഴിയാലെ തന്നെ ഒരു നോക്കിനാ

0: ശ്രമജയം ജവാൽ ഭുവന സാരഥേ
1: കേശപാശദൃഢബന്ധനം ഝടിതിയൂർന്നഴിഞ്ഞിരുവശങ്ങളിൽ പേശലാകൃതി കലർന്നു പാറി ശപഥം മറന്നൊരരമാത്രയിൽ ശ്രീശ നീ കൃതയോടാശു നാശകരമാം രഥാംഗവുമെടുത്തുകൊണ്ടാശു ഗോപമമണഞ്ഞു ഭീഷ്മരുടു.

നിങ്ങൾ കേട്ടത് അക്ഷര ശ്ലോക സദസ്സ്. അവതരണം ഇടപ്പള്ളി ചങ്ങമ്പുഴ അക്ഷര ശ്ലോക സമിതി. പങ്കെടുത്തവർ ലത എം വി, രാധാമണി ബി, ശ്രീദേവി, അംബികാ മോഹൻ, വിജയലക്ഷ്മി കെ വി, അഡ്വക്കേറ്റ് ലത എം എസ്.

മനു മഞ്ജത്തിന്റെ വരികൾക്ക് ഷാൻ റഹ്മാൻ ഈണമിട്ട് ഉണ്ണിമേനോൻ സിതാര കൃഷ്ണകുമാർ എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ജേക്കബിന്റെ സ്വർഗരാജ്യം.

മുരുകൻ കാട്ടാക്കട എഴുതി എം ജി ശ്രീകുമാർ ഈണമിട്ട് ചിത്രയോടൊപ്പം പാടിയ ഗാനം കേൾക്കാം, ഒരു നാൾ വരും എന്ന ചിത്രത്തിൽ നിന്നും.

കുബേരൻ എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, മോഹൻ സിത്താര ഇണമിട്ട് സ്വർണലത പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. അടുത്ത ഗാനം ഒ എൻ വി എഴുതി, രഘുനാഥ് സേത്ത് ഈണമിട്ട് യേശുദാസ് പാടിയത്, ചിത്രം ആരണ്യകം.

കിന്നരിപ്പുഴയോരം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

എസ് രമേശൻ നായരുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണമിട്ട് ഡോക്ടർ ഫഹദ്, ബിജു നാരായണൻ, ഫ്രാങ്കോ, സുജാത എന്നിവർ ചേർന്ന് പാടിയ ഗാനം. ചിത്രം കയ്യെത്തും ദൂരത്ത്.

മീശ മാധവൻ എന്ന ചിത്രത്തിലെ യേശുദാസും സുജാതയും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ മറ്റൊരു ഗാനം ജോൺസൺ ഈണമിട്ടത്, പാടിയത് യേശുദാസ്, ചിത്രം ഈ പുഴയും കടന്ന്.

Official. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 11 കഴിഞ്ഞ് 44 മിനിറ്റും 45 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. 102.3 MHz എഫ് എം ബാൻഡിൽ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:48 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.

ഞാൻ സമയം പറയാം. 4:00 58 മിനിറ്റ്, 14:15, 16. ഓക്കെ, വാണിംഗ് ലാമ്പ് കട്ട് ചെയ്തോളൂ. ഫേഡർ കട്ട് ചെയ്തോ? കേൾക്കുന്നുണ്ടോ?